ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948, ആശ്വിനം 23, കൊല്ലവർഷം 1202, കന്നി 29, 2026 ഒക്ടോബർ 15 വ്യാഴാഴ്ച. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുകയാണ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 37 സെക്കൻഡും.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരേത്ത്.
1: നാം ജീവിക്കുന്ന വല്ലാത്തൊരു ബഹളങ്ങളുടെ ലോകത്താണ്. തെരുവുകളിലെ മുഴക്കം, വീടുകളിലെ ടിവിയുടെ ശബ്ദം, കൈവെള്ളയിലെ സ്മാർട്ട് ഫോണുകളിൽ നിന്നുള്ള സന്ദേശങ്ങൾ, ബാഹ്യലോകം മാത്രമല്ല നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളും നിരന്തരമായ വിചാരങ്ങളുടെ ഇരമ്പലിലാണ്. ശബ്ദമുണ്ടാക്കുന്നവനാണ് ജയിക്കുന്നത്, സംസാരിക്കുന്നവനാണ് ശക്തൻ എന്ന് ലോകം നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയാണോ? വാക്കുകൾ വെള്ളിയാണെങ്കിൽ മൗനം തങ്കമാണെന്ന് പഴമൊഴി. വാക്കിന് മുറിവേൽപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ മുറിവിനെ ഉണക്കാനും സ്വയം തിരിച്ചറിയാനും കരുത്തു പകരുന്നത് മൗനമാണ്. മൗനത്തിന്റെ ഈ അത്ഭുത ശക്തി വ്യക്തമാക്കുന്ന ഒരു മനോഹരമായ ഉപകഥയുണ്ട്. ഒരിക്കൽ ഗൗതമബുദ്ധൻ തന്റെ പ്രിയ ശിഷ്യനായ ആനന്ദനുമൊത്ത് ഒരു കാട്ടുപാതയിലൂടെ നടന്നു പോവുകയായിരുന്നു. കുറേ ദൂരം നടന്നപ്പോൾ ബുദ്ധന് വല്ലാത്ത ദാഹം തോന്നി. വഴിയിൽ കണ്ട ഒരു മരത്തണലിൽ വിശ്രമിച്ചുകൊണ്ട് അദ്ദേഹം ആനന്ദനോട് പറഞ്ഞു, "ആനന്ദ, അല്പം പിന്നിലായി നാം ഒരു ചെറിയ അരുവി കണ്ടിരുന്നില്ലേ? അവിടെ ചെന്ന് എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം കൊണ്ടുവരൂ." ആനന്ദൻ മൺപാത്രവുമായി അരുവിയുടെ കരയിലെത്തി. എന്നാൽ തൊട്ടുമുമ്പ് ചില കാളവണ്ടികൾ ആ അരുവി മുറിച്ചു കടന്നു പോയിരുന്നു. അരുവിയുടെ അടിത്തട്ടിലെ ചേറും ചെളിയും ഇളകി വെള്ളം തീർത്തും കലങ്ങി മറിഞ്ഞ് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. വിഷമത്തോടെ ആനന്ദൻ തിരിച്ചെത്തി പറഞ്ഞു, "ആ വെള്ളം കുടിക്കാൻ കൊള്ളില്ല, ചെളി കലങ്ങിയിരിക്കുന്നു. അടുത്ത ഗ്രാമം വരെ നടന്നാൽ നമുക്ക് നല്ല കുടിവെള്ളം കിട്ടും." ബുദ്ധൻ ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "സാരമില്ല ആനന്ദ, നീ അല്പം വിശ്രമിക്കൂ. എന്നിട്ട് വീണ്ടും അതേ അരുവിയിലേക്ക് തന്നെ പോയി നോക്കൂ." അരമണിക്കൂറിന് ശേഷം ആനന്ദൻ വീണ്ടും ആ അരുവിയുടെ കരയിലെത്തി. അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. അരുവി പൂർണമായും തെളിഞ്ഞിരിക്കുന്നു. ചെളിയും കരിയിലകളും അടിത്തട്ടിലേക്ക് താഴ്ന്നു പോയിരിക്കുന്നു. സ്ഫടികം പോലെ സുതാര്യമായ തെളിനീർ ശാന്തമായി ഒഴുകുന്നു. ആനന്ദൻ ആ വെള്ളം കോരിയെടുത്ത് ഭഗവാന്റെ അടുക്കലെത്തി ആദരവോടെ ചോദിച്ചു, "ഭഗവാനെ, ചെളി നിറഞ്ഞ ആ വെള്ളം ഇത്ര വേഗത്തിൽ തെളിഞ്ഞത് എങ്ങനെയാണ്?" ബുദ്ധൻ ശാന്തനായി മറുപടി നൽകി, "ആനന്ദ, നീ ആ വെള്ളത്തിൽ എന്തെങ്കിലും ചെയ്തോ?" "ഇല്ല, നീ വെറുതെ നിന്നു. അതിനെ ശല്യപ്പെടുത്താതെ സ്വസ്ഥമായി വിട്ടു. സമയവും നിശ്ചലതയും ആ വെള്ളത്തെ സ്വയം തെളിച്ചെടുത്തു. ഇതാണ് മൗനത്തിന്റെ രഹസ്യം." പ്രിയപ്പെട്ടവരെ, ആ അരുവി മറ്റാരുമല്ല, നമ്മുടെ മനസ്സ് തന്നെയാണ്. ജീവിതത്തിൽ പലപ്പോഴും തെറ്റായ ആരോപണങ്ങൾ, അപമാനങ്ങൾ, വഴക്കുകൾ, ഉത്കണ്ഠകൾ എന്നിവ വരുമ്പോൾ നമ്മുടെ മനസ്സ് കലങ്ങി മറിയുന്നു. ആ അവസ്ഥയിൽ നാം എടുക്കുന്ന പ്രതികരണങ്ങളും വാദപ്രതിവാദങ്ങളും ശബ്ദമുയർത്തലുകളും ആ ചെളിവെള്ളത്തെ കൂടുതൽ കലക്കുകയുള്ളൂ. അവിടെയാണ് മൗനം ഒരു ദിവ്യ ഔഷധമാകുന്നത്. മൗനമെന്നാൽ ഭയമല്ല, പരാജയവുമല്ല. മൗനമെന്നത് ഏറ്റവും ഉയർന്ന ഒരു ആത്മനിയന്ത്രണമാണ്. അഗ്നിപർവ്വതങ്ങളെ പോലെ തിളച്ചു പൊന്തുന്ന കോപത്തെ ശാന്തമായി ഉള്ളിലൊതുക്കാനുള്ള പക്വതയാണത്. ഒരു തർക്കം വരുമ്പോൾ ഒരു നിമിഷം നിശബ്ദനായിരിക്കാൻ കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ പോകുന്ന ബന്ധങ്ങളെ നമുക്ക് രക്ഷിക്കാം. മറ്റുള്ളവർ നമ്മെ വിമർശിക്കുമ്പോൾ മൗനത്തോടെ കേട്ടിരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ അഹംഭാവത്തെ ഇല്ലാതാക്കാം. ശാസ്ത്രലോകം പോലും ഇന്ന് പറയുന്നു, ദിവസവും അല്പസമയം ബാഹ്യ ശബ്ദങ്ങളില്ലാതെ സ്വയം ഇരിക്കുമ്പോൾ തലച്ചോറിലെ കോശങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു എന്ന്. പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും ഏറ്റവും ഉയർന്ന അവസ്ഥയും മറ്റൊന്നുമല്ല സമ്പൂർണമായ മൗനമാണ്. വാക്കുകൾ അലങ്കാരമാണ്, എന്നാൽ മൗനം അന്തസ്സാണ്. സംസാരിക്കാൻ പഠിക്കാൻ നമുക്ക് 2 വർഷം മതിയാകും. എന്നാൽ എവിടെ, എപ്പോൾ, എങ്ങനെ മൗനം പാലിക്കണമെന്ന് പഠിക്കാൻ ചിലപ്പോൾ ഒരു ജീവിതകാലം മുഴുവനും വേണ്ടിവരും. ഈ പുലരിയിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. അനാവശ്യമായ വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം. ശബ്ദമുണ്ടാക്കി സ്വയം തെളിയിക്കുന്നതിനേക്കാൾ കർമ്മം കൊണ്ടും ശാന്തത കൊണ്ടും സംസാരിക്കാം. ദിനവും ഏതാനും നിമിഷങ്ങൾ എല്ലാ ബാഹ്യ ശബ്ദങ്ങളും മാറ്റിവെച്ച് സ്വന്തം അന്തരാത്മാവിന്റെ നിശബ്ദതയിലേക്ക് കണ്ണു തുറക്കാം. മൗനത്തിന്റെ ശാന്തിയും സൗന്ദര്യവും നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും നയിക്കട്ടെ.
0: ഇന്നത്തെ സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരേത്ത്. ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ചടങ്ങിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ദ്രുതഗതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നേരിടാൻ തദ്ദേശീയ സാങ്കേതിക വിദ്യകളുടെ വികസനം വേഗത്തിലാക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ IIT കാൻപൂർ സംഘടിപ്പിച്ച ഗ്രേറ്റർ ദാൻ അസ് ഫണ്ട് ശേഖരണ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരിമ്പ് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതിക്ക് രൂപം നൽകി. കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ കർഷക പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമിതിയെ നിയോഗിച്ചത്. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്ന മിഷൻ സമുദ്ര പദ്ധതിക്ക് അടിത്തറപാകുന്ന കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഭാവി കേരളത്തിന്റെ വികസന കുതിപ്പായി ഇത് മാറുമെന്ന് ബില്ല് അവതരിപ്പിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. സന്തോഷത്തോടെ പഠിക്കാം മാനസികാരോഗ്യ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട്ട് വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു. ജില്ലാതല പരിപാടി ചാലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് അസിസ്റ്റന്റ് കളക്ടർ മാളവിക ജി നായർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ചും മറ്റ് 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ 24 റൺസിന് തോൽപ്പിച്ചു. വെസ്റ്റിൻഡീസ് ഉയർത്തിയ 248 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്ക് 19.3 ഓവറിൽ 9 വിക്കറ്റിന് 223 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിലാദ്യം ഉഷമലരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി രചിച്ച നിത്യമേഘം എന്ന കവിത. ആലാപനം ഹരിശങ്കർ. ഉദയഗീതം എസ് ഗീത, കെ വി നാരായണസ്വാമി എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം: കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ്. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം: കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഹലോ സന്ദേശഗാനം. 10:30 റിയൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഹലോ സന്ദേശഗാനം തുടരും. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ മീനാകുമാരി MS മറുപടി നൽകുന്നു. 12:02 ശാസ്ത്രലോകം, പഞ്ചേന്ദ്രിയ സംവേദനങ്ങൾക്ക് പിന്നിലെ ഭൌതിക ശാസ്ത്രം. ഹരികൃഷ്ണൻ RS സംസാരിക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര. സർജറിക്കായി അനസ്തേഷ്യ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രസവത്തോടനുബന്ധിച്ച് വേദന ലഘൂകരിക്കാൻ നൽകുന്ന അനസ്തേഷ്യ തുടങ്ങി അനസ്തേഷ്യയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ ലൈസ് ജോസ് സംസാരിക്കുന്നു. 1:02 ഒരു വട്ടം കൂടി. 2:02 നാടകം ജെൻസി വെട്ട്ലോക്ക് ഭാഗം 1. രചന ഹരികുമാർ വാലേത്ത്. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ വക്കം ബോബൻ, പാറശാല വിജയൻ, ലാലിയമ്മ അഗസ്റ്റിൻ, ആർഷ ഭാരതി, ഹർഷ തമ്പി, ഇന്ദുലേഖ കെ, ആരോമൽ SS, ബൈജു മുത്തനേശൻ, ദേവരാജൻ, രജു കോലിയക്കോട്. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയിപ്പൂക്കൾ. 3:00 ഹലോ പ്രിയഗീതം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 4:00 കാതിലൊരു പാട്ട് തത്സമയ പരിപാടി. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനം. 6:10 സ്പോൺസർഡ് സോങ്. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, ഗ്രാമത്തിന്റെ സുസ്ഥിര വളർച്ചയ്ക്ക് വനിതാ കരുത്ത്, പ്രമോദ് മാധവനുമായി അഭിമുഖം. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 നവരാത്രി സംഗീതോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ അമൃത വെങ്കടേഷ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം. വയലിൻ എൽ രാമകൃഷ്ണൻ, മൃദംഗം SJ അർജുൻ ഗണേഷ്, ഖടം ഡോക്ടർ എസ് കാർത്തിക്, മുഖർശങ്, പയ്യന്നൂർ ഗോവിന്ദപ്രസാദ്. മുഖ്യകൃതി ഭാരതി മാമവ, രാഗം തോടി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. ഇനി ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ച്. ഇന്ന് തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ ഇടിയോടുകൂടിയുള്ള മഴയുണ്ടാകാനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, സുപ്രഭാതം. ഇന്നത്തെ ദിവസം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് കൂട്ടായി ഇത് നമസ്തേ അനന്തപുരിയും. പതു പോലെ ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് അക്കിത്തത്തിന്റെ നിത്യമേഘം എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് കെ.എസ്. ഹരിശങ്കർ.

0: ശ്രോതാക്കളുടെ പ്രഭാതങ്ങൾക്ക് കൂടുതൽ ധന്യതയേകാൻ ഇതായെത്തി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് എസ് സീത, കെ വി നാരായണസ്വാമി എന്നിവർ ആലപിക്കുന്ന കൃതികൾ കേൾക്കാം. ആദ്യമായി എസ് സീതയും സംഘവും ആലപിക്കുന്ന കൃതി ശ്രീ കമലാംബികയ കടാക്ഷിദോഹം എന്നാരംഭിക്കുന്നു.

0: സീത, കെ വി നാരായണസ്വാമി എന്നിവർ ആലപിച്ച കൃതികളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ഇന്ന് ശാസ്ത്രലോകത്തിൽ പഞ്ചേന്ദ്രിയ സംവേദനങ്ങൾക്ക് പിന്നിലെ ഭൌതിക ശാസ്ത്രം. ഹരികൃഷ്ണൻ RS സംസാരിക്കുന്നു.
5: ജലോപരിതലത്തിൽ ഓളങ്ങൾ തരംഗങ്ങളായി സഞ്ചരിക്കും പോലെ നമ്മൾ വായുവിലുണ്ടാക്കുന്ന കോളിളക്കങ്ങളും തരംഗങ്ങളായി സഞ്ചരിക്കും. അങ്ങനെ നമ്മൾ സൃഷ്ടിക്കുന്ന തരംഗങ്ങളാണ് ശബ്ദങ്ങൾ. തരംഗമെന്നാൽ അതിശക്തമായി കമ്പനം ചെയ്യുന്ന ഊർജ രൂപമാണ്.
4: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12:00.

0: പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. റെയിൽവേ സ്റ്റേഷൻ കൌണ്ടറിൽ നിന്ന് വാങ്ങുന്ന ടിക്കറ്റുകളിലും ഈ മാസം 27 മുതൽ ഇൻഷുറൻസ് നൽകണമെന്ന് റെയിൽവേയോട് സുപ്രീംകോടതി. പാരമ്പര്യ നെൽവിത്തുകളുടെയും തനത് കൃഷിരീതികളുടെയും സംരക്ഷകനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ചെറുവയൽ രാമൻ അന്തരിച്ചു. വന്യജീവി ആക്രമണങ്ങളിൽ മരിക്കുന്നവരുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം 25% വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. വരുന്ന അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ദ്വിഭാഷാ രീതിയിൽ നടത്താൻ സർക്കാർ അനുമതി നൽകി. വൈദ്യുതി കണക്ഷന് കണക്ടഡ് ലോഡ് അനുസരിച്ചുള്ള പുതിയ നിരക്കുകൾ തിങ്കളാഴ്ച നിലവിൽ വരുന്നതായി KCB അറിയിച്ചു. പുതിയ രീതിയിൽ ആവശ്യമായ കണക്ടഡ് ലോഡിനനുസരിച്ച് നിശ്ചയിച്ചിട്ടുള്ള തുക മാത്രം അടച്ചാൽ മതി. ഇടുക്കിയിലെയും വയനാട്ടിലെയും മുഴുവൻ സ്കൂളുകളിലും പാലക്കാട്ടെ ട്രൈബൽ സ്കൂളുകളിലും ഉച്ചഭക്ഷണത്തിൽ മില്ലറ്റ് ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. രഞ്ജി ക്രിക്കറ്റ് സീസണിലെ ആദ്യ മത്സരത്തിൽ കേരളത്തിന് സമനില. നാലാം 2020 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തോൽവി. വിൻഡീസിന് 24 റൺസ് ജയം. ഇനി ഇന്നത്തെ ആനുകാലിക വിഷയത്തിലേക്ക്.
1: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്കൊപ്പമോ അതിലേറെയോ പ്രദേശവാസികളായ പാരമ്പര്യ മത്സ്യത്തൊഴിലാളികൾ കാത്തിരുന്ന പ്രധാന ആവശ്യങ്ങളിലൊന്നാണ് വിഴിഞ്ഞത്ത് അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള പുതിയ ഫിഷിംഗ് ഹാർബർ. അതിന്റെ ഒന്നാം ഘട്ട നിർമ്മാണത്തിനാണ് സംസ്ഥാന സർക്കാർ തുക വകയിരുത്തി ഭരണാനുമതി നൽകിയിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി 235 മീറ്റർ നീളത്തിൽ പുതിയ പുലിമുട്ടും 500 മീറ്റർ നീളത്തിൽ എൽ ആകൃതിയിലുള്ള ഫിഷറീസ് ബെർത്തും നിർമ്മിക്കും. യന്ത്രവൽകൃത ബോട്ടുകൾക്കും പരമ്പരാഗത വള്ളങ്ങൾക്കും സുരക്ഷിതമായി അടുപ്പിക്കുന്നതിനും കടൽക്ഷോഭ സമയത്ത് സംരക്ഷണം ഉറപ്പാക്കുന്നതിനും വഴിയൊരുക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി. വിഴിഞ്ഞം പുതിയ ഫിഷിംഗ് ഹാർബർ ഒന്നാം ഘട്ട നിർമ്മാണത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് CEO ശ്രീകുമാർ കെ നായർ.
2: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പാരിസ്ഥിതിക അനുമതി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകിയ അവസരത്തിൽ അതിൽ നിഷ്കർഷിച്ചിരുന്ന ചില വ്യവസ്ഥകളുണ്ട്. അതിൽ രണ്ട് പ്രധാന വ്യവസ്ഥകൾ: ഒന്ന്, നിലവിലുള്ള വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിന്റെ പുനർനിർമ്മാണവും നവീകരണവും; രണ്ടാമത്തെ വ്യവസ്ഥ, പുതുതായി വിഴിഞ്ഞത്തെ മത്സ്യബന്ധന മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ മത്സ്യബന്ധന തുറമുഖം യാഥാർത്ഥ്യമാക്കി കൊടുക്കണമെന്നുള്ളതാണ്. ഈ രണ്ട് വ്യവസ്ഥകളും പല കാരണങ്ങളാൽ അല്പം കാലതാമസം ഉണ്ടായെങ്കിൽ പോലും അത് ഇപ്പോൾ യാഥാർത്ഥ്യമാകുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഒക്ടോബർ 9 തീയതി ബഹുമാന

0: ബന്ധപ്പെട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ രണ്ട് പദ്ധതികളുടെയും തറക്കല്ലിടുകയുണ്ടായി. നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖം ഏതാണ്ട് 60 വർഷത്തോളം ആയി അതിന്റെ നിർമ്മാണം ഘട്ടം ഘട്ടമായി പൂർത്തിയായി കഴിച്ചിട്ട്. ഏതാണ്ട് 2000-ത്തിലേറെ പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങളാണ് അവിടെ നിന്ന് പ്രവർത്തിക്കുന്നത്. ഈ കാലം കഴിഞ്ഞു പോയതിനോടൊപ്പം മത്സ്യബന്ധന യാനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു, അവിടുത്തെ മത്സ്യബന്ധന പ്രവർത്തനം വർദ്ധിച്ചു. മാത്രമല്ല പ്രതികൂല കാലാവസ്ഥയിൽ തിരുവനന്തപുരം ജില്ലയിൽ വല്യവേളി മുതൽ പൂവാർ വരെയുള്ള മത്സ്യബന്ധന യാനങ്ങളുടെ ഒരു സേഫ് ഹേവൻ കൂടിയാണ് നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖം. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ഥല സൗകര്യം ഇതിന്റെ ഗുണഭോക്താക്കളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ തികച്ചും പരിമിതമാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖം നവീകരിച്ച് അവിടെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ കൂടുതലായി വർദ്ധിച്ചു വരുന്ന മത്സ്യബന്ധന മേഖലയുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് ഒരു പുതിയ മത്സ്യബന്ധന തുറമുഖവും യാഥാർത്ഥ്യമാക്കണം എന്ന രണ്ട് വ്യവസ്ഥകൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പാരിസ്ഥിതിക അനുമതി നൽകിയ സമയത്ത് വെച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖം നവീകരിക്കുന്നതിനോടൊപ്പം ഏതാണ്ട് അത്രയും തന്നെ സൗകര്യങ്ങളുള്ള ഒരു പുതിയ മത്സ്യബന്ധന തുറമുഖവും രൂപീകരിക്കാനായിട്ടുള്ള നടപടികൾ ഇപ്പോൾ കൈക്കൊള്ളുന്നത്.
1: ഏത് സംരംഭവും കാലതാമസമില്ലാതെ പൂർത്തിയാക്കിയാൽ മാത്രമേ അതിന്റെ പൂർണ്ണ പ്രയോജനം ലഭിക്കൂ.
2: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2014 എൻവയോൺമെന്റ് ക്ലിയറൻസ് നൽകിയപ്പോൾ ഉള്ള ഒരു കണ്ടീഷനാണ് വിഴിഞ്ഞത്തൊരു ഫിഷിംഗ് ഹാർബർ ആരംഭിക്കണം.
1: കോവളം MLA എം വിൻസെന്റ്:
2: 10 വർഷക്കാലമായി ഫിഷിംഗ് ഹാർബറിന്റെ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങാൻ കഴിഞ്ഞില്ല. പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ഫിഷിംഗ് ഹാർബറിന് വേണ്ടിയിട്ടുള്ള പണം അനുവദിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് നിർവഹിച്ചത്. ഇതിന്റെ 3 തരത്തിലുള്ള കമ്പോണൻസ്. ഒന്ന്, ഇപ്പൊ നിലവിലുള്ള ഫിഷിംഗ് ഹാർബർ അത് വളരെയധികം കൺജസ്റ്റഡ് ആണ്. പ്രത്യേകിച്ച് സീസൺ സമയത്ത് വരുന്ന അവിടെ ഒരു വള്ളം പോലും കെട്ടിയിടാൻ പറ്റാത്ത സ്പേസ് ഇല്ലാതായിരുന്നു. പുതിയൊരു ഫിഷിംഗ് ഹാർബർ അടിയന്തരമായ ആവശ്യം. അപ്പൊ അവിടെ കുറച്ചുകൂടി നല്ല നിലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാനും വരാനും അവരുടെ യാനങ്ങൾ അടുപ്പിക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടായി. നിലവിലുള്ള ഫിഷിംഗ് ഹാർബർ 90 കോടി രൂപ കൊടുത്ത് നവീകരിക്കുകയും ഒരു പുലിമുട്ട് അവിടെ കടലാക്രമണങ്ങൾ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുലിമുട്ടും കൂടി. ഇത് ഫിഷിംഗ് ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾ വരുമ്പോൾ അവരെ കൂടുതൽ അഫക്ട് ചെയ്യാത്ത തരത്തിലുള്ള ഒരു പുലിമുട്ടും കൂടി നിർമ്മിക്കുന്നത്. അപ്പൊ അങ്ങനെ ഏകദേശം 500 കോടി രൂപയിൽ അധികം വരുന്ന ഒരു പ്രോജക്റ്റ് ആണ്. തീർച്ചയായും മത്സ്യത്തൊഴിലാളികൾക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. അവരുടെ സുരക്ഷിതമായ മത്സ്യബന്ധനം ഉറപ്പുവരുത്തും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
1: വലിയ കപ്പൽചാലും രാജ്യാന്തര തുറമുഖവും പ്രവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽപരമായ സുരക്ഷിതത്വവും വള്ളങ്ങളും ബോട്ടുകളും സുരക്ഷിതമായി അടുപ്പിക്കാനുള്ള സൗകര്യവും ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഡോൾഫ് മൊറൈസ്:
3: വളരെ ആഹ്ലാദത്തോടുകൂടിയാണ് ഈ തീരദേശ മേഖലയിലെ മുഴുവൻ മത്സ്യത്തൊഴിലാളികളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഇതിനെ നോക്കിക്കാണുന്നത്. മൺസൂൺ കാലത്ത് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസം ഈ 3 മാസവും ഈ നാടൻ വള്ളങ്ങൾ പൂവാർ മുതൽ ഏതാണ്ട് തമിഴ്നാടിന്റെ അതിർത്തി മുതൽ ഇങ്ങോട്ട് ഉള്ള മുഴുവൻ പരമ്പരാഗത വള്ളങ്ങളും യാനങ്ങളും അടുപ്പിച്ച് കടലിലോട്ട് ഇറക്കാൻ പാകമായ ഒരേ ഒരു ഹാർബറാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് പിഴിഞ്ഞിട്ട് പഴയ ഹാർബറാണ്. അതിൽ ഈ ബോട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ പാരിസ്ഥിതിക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ കടലിലെ മണൽ തിട്ടകൾ രൂപപ്പെട്ട് നിലവിലുള്ള ഹാർബർ ഏതാണ്ട് മുഴുവൻ യാനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലും അപകടം ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലും ആയി മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തീർച്ചയായിട്ടും ഈ പുതിയ ഹാർബർ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയും യാനങ്ങൾ, നാടൻ യാനങ്ങളും നാടൻ വള്ളങ്ങളും മൺസൂൺ കാലം അടക്കം അവിടെ സമീപിച്ച് അവിടെ മത്സ്യബന്ധനം നടത്തി തിരിച്ച് കരച്ചടയുന്നതിനും അവിടെ വെച്ച് മത്സ്യം വിൽക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിനാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഗുണഭോക്താക്കളായി മാറാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പുതിയ പ്രോജക്ടിന്റെ ഏറ്റവും വലിയ ഗുണം.
1: പുതിയ ഹാർബറിനോടനുബന്ധിച്ച് ലേല ഹാളുകൾ, ഐസ് പ്ലാന്റുകൾ, മത്സ്യ സംസ്കരണ സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുന്നതിലൂടെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും ലഭിക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധിയെക്കുറിച്ച് മത്സ്യത്തൊഴിലാളിയായ വലേറിയൻ ഐസക്:
4: നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഒരു പുതിയ പോർട്ട് വരാൻ പോകുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്തി. പോർട്ട് വരുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ആ പോർട്ട് കൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് അപകടമില്ലാതെ സുരക്ഷിതമായിട്ട് മത്സ്യം പിടിക്കാനുള്ള ഒരു അവസരമാണ് കൊടുക്കേണ്ടത്. അല്ലാതെ മുതലപ്പൊഴി കണക്ക് പിന്നെയൊരു അപകടം നമ്മൾ ഉണ്ടാകാത്ത രീതിയിൽ എവിടെ പോർട്ട് വന്നാലും മത്സ്യത്തൊഴിലാളികൾക്ക് അത് അപകടം ഇല്ലാതെ ജോലിക്ക് പോയി മത്സ്യം കൊണ്ടുവന്ന് അത് സുരക്ഷിതമായിട്ട് കൈകളിലെത്തിക്കേണ്ട സംവിധാനം കൊണ്ടുവരണമെന്ന പോർട്ട് വരുന്നതോട് മത്സ്യത്തൊഴിലാളികൾക്ക് സഹോദരത്വമാണ്. അതിനൊരു മാറ്റമില്ല. പക്ഷേ അതിന്റെ മറുവശം എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന്, അത് നീണ്ടുപോകരുത്. രണ്ട്, അശാസ്ത്രീയമായിട്ട്

0: ഇന്ത്യയുടെ കടലിൽ പാടുള്ളതല്ല. മത്സ്യത്തൊഴിലാളികൾക്കുള്ള അവർക്ക് സുരക്ഷിതമായിട്ട് നേരത്തെ സൂചിപ്പിച്ചത് സുരക്ഷിതമായിട്ട് മത്സ്യം പിടിക്കാൻ പോകാനുള്ള അവസരം ഒരുക്കി കൊടുക്കുവാനാണ് സർക്കാർ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഇപ്പോൾ പരിഗണിച്ച് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, വളരെ സുരക്ഷിതമായിട്ട് മുന്നേറ്റം നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അത് നല്ലതൊക്കെ വരട്ടെ, അത് നല്ലൊരു കാര്യമാണ്.
1: തീരദേശത്തെ സ്ത്രീ തൊഴിലാളികളുടെ സ്വയം തൊഴിൽ, മത്സ്യ വിപണന മേഖലയിലെ മാറ്റങ്ങൾ, തീരദേശ യുവജനങ്ങൾക്ക് ലഭിക്കുന്ന പുതിയ തൊഴിലവസരങ്ങൾ എന്നിവയെക്കുറിച്ച് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ.
2: ബീഞ്ഞം തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധന മേഖലയുടെ പ്രതിസന്ധി പരിഹരിക്കാൻ എന്ന പേരിൽ നിലവിലെ ബീഞ്ഞത്തെ മത്സ്യബന്ധന തുറമുഖ നവീകരണവും മത്സ്യത്തൊഴിലാളികൾക്ക് മറ്റൊരു പുതിയ ഹാർബറിന്റെ പ്രഖ്യാപനവും പദ്ധതി നിർവഹണവും ഒക്കെ മുഖ്യമന്ത്രി നടത്തുകയുണ്ടായി. ഒട്ടനോട്ടത്തിൽ മത്സ്യമേഖലയ്ക്ക് ഗുണകരമായ പദ്ധതികളാണെങ്കിലും ആ പദ്ധതികൾ കൊണ്ട് വിഴിഞ്ഞത്തും തിരുവനന്തപുരത്തെ മറ്റിതര മേഖലകളിലുമുള്ള മീൻപിടുത്ത സമൂഹത്തിന് അവരുടെ തൊഴിൽ സുരക്ഷയും ഉപജീവനവും സാധ്യമാകുമോ എന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്. ഈ പദ്ധതി മൂലം അവിടുത്തെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ഉണ്ടാകുന്ന അസൗകര്യങ്ങൾ, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അസൗകര്യങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനാണ് നിലവിൽ വിഴിഞ്ഞ ഷീ ഹാർബറിന്റെ പുനരുദ്ധാരവും അതുപോലെ തന്നെ പുതിയ ഹാർബർ പ്രഖ്യാപനവും ഒക്കെ നടന്നിരിക്കുന്നത്. പക്ഷെ കടലിൽ കടൽ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുകയും അതിലൂടെ മത്സ്യസമ്പത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കിയാൽ മാത്രമേ വിഴിഞ്ഞത്തും സമീപ പ്രദേശത്തുമുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് കടൽ സമ്പത്തിനെ ആശ്രയിച്ച് അവന്റെ ഉപജീവനം സാധ്യമാക്കാൻ പറ്റൂ എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്.
1: വിഴിഞ്ഞം പുതിയ ഫിഷിംഗ് ഹാർബർ നിർമ്മാണ ഘട്ടങ്ങളെക്കുറിച്ച് വിശദമാക്കുന്നു ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചീഫ് എഞ്ചിനീയർ KPY ഗയ.
3: വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിന്റെ നവീകരണത്തോടനുബന്ധിച്ച് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേന രണ്ട് പ്രവൃത്തികളാണ് പൂർത്തീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിന്റെ സീവേഡ് ബ്രേക്ക് വാട്ടറിന്റെ നിർമ്മാണത്തിനായി 125 കോടി രൂപ ചിലവിൽ ബ്രേക്ക് വാട്ടറിന്റെ എക്സ്റ്റൻഷൻ ആണ് നിർമ്മിക്കുന്നത്. ആ പ്രവൃത്തി പൂർത്തീകരിക്കുമ്പോൾ ഹാർബറിനുള്ളിലെ തിരയിളക്കത്തിന് പരിഹാരമാകുന്നതും സുരക്ഷിതമായി യാനങ്ങൾക്ക് ഹാർബറിനുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതുമാണ്. ഇതുകൂടാതെ സാസ്കി ഫണ്ട് ഉപയോഗിച്ച് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും നവീകരണ പ്രവർത്തനങ്ങളുമാണ് അടുത്തത്. 1000 ലേക്കായി 90 കോടി രൂപയുടെ ഫണ്ട് ആണ് നിലവിൽ അനുവദിച്ചു നൽകിയിട്ടുള്ളത്. പ്രസ്തുത ഫണ്ട് ഉപയോഗിച്ച് പാർക്കിന്റെ എക്സ്റ്റൻഷൻ, ലോ ലെവൽ ജെട്ടി, ഫ്ലോട്ടിംഗ് ജെട്ടി എന്നിവയുടെ നിർമ്മാണം, നിലവിലെ ഓഷൻ ഹാളിന്റെ നവീകരണം, ഡ്രെഡ്ജിങ്, ഇന്റേണൽ റോഡ്, ലോക്കർ റൂം, പെറ്റി ഷോപ്പ്, ടോയ്ലറ്റ് ബ്ലോക്ക്, റെസ്റ്റ് റൂം, ഓവർഹെഡ് ടാങ്ക്, ഗേറ്റ് ആൻഡ് ഗേറ്റ് ഹൗസ് തുടങ്ങിയ ഇയർ പ്രവൃത്തികളുടെ പൂർത്തീകരണവുമാണ് ഉദ്ദേശിക്കുന്നത്.
1: അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിലേക്ക് വഴി തുറക്കുന്ന വിഴിഞ്ഞത്തിന്റെ മണ്ണിൽ പ്രദേശവാസികളായ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തിനും സുരക്ഷയ്ക്കും വലിയ ഊന്നലാണ് പുതിയ ഫിഷിംഗ് ഹാർബർ പദ്ധതി നൽകുന്നത്. പുലിമുട്ടും പുതിയ ബർത്തും യാഥാർത്ഥ്യമാകുന്നതോടെ പ്രതികൂല കാലാവസ്ഥയിലും സുരക്ഷിതമായി കടലിലിറങ്ങാനും ഉപജീവനം കണ്ടെത്താനും നമ്മുടെ കടലിന്റെ മക്കൾക്ക് സാധിക്കും. വലിയ വികസന പദ്ധതികൾക്കൊപ്പം പരമ്പരാഗത സമൂഹങ്ങളെ കൂടി ചേർത്തുവെക്കുന്ന ഇത്തരം മുന്നേറ്റങ്ങൾ കേരളത്തിന്റെ വികസന മാതൃകയ്ക്ക് മാറ്റുകൂട്ടുന്നു.

0: മറ്റൊരു ആനുകാലിക വിഷയവുമായി പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ അംഗവും കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ മീനാകുമാരി MS മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്: 9495964321 അല്ലെങ്കിൽ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496595931. മറക്കാതെ വിളിക്കുക. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ

0: 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: നമസ്തേ അനന്തപുരിയുമായി നമുക്ക് മടങ്ങിയെത്താം 6:45 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം.
1: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന കെ എസ് ആർ ടി സിയുടെ നഷ്ടം കുറഞ്ഞു വരികയാണെന്ന് മന്ത്രി സി പി ജോൺ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ പ്രത്യേക യജ്ഞം. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. മേഖലയിലെ ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക, ജലസുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് പദ്ധതികളുടെ ലക്ഷ്യം. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. കേസരി ഭവനിൽ സർഗോത്സവത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് പി ആർ രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമർപ്പിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്നും നാളെയും വൈകിട്ട് 4 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ നേരത്തെ പുറപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. കരിമ്പ് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതിക്ക് രൂപം നൽകി. കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ കർഷക പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമിതിയെ നിയോഗിച്ചത്. നിതി ആയോഗ് മുൻ അംഗം പ്രൊഫസർ രമേശ് ചന്ദ് അധ്യക്ഷനായ സമിതിയിൽ കൃഷി, ഭക്ഷ്യ, പൊതുവിതരണ, ഉപഭോക്തൃ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അംഗങ്ങളാണ്. രാജ്യത്തെ കാർഷിക മേഖലയിലെ സ്ത്രീകളുടെ സംഭാവനകളെ അംഗീകരിക്കുന്നതിന് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ മഹിളാ കിസാൻ ദിവസ് 2026 ദേശീയതല ആഘോഷം സംഘടിപ്പിക്കും. വികസിത കൃഷിയും വികസിത ഇന്ത്യയും കെട്ടിപ്പടുക്കുന്നതിൽ വനിതാ കർഷകരുടെ പങ്ക് എന്ന പ്രമേയത്തിൽ ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനത്തോട് അനുബന്ധിച്ചാണ് പരിപാടി നടത്തുന്നത്. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്ന മിഷൻ സമുദ്ര പദ്ധതിക്ക് അടിത്തറ പാകുന്ന കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഭാവി കേരളത്തിന്റെ വികസന കുതിപ്പായി ഇത് മാറുമെന്ന് ബിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന കെ എസ് ആർ ടി സിയുടെ നഷ്ടം കുറഞ്ഞു വരികയാണെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. പൂർണ്ണമായി ലാഭത്തിലാണെന്ന്

0: പറയുന്നില്ലെങ്കിലും കുടിശ്ശികകളും കടങ്ങളും തീർക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കോർപ്പറേഷൻ വരികയാണെന്നും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. പുതിയ ബസ്സുകൾ നിരത്തിലിറക്കാൻ MLA മാർ ഉൾപ്പെടെ സഹായിക്കണമെന്നും ഓരോ MLA മാരും കുറഞ്ഞത് 2 ബസ്സുകൾ വീതമെങ്കിലും നൽകാൻ തയ്യാറാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വ്യക്തികളും സ്ഥാപനങ്ങളും KSRTC ക്ക് ബസ്സുകൾ നൽകാൻ സ്വമേധയാ മുന്നോട്ട് വരുന്നുണ്ടെന്നും CP ജോൺ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. നിലവിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കും 2027 ജനുവരി 1 18 വയസ്സ് പൂർത്തിയാകുന്നവർക്കും പേരു ചേർക്കുന്നതിന് അവസരം ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയെ 2047 വികസിത രാജ്യമാക്കി മാറ്റുന്ന പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ട് ഇന്ന് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയെക്കുറിച്ചാണ്.
1: 2016 പാർലമെന്റ് റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് നിയമം പാസാക്കിയത് മേഖലയിലെ സുതാര്യതക്കും ഉപഭോക്തൃ അവകാശങ്ങൾക്കും വഴിയൊരുക്കാൻ നിയമം വഴി സാധിച്ചു. നിയമപ്രകാരം വസ്തുവകകൾ ഡെവലപ്പർമാർക്ക് പരസ്യം ചെയ്യാനോ വിൽക്കാനോ കഴിയുന്നതിനു മുമ്പ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാം. നിയമം നൽകുന്ന സംരക്ഷണത്തിന്റെയും മുൻകരുതലിന്റെയും ഭാഗമായി ഡെവലപ്പർമാരും വീട് വാങ്ങുന്നവരും തമ്മിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് നിയന്ത്രണ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. വിൽക്കുന്നവരും വാങ്ങുന്നവരും തമ്മിൽ വിശ്വാസം ശക്തിപ്പെടുത്താൻ നിയമത്തിന് സാധിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
0: പാരമ്പര്യ നെൽവിത്തുകളുടെ സംരക്ഷകൻ ഇന്നലെ അന്തരിച്ച ചെറുവയൽ രാമന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 2 ചെറുവയലിലെ കുറിച്യ സമുദായ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. ഇന്നലെ രാത്രി 8:30 ഭൗതികദേഹം വീട്ടിലെത്തിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 കമ്മന നവോദയ LP സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. തുടർന്ന് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. മന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ പ്രമുഖരും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെ ഇന്നലെ വൈകിട്ടാണ് ചെറുവയൽ രാമൻ അന്തരിച്ചത്. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2023 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. കാഴ്ചയില്ലാത്തവർ നേരിടുന്ന പ്രശ്നങ്ങളിലേക്കും കാഴ്ചയില്ലാത്തവരുടെ കഴിവുകളിലേക്കും സമൂഹത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ശ്രദ്ധയാകർഷിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്തെ ആസ്ഥാന കേന്ദ്രത്തിൽ ഇന്ന് കാഴ്ചയില്ലാത്തവർക്ക് വൈറ്റ് കെയിൻ ബാങ്കിൻ്റെ വിപുലീകരണത്തിന് ധനസമാഹരണം നടത്തും. പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അരുൾ RB കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് വിവിധ ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലും ദിനാചരണം സംഘടിപ്പിച്ചിട്ടുണ്ട്. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ചടങ്ങിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റ് വെസ്റ്റിൻഡീസ് ഇന്ത്യയെ 24 തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത വെസ്റ്റിൻഡീസിന്റെ 248 വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് 19.3 ഓവറിൽ 9 223 എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യക്കായി മലയാളി താരം സഞ്ജു സാംസൺ 56 നേടി ടോപ് സ്കോററായി. 5 മത്സര പരമ്പരയിൽ ഇരു ടീമുകളും 2 കളികൾ ജയിച്ച് ഒപ്പത്തിനൊപ്പമാണ്. പരമ്പരയിലെ അവസാന മത്സരം മറ്റന്നാൾ ബംഗളൂരു ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. സൗദി അറേബ്യയിലെ അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് റിയാദിലെ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും വ്യോമാക്രമണ മുന്നറിയിപ്പ് ഘട്ടങ്ങളിൽ വീടുകളിൽ സുരക്ഷിതരായിരിക്കണമെന്നും എംബസി അഭ്യർത്ഥിച്ചു. സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളോ വ്യാജ വാർത്തകളോ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. ആക്രമണങ്ങളിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരന്മാരിൽ 7 ചികിത്സയിലാണ്. റിയാദ് കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ദമാം, ജിദ്ദ, മദീന എന്നിവിടങ്ങളിലെ സർവീസുകൾ ഭാഗികമായി തുടരുന്നുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പ്രമുഖ ഇന്ത്യൻ വിമാന കമ്പനികൾ സൗദി അറേബ്യയിലേക്കും തിരിച്ചും സർവീസുകൾ ഈ മാസം 17 താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട്. കടലിൽ കാണാതാകുന്നവർക്ക് മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് 7 കാത്തിരിപ്പ് കാലാവധി കുറയ്ക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി VE അബ്ദുൽ ഗഫൂർ അറിയിച്ചു. ഇതിന് നിയമ ഭേദഗതി വരുത്തണമെന്ന് കേന്ദ്രത്തോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കപ്പൽ അപകടങ്ങളിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. ചലച്ചിത്ര നടൻ പ്രേംനസീറിന്റെ ജന്മശതാബ്ദി വിപുലമായി ആഘോഷിക്കാൻ മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ

ചേർന്ന സിനിമാ സംഘടനകളുടെ യോഗം തീരുമാനിച്ചു. December 11 ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പ്രേംനസീറിന് ആദരമർപ്പിച്ചായിരിക്കും ആഘോഷങ്ങളുടെ തുടക്കം. അടുത്ത വർഷം April 7 പ്രേംനസീറിൻ്റെ 100-ാം ജന്മദിനത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. വികസന വിരോധികളായ പ്രതിപക്ഷ പാർട്ടികൾ ഏതുതരം പ്രതിഷേധവുമായി മുന്നോട്ടു പോയാലും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം തുടരുമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജനസഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ താവം പാപ്പിനിശ്ശേരി മേൽപ്പാലങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് അടിയന്തര മന്ത്രിതല യോഗം വിളിച്ചു ചേർക്കുമെന്ന് മന്ത്രി PK ബഷീർ അറിയിച്ചു. പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് MLA മാരായ MVിജിൻ, KV സുമേഷ് എന്നിവർ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യസ്നേഹ ബന്ധത്തെ തിരിച്ചുപിടിക്കാൻ കണ്ണൂർ ദസറ പോലെ പരിപാടികൾക്ക് സാധിക്കുമെന്ന് MK രാഘവൻ MP പറഞ്ഞു. കണ്ണൂർ ദസറയുടെ ഭാഗമായ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന KSRTCയുടെ നഷ്ടം കുറഞ്ഞു വരികയാണെന്ന് മന്ത്രി CP ജോൺ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ പ്രത്യേക യജ്ഞം. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: നമസ്തേ അനന്തപുരിയെ തുടരുകയാണ്. ഇനി കേൾക്കൂ, കെ ജയകുമാർ എഴുതി രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഈ ഗാനം, ചിത്രം നീലക്കടമ്പ്.
1: കുടികൊള്ളും മഹേശ്വരി ഗുണദായിനീ.

0: ഇപ്പോൾ സമയം 7 മണി. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. നമുക്കിനി ഇന്നത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചോളൂ. മീനുകളെ തൊടാതെ നീളവും വീതിയും കൃത്യമായി അളക്കുവാൻ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച മൊബൈൽ ആപ്പിന്റെ പേരെന്താണ്? ഒന്നുകൂടി പറയാം. മീനുകളെ തൊടാതെ, അതായത് അവയെ സ്പർശിക്കാതെ, നീളവും വീതിയും കൃത്യമായി അളക്കുവാൻ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച മൊബൈൽ ആപ്പിന്റെ പേരെന്താണ്? അപ്പോൾ ഉത്തരം പറയുന്ന സമയം എല്ലാവർക്കും അറിയാലോ. 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം
1: കാർഷിക മേഖലാ വാർത്തകൾ. വെള്ളനാട് മിത്രനികേതൻ ICAR കൃഷി വിജ്ഞാന കേന്ദ്രം കർഷകർക്കായി ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബ്രഷ് കട്ടർ ഡെമോൺസ്ട്രേഷൻ, 4-സ്ട്രോക്ക് ആൻഡ് 2-സ്ട്രോക്ക് കട്ടർ പ്രവർത്തനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഇന്ന് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെയാണ് പരിശീലനം. രജിസ്ട്രേഷൻ ഫീസ് 250 രൂപ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9400028804. നാളികേര കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളുടെ വ്യാപനവും മൂല്യശൃംഖലാ വികസനവും ലക്ഷ്യമിട്ട് കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനം കായംകുളം പ്രാദേശിക കേന്ദ്രത്തിൽ ഇന്നലെ ശില്പശാല സംഘടിപ്പിച്ചു. CPCRI ഡയറക്ടർ ഡോ KB ഹെബ്ബാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നാളികേര വികസന ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദീപാ ഡി നായർ ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിൽ അനുവദിച്ച ടിഷ്യൂ കൾച്ചർ ലാബിന്റെ ശിലാസ്ഥാപനവും നടന്നു. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി നടപ്പാക്കുന്ന AgriStack കർഷക രജിസ്ട്രിയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത് ഫാർമർ ID നേടിയ കർഷകർ തങ്ങളുടെ പേരിലുള്ള മുഴുവൻ കൃഷിഭൂമികളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി രജിസ്ട്രി അപ്ഡേറ്റ് ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. പ്രാരംഭഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും ഒരു കൃഷിഭൂമിയുടെ വിവരങ്ങൾ മാത്രമേ രജിസ്ട്രിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. നിലവിൽ കർഷകരുടെ പേരിലുള്ള മറ്റ് കൃഷിഭൂമികളുടെ വിവരങ്ങൾ കൂടി ചേർക്കുന്നതിനുള്ള സൌകര്യം AgriStack പോർട്ടലിലും ആപ്ലിക്കേഷനിലും ലഭ്യമാണ്. AgriStack കർഷക രജിസ്ട്രിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത കർഷകർ എത്രയും വേഗം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. കൃഷിഭൂമിയുടെ വിവരങ്ങൾ സ്വയം ചേർക്കുന്നതിനും അപ്ഡേറ്റ് ചെയ്യുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന യൂസർ മാനുവൽ കൃഷിവകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മാനുവലിന്റെ സഹായത്തോടെ കർഷകർക്ക് തങ്ങളുടെ വിവരങ്ങൾ സ്വയം ചേർക്കുകയോ തിരുത്തുകയോ ചെയ്യാം. കൂടാതെ സമീപത്തെ അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ, കൃഷിഭവനുകൾ എന്നിവയുടെ സേവനവും പ്രയോജനപ്പെടുത്താം. ക്ഷീരവികസന വകുപ്പിന് കീഴിലുള്ള പത്തനംതിട്ട ജില്ലയിലെ അടൂർ അമ്മക്കണ്ടകരിയിൽ പ്രവർത്തിക്കുന്ന ക്ഷീര സംരംഭകത്വ പരിശീലന കേന്ദ്രത്തിൽ ക്ഷീരകർഷകർക്കായി ശാസ്ത്രീയ പശുപരിപാലനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഈ മാസം 26 മുതൽ 30 വരെയുള്ള തീയതികളിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർക്ക് 8081151789 അല്ലെങ്കിൽ 9496332048 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുകയോ വാട്സാപ്പ് സന്ദേശം അയയ്ക്കുകയോ ചെയ്ത് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന കൈറ്റ് വെള്ളായണി ഈ മാസം 23 കൂൺ കൃഷിയിലും 27 തെങ്ങ് കൃഷി നടീലും പരിപാലന രീതികളും എന്ന വിഷയത്തിലും 31 മൈക്രോഗ്രീൻ കൃഷി എന്ന വിഷയത്തിലും നടത്തുന്ന ഏകദിന പരിശീലന പരിപാടികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ 8891540778 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയത്ത് വിളിച്ചു രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓരോ പരിശീലന പരിപാടിക്കും 500 രൂപ വീതമാണ് രജിസ്ട്രേഷൻ ഫീസ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്ക് മാത്രമാണ് പ്രവേശനം ലഭിക്കുക. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വച്ച് ഈ മാസം 23 മുതൽ 31 വരെ 10 ദിവസങ്ങളിലായി ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള ക്ഷീരകർഷകർക്കും ക്ഷീര സംരംഭകർക്കും ഓച്ചിറ പരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖാന്തരമോ അതാത് ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ മുഖാന്തരമോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 30 പേർക്കായി പരിശീലനം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. പരിശീലനാർത്ഥികൾ ഈ മാസം 22 വൈകുന്നേരം 5 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9645922324 അല്ലെങ്കിൽ 0476269555 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന ഇൻട്രൊഡക്ഷൻ ടു ജനറേറ്റീവ് AI എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് നവംബർ 6 ആരംഭിക്കുന്നു. നവംബർ 16 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും ഇംഗ്ലീഷിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാകുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് നവംബർ 6 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0487243856 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
0: ഇനി ഈ ദിവസത്തിന്റെ ചരിത്ര പ്രാധാന്യം നോക്കാം.
2: ചരിത്രത്തിൽ ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൾ കലാം 1931 ഒക്ടോബർ 15 ജനിച്ചത്. ഇന്ത്യയുടെ 11 രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യയ്ക്കും ബഹിരാകാശ പദ്ധതികൾക്കും നൽകിയ സംഭാവനകൾ പരിഗണിച്ച് അദ്ദേഹം മിസൈൽ മാൻ എന്നും ജനങ്ങളോടുള്ള അടുത്ത ഇടപെടലുകൾ കാരണം ജനങ്ങളുടെ രാഷ്ട്രപതിയെന്നും അറിയപ്പെട്ടു. ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്കുപരിയായി വിദ്യാർത്ഥികളുമായി നിരന്തരം സമ്പർക്കത്തിലേർപ്പെട്ട ഡോക്ടർ APJ അബ്ദുൾ കലാമിനോടുള്ള ആദരസൂചകമായി രാജ്യം ഇന്ന് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ ജന്മനാടായ തമിഴ്നാട് അദ്ദേഹത്തിന്റെ ജന്മദിനം യുവജന നവോത്ഥാന ദിനം അഥവാ യൂത്ത് റെനസൻസ് ഡേ ആയും ആചരിക്കുന്നു. രാജ്യം അദ്ദേഹത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി ആദരിച്ചിട്ടുണ്ട്. മലയാള കവിയും 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ അക്കിത്തം അച്യുതൻ നമ്പൂതിരി അന്തരിച്ചത് 2020 ഒക്ടോബർ 15. ജ്ഞാനപീഠത്തിന് പുറമെ എഴുത്തച്ഛൻ പുരസ്കാരം, കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ തുടങ്ങിയവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അരങ്ങേറ്റം, 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം മുതലായ നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതി 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസമാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന അദ്ദേഹത്തിന്റെ വരികൾ മലയാളികളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്നവയാണ്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, ഓഴക്കുടൽ അവാർഡ് എന്നിവയ്ക്ക് പുറമെ 2017 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകിയും ആദരിച്ചു. JRD ടാറ്റയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച എയർ ഇന്ത്യയുടെ ആദ്യത്തെ വാണിജ്യ തപാൽ വിമാന സർവീസ് കറാച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക് പറന്നത് 1932 ഒക്ടോബർ 15. ഒരു ചെറിയ ഡി ഹാവിലാൻഡ് പുസ്മോത്ത് വിമാനത്തിലാണ് JRD ടാറ്റ സ്വയം ഈ വിമാനം പൈലറ്റ് ചെയ്ത് ചരിത്രം സൃഷ്ടിച്ചത്. ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും വിപ്ലവകരവുമായ ചുവടുവെപ്പായിരുന്നു ഈ ആദ്യ പറക്കൽ. പിന്നീട് ഇത് വളർന്ന് ഇന്ത്യയുടെ അഭിമാനമായ അന്താരാഷ്ട്ര വ്യോമയാന സ്ഥാപനമായി എയർ ഇന്ത്യ മാറി. വ്യോമയാന രംഗത്ത് ഇന്ത്യയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകാൻ ഈ തുടക്കത്തിന് കഴിഞ്ഞു. ഇന്ത്യയിലെ വന്യജീവികളുടെ സംരക്ഷണം കൂടുതൽ ശക്തമാക്കുന്നതിനായുള്ള വന്യജീവി സംരക്ഷണ നിയമം ഔദ്യോഗികമായി

0: നിലവിൽ വന്നത് 2003 ഒക്ടോബർ 15. വനങ്ങളിലെ മൃഗവേട്ടയും നിയമവിരുദ്ധ കടത്തുകളും തടയുന്നതിന് ഈ ഭേദഗതിയിലൂടെ കർശനമായ ശിക്ഷാ നടപടികൾ ഉറപ്പാക്കി. ദേശീയ ഉദ്യാനങ്ങളുടെയും വന്യജീവി സങ്കേതങ്ങളുടെയും സംരക്ഷണത്തിന് നിയമപരമായ കൂടുതൽ സുരക്ഷ ലഭിച്ചു. രാജ്യത്തെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിൽ പ്രകൃതി പ്രവർത്തകർക്കും കോടതികൾക്കും കൂടുതൽ അധികാരം നൽകുന്നതായിരുന്നു ഈ നിയമം. പ്രശസ്ത ഇന്ത്യൻ ശില്പിയും ചിത്രകാരനുമായിരുന്ന ദേബി പ്രസാദ് റോയ് ചൌധരി അന്തരിച്ചത് 1975 ഒക്ടോബർ 15. വെങ്കലത്തിൽ തീർത്ത അദ്ദേഹത്തിന്റെ ഭീമാകാരമായ ശില്പങ്ങൾ ഏറെ പ്രശസ്തമാണ്. ചെന്നൈയിലെ മറീന ബീച്ചിലും ഡൽഹിയിലും സ്ഥാപിച്ചിട്ടുള്ള തൊഴിലാളികളുടെ വിജയം, പാറ്റ്നയിലെ രക്തസാക്ഷികളുടെ സ്മാരകം എന്നിവ അദ്ദേഹത്തിന്റെ വിഖ്യാത സൃഷ്ടികളാണ്. കലാരംഗത്തെ അതുല്യമായ സംഭാവനകൾ പരിഗണിച്ച് രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട്. പ്രശസ്ത ഹിന്ദി കവിയും നോവലിസ്റ്റുമായിരുന്ന സൂര്യകാന്ത് ത്രിപാഠി നിരാല അന്തരിച്ചത് 1961 ഒക്ടോബർ 15. ഹിന്ദി സാഹിത്യത്തിലെ റൊമാന്റിക് കാലഘട്ടമായ ഛായാവാദ് പ്രസ്ഥാനത്തിന്റെ 4 പ്രധാന തൂണുകളിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. ഹിന്ദി കവിതയിൽ മുക്ത ഛന്ദ് രീതി ആദ്യമായി അവതരിപ്പിച്ചത് നിരാലയാണ്. ഇത് ഹിന്ദി കാവ്യലോകത്ത് വലിയൊരു വിപ്ലവത്തിന് വഴി തുറന്നു. രാം കി ശക്തി പൂജ, സരോജ് സ്മൃതി, കുക്കർ മുട്ട, അനാമിക എന്നിവ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതികളിൽ ചിലതാണ്. ഇതിൽ സരോജ് സ്മൃതി തന്റെ മകളുടെ ഓർമ്മയ്ക്കായി എഴുതിയതാണ്. വിപ്ലവകരമായ ആശയങ്ങളും ദരിദ്രരോടുള്ള അനുകമ്പയും നിറഞ്ഞ എഴുത്തുകൾ കാരണം അദ്ദേഹം മഹാപ്രാൺ എന്നും അറിയപ്പെട്ടു. തദ്ദേശീയമായി മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മനുഷ്യരെയും വഹിച്ചുകൊണ്ടുള്ള ഷെൻഷൌ 5 എന്ന പേടകം ചൈന വിക്ഷേപിച്ചത് 2003 ഒക്ടോബർ 15. അങ്ങനെ യാങ് ലിവി എന്ന യാത്രികനെ ബഹിരാകാശത്തേക്ക് എത്തിച്ചുകൊണ്ട് അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന 3-ാമത്തെ രാജ്യമായി ചൈന.
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശദൂത് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം എഴുതിയത് ഒ എൻ വി കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ, പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം, ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം കോവിൽനട മണ്ണന്തല.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് ഫാറ്റി ലിവർ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ സംസാരിക്കുന്നു.
5: മലയാളികൾക്കിടയിൽ വളരെ സാധാരണമായ എന്നാൽ തുടക്കത്തിൽ യാതൊരു ലക്ഷണങ്ങളും കാണിക്കാത്ത ഒരു അസുഖമാണ് ഫാറ്റി ലിവർ. ലളിതമായി പറഞ്ഞാൽ കരളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണിത്. കരളിലെ കോശങ്ങളിൽ 5% കൂടുതൽ കൊഴുപ്പ് അടിയുമ്പോഴാണ് നമ്മൾ അതിനെ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത്. പ്രധാനമായും 2 തരത്തിലാണ് ഇതുണ്ടാകുന്നത്. 1, അമിതമായി മദ്യപിക്കുന്നവരിൽ ഉണ്ടാകുന്ന ആൽക്കഹോളിക് ഫാറ്റി ലിവർ. 2, മദ്യപാനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത എന്നാൽ നമ്മുടെ തെറ്റായ ഭക്ഷണരീതിയും ജീവിതശൈലിയും കൊണ്ടുണ്ടാകുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ 2-ാമത്തെ കാറ്റഗറിയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ ആഹാരത്തിലെ അമിതമായ അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്സ്, പഞ്ചസാര, ബേക്കറി സാധനങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവയാണ് ഇതിലെ വില്ലന്മാർ. നമ്മൾ കഴിക്കുന്ന അമിതമായ ഊർജത്തെ ശരീരം കൊഴുപ്പായി മാറ്റി കരളിൽ സൂക്ഷിക്കുന്നു. ഒപ്പം വ്യായാമമില്ലായ്മയും അമിതവണ്ണവും ഈ കൊഴുപ്പടിയുന്ന പ്രക്രിയയുടെ വേഗത കൂട്ടുന്നു. ഫാറ്റി ലിവറിന്റെ ആദ്യഘട്ടങ്ങളിൽ അഥവാ ഗ്രേഡ് 1, ഗ്രേഡ് 2 അവസ്ഥകളിൽ രോഗിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. പലരും മറ്റ് അസുഖങ്ങൾക്കോ വെറുമൊരു ചെക്കപ്പിനോ വേണ്ടി വയറിന്റെ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുമ്പോഴായിരിക്കും തനിക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ. എന്നാൽ ചിലരിൽ വല്ലാത്ത ക്ഷീണം അല്ലെങ്കിൽ വയറിന്റെ വലതുഭാഗത്ത് മുകളിലായി ചെറിയൊരു വേദനയോ ഭാരമോ അനുഭവപ്പെടാം. പലരും ഇതിനെ വെറും ഗ്യാസ്ട്രബിൾ ആണെന്ന് കരുതി അവഗണിക്കുകയാണ് പതിവ്. ഇത് തുടക്കത്തിലെ നമ്മൾ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ലെങ്കിൽ ഈ കൊഴുപ്പ് കാരണം കരളിൽ നീർക്കെട്ടുണ്ടാകുകയും അത് പതുക്കെ കരളിലെ കോശങ്ങളെ നശിപ്പിച്ച് സിറോസിസ് എന്ന ഗുരുതരമായ അവസ്ഥയിലേക്കും അല്ലെങ്കിൽ ലിവർ ക്യാൻസറിലേക്ക് വരെ നയിക്കുകയും ചെയ്തേക്കാം. ഇനി ഫാറ്റി ലിവർ വന്നാൽ അത് മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കഴിയുമെന്നാണ് ഉത്തരം. കരളിനുള്ള ഒരു വലിയ പ്രത്യേകത അതിന് സ്വയം നന്നാകാനുള്ള അഥവാ സെൽഫ് ഹീലിംഗ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നതാണ്. ആദ്യഘട്ടങ്ങളിലാണ് ഇത് കണ്ടെത്തുന്നതെങ്കിൽ നിങ്ങളുടെ ഡയറ്റിലൂടെ തന്നെ ഇതിനെ 100% മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതിനായി പഞ്ചസാര പൂർണ്ണമായി ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഫ്രക്ടോസ് അടങ്ങിയ പാക്കറ്റ് ജ്യൂസുകൾ, കോളകൾ, ബേക്കറി പലഹാരങ്ങൾ എന്നിവ കരളിൽ നേരിട്ട് കൊഴുപ്പായി അടിയും. 2-ാമതായി അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. ഒരു പ്ലേറ്റ് നിറയെ ചോറ് കഴിക്കുന്ന ശീലം മാറ്റി ചോറിന്റെ അളവ് കാൽഭാഗമാക്കി കുറയ്ക്കുക. പകരം പ്ലേറ്റിന്റെ പകുതി ഭാഗം പച്ചക്കറികളും ബാക്കി കാൽഭാഗം മുട്ട, മത്സ്യം തുടങ്ങിയ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും ആക്കുക. 3-ാമതായി ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് പോലെയുള്ള രീതികൾ, അതായത് രാത്രി ഭക്ഷണം നേരത്തെ കഴിച്ച് പിറ്റേന്ന് രാവിലെ വരെ ഒന്നും കഴിക്കാതിരിക്കുന്നത് കരളിലെ കൊഴുപ്പ് കുറയാൻ വളരെ വലിയ രീതിയിൽ സഹായിക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഡയറ്റിനൊപ്പം തന്നെ പ്രധാനമാണ് വ്യായാമവും ശരീരഭാരം കുറയ്ക്കുക എന്നതും. നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരഭാരത്തിന്റെ വെറും 5 മുതൽ 10% വരെ കുറച്ചാൽ തന്നെ കരളിലെ കൊഴുപ്പ് വലിയൊരളവിൽ കുറഞ്ഞു തുടങ്ങും. ഇതിനായി ദിവസവും കുറഞ്ഞത് 30 മുതൽ 45 മിനിറ്റ് വരെ വേഗത്തിൽ നടക്കുകയോ അല്ലെങ്കിൽ ചെറുതായി ഭാരമുയർത്തിയുള്ള വ്യായാമങ്ങൾ ചെയ്യുകയോ വേണം.

0: പ്രമേഹം, കൊളസ്ട്രോൾ എന്നിവയുള്ളവർ അത് മരുന്നുകളിലൂടെ കൃത്യമായി നിയന്ത്രിച്ചു നിർത്താനും ശ്രദ്ധിക്കണം. ഫാറ്റി ലിവർ ഒരു രോഗമല്ല, അതൊരു തുടക്കമാണ്. ശരീരം നമുക്ക് നൽകുന്ന വലിയ ഒരു മുന്നറിയിപ്പാണിത്. ആ മുന്നറിയിപ്പ് മനസ്സിലാക്കി ഭക്ഷണ രീതിയും ജീവിതശൈലിയും മാറ്റിയാൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും. യാതൊരു ലക്ഷണങ്ങളും ഇല്ലെങ്കിൽ പോലും 30 വയസ്സ് കഴിഞ്ഞവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് കൃത്യമായ ഉപദേശം തേടുക.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഫാറ്റി ലിവർ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
3: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
4: ആ പറഞ്ഞത് 100% കറക്റ്റ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: ആന്റിക്, ചേട്ടനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
8: എന്നും രാവിലെ 10:30.
7: പ്രായോജകർ
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
9: ജി ദേവരാജൻ സംഗീതം നൽകി. യേശുദാസും പി സുശീലയും പാടിയ ഗാനം ഈറ്റ എന്ന ചിത്രത്തിനു വേണ്ടി ഗാനമെഴുതിയത് യൂസഫലി കേച്ചേരി.

0: തൊഴിൽ ദർശനം.
1: ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിൽ ഹൈദരാബാദിലുള്ള റിസർച്ച് സെന്റർ ഇമാരത്തിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കും ഡിപ്ലോമക്കാർക്കും ITIക്കാർക്കും അപേക്ഷിക്കാം. 195 പേർക്കാണ് അവസരം. വിഷയങ്ങൾ ECE, ഇൻസ്ട്രുമെന്റേഷൻ, ECE, CSE, മെക്കാനിക്കൽ, കെമിക്കൽ, മെറ്റലർജിക്കൽ, സേഫ്റ്റി, എയ്റോനോട്ടിക്കൽ, സിവിൽ. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ BE, BTech. ടെക്നീഷ്യൻ അപ്രന്റീസ് ഒഴിവ് 30. വിഷയങ്ങൾ ECE, ഇൻസ്ട്രുമെന്റേഷൻ, ECE, CSE, മെക്കാനിക്കൽ, കെമിക്കൽ, മെറ്റലർജിക്കൽ, സേഫ്റ്റി. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. ട്രേഡ് അപ്രന്റീസ് ഒഴിവ് 115. ട്രേഡുകൾ ഫിറ്റർ, വെൽഡർ, ടർണർ, മെഷീനിസ്റ്റ്, മെക്കാനിക് ഡീസൽ, ഇലക്ട്രോണിക് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഡ്രാഫ്റ്റ്സ്മാൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഗ്രൈൻഡർ. എല്ലാ വിഭാഗത്തിലെയും അപേക്ഷകർ ഗ്രാജുവേറ്റ് ടെക്നീഷ്യൻ ട്രേഡ് കുറഞ്ഞത് 70% മാർക്കോടെ BE, BTech, ഡിപ്ലോമ, ITI പാസ്സായവരായിരിക്കണം. 2022 മുതൽ 2026 വരെയുള്ള വർഷങ്ങളിൽ കോഴ്സ് പാസ്സായവർക്കാണ് അവസരം. BE, BTech, ഡിപ്ലോമ യോഗ്യതയുള്ളവർ https://nats.education.gov.in എന്ന പോർട്ടൽ മുഖേനയും ITIക്കാർ https://apprenticeshipindia.gov.in എന്ന പോർട്ടൽ മുഖേനയും രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://drdo.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 1. അഡ്വാൻസ്ഡ് വെപ്പൺസ് ആൻഡ് എക്യുപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡിനു കീഴിൽ പശ്ചിമ ബംഗാളിലെ കാശിപൂരിലുള്ള ഗൺ ആൻഡ് ഷെൽ ഫാക്ടറിയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 40 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ഇലക്ട്രിക്കൽ ഫിറ്റർ 4, മെക്കാനിക്കൽ ഫിറ്റർ 14, മെഷീനിസ്റ്റ് 6, ടർണർ 7, ഇലക്ട്രോപ്ലേറ്റർ 6, ഹെഡ് ട്രീറ്റ്മെന്റ് ഓപ്പറേറ്റർ 3. യോഗ്യത 10 ക്ലാസ് വിജയവും ബന്ധപ്പെട്ട ട്രേഡിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് NDCയും. പ്രായം 18-35 ഇടയിൽ. ഓഫ്ലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിന്റെ മാതൃകയ്ക്കും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://aweil.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://aweil.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 1. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിൽ കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി തസ്തികയിലേക്കുള്ള സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. വിവിധ കായിക ഇനങ്ങളിലായി 126 ഒഴിവുണ്ട്. പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. കായിക ഇനങ്ങൾ അത്ലറ്റിക്സ്, അക്വാട്ടിക്, ആർച്ചറി, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, ഇക്വസ്ട്രിയൻ, ഫുട്ബോൾ, ജിംനാസ്റ്റിക്, ഹാൻഡ്ബോൾ, ഐസ് ഹോക്കി, ഹോക്കി, ജൂഡോ, ഖോഖോ, പെൻകാക് സിലാറ്റ്, പവർ ലിഫ്റ്റിംഗ്, സ്പോർട്സ് ഷൂട്ടിംഗ്, ടേബിൾ ടെന്നീസ്, തൈക്കോണ്ടോ, വോളിബോൾ, വെയ്റ്റ് ലിഫ്റ്റിംഗ്, റെസ്ലിംഗ്, കനോയിംഗ്, കയാക്കിംഗ്, റോവിംഗ്, MTB, സൈക്ലിംഗ്, കരാട്ടെ. അപേക്ഷാ ഫീസ് വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും വിമുക്തഭടന്മാർക്കും ഫീസില്ല. മറ്റുള്ളവർ 100 രൂപ ഫീസ് അടയ്ക്കണം. ഓൺലൈനായി അപേക്ഷിക്കണം. പ്രായപരിധി ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://recruitment.itbpolice.nic.in.

0: ചെയ്യാൻ. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://recruitment.itbpolice.nic.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 1.
1: തൊഴിൽ ദർശനം.

0: एसीपी एनडीटी कानून के विभिन्न प्रावधानों के तहत लिंग जांच करने और करवाने वाले दोनों को 3 से 5 साल तक की कैद और जुर्माने की सजा है।
1: स्वास्थ्य एवं परिवार कल्याण मंत्रालय, भारत सरकार द्वारा जनहित में जारी।
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
3: എം ജി ശ്രീകുമാർ പാടിയ ഈ ഗാനം ബട്ടർഫ്ലൈസ് എന്ന ചിത്രത്തിനു വേണ്ടി കെ ജയകുമാർ എഴുതി രവീന്ദ്രൻ സംഗീതം നൽകിയിട്ടുണ്ട്.

0: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് കവി മുരുകൻ കാട്ടാക്കട. പ്രിയ ശ്രോതാക്കൾക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. ഇനി പറയുന്ന നമ്പറുകളിൽ വിളിച്ചാൽ മതി. 9495963321 അല്ലെങ്കിൽ 9495963321. മറക്കാതെ വിളിക്കുക ഇന്നുച്ചയ്ക്ക് 2 മണിക്ക്. ഹലോ പ്രിയ ഗീതം.
1: വല്ലത് ഗുഡ് ഇംഗ്ലീഷ് പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം കൊച്ചി.
2: മാറുന്ന ലോകത്തിൽ ഇംഗ്ലീഷിനെ ഇനി പേടിക്കണോ? കീഴടക്കാം ലോകം, സ്വന്തമാക്കാം ഭാഷ. വല്ലത്ത് എഡ്യൂക്കേഷൻ ഒപ്പമുണ്ട്.
3: ഗുഡ് ഇംഗ്ലീഷ്.
4: ഗുഡ് മോർണിംഗ്. ഐ എം ഡോക്ടർ കല്യാണി വല്ലത്. വിൽ യു ബിലീവ് മീ ഇഫ് ഐ ടെൽ യു സംതിങ്? ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കും? നമ്മൾ ഒരു കാര്യം എത്രത്തോളം വിശ്വസിക്കുന്നു എന്ന് പറയാനുള്ള വാക്കുകളാണ് ഈ എപ്പിസോഡിൽ. സ്കെപ്റ്റിക്കൽ, സ്കെപ്റ്റിക്കൽ, SCEPTICAL, സ്കെപ്, SCEP, ടിക്കൽ, TICAL. ബ്രിട്ടീഷുകാർ SCEPTICAL എന്ന് പറയും, അമേരിക്കക്കാരോ SKEPTICAL എന്ന് പറയും. സ്കെപ്റ്റിക്കൽ ആണെങ്കിൽ നമുക്ക് സംശയമുണ്ട്. When I said I'll finish this work early, she looked skeptical. ഞാൻ ഈ ജോലി നേരത്തെ തീർത്തേക്കാം എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ അവിശ്വാസത്തോടെ നോക്കി. Plausible, plausible, PLAUSIBLE. Plausible എന്നത് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നു, പക്ഷേ ഉറപ്പായിട്ടില്ല, അതാണ് അതിന്റെ അർത്ഥം. ഒരു വിശദീകരണം പ്ലോസിബിൾ ആയി തോന്നിയാലും ഉറപ്പുള്ള തെളിവ് കിട്ടുന്നത് വരെ കാത്തിരിക്കാം. That is a plausible theory, but you need more data to prove it. അത് സത്യമായേക്കാവുന്ന തിയറിയാണ്, പക്ഷെ തെളിയിക്കാൻ കൂടുതൽ ഡേറ്റ വേണം. ഇനി ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസം തോന്നിയാലോ ക്രെഡിബിൾ എന്ന വാക്ക് ഉപയോഗിക്കാം. ക്രെഡിബിൾ മീൻസ് ബിലീവബിൾ, ട്രസ്റ്റ് വേർദി. ഷീ ഗേവ് എ ക്രെഡിബിൾ റീസൺ ഫോർ ബീയിങ് ലേറ്റ്. വൈകിയതിൽ വിശ്വസനീയമായ ഒരു കാരണമാണ് അവൾ നൽകിയത്. കോൺഫിഡൻറ്റ്, CONFIDENT. കോൺഫിഡന്റ് ആണെങ്കിൽ വിജയിക്കുമെന്നോ ചെയ്യാനാകുമെന്നോ നമുക്ക് നല്ല വിശ്വാസമുണ്ട്. ഐ എം കോൺഫിഡന്റ് അബൌട്ട് ദിസ് പ്ലാൻ. എനിക്ക് ഈ പ്ലാനിൽ ഉറച്ച വിശ്വാസമുണ്ട്. ഇനി ഒരു കടുത്ത വാക്ക് പറയട്ടെ. അൺഇക്വിവോക്കൽ, അൺഇക്വിവോക്കൽ, UNEQUIVOCAL. അൺഇക്വിവോക്കൽ എന്നാൽ സംശയത്തിനിടയില്ലാത്തത്ര വ്യക്തം. They gave us unequivocal support. That means they gave us strong support. The Chief Minister gives unequivocal support to all good endeavors in education. Vidyabhyasa meghalayilulla ella nalla sambhrammangalkkum mukhyamantri unequivocal support nalgunnundu. Good English gives you unequivocal support to improve your vocabulary. Enginayundu nalla vaakkukalalle ittaram vaakkukal paranjal nammalku വളരെ ഇഫക്റ്റീവായി കോൺഫിഡന്റ് ആയി സംസാരിക്കാൻ പറ്റും. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
3: ഗുഡ് ഇംഗ്ലീഷ്.
1: വല്ലത് ഗുഡ് ഇംഗ്ലീഷ് പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം കൊച്ചി.
2: മാറുന്ന ലോകത്തിൽ ഇംഗ്ലീഷിനെ ഇനി പേടിക്കണോ? കീഴടക്കാം ലോകം, സ്വന്തമാക്കാം ഭാഷ. വല്ലത്ത് എഡ്യൂക്കേഷൻ ഒപ്പമുണ്ട്.
5: കൊല്ലത്ത് കൊല്ലം ഒന്നായി.
6: എന്തായാലും കെ കെ ചേട്ടന് വരവ് പൊടിച്ചു.
7: കൊല്ലം ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികം തുടരുവതിച്ച് October 18 to 21 വരെ വമ്പൻ ഓഫറുകൾ.
8: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ് ആന്റിക് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
9: 1 ലക്ഷം രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള

0: ഓരോ പർച്ചേസിനും ഒരു സ്വർണ്ണ മോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്ക് കുത്തുന്നവർക്ക് വെള്ളി മുക്കുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആർ പി മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.
2: കരിക്കകം ശ്രീ ചാമുണ്ഡി ദേവി ക്ഷേത്രം. കരിക്കകത്തമ്മ നവരാത്രി സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ. നവരാത്രി മണ്ഡപത്തിൽ പൂജവയ്പ്പും വിദ്യാരംഭവും, വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ, പ്രശസ്തരുടെ വിവിധ കലാപരിപാടികളും. എല്ലാ ഭക്തജനങ്ങളെയും കരിക്കകം ശ്രീ ചാമുണ്ഡി ദേവി ക്ഷേത്രം ട്രസ്റ്റ് സ്വാഗതം ചെയ്യുന്നു.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: മറ്റൊരു അറിയിപ്പിലേക്ക്. ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ അംഗവും കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ മീനാകുമാരി എം എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്: 9495964321, അല്ലെങ്കിൽ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ വിളിക്കുക ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: കാര്യം നിസ്സാരം എന്ന ചിത്രത്തിനു വേണ്ടി കോന്നിയൂർ ഭാസ് എഴുതി, കണ്ണൂർ രാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: നടുവേദനയ്ക്ക് വേണ്ടി മാത്രം ഒരിടം, നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും EMTT, ലേസർ, ഡീകംപ്രഷൻ തെറപ്പി ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകളുമായി നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. വീട്ടിലെത്തി ചികിത്സ നൽകുന്ന ഹോം കെയർ ഫിസിയോതെറപ്പി സർവീസും ലഭ്യമാണ്. കഴക്കൂട്ടം, കൊല്ലം 9499773444.
4: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
5: വല്ലത്ത്, ഇതാ ഒരു ചോദ്യം. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1-2. പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
6: കൈതപ്പുറം എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകിയ ഗാനം ചിത്രം പെരുമഴക്കാലം. പാടിയത് പി ജയചന്ദ്രനും സുജാതയും.

0: ഇപ്പോൾ സമയം 8 മണി. ഇനി പ്രധാന വാർത്തകളിലേക്ക്.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ കാർഷിക മേഖലയിലെ സ്ത്രീകളുടെ സംഭാവനകളെ അംഗീകരിക്കുന്നതിന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ മഹിളാ കിസാൻ ദിവസ് 2026 ദേശീയതല ആഘോഷം സംഘടിപ്പിക്കും. ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനത്തിനോട് അനുബന്ധിച്ചാണ് പരിപാടി. ഇന്ത്യ ബ്രൂണി ദാറുസലാം സംയുക്ത വ്യാപാര സമിതി 3 യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഉഭയകക്ഷി വ്യാപാര സാമ്പത്തിക സഹകരണം അവലോകനം ചെയ്യുന്നതിനും ഇരുരാജ്യങ്ങളും തമ്മിൽ വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമാണ് യോഗം ചേർന്നതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഭാവി കേരളത്തിന്റെ വികസന കുതിപ്പായി മിഷൻ സമുദ്ര മാറുമെന്ന് മുഖ്യമന്ത്രി പി ഡി സതീശൻ. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്ന പദ്ധതിക്ക് അടിത്തറപ്പാകുന്ന കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. കാഴ്ചയില്ലാത്തവരുടെ കഴിവുകളിലേക്കും പ്രശ്നങ്ങളിലേക്കും സമൂഹത്തിന്റെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയാകർഷിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. സൌദി അറേബ്യയിലെ അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് റിയാദിലെ ഇന്ത്യൻ എംബസിയുടെ ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും വ്യോമാക്രമണ മുന്നറിയിപ്പ് ഘട്ടങ്ങളിൽ വീടുകളിൽ സുരക്ഷിതരായിരിക്കണമെന്നും എംബസി അഭ്യർത്ഥിച്ചു. നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യസ്നേഹ ബന്ധത്തെ തിരിച്ചുപിടിക്കാൻ കണ്ണൂർ ദസറ പോലെ പരിപാടികൾക്ക് സാധിക്കുമെന്ന് എം കെ രാഘവൻ എം പി. കണ്ണൂർ ദസറയുടെ ഭാഗമായ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കി വരുന്ന വിവിധ പദ്ധതികൾ സംബന്ധിച്ച ജില്ലാതല ഏകോപന യോഗം കളക്ടറേറ്റിൽ ചേർന്നു. ജില്ലയിൽ 5 പനി റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ പഞ്ചാബ് എഫ് സിക്ക് ജയം. ഒഡീഷ എഫ് സിയെ 1-2 ഗോളുകൾക്കാണ് പഞ്ചാബ് പരാജയപ്പെടുത്തിയത്. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: നമുക്കിനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കണ്ടേ? അപ്പോൾ ചോദ്യം ഇതായിരുന്നു, മീനുകളെ തൊടാതെ നീളവും വീതിയും കൃത്യമായി അളക്കുവാൻ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച മൊബൈൽ ആപ്പിന്റെ പേരെന്താണ്? ഇതിന്റെ ഉത്തരം ഇതാണ്, മത്സ്യമെട്രി. മത്സ്യമെട്രി എന്നതാണ് ശരിയുത്തരം. ഓഗ്മെന്റഡ് റിയാലിറ്റി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്മാർട്ട് ഫോൺ ക്യാമറയുടെ സഹായത്തോടെയാണ് ഈ ആപ്പ് പ്രവർത്തിക്കുന്നത്. ഫിഷറീസ് ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും മത്സ്യങ്ങളുടെ ജൈവ ഡാറ്റ വേഗത്തിലും കൃത്യമായും ശേഖരിക്കാൻ ഇത് സഹായിക്കുന്നു. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിലെ സീനിയർ സയന്റിസ്റ്റും ICAR നാഷണൽ ഫെലോയുമായ ഡോക്ടർ എൽദോ വർഗീസാണ് മത്സ്യമെട്രി ആപ്പ് വികസിപ്പിച്ചത്.
1: എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. E20 ഓട്ടോമോട്ടീവും ഫ്യുവൽ ടെസ്റ്റിംഗ് എക്സ്പേർട്സും എക്സ്റ്റൻസീവ്ലി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അബ്നോർമൽ എഞ്ചിൻ വെയർ ഒന്നും തന്നെ ഒബ്സർവ് ചെയ്തിട്ടില്ല. ഫ്യുവൽ സിസ്റ്റം മെറ്റീരിയൽസും E20 കമ്പാറ്റബിലിറ്റിക്കായി ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലിയർ ആണ്, E20 മൂലം എഞ്ചിൻ നോക്കിംഗ് കുറയുന്നു. ഹൈ ഒക്ടേൻ വാല്യൂ ഉള്ളതുകൊണ്ട് പിക്കപ്പും ബെറ്റർ ആണ്.
2: അപ്പോൾ നോ കൺഫ്യൂഷൻ, ഓൺലി കോൺഫിഡൻസ്.
1: ഭാരത സർക്കാർ സംരംഭം.

0: ശക്തമായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
1: വീരപുത്രൻ എന്ന ചിത്രത്തിനുവേണ്ടി ശ്രേയ ഘോഷാൽ പാടിയ ഗാനം റഫീഖ് അഹമ്മദ് എഴുതി, രമേശ് നാരായൺ സംഗീതം നൽകിയത്.

0: ഇനി കേൾക്കാം കാലം സാക്ഷി.
1: കിഷോർ കുമാർ. ഇന്ത്യൻ പിന്നണി ഗായകനും നടനുമായിരുന്ന കിഷോർ കുമാർ എന്ന അഭാസ് കുമാർ ഗാംഗുലി 1929 ഓഗസ്റ്റ് 4 മധ്യപ്രദേശിൽ ജനിച്ചു. ചലച്ചിത്ര നിർമ്മാതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. തന്റെ സഹോദരൻ അശോക് കുമാർ നായകനായി അഭിനയിച്ച ഷിക്കാർ എന്ന സിനിമയിലൂടെ കിഷോർ കുമാർ അഭിനയ രംഗത്തെത്തി. സിദ്ധി എന്ന ഹിന്ദി ചിത്രത്തിൽ മർനെ കി ദുആയേ എന്ന പാട്ടുപാടിയാണ് അദ്ദേഹം സിനിമാ സംഗീത ലോകത്തേക്ക് കടക്കുന്നത്. ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിട്ടില്ലാത്ത അപൂർവം ചില പിന്നണി ഗായകരിൽ ഒരാളാണ് കിഷോർ കുമാർ. ബംഗാളി, മറാത്തി, ആസാമീസ്, ഗുജറാത്തി, കന്നഡ, ഭോജ്പുരി, മലയാളം എന്നിങ്ങനെ നിരവധി ഇന്ത്യൻ ഭാഷകളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. ആർ ഡി ബർമൻ ഒരുക്കിയ ഗാനങ്ങളിലൂടെ കിഷോർ കുമാർ ഏറെ പ്രശസ്തനായി. ആരാധന, ഹാഫ് ടിക്കറ്റ്, ടാക്സി ഡ്രൈവർ, പേയിങ് ഗസ്റ്റ്, ബാപ് രേ ബാപ് എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിലായി ഏതാണ്ട് 3000 ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ പിറന്നു. മലയാളത്തിൽ അയോധ്യ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഗാനമാലപിച്ചത്. നിത്യഹരിത ഗാനങ്ങളിലൂടെ സംഗീത പ്രേമികളുടെ മനസ്സ് കീഴടക്കിയ കിഷോർ കുമാർ 1987 ഒക്ടോബർ 13 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് കിഷോർ കുമാർ പാടിയ ഒരു ഗാനശകലം കേൾക്കാം.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളയം, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ഇനി നമുക്ക് ചുറ്റും വോട്ടർ

സെൻട്രൽ റോട്ടറി ക്ലബ്ബും BMVSS ബാംഗ്ലൂരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൌജന്യ കൃത്രിമ കാൽ ദാന ക്യാമ്പ് നവംബർ 13, 14, 15 തീയതികളിൽ തിരുവനന്തപുരം വഴുതക്കാടുള്ള ഫ്രീമേസൺ ഹാളിൽ വെച്ച് നടക്കും. ആവശ്യമുള്ളവർ 30 ഒക്ടോബർ വൈകിട്ട് 5 മണിക്ക് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 9846005854. ഒരു നമ്പർ കൂടിയുണ്ട്, 7907175758. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം, S. രമേശൻ നായരുടെ വരികൾ, വേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
2: വിളക്ക് മാത്രമല്ല, കുക്ക്വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. എം ആർ പി ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ പി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: നിറം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ഷപ്നവും പാടിയ ഗാനം ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകിയത്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
4: ആരിശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയ മതി, അപ്പൊ കാർ കിട്ടും.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആരിശാല.
5: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
6: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
7: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ 8590179986.
8: സമയം 8:30.
9: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
10: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
8: നോവൽ സഞ്ചാരം.
11: ഉറുബേദിയ നോവൽ, സുന്ദരികളും സുന്ദരന്മാരും. അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
12: വേലുനായരെ കണ്ടുകൂടാത്തവർക്ക് പോലും അമ്മാളുകുട്ടിയമ്മയെ ഇഷ്ടമായിരുന്നു. മനസ്സഴിച്ചിലുള്ളവളാ. ആരുടെ കഷ്ടം കണ്ടാലും കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ലട്ടോ. അവർ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യും, പക്ഷേ ആ ഗുളിക നായരാ അപകടക്കാരൻ. ശരിയാ, നല്ല ധർമ്മവുമുണ്ട്, അതല്ലേ മനുഷ്യന് വേണ്ടത്. പിന്നെ അവരുടെ നടപടി, അതിനെ പറ്റിയൊക്കെ നമ്മൾ എന്തിനാ ശ്രദ്ധിക്കുന്നത്? 6 ജനം 100 വിധം എന്നല്ലേ. ഈ കുറ്റം പറയുന്ന കൊലകമ്പന്മാരുടെ സ്ഥിതിയൊക്കെ നമുക്കറിയാം. അവരും അമ്മാളുകുട്ടിയമ്മയും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ, അവർക്കൊരു തിരശീലയുണ്ട്, ആയ അമ്മയ്ക്കതില്ല. അത്ര തന്നെ. മനുഷ്യന്റെ മനസ്സല്ലേ നന്നാവേണ്ടത്. തന്നെ പറ്റി ഇങ്ങനെ ഒരഭിപ്രായമുള്ളതായി അമ്മാളുകുട്ടിയമ്മ അറിഞ്ഞിട്ടില്ല, അറിയാൻ ആഗ്രഹിച്ചതുമില്ല. അതിനൊന്നും സമയമുണ്ടായിരുന്നില്ല. പക്ഷേ വിശന്നു വലഞ്ഞ് ആ വീട്ടിൽ ചെന്നു കയറിയ ആരും വെറും കൈയോടെ പോയിട്ടില്ല. ആശ്രിതന്മാരോട് അതിവാത്സല്യം, എതിരാളികളോട് തീർത്താൽ തീരാത്ത പക, അതായിരുന്നു ആയമ്മയുടെ സ്വഭാവം. അമ്മാളുകുട്ടിയമ്മയെ സംബന്ധിച്ചിടത്തോളം എല്ലാം വ്യക്തമാണ്. ഒരു മങ്ങിയ വര, ഒരു നിറം കുറഞ്ഞ ചായം, ഒരു നേർത്ത ശബ്ദം, ഇതൊന്നും ആ ജീവിതത്തിലില്ല. ആയമ്മ പോ എന്ന് പറഞ്ഞാൽ പോ എന്നു തന്നെയാണ് അർത്ഥം. വാ എന്ന് പറഞ്ഞാൽ വന്നേ കഴിയൂ എന്നും. ഈ സ്വഭാവം അറിഞ്ഞിട്ടോ എന്തോ അവരുടെ അകന്ന ചാർച്ചക്കാരായ 2 കുട്ടികളെ അവിടെ പാർപ്പിക്കാനുള്ള അപേക്ഷ വന്നു. ആ കുട്ടികളുടെ അമ്മ അമ്മാളുകുട്ടിയമ്മയോട് പറഞ്ഞു, ദാ നോക്കൂ, ഇവർ പട്ടിണി കിടന്ന് ചാവൂ. ഇപ്പോ ഒരു രക്ഷ ചെയ്തില്ലെങ്കിൽ അവരിവിടെ നിന്നോട്ടെ എന്ന് പറയാൻ ആയമ്മ ഒട്ടും മടിച്ചില്ല. വേലുമാൻ കലശലായി എതിർത്തു, ആരാണിവയ്ക്കൊക്കെ തിന്നാൻ കൊടുക്കുക? ഞാൻ നീ നാളെ കഷ്ടത്തിലാവും, ദാ എന്നെ പഠിപ്പിക്കല്ലേ. ഒരു തിരിച്ചടി, വേലുമാൻ കീഴടങ്ങി. ഇത്തിക്കണ്ണി കളയാൻ വേണ്ടി കായ്ക്കുന്ന മാവു തന്നെ വെട്ടിക്കളയരുതെന്ന് വേലുമാന് അറിയാം. ആ കുട്ടികളെ ആ സ്ത്രീ സ്വന്തം മക്കളെപ്പോലെ വളർത്തി. വേലുമാനും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും ആ ബന്ധം അംഗീകരിക്കേണ്ടി വന്നു. നിങ്ങൾക്കും കുട്ടികൾക്കും സുഖമല്ലേ എന്ന് അമ്മാളുകുട്ടിയമ്മയോട് ചോദിക്കാൻ എല്ലാവരും ഓർമ്മ വച്ചു. അതേ, നിസ്സംശയം മറുപടിയും വന്നു. ആ കുട്ടികൾ വീട് ശബ്ദായമാനമാക്കി, അത് അവരെ ഇഷ്ടപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും കണ്ണും തിരിയും വച്ചപ്പോൾ അവർ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചുപോയി. മറ്റൊരു സ്ത്രീയാണെങ്കിൽ അതോടെ ലോകവിദ്വേഷിണിയായിത്തീരും. എന്നാൽ അവർ എന്തെങ്കിലും സംഭവിച്ചുവെന്ന് തന്നെ നടിച്ചില്ല. അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ.

0: വേലുമൻ ചോദിച്ചു. എന്ത്, കള്ള വകയാണെന്ന്?
1: അങ്ങനെ ആവട്ടെ, അതിനെന്താ? വേലുമാൻ അതിന് സമാധാനം പറഞ്ഞില്ല.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
6: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണതല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
7: ഒരു പെണ്ണിന്റെ ഇഷ്ടങ്ങളിൽ ഒന്നാണ് കൈകളിൽ വളയിടുക എന്നത്. ഇരുകൈയിലും വളയണിഞ്ഞ് സന്തോഷത്തോടെ നടക്കാൻ ഇഷ്ടപ്പെടുന്നവർ ധാരാളം. വളകിലുക്കം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ദാ ഇന്നയാൾ വരുന്നുവെന്ന്. ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ നമുക്ക് പോകാം വളകിലുക്കത്തിലൂടെ. അധികാരം മുന്നേറ്റം എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും വാണി ജയറാമും പാടിയതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇനി ഒ എൻ വി കുറിപ്പ് എഴുതി ശങ്കർ ഗണേഷ് സംഗീതം നൽകി. ജയചന്ദ്രനും വാണി ജയറാമും ജോളി എബ്രാഹമും വസന്തയും പാടിയ ഗാനം ചിത്രം സ്ഫോടനം.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: കൊല്ലത്ത് കൊല്ലം ഒന്നായി,
6: എന്തായാലും കെ കെ ചേട്ടന്റെ വരവ് പൊടിച്ചു.
7: കൊല്ലം ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1 വാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 18 മുതൽ 21 വരെ വമ്പൻ ഓഫറുകൾ.
8: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ് ആൻഡ് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
9: 1,00,000 രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിനും ഒരു സ്വർണ്ണ മോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്കുകുത്തുന്നവർക്ക് വെള്ളി മുക്കുത്തി സൗജന്യം, ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
8: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ആർപി മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.
10: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
0: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം. അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
11: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
12: ഇന്നീ പരിപാടിയിൽ പ്രാണായാമം, ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ നന്ദിനി VS.
13: ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നതിനോടൊപ്പം മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ശ്വാസാഭ്യാസമാണ് പ്രാണായാമം. പ്രാണം എന്നത് ജീവിതശക്തിയെയും ആയാമം എന്നത് നിയന്ത്രണം അല്ലെങ്കിൽ വിപുലീകരണം എന്നതുമാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ പ്രാണായാമം എന്നത് വെറും ശ്വാസവ്യായാമമല്ല, ശ്വാസത്തിന്റെ വേഗത, ആഴം, താളം എന്നിവയെ ബോധപൂർവം നിയന്ത്രിക്കുന്ന ഒരു പരിശീലനമാണ്. പ്രാണായാമത്തിലെ പ്രധാനപ്പെട്ട ഒരു അഭ്യാസമാണ് നാഡീശോധന പ്രാണായാമം. ഒരു നാസിയിലൂടെ ശ്വാസം എടുത്ത് മറ്റേ നാസിയിലൂടെ പുറത്തേക്ക് വിടുകയും പിന്നീട് മറുവശത്ത് ഇതേ ക്രമം ആവർത്തിക്കുകയും ചെയ്യുന്നതാണ് നാഡീശോധന പ്രാണായാമം. ശ്വാസത്തിന്റെ താളം ക്രമീകരിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും ഇത് സഹായിക്കും. ബ്രഹ്മരി പ്രാണായാമം, ആഴത്തിൽ ശ്വാസമെടുത്ത ശേഷം പുറത്തേക്ക് വിടുമ്പോൾ തേനീച്ചയുടെ മൂളൽ പോലെയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നതാണ് ബ്രഹ്മരി. മനസ്സിലെ പിരിമുറുക്കം കുറയ്ക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. കപാലഭാതി പോലുള്ള അഭ്യാസങ്ങൾ ശക്തമായി ശ്വാസം പുറത്തേക്ക് വിടുന്നതാണ് പ്രധാനമായും ചെയ്യുന്നത്. എന്നാൽ കപാലഭാതി എല്ലാവർക്കും അനുയോജ്യമായതല്ല. പ്രത്യേകിച്ച് ഗർഭിണികൾ, ഹൃദ്രോഗമുള്ളവർ, നിയന്ത്രണ വിധേയമല്ലാത്ത രക്തസമ്മർദ്ദമുള്ളവർ തുടങ്ങിയവർ വിദഗ്ധ നിർദ്ദേശമില്ലാതെ ഇത്തരം ശക്തമായ ശ്വാസാഭ്യാസങ്ങൾ ചെയ്യരുത്. പ്രാണായാമം പരിശീലിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സാധാരണമായി ശാന്തമായ അന്തരീക്ഷത്തിൽ വെറും വയറ്റിലോ ഭക്ഷണം കഴിച്ച് മതിയായ ഇടവേളയ്ക്ക് ശേഷമോ ചെയ്യുന്നതാണ് ഉചിതം. ശ്വാസം ഒരിക്കലും ബലമായി പിടിച്ചു നിർത്തുകയോ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാകുന്ന തരത്തിൽ ശ്വാസം നിയന്ത്രിക്കുകയോ ചെയ്യരുത്. തുടക്കക്കാർ ലളിതമായ ശ്വാസാഭ്യാസങ്ങളിൽ നിന്നും ആരംഭിക്കുന്നതാണ് നല്ലത്. ശരീരത്തിന് ചലനം നൽകുന്നത് യോഗാസനങ്ങളാണെങ്കിൽ മനസ്സിന് ശാന്തത നൽകുന്ന പ്രധാന മാർഗങ്ങളിലൊന്നാണ് പ്രാണായാമം. അതിനാൽ ദിവസവും കുറച്ചു നേരം നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കാം. ശാന്തമായ ശ്വാസത്തിലൂടെ ശാന്തമായ മനസ്സിലേക്കും ആരോഗ്യകരമായ ജീവിതത്തിലേക്കും ചുവടുവയ്ക്കാം.
12: പ്രാണായാമം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നന്ദിനി VS.
0: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം സമാപിക്കുന്നു.

0: ഭവനിക്കൂടിൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
2: നമുക്കിനി കേൾക്കാം തിരക്കഥ എന്ന ചിത്രത്തിന് വേണ്ടി ശ്വേതയും നിശാന്തും പാടിയ ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ശരത്.

നമസ്തേ അനന്തപുരിയിൽ ഇപ്പോൾ ഒരു ഗാനം കൂടി. പ്രണയം എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പ് എഴുതി, M. ജയചന്ദ്രൻ സംഗീതം നൽകി, ശ്രേയാ ഘോഷാൽ പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുകയാണ്. ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു. പരിപാടി കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി, നമസ്കാരം. സ്നേഹപൂർവ്വം രേഖ അജിത്.

0: നാം കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
2: ആ ആ പറഞ്ഞത് 100% കറക്റ്റാ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളൈ, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: എന്റെ ബൈക്കിൽ നോയ്സ് കുറവാണ്.
6: എന്റെ കാറിൽ നിന്ന് നേരത്തേതിനേക്കാൾ പൊല്യൂഷൻ കുറവാണ് പുറത്തു വരുന്നത്.
7: എന്റെ സ്കൂട്ടർ നല്ല പിക്കപ്പാണ് തരുന്നത്.
8: വെഹിക്കിൾ ഏതായാലും പെട്രോൾ E20 ആണെങ്കിൽ വാഹനങ്ങളിൽ നോക്കിംഗ് കുറയുന്നു. കാർബൺ എമിഷൻ 40% കുറയുന്നു. ഹൈ ഒക്ടെയിൻ ഉള്ളത് കൊണ്ട് പിക്കപ്പ് അമേസിംഗ് ആണ്. യുവർ പെട്രോൾ വെഹിക്കിൾ ഇസ് 100% കമ്പാറ്റബിൾ വിത്ത് E20.
9: ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
10: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഇപ്പോൾ സമയം 9:30. നമുക്കിനി ആസ്വദിക്കാം ഗാനോപഹാരം. ഇന്നത്തെ സ്നേഹോപഹാരത്തിൽ 1991 മുതൽ 2000 വരെ പുറത്തിറങ്ങിയ ഏതാനും ചിത്രങ്ങളിലെ ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. ആദ്യം ചിത്രപാടിയ ഗാനമാണ് ചിത്രം പരിണയം. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് രവി ബോംബെ.

0: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
1: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
2: ഗാനോപഹാരത്തിൽ നമുക്കിനി കേൾക്കാം. ഗാന്ധർവം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രമെഴുതി SP വെങ്കടേഷ് സംഗീതം നൽകി. MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം

അടുത്ത ഗാനം സൈന്യം എന്ന ചിത്രത്തിനു വേണ്ടി മനുവും സിന്ധുവും ലേഖയും പാടിയതാണ്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് SP വെങ്കിടേഷ്.

0: ये कमाल कैसे हो गया?
1: मैंने www.pgportal.gov.in पर जाकर अपनी कंप्लेंट को बोल कर दर्ज किया और देखो तुरंत एक्शन हुआ।
0: ये तो बहुत बढ़िया पोर्टल है।
1: 22 भारतीय भाषाओं में आप अपनी शिकायत दर्ज कराएं, अपनी समस्या का समाधान और प्राथमिकता का अनुभव पाएं, जैसे हमने पाया। सारी शिकायतों का समाधान सीपी ग्राम्स की समाधान दीदी।
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം കളിയൂഞ്ഞാൽ എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രമെഴുതി ഇളയരാജ സംഗീതം നൽകി യേശുദാസ് പാടിയതാണ്.

ഗാനോപഹാരത്തിൽ ഇപ്പോൾ ഒരു ഗാനം കൂടി ആസ്വദിക്കാം. യേശുദാസും സംഗീതയും പാടിയതാണ്. ചിത്രം കണ്ണാടി കടവത്ത്. ഈ ഗാനം എഴുതിയത് കൈതപ്രം, സംഗീതം ബാലഭാസ്കർ.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരമാണ് നാം കേട്ടത്. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: AI സ്വയം പ്രവർത്തിക്കുന്ന ആയുധ സംവിധാനങ്ങൾ, ഡ്രോണുകൾ, സൈബർ സുരക്ഷ, ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ എന്നിവ സൈനിക ശേഷിയെ പുനർനിർണയിക്കുന്ന കാലത്ത് സാങ്കേതികമായി രാജ്യം കൂടുതൽ കരുത്താർജ്ജിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ IIT കാൺപൂർ സംഘടിപ്പിച്ച ഗ്രേറ്റർ ദാൻ അസ് ഫണ്ട് ശേഖരണ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാങ്കോക്കിലെത്തിയ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന് സുവർണഭൂമി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. തായ്ലന്റിലെ ഇന്ത്യൻ അംബാസിഡർ പുനീത് അഗർവാൾ, തായ്ലന്റ് ട്രഷറി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ റൂച്ച വാരത്തോൺ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. വിദ്യാർത്ഥികളുടെ നവീന കണ്ടുപിടുത്തങ്ങൾ വിപണിയിലെത്തിക്കാൻ വ്യാവസായിക പങ്കാളിത്തം ശക്തമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ഇൻസ്പയർ മാനക് 12-ാമത് ദേശീയതല പ്രദർശനത്തിൽ യുവ ശാസ്ത്ര പ്രതിഭകളെ ആദരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂരേഖകൾ ഡിജിറ്റൽ സർവേയിലൂടെ ലാൻഡ് ഐഡി കാർഡിലാക്കി ജനങ്ങളിൽ എത്തിക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. ഡിജിറ്റൽ സർവേയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ സാമൂഹിക മാധ്യമങ്ങൾ ഉൾപ്പെടെ വിനിയോഗിച്ച് പ്രചാരണം നടത്തുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. അന്തരിച്ച ചെറുവയൽ രാമന്റെ ഭൌതികദേഹം കമ്മന നവോദയ LP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2-ന് ചെറുവയലിലെ കുറിച്ചിയ സമുദായ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. വികസന വിരോധികളായ പ്രതിപക്ഷ പാർട്ടികൾ ഏതുതരം പ്രതിഷേധവുമായി മുന്നോട്ടു പോയാലും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം തുടരുമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജനസഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റോഡ് അപകട സാധ്യത കുറയ്ക്കാൻ ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അഞ്ജു KS നിർദ്ദേശിച്ചു. റോഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ കളക്ടറുടെ ചേംബറിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് നിർദ്ദേശം. സമഗ്ര ശിക്ഷാ കേരളം കണ്ണൂർ നോർത്ത് BRC നേതൃത്വത്തിൽ ജില്ലാതല ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായി ഗെയിംസ് മത്സരങ്ങൾക്ക് തുടക്കമായി. കണ്ണൂർ പോലീസ് ഗ്രൌണ്ടിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിന്റൺ മത്സരങ്ങൾ നടത്തും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

എത്ര അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് എപ്പോഴും അരികിലാണെന്ന് ഒന്നറിയിക്കാൻ. വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രിയ കൂട്ടുകാരെ മറന്നിട്ടില്ലെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ. കാലങ്ങളും കാലങ്ങളും ഏറെ കഴിഞ്ഞാലും ഓർമ്മകൾ അത്രമേൽ ഹൃദ്യവും മധുരവും എന്നോതുവാൻ. ഇതാ പ്രിയപ്പെട്ടവരുടെ സ്നേഹം നിറഞ്ഞ സന്ദേശങ്ങളും പ്രിയഗാനങ്ങളുമായി ഹലോ സന്ദേശഗാനം. ഹലോ സന്ദേശഗാനം. ഞാൻ കുട്ടിക്കാലം മുതലേ റേഡിയോ കേൾക്കുന്ന ആളാണ്. രാവിലെ 5:50 റേഡിയോ ഓൺ ചെയ്താൽ ഓഫീസിലേക്ക് ഇറങ്ങുന്ന 9 വരെ റേഡിയോ കേൾക്കും. അടുക്കളയിലാണ് റേഡിയോ വെച്ചിരിക്കുന്നത്. സുഭാഷിതം മുതൽ 8:15 ഇംഗ്ലീഷ് വാർത്തയും കേൾക്കും. ഞാൻ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് നികുതി വകുപ്പിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് എനിക്ക് ബിജി എന്നൊരു സഹപ്രവർത്തക ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. ബിജി നല്ലൊരു വായനക്കാരിയാണ്. കവിത എഴുതി അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ വെച്ച് സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എം മുകുന്ദനാണ് ബിജിയുടെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ. നികുതി വകുപ്പിനടുത്താണ് സെക്രട്ടേറിയറ്റിലെ കോഫി ഹൌസ്. ഞങ്ങൾ വൈകിട്ട് മിക്കപ്പോഴും കോഫി ഹൌസിൽ പോകാറുണ്ടായിരുന്നു. ചായ കുടിക്കുന്നതിനോടൊപ്പം അവിടെ ഇരുന്ന് തമാശകളും, കൂടാതെ ചിലപ്പോൾ മേലുദ്യോഗസ്ഥൻ വഴക്കു പറഞ്ഞതിന്റെ വിഷമങ്ങളും മറ്റു പരിഭവങ്ങളുമൊക്കെ അവിടെ ചെലവഴിക്കുന്ന ആ ചെറിയ ഇടവേളകളിൽ ഷെയർ ചെയ്തിരുന്നു. ഞാൻ 2024 മെയ്യിൽ സെക്രട്ടേറിയറ്റ് സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തു. നികുതി എച്ച് വകുപ്പിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ നല്ല കാലം ഇപ്പോഴും ഞാൻ വല്ലാതെ മിസ് ചെയ്യാറുണ്ട്. ഹലോ സന്ദേശഗാനം പരിപാടിയിലൂടെ ബിജിയെ ഒന്ന് വിളിക്കാമോ? എന്റെ പേര് മിനി ടി ആർ.

0: ആലപ്പുഴ ജില്ലയിലെ വടക്കനാരിയാട് തമ്പകച്ചുവട് എന്ന സ്ഥലത്താണ് വീട്. ബിജിയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ബിജു മാഡം ആണോ?
1: അതെ.
0: ബിജു മാഡം തിരക്കിലാണോ?
1: ഓഫീസിലാണ്.
0: സെക്രട്ടേറിയറ്റിലാ?
1: അതെ.
0: സെക്രട്ടേറിയറ്റിൽ ഒഴിവ് സമയങ്ങളിൽ ഇപ്പോഴും കോഫി ഹൗസിൽ ചായ കുടിക്കാൻ പോകാറുണ്ടോ? ചായ കുടിക്കാൻ പോകുമ്പോ പഴയൊരു സുഹൃത്തിനെ മിസ് ചെയ്യാറുണ്ടോ?
1: ഇല്ല.
0: എങ്ങനെ പറഞ്ഞുകൂടാ, ഒരു പഴയൊരു സുഹൃത്ത്, ഒരു റിട്ടയർ ചെയ്തൊരു സുഹൃത്ത്. ആ സുഹൃത്ത് ഇതൊന്നും കേൾക്കണ്ട കേട്ടോ, ആ സുഹൃത്തിന്റെ ഹൃദയം പൊട്ടിപ്പോവും. ആലപ്പുഴയിൽ നിന്ന് നിങ്ങള് എന്താണ് നികുതി വകുപ്പിൽ? ആയിരിക്കും, എനിക്കറിഞ്ഞൂടാ. കോഫി ഹൗസിൽ ചായ കുടിക്കാൻ പോകുമ്പോ മിനി മാഡത്തിനെ ഇപ്പോഴും മിസ് ചെയ്യാറുണ്ട്. ബിജി മാഡം
1: മിസ് ചെയ്യാറുണ്ട്.
0: എന്നിട്ട് അവിടെ ഇരുന്ന് രണ്ട് ചായ ഓർഡർ ചെയ്ത് ആദ്യം മിനി മാഡത്തിന്റെ ചായ, പിന്നെ ബിജി മാഡത്തിന്റെ ചായ, അങ്ങനെ ഡെയിലി ഇപ്പൊ രണ്ട് ചായ കുടിക്കുകയാണ്.
1: ഞാൻ കോഫി ഹൗസിൽ പോകാറേ ഇല്ല ഇപ്പൊ.
0: ആണോ? മിനി മാഡത്തിന്
1: കൂടുതലായതുകൊണ്ട് സമയമില്ല.
0: ഓക്കെ. എന്നാൽ ഇത്രയും തിരക്കായിരുന്നെങ്കിലും അസോസിയേഷൻ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിലും മിനി മാഡം ഉണ്ടായിരുന്നെങ്കിൽ ചായ കുടിക്കാൻ പോയനെ.
1: മിനി മാഡത്തിനൂടെ വല്ലപ്പോഴും പോകാറുണ്ട്.
0: അപ്പൊ മിനി മാഡത്തിന് വേണ്ടി നമുക്കൊരു പാട്ട് വെച്ചു കൊടുത്താലോ? ഏത് പാട്ട് വെച്ചു കൊടുക്കണം? ആ, അടിപൊളി പാട്ടാണല്ലോ. ഓഫീസിലായതുകൊണ്ട് ഞാൻ പാടണമെന്ന് പറയുന്നില്ല. ഇത് എവിടെയാ കേൾപ്പിക്കണ്ടേ?
1: എനിക്കറിയത്തില്ല.
0: നല്ല തിരക്കിലായതുകൊണ്ട് മാത്രം ഞാൻ പെട്ടെന്ന്. സത്യം പറഞ്ഞാ വിശ്വസിക്കൂ?
1: ഇല്ല,
0: വിശ്വസിക്കൂലേ.
1: പറഞ്ഞോ. സത്യം
0: സത്യം പറഞ്ഞാ വിശ്വസിക്കൂ എന്ന സിനിമയിലെ പാട്ടാണ് മാഡം ചോദിച്ചത്.
1: അതെ അതെ, ആ സിനിമയിലെ.
0: അപ്പൊ പിന്നെ ഞാൻ എന്റെ സത്യം പറയാം. മിനി മാഡം ബിജു മാഡത്തിനെ വിളിക്കണമെന്ന് പറഞ്ഞ് ആകാശവാണിയുടെ സന്ദേശഗാനം പരിപാടിയിലേക്ക് ഒരു സന്ദേശം അയച്ചു, അങ്ങനെ വിളിച്ചതാണ്. മൊത്തം അവിടെ ഭരണസിര കേന്ദ്രത്തിൽ ഫയലുകൾക്കിടയിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചതാണ്. അപ്പോ സുജേഷ് ഹരിയുടെ വരികൾക്ക് വിശ്വജിത്ത് ഈണം നൽകി സിതാര കൃഷ്ണകുമാർ പാടിയ പാട്ടാണ്. അപ്പോ നീ എന്റെ കൂടെ ചേർന്ന് കളിച്ചു നടന്നില്ലേ എന്നുള്ള വരികൾ ഒരുപാട് ഓർമ്മകൾ കൊണ്ടുവരട്ടെ രണ്ടുപേരുടെ മനസ്സിലും, ഈ പാട്ടുകൾ കേൾക്കുന്നവരുടെ മനസ്സിലും സൗഹൃദങ്ങളൊക്കെ വരട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കേ.

0: ബഹുമാനപ്പെട്ട ആകാശവാണിക്ക് എന്റെ പേര് ജയ, വീട് കുമാരപുരം. ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മെയ്യിൽ റിട്ടയർ ചെയ്തു. എന്റെ ഹസ്ബൻഡ് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ പിറന്നാൾ ഒക്ടോബർ 10-നാണ്. അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ പറയാമോ? പാട്ടുപാടുന്ന ആളാണ്, പേര് അനിൽകുമാർ. വിശ്വസ്തതയോടെ ജയ. നമുക്ക് അനിൽ സാറിനെ വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, അനിൽ സാറാണോ?
1: അതെ
0: അനിൽ സാറ്, വൈകി ഒരു സാധനം ഡെലിവർ ചെയ്യാനുണ്ട്, എടുക്കൂ.
1: എന്താണ്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഓ താങ്ക്സ് താങ്ക്സ് താങ്ക്സ്.
0: എന്താണ് റിട്ടയർമെന്റ് ലൈഫ്, രണ്ടുപേരും കൂടി പരിപാടികൾ?
1: പരിപാടികൾ ഞങ്ങൾ രണ്ടുമൂന്ന് വിദേശയാത്രയൊക്കെ പോയായിരുന്നു.
0: അപ്പൊ ഇന്നല്ല, എവിടെയൊക്കെ പോയത്?
1: ദുബായ്, അബുദാബി, ഷാർജ, റാസൽഖൈമ പോയി. സെക്കൻഡ് ട്രിപ്പ് മലേഷ്യ, കോലാലംപൂർ, ശ്രീലങ്ക.
0: അപ്പോ റിട്ടയർമെന്റ് ജീവിതം
1: മനസ്സിലായില്ല.
0: അടിപൊളി യാത്രയായിട്ട് അതൊക്കെ പറയാന്നേ. നമ്മളിവിടെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിനിടയിൽ ആരാ എന്താന്നൊക്കെ. ഈ ബർത്ത്ഡേ ആശംസിച്ചതിന് പിന്നിൽ എനിക്കൊരു ദുരുദ്ദേശം ഉണ്ട് കേട്ടോ.
1: എന്താണ്?
0: എനിക്കൊരു പാട്ട് കേൾക്കണം.
1: ഓ, ആകാശവാണി.
0: പാട്ടെന്ന് പറഞ്ഞ ഉടനെ ആകാശവാണി എന്ന് പറയണം. ഇതിപ്പോ പാട്ട് പാടിത്തരൂ.
1: തീർച്ചയായിട്ടും. ഞാൻ ഒരു നേരത്തെ ഒരു പാട്ട് ഞാൻ പാടുന്നുണ്ടായിരുന്നു.
0: ആഹാ, ഏത് പാട്ടാണത്?
1: പഴയ പാട്ടാണ്.
0: പിന്നെന്ത്, അടിപൊളിയല്ലേ?
1: വാസ്തവത്തിൽ ഞാൻ ഔട്ട്സൈഡിൽ ആയതുകൊണ്ട് ഒരു ഓർമ്മ കിട്ടുന്നില്ല.
0: വെയിറ്റ് ചെയ്യാം,
1: ഒരു ചെറുതായിട്ട് വേണമെങ്കിൽ ഞാനൊന്ന് രണ്ടു മൂന്ന് പാടി പാടാം.
0: പിന്നല്ല, ഉള്ളതാവട്ടെ.
1: ഓക്കേ.

0: ഇടസുമങ്ങൾ നമ്മുടെ മുന്നിൽ നാലമ്പലമുരുക്കി നാം ഇരു പേരും തനിച്ചിരുന്നുറങ്ങും നവരക്തമാലകൾ വീശി വസന്തം നവരക്തമാലകൾ വീശി ഉറച്ചൊക്കെ അറിയാവൂ.
1: ആ ലിറിക്സ് ആദ്യത്തെ ചരണത്തിന്റെ രണ്ടുവരിയും അവസാനത്തെ ചരണത്തിന്റെ രണ്ടുവരിയും ആയിപ്പോയി. കുഴപ്പമില്ല, ഈ പാട്ട് വീണ്ടും കേൾക്കാൻ പറ്റില്ലോ.
0: ഞങ്ങൾ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്.
1: അതുകൊണ്ട് ആകാശവാണിയിൽ നിന്ന് ഹലോ സന്ദേശ ഗാനത്തിലൂടെ സാറിനെ വിളിച്ചതാണ്.
0: ഓക്കെ, വീട്ടില് ആറായിരം റൂമുണ്ട്. ഈ ആറിലും ഞാൻ റേഡിയോ വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഉണ്ട് റേഡിയോ, പഴയ റേഡിയോ ആണ്.
1: അടിപൊളി.
0: അതിലെല്ലാത്തിലും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് ഓൺ ചെയ്താലും പാട്ട് കഴിയും.
1: കുമാരപുരത്തപ്പം റിസപ്ഷൻ വളരെ ഗംഭീരമായിട്ടുണ്ടല്ലേ.
0: അതെ അതെ അതെ.
1: താങ്കളുടെ ഭാര്യ സന്ദേശഗാനത്തിന് ഒരു കത്ത് അയച്ചായിരുന്നു. ജയ മാഡം
0: കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞായിരുന്നു സാർ.
1: ആണോ?
0: വൈസ് ഇറിഗേഷനിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്.
1: ആഹാ.
0: ഞാൻ GST ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു.
1: അതെ, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്.

0: ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂർ പോവാറുണ്ട്.
1: പിന്നെ എപ്പോഴാണ് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിലോട്ട് വന്നത്?
0: 10 പോസ്റ്റിംഗ് ആയിരുന്നത്, അത് കഴിഞ്ഞ് പോലീസ് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് 1998
1: അങ്ങനെ ഡിപ്പാർട്ട്മെന്റുകൾ മാറി അവസാനം ജി എസ് ടിയിൽ വന്ന് റിട്ടയർ ചെയ്തു അല്ലേ. അപ്പോ പിറന്നാൾ ആശംസിക്കാനാണ് വിളിച്ചത്. പക്ഷേ നിങ്ങൾ ഗംഭീരമായിട്ടൊരു പാട്ടൊക്കെ പാടിത്തന്നു, വലിയ സന്തോഷം. ഇതൊരു ചലച്ചിത്രഗാന പരിപാടിയാണെന്ന് അറിയാലോ, ഏത് പാട്ടാ വെക്കേണ്ടത്?
0: കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഇതിൽ കണക്കെഴുതാ ഏടുകളെ വീടെ കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യ പുസ്തകമല്ലോ ജീവിതം. ഈ പാട്ടൊന്ന് കേട്ടാ കൊള്ളാൻ.
1: തീർച്ചയായിട്ടും. പി ഭാസ്കരന്റെ വരികളാണ്, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, ജയചന്ദ്രനാണ് പാടിയിരിക്കുന്നത്. അപ്പോ സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. പാട്ട് കേൾക്കാം.
0: താങ്ക് യു.

0: ഹലോ സന്ദേശഗാനത്തിന്, ഈ പരിപാടിയിൽ ഏവൂരുള്ള സുധാ എസിനെ ഒന്ന് വിളിക്കുമോ? സുധാ ആരോഗ്യവകുപ്പിലായിരുന്നു ജോലി ചെയ്തിരുന്നത്, ഇപ്പോൾ വിരമിച്ചു. നല്ലൊരു റേഡിയോ ശ്രോതാവാണ്. ഈ പരിപാടിയിലൂടെ സുധയെ വിളിക്കണം എന്നപേക്ഷിക്കുന്നു. സുധയുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. സ്നേഹാശംസകളോടെ ഗീതാ ഗോപാലകൃഷ്ണൻ, ഏവൂർ കായംകുളം. ഹലോ, സുധാ മാഡമാണോ? സുധാ മാഡം, എന്താണ് പരിപാടി? സുധാ മാഡത്തിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കാന്ന് വിചാരിച്ചു. ആരെന്നൊക്കെ പറയാം, പാട്ട് പാടുവോ? പാട്ട് പാടുമെങ്കിൽ
1: പറയാം.
0: പിന്നെ ഞാനൊരു കാര്യം വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ആരാരാ തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചോണ്ടിരുന്ന? അതൊന്നുമല്ല, ഞാൻ ആരാ നിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന നേരത്തിന് ആ പാട്ടങ്ങ് പാടായിരുന്നു.
1: ആരാന്ന് പറയാതെ ഞാൻ പാടുന്നത് എങ്ങനെയാ?
0: പാട്ട് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കേൾക്കാൻ വേണ്ടിട്ടല്ലേ. ആര് കേട്ടാൽ എന്താ, പാടിയ പോരെ.
1: ആരാന്ന് പറയാതെ ഞാൻ എങ്ങനെയാ പാടുന്നത്?
0: ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ, പാട്ട് പാടി തന്നാ പറയാ. സത്യമായിട്ടും സത്യമായിട്ടും സത്യമായിട്ടും
1: ആരാന്ന് പറഞ്ഞാ പാട്ട് പാടി തരാം.
0: ആദ്യം ഞാനാണ് ചോദിച്ചതേ.

0: വിളിക്കുന്നത് പറ.
1: ഒന്നും പറയാൻ പോണില്ല, പാട്ട് പാടാതെ ഇനി മുന്നോട്ടില്ല. കായംകുളത്തും ഏവൂരും ഉള്ള മൊത്തം ആൾക്കാരെയും പറഞ്ഞാലും ശരിയാവൂല. അതുകൊണ്ട് കായംകുളത്തും പ്രത്യേകിച്ച് ഏവൂര് ഭാഗത്തുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് കഷ്ടപ്പെടണ്ട.
0: പിന്നെ
1: ഇപ്പൊ പെട്ടെന്ന് ആരോഗ്യവകുപ്പിൽ പോയില്ലേ, ആരോഗ്യവകുപ്പിലും അന്വേഷിക്കണ്ട.
0: പിന്നെ എവിടെ അന്വേഷിക്കണം?
1: ഒരിടത്തും അന്വേഷിക്കണ്ട, പാട്ട് പാടി തന്നാൽ മതി. ഒരു സ്റ്റേജിൽ വല്ലതും നിന്ന് പാടുമ്പോഴത്തേക്ക് പരിചയമുള്ളവർ മാത്രമേ കേൾക്കുന്ന.
0: അല്ല, എന്നാലും ഇങ്ങനെ ചോദിക്കുന്നത് ആദ്യമായിട്ടാ.
1: അത് കേൾക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ചോദിക്കണത്. അപ്പൊ ഒരു ജാടയും ഇല്ല, അത് അങ്ങ് ചടയെന്ന് പറഞ്ഞ് പാടി കൊടുക്കണം. അതല്ലേ നല്ല മിടുക്കിയായിട്ടുള്ള ഒരു ഗായിക ചെയ്യേണ്ടത്.
0: ഞാൻ മിടുക്കിയായിട്ടുള്ള ഗായികയാന്ന് ആര് പറഞ്ഞു?
1: ആ ഇതിപ്പം പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ ഇപ്പൊ ചോദിച്ചു പോയില്ലേ.
0: ആ എന്നാ പാടാവേ.

0: മതിയോ? ആരാ?
1: മതിയ എന്ന് ചോദിച്ചാൽ അതിന് മതിയായില്ല എന്നാണ് ഉത്തരം.
0: അടുത്ത സ്റ്റാൻസ് ഒക്കെ മറന്നുപോയി. നീ പേര് പറ ആരാ?
1: അടുത്ത സ്റ്റാൻസ് ഞാൻ പറഞ്ഞു തന്നെ പാടൂ. എന്റെ കൊലുസിന്റെ ശിഞ്ചിതമൊന്നും നീ കേട്ടതില്ല.
0: അൻവർ സാറാണോ?
1: ഈ ഒരു സാറന്മാരെ അന്വേഷിക്കണ്ട, ആരാന്ന് ഞാൻ പറഞ്ഞു തരാം.
0: പിന്നാരാ?
1: എൻമുടിച്ചാർത്തിലെ പിച്ചകപ്പൂമണം തൊട്ടതില്ല. ഈ നാട്ടിൽ അറിയാന്നുള്ള ആൾക്കാരെയൊക്കെ പേര് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു ഗീതാഗോപാലകൃഷ്ണൻ അറിയാമോ?
0: അറിയാം.
1: ആ ഗീതാഗോപാലകൃഷ്ണൻ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു കത്തെഴുതി. അങ്ങനെ ഹലോ സന്ദേശ ഗാനത്തിൽ നിന്ന് വിളിച്ചതാ.
0: ഓ ശരി ശരി ശരി. ഓക്കെ ഓക്കെ. ആ മാഡത്തിനോട് ഒരു പാട്ട് ഞാൻ, എനിക്ക് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞായിരുന്നേ, സ്വർണമുഖിലേ സ്വർണമുഖിലേ എന്നുള്ളൊരു പാട്ട്.
1: ആ പാട്ടല്ലേ പാടി തരേണ്ടത്?
0: ആ പക്ഷെ പെട്ടെന്ന് ഞാൻ അത് ഇച്ചിരി പിച്ചൊക്കെ ഒന്ന് ശരിയാകണമല്ലോ. ഇത് ഞാൻ എനിക്ക് കാണാതെ അറിയാവുന്ന പാട്ടാ.
1: നമുക്ക് പറ്റുന്ന പിച്ചിലെങ്കിൽ പാടാം.
0: സ്വർണമുഖിലേയും പാടാം.
1: അതെ
0: കുഴപ്പമില്ല.
1: ആ
0: സ്വർണമുഖിലേ.

0: ഈ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
1: ആഹാ, എന്താണ് ആ പാട്ടിനോട് ഇത്രയും ഇഷ്ടം?
0: എന്നുവെച്ചാല് ഇത് ഒത്തിരി വിഷമം ഉള്ള ഒരു പാട്ട് പോലെ തോന്നി. അപ്പൊ അത് അതെന്റെ ജീവിതമായിട്ടൊരു താരതമ്യപ്പെടുത്തുമ്പം അങ്ങനെ ഒറ്റയ്ക്കായി എന്നുള്ളൊരു, പക്ഷെ എനിക്ക് മോളുണ്ട്, അങ്ങനെ ഒരു തോന്നൽ വരുന്നത് കൊണ്ട് എനിക്ക് ഈ പാട്ട് ഒത്തിരി ഇഷ്ടമാണ്.
1: മുഖവേദന എന്തിനായി നീ മൂടിവെപ്പു ജീവനിൽ?
0: അതെ അതെ അതെ,
1: അങ്ങനെ മൂടിവെച്ചിരിക്കുന്ന വേദനകളെല്ലാം ഈ പാട്ട് അങ്ങ് കഴുകി കളയട്ടെ.
0: അതെ അതെ അതെ അതെ,
1: പി ഭാസ്കരന്റെ വരികളാണ്.
0: ആകാശവാണി നാണോ എന്ന് ചോദിക്കാം, പക്ഷെ എനിക്ക് ഒരു പിടിയില്ലാത്തത്.
1: പിന്നെ പിന്നെ പിന്നെ ചുമ്മാ കിടന്നു ഉരുളണ്ട ഇനി. അപ്പോ ഏത് പാട്ടാ വെക്കേണ്ടത്? കണ്ണോട് കണ്ണോരം വെക്കണോ സ്വർണ്ണമുഖിലെ വെക്കണോ?
0: സ്വർണ്ണമുഖിലെ പാട്ട് വെച്ചാ മതി.
1: ശരി,
0: എന്റെ മോൾ അടുത്തുണ്ടേ, മോക്കും ഇഷ്ടമായി പാട്ട്. ആകാശവാണി എല്ലാവർക്കും, പ്രത്യേകിച്ച് ഗീതാ ഗോപാലകൃഷ്ണൻ ആ ചേച്ചിക്ക്, പിന്നെ എന്റെ ബന്ധുക്കൾക്ക്, എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പാട്ട്
1: ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മോളുടെ പേരെന്താണ്?
0: എന്റെ മോളുടെ പേര് കൃഷ്ണ.
1: അപ്പൊ എന്തായാലും നമുക്ക് ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ എഴുതി, ജോൺസൺ ഇണം നൽകി, എസ് ജാനകി പാടിയ പാട്ട് കേൾക്കാം, സ്വർണമുഖിലെ.

0: റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഹലോ സന്ദേശഗാനം തുടരും. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 30 മിനിറ്റ്.
1: റീഗൽ ജുവല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജുവല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?

0: റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില: ഗ്രാമിന് 13,515 രൂപ, പവന് 1,08,120 രൂപ. റീഗൽ ജുവല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജുവല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജുവല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഹലോ, സന്ദേശ ഗാനം തുടരുന്നു.
3: ഹലോ സർ, എന്റെ പേര് മൈക്കിൾ, റിട്ടയേർഡ് റവന്യൂ ഉദ്യോഗസ്ഥനാണ്. ചെറുപ്പം മുതൽ റേഡിയോ കേൾക്കുന്ന ആളാണ്. രാവിലെ റേഡിയോ പ്രോഗ്രാം തുടങ്ങുന്നത് മുതൽ ഓഫീസിൽ പോകുന്ന സമയം വരെ കേൾക്കും. എന്റെ ജീവിത പങ്കാളിയും ചെറുപ്പം മുതൽ റേഡിയോ ആരാധികയാണ്. പേര് ലിസി. ഹെഡ്മിസ്ട്രസ് ആയിരുന്നു. ഇക്കഴിഞ്ഞ മെയ് 31 റിട്ടയർ ചെയ്തു. അന്ന് മുതൽ ഫുൾ ടൈം റേഡിയോ കേൾക്കും. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ഹലോ സന്ദേശഗാനം. അവളെ ഒന്ന് വിളിക്കാമോ? പിന്നെന്താ? ഹലോ ലിസി ടീച്ചർ അല്ലേ? ലിസി ടീച്ചർ തിരക്കിലാണോ?
4: ഹലോ. അല്ലല്ലോ, എനിക്ക് മനസ്സിലായി, ഞാൻ സാറിനോട് സംസാരിക്കാൻ വേണ്ടിയാണ് കുറെ വിളിച്ചു.
3: ഇതാരാ?
4: എനിക്ക് മനസ്സിലായി, ആകാശവാണി.
3: ആകാശവാണി ആര് പറഞ്ഞു? അതൊക്കെ
4: എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതല്ല, എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, സാറ് വിളിച്ചു എന്നുള്ളത്.
3: അതെ, അതാണ് ഞാൻ പറഞ്ഞത്, വിശ്വസിക്കരുത്. ആ കാണുന്നു ഒന്നും.
4: ഈ നമ്പറിൽ എങ്ങനെ വിളിച്ചു?
3: ഞാൻ വലിയ കാര്യത്തില് സംസാരിക്കാം, ടീച്ചറിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം, അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക്
4: സാറിന്റെ ശബ്ദം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി, സാറിന് എനിക്ക് മനസ്സിലായി.
3: ഇത് ഏത് സാറിന്റെ കാര്യമാണോ എന്തോ പറയുന്നത്?
4: ഹലോ സന്ദേശഗാനത്തിൽ പറയുന്ന സാറല്ലേ?
3: ഇതെന്തോ ഈ ഹലോ സന്ദേശഗാനം?
4: ഈ 2-3 കൊണ്ടേ ഉള്ള, സ്ഥിരമായിട്ട് കേൾക്കാൻ തുടങ്ങിയത്. സ്കൂളിലായിരുന്ന സമയത്ത് കേൾക്കാൻ പറ്റത്തില്ല, അപ്പൊ കേട്ട് തുടങ്ങിയപ്പോ എനിക്കൊന്ന് വിളിക്കണം, സാറിനോട് സംസാരിക്കണം എന്നൊക്കെ തോന്നി. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയില്ല. ഈ മെയ് 31 റിട്ടയർ ചെയ്തത്.
3: ഞാൻ അതൊക്കെ ചോദിക്കാനായിരുന്നു ഞാൻ വിളിച്ചത്. എവിടുന്നായിരുന്നു റിട്ടയർ ചെയ്തത്? റിട്ടയർമെന്റ് കഴിഞ്ഞ് എന്താണ്, സ്കൂളിലൊക്കെ പോയോ? പിള്ളേര് വല്ലതും വിളിക്കാറുണ്ടോ?
4: ഞാൻ പോയിട്ടുണ്ട്, 2-3 പോയി. കുട്ടികൾക്ക് മധുരം ഒക്കെ കൊണ്ടുകൊടുത്തു.
3: ടീച്ചർ, ഏതായിരുന്നു വിഷയം?
4: ഞാന് UP സ്കൂളിലായിരുന്നു, ഇംഗ്ലീഷ് ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പ്രൊമോഷനായി എച്ചമായിട്ട് പോയപ്പോഴ് പിന്നെ പഠിപ്പിക്കേണ്ടി ഒന്നും വന്നില്ല. LP സ്കൂളിലോട്ടാ പ്രൊമോഷൻ.
3: നമ്മൾ കംപ്ലീറ്റ് പിന്നെ അഡ്മിനിസ്ട്രേഷൻ പണികളിലേക്ക്, അതിന്റെ തിരക്കുകളിലേക്ക് പോയല്ലേ?
4: അതെ അതെ അതെ.
3: അവിടുന്ന് ഈ എന്താണ് പഠിപ്പിക്കലിൽ നിന്ന് പെട്ടെന്ന് സ്കൂൾ ഭരണത്തിലേക്ക് മാറുമ്പോ പല ആൾക്കാരും ചുറ്റിപ്പോവാറുണ്ട് എന്ന് പറയാറുണ്ട്. എങ്ങനെ?
4: തലവേദനകളൊക്കെ ഉണ്ടായിരുന്നു സാറേ.
3: അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, അല്ലേ?
4: അതെ അതെ അതെ അതെ. പക്ഷെ ഇപ്പം വീട്ടിൽ ചെന്നപ്പോഴാണ് അതായിരുന്നു രസം തോന്നുന്നത്.
3: മൈക്കിൾ സാർ എന്ത് പറയുന്നു?
4: മൈക്കിൾ സാർ സുഖമായിട്ടിരിക്കുന്നു.
3: രണ്ടുപേരും കൂടി റിട്ടയർമെന്റ് ലൈഫ് അടിച്ചു പൊളിക്കുകയാണ്.
4: കുറച്ച് കൃഷി, ചെടി ഇങ്ങനൊക്കെ ആയിട്ടൊക്കെ പോകുന്നു.
3: അത്രയൊക്കെ ഉള്ളൂ?
4: അത്രയേ ഉള്ളൂ.
3: കൃഷി, ചെടി, റേഡിയോ.
4: റേഡിയോ റേഡിയോ ഇല്ലാതെ ഒരു കാര്യമില്ല. രാവിലെ സ്റ്റേഷൻ തുടങ്ങുമ്പോ തൊട്ട് വെക്കും. ഞാൻ പോകുന്ന സമയത്താണ്, ഇപ്പൊ 7:30 ഞാൻ ഇവിടുന്ന് പോവായിരുന്നു. എച്ചമ്മായപ്പം 10:00 അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് 7:30 പോണം ഇവിടുന്ന് വീട്ടിൽ നിന്ന്. അതുവരെ കേൾക്കുമായിരുന്നു. പിന്നെ ഞായറാഴ്ചയാണ് പള്ളി പോകുന്നോണ്ട് രാവിലെ കേൾക്കാൻ പറ്റില്ല, പിന്നുള്ള സമയം കേൾക്കും. പിന്നെ എപ്പോ അടുക്കള നിൽക്കുന്ന അപ്പോഴും അടുക്കളയിൽ ഒരു റേഡിയോ ഉണ്ട്. പിന്നെ കറണ്ട് പോകുമ്പോ കേൾക്കാൻ വേറൊരു റേഡിയോ ഉണ്ട്. മൈക്കിൾ സാറിന്റെ റൂമിൽ ഒരു റേഡിയോ ഉണ്ട്. എല്ലായിടവും ഉണ്ട് റേഡിയോ.
3: റേഡിയോ മയമാണ് വീടല്ലേ?
4: അതെ അതെ അതെ. റേഡിയോ ഇല്ലാതെ ഒരു കാര്യമില്ല.
3: വീട്ടിന്റെ പേര് എന്താണ്? റേഡിയോ വീടെന്ന് വല്ലതും ആക്കിയാലോ?
4: പിന്നെ റേഡിയോ ദിനത്തിന് ഞങ്ങൾ രണ്ടുപേരുടെ റേഡിയോ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടായിരുന്നു.
3: അടിപൊളി. ഈ സ്റ്റാറ്റസ് ഒക്കെ എങ്ങനെ കാണാൻ പറ്റും?
4: ഫ്രണ്ട്സ് മാത്രമേ കണ്ടോളൂ. സാറിന് വേണേ വാട്സപ്പിൽ ഇട്ട് തരാം ഞാൻ.
3: അപ്പം ഇതാരെന്ന് വിചാരിച്ച സംസാരിച്ചോണ്ടിരിക്കുന്നത്?
4: എനിക്ക് മനസ്സിലായി, സാറിന്റെ ശബ്ദം കേട്ടപ്പോ മനസ്സിലായല്ലോ. ഭയങ്കര സന്തോഷം. ഞാൻ ഇന്നും പറഞ്ഞു, ഞാൻ മാത്രം വിളിച്ചാൽ ഒരിക്കലും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു.
3: സങ്കടമെല്ലാം തീർന്നില്ലേ? ഇനിയിപ്പോ അങ്ങോട്ട് വിളിച്ചില്ലേ?
4: സങ്കടം തീർന്നു.
3: അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ, ഏത് പാട്ടാ വെക്കണ്ടേ?
4: പാട്ട് പെട്ടെന്ന് ഇങ്ങനെ കൊണ്ട് വിളിച്ചപ്പോ ഒരു കൺഫ്യൂഷൻ, ഏത് പാട്ടൊന്നും ഓർക്കുന്നില്ല.
3: ഞാൻ സമാധാനമായിട്ട് പറഞ്ഞാ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം.
4: അടുത്ത നവംബർ മാസമല്ലേ, എന്റെ അമ്മ അപ്പച്ചനും മരിച്ച ഒരു മാസമാണ്. ഇപ്പോഴും ഓർക്കുന്ന ഒരു വ്യക്തികളാണല്ലോ മാതാപിതാക്കളെ. എന്റെ അമ്മയെ ഒന്ന് കാണാൻ പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇപ്പൊ ഒന്ന് കണ്ടിരുന്നെങ്കിലും ഒന്നുകൂടെ.
3: നമ്മുടെ മനസ്സ് അങ്ങനെയാണല്ലേ, നമുക്ക് ഒരിക്കലും നടക്കാൻ സാധ്യത ഇല്ലാത്ത കാര്യങ്ങളാണ് നമുക്ക്
4: താല്പര്യം.
3: അപ്പോ നമ്മൾ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഇണം നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. സംസാരിക്കാൻ കഴിഞ്ഞാലും

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281

0: 4203 0305.
1: ഹലോ സന്ദേശഗാനം,
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം കവിത അജിത്.

0: കരിക്കകം ശ്രീ ചാമുണ്ഡി ദേവി ക്ഷേത്രം കരിക്കകത്തമ്മ നവരാത്രി സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ. നവരാത്രി മണ്ഡപത്തിൽ പൂജവയ്പ്പും വിദ്യാരംഭവും, വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ, പ്രശസ്തരുടെ വിവിധ കലാപരിപാടികളും. എല്ലാ ഭക്തജനങ്ങളെയും കരിക്കകം ശ്രീ ചാമുണ്ഡി ദേവി ക്ഷേത്രം ട്രസ്റ്റ് സ്വാഗതം ചെയ്യുന്നു.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: അതെ, ഈ E20 യെ കുറിച്ച് എന്താണ് ഇത്ര കൺഫ്യൂഷൻ?
5: എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. E20 യെ ഓട്ടോമോട്ടീവും ഫ്യുവൽ ടെസ്റ്റിംഗ് എക്സ്പേർട്സും എക്സ്റ്റൻസീവ്ലി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അബ്നോർമൽ എഞ്ചിൻ വെയർ ഒന്നും തന്നെ ഒബ്സർവ് ചെയ്തിട്ടില്ല. ഫ്യുൽ സിസ്റ്റം മെറ്റീരിയൽസും E20 കമ്പാറ്റബിലിറ്റിക്കായി ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലിയർ ആണ്, E20 മൂലം എഞ്ചിൻ നോക്കിംഗ് കുറയുന്നു. ഹൈ ഒപ്റ്റൈൻ വാല്യൂ ഉള്ളതുകൊണ്ട് പിക്കപ്പും ബെറ്റർ ആണ്.
4: അപ്പോൾ നോ കൺഫ്യൂഷൻ, ഓൺലി കോൺഫിഡൻസ്.
5: ഭാരത സർക്കാർ സംരംഭങ്ങളായ എന്ന വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
6: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
7: ആ പറഞ്ഞത് 100% കറക്റ്റ്.
8: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
9: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
8: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
10: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
11: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
12: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
13: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
14: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
15: പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. യേശുദാസും ആശാജി മേനോനും പാടിയ ഗാനം ചിത്രം കൂട്ട്.

0: ചട്ടമ്പിക്കല്യാണി.
1: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 12:20 കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 11:00.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ

കലാമിന്റെ ജന്മദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയെ തന്ത്രപ്രധാന ശക്തിയാക്കി മാറ്റുന്നതിന് കലാം അസാധാരണ ശാസ്ത്ര വൈഭവം പ്രകടിപ്പിച്ചെന്നും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്നും അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോളക്രമത്തെ പ്രതിഫലിപ്പിക്കുന്നതിന് ബഹുമുഖ സ്ഥാപനങ്ങളിൽ അടിയന്തര പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അബുദാബിയിൽ റൈസീന ഡയലോഗിന്റെ മിഡിൽ ഈസ്റ്റ് പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് 2014 350 സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 250,000-ലധികമായതായും ഇതിൽ 60% രണ്ടാം നിര മൂന്നാം നിര നഗരങ്ങളിലാണെന്നും കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ ഇൻസ്പയർ മാനക് 12-ാമത് ദേശീയതല പ്രദർശനത്തിൽ യുവശാസ്ത്ര പ്രതിഭകളെ ആദരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഇടുക്കി ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിൽ കർഷകരും നാട്ടുകാരും കെട്ടിയ സംരക്ഷണ വേലികളും ഭിത്തികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പൊളിച്ചുമാറ്റിയതിൽ ജനങ്ങൾക്കുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ യു ജനീഷ്കുമാറാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. തിരുവനന്തപുരത്ത് ലോക ബഹിരാകാശ വാരാഘോഷത്തിന് സമാപനമായി. കേന്ദ്ര ബഹിരാകാശ വകുപ്പിന് കീഴിലെ VSSC ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ, ISRO, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആന്റ് ടെക്നോളജി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ റോക്കറ്റ് റെവല്യൂഷൻ എന്ന പ്രമേയത്തിലാണ് വാരാഘോഷം സംഘടിപ്പിച്ചത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്തെ ആസ്ഥാന കേന്ദ്രത്തിൽ ഇന്ന് കാഴ്ചയില്ലാത്തവർക്ക് വൈറ്റ് കെയിൻ ബാങ്കിന്റെ വിപുലീകരണത്തിന് ധനസമാഹരണം നടത്തും. പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അരുൾ ആർ.ബി. കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ മാരാരിക്കുളം കളത്തട്ടിന് സമീപം ദേശീയപാതയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് യുവാവ് മരിച്ചു. പത്തനംതിട്ട സ്വദേശി ആദിൽ സജീവാണ് മരിച്ചത്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനാവശ്യമായി സ്ഥാപിച്ച കേബിളുകളും ടെലിഫോൺ ഇന്റർനെറ്റ് വയറുകളും നീക്കം ചെയ്യുന്ന പദ്ധതി ആരംഭിച്ചു. കേബിളുകൾ നീക്കം ചെയ്യാത്ത പക്ഷം നഗരസഭ നേരിട്ട് നീക്കം ചെയ്യാനും സേവനദാതാക്കളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാനും തീരുമാനിച്ചു. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി. കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസറും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ അംഗവും കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ മീനാകുമാരി എം എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു: 9495964321, അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി പറയാം: 9495563321. സ്റ്റുഡിയോയിൽ മീനാകുമാരി എം എസിനൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങളെക്കുറിച്ചിട്ടാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോടൊപ്പം നമ്മൾ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് മുൻ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസറും അതുപോലെ തന്നെ CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുൻ അംഗവും നിലവിൽ കൊല്ലം ജുവനൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായി പ്രവർത്തിക്കുന്ന ശ്രീമതി മീനാകുമാരി എം എസ് ആണ് നേരത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം.
1: നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നീതി നിഷേധം നേരിടേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് കുട്ടികൾ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സംരക്ഷണവും ആവശ്യം അർഹിക്കുന്ന ഒരു വിഭാഗമാണ് കുട്ടികളെന്നുള്ളത്. അതുപോലെ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മുടെ സമൂഹം വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു കാര്യവുമാണ്. നമ്മുടെ ഇപ്പോൾ അവരുടെ സംരക്ഷണം, കുട്ടികളുടെ സംരക്ഷണത്തിനായി നിലവിൽ 2015 ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിലുണ്ട്, 2015 മുതലുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പല സംഗതികളും ഇന്ന് സമൂഹത്തിൽ നടപ്പാക്കി കൊണ്ടുവരികയാണ് എല്ലാ സർക്കാരുകളും. അപ്പോൾ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ആ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: തീർച്ചയായിട്ടും. ഇത് ആദ്യമായിട്ട് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ കുട്ടികളിൽ നിക്ഷേപിക്കണമെന്നാണ്. നമ്മുടെ സമ്പത്തിലോ സ്വത്തിലോ അല്ല, നമ്മുടെ മാനവിക വിഭവ ശേഷി എന്ന് പറയുന്നത് കുട്ടിയിലേക്ക് നിക്ഷേപിക്കപ്പെടണം. എങ്കിൽ മാത്രമേ നല്ല പൗരന്മാരായിട്ട് അവർക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. അതിന് സഹായം

0: ഭാഗമായിട്ടാണ് നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ 2015 നടപ്പാക്കിയിട്ടുള്ളത്. ആ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ശിശു സൗഹാർദ്ദപരമായും കുട്ടിയുടെ ഉത്തമ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടും ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾക്കും നിയമത്തോട് കലഹിക്കുന്ന കുട്ടികൾക്കും പരിചരണം, പരിപാലനം, സംരക്ഷണം, വികസനം, സാമൂഹികമായ പുനഃസംയോജനം, ഇത്രയും കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുക എന്നതാണ് ആ ആക്ട് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്.
1: ഇപ്പം മാഡത്തിൻ്റെ ഈ വിശാലമായിട്ടുള്ള ഈ ഒരു മേഖലയിൽ ഒരു 10-35 വർഷത്തെ ഒരു സേവന പരിചയം ഈ മേഖല ഉണ്ട്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട് ഓഫീസറായിട്ട് ഉള്ള സർവീസ്, അതുപോലെ തന്നെ CWC അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പം നിലവിൽ ജഡ്ജ് ബോർഡിൻ്റെ അംഗവുമാണ്. അപ്പോൾ ഈ ഒരു മാഡത്തിൻ്റെ വളരെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ ഈ കുട്ടികൾക്ക് ഈ മാനസികമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുട്ടികൾ, അതുപോലെ തന്നെ കുറ്റങ്ങൾ ചെയ്യുന്ന കുട്ടികൾ, അവരുടെയൊക്കെ ഒരു മാനസികമായിട്ടുള്ള അവരുടെ ഒരു ഇത് നമ്മൾ നോക്കുമ്പോഴേ, എന്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഈ കുട്ടികളിൽ ഇങ്ങനെ കുറ്റവാസന ഉണ്ടാവുന്നത് അല്ലെങ്കിൽ തന്നെ അവരെ ഇരയാക്കപ്പെടുന്നത്? അതിനുള്ളൊരു അവരെ വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ഇത്, അവരെ എത്രയും പെട്ടെന്ന് ഇരയാക്കാം എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യവും നിലവിലുണ്ടല്ലോ. എന്തുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ഈ കുട്ടികൾ മാറുന്നത്?
0: കുട്ടി എന്ന് പറയുമ്പോൾ 18 താഴെ എന്നാണ് അർത്ഥം. അപ്പോൾ അവരുടെ ആ കുട്ടിക്കാലത്ത് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മുറിവുകൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉടനീളം അവരെ കൺട്രോൾ ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം. അപ്പോൾ ഓരോ കുട്ടിയുടെയും ബാല്യം നമ്മൾ പരിശോധിച്ചാൽ അറിയാം ആ കുട്ടിക്ക് എന്തൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ശരിക്കും ഒരുപക്ഷെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും ഈ കുട്ടിയുടെ ഭാവി എന്തായിരിക്കുമെന്ന്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാലഘട്ടമാണ് ഓരോ കുട്ടിയെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം, അച്ഛനമ്മമാരുടെ പരസ്പര സ്നേഹം, അവർ മാതൃകാപരമായ ജീവിതം നയിക്കുന്നുണ്ടോ. അപ്പോൾ അതിന് ഒരുപാട് സമ്പത്ത് വേണമെന്നില്ല, ഒരുപാട് വലിയ ജോലി വേണമെന്നില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് എന്ത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഓരോ കുട്ടിയുടെ അനുഭവം. ഇപ്പം നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തിമായിട്ട് വരുന്നതാണെങ്കിലും കുറ്റാരോപിതരായിട്ട് വരുന്നതാണെങ്കിലും അവരുടെ സാമൂഹിക പശ്ചാത്തലം, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോൾ മിക്ക കുട്ടികൾക്കും സുരക്ഷിതമല്ലാത്ത കുടുംബജീവിതം ആണ്, കുടുംബത്തിലെ അംഗമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട്. ഒരു 99% കുട്ടികളിലും അങ്ങനെ തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒന്നുകിൽ സിംഗിൾ പേരൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഓൺ ഗോയിങ് ആയിട്ട് ഈ എന്താ ഡിവോഴ്സ് കേസിലൂടെ കടന്നു പോകുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട കുട്ടിയായിരിക്കും, ഇല്ലെങ്കിൽ അമ്മ ഉപേക്ഷിച്ച് പോയതായിരിക്കും, അച്ഛൻ മാത്രം വളർത്തുന്ന, അല്ലെങ്കിൽ തിരിച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളർത്തുക എന്നുള്ള വാക്ക് തന്നെ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ സ്വയം വളരുകയല്ല, നമ്മൾ സ്നേഹം കൊടുക്കുന്നു, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു. പക്ഷെ അതിനിടയിൽ അവരെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് കൂടി കുടുംബത്തിലെ അതെ അതെ അവിടെ നമ്മൾ അവർക്ക് പാളിച്ച പറ്റി പോകുമ്പോഴാണ് കുട്ടികൾ നേരല്ലാത്ത വഴികളിലേക്ക് പോകുന്നതിന് യാതൊരു സംശയവുമില്ല.
1: ഇപ്പോൾ മാഡത്തിൻ്റെ മുമ്പിൽ ഇപ്പം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലെ ഇരിക്കുമ്പോൾ അവിടെ വരുന്ന കേസുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതിൽ ഏത് പ്രായത്തിലുള്ള കുട്ടികളാണ് കൂടുതലായിട്ടും വരുന്നത്?
0: കൂടുതലായിട്ടും വരുന്ന ഒരു 10-17 ഇടയ്ക്കുള്ള കുട്ടികളാണ്. 10 മുന്നേ ഉള്ള കുട്ടികൾ അങ്ങനെ വരികയില്ല. 7 മുന്നേ ഉള്ള കേസുകളാണെങ്കിൽ നമുക്കത് ഒന്നും കേസ് എടുക്കണ്ട എന്നാണ് നിയമം. പക്ഷേ 7 ശേഷമുള്ളത് വരാറില്ല. 10-11 മുതലുള്ള കേസുകളാണ് കൂടുതലും വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ കൗമാര കാലഘട്ടത്തിലെ അവരുടെ വൈകാരികമായ ചേഞ്ചസ് ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ഏറ്റവും കുട്ടിയായിരിക്കുമ്പോഴുണ്ടായിരിക്കുമ്പോഴെന്നതുപോലെ തന്നെ അവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ

0: ആ സമയത്ത് അവർ ഈ പേരൻസിനെ വലുതായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. അവരെപ്പോഴും അവരുടെ പിയർ ഗ്രൂപ്പിനിടയിലുള്ള അവരുടെ ആക്ടിവിറ്റി ആയിരിക്കും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? അതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ വരും, നിങ്ങളുടെ ഹോർമോണൽ ചേഞ്ചസ്, നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾ കൂടുതൽ അടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം? ഇതെല്ലാം എവിടെ നിന്ന് കിട്ടണം? ഒന്നുകിൽ സ്കൂളിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടണം. ഇത് രണ്ടും വിട്ടുപോകുമ്പോൾ, ഒന്ന് വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടുവാണെങ്കിൽ കുട്ടികളൊക്കെ ആവും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നേരത്തെ തന്നെ കിട്ടുവാണെങ്കിൽ ആ കുട്ടികൾക്കൊരിക്കലും മോശപ്പെട്ട വഴിയിലേക്ക് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്.
1: എപ്പോഴെങ്കിലും മാഡത്തിന് തോന്നിയിട്ടുണ്ടോ ഒരു പക്ഷേ കുട്ടികൾക്ക് ഈ നമ്മൾ അവർക്ക് കെയറും ഇത് കൊടുക്കുന്നതിൽ അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പേരൻസിന് ഇതിനെക്കുറിച്ചൊരു അവയർനെസ്, ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളത്?
0: തീർച്ചയായിട്ടും അത് ഏറ്റവും നമ്പർ വൺ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പേരൻസിനാണ് കുട്ടിയെ ശരിയായ രീതിയിൽ വളർത്തുന്നതിനാവശ്യമായ വിദ്യാഭ്യാസം പേരൻസിന് കൊടുക്കുന്ന ഒരു പരിപാടി ICDS-ൽ ഉണ്ട്. അത് ഇപ്പോഴും അതുപോലെ തന്നെ കാര്യക്ഷമമായിട്ട് നടത്തുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മളിതിനെ, ഞാൻ സൂപ്പർവൈസറായിട്ട് ജോലി കയറിയ ആളാണ്, അപ്പോൾ അന്ന് നമുക്ക് ഒരു മാസത്തിൽ ഒരു 5 മീറ്റിംഗ് എങ്കിലും നമ്മൾ പോയി നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അംഗൻവാടിയിൽ നമ്മൾ പർപ്പസായിട്ട് അത് പോയി നടത്തുമായിരുന്നു. അതൊരു വലിയ ഒരു എന്താണ്, എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത്. ഇത്രയും അമ്മമാരോട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനും അവർക്കിത് പറഞ്ഞു കൊടുക്കാനും എങ്ങനെ വളർത്തണം കുട്ടികളെ എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക്, അത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനാണ്. നമുക്കും അതനുസരിച്ച് നമ്മളും എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും കൂടുതൽ ട്രെയിനിങ്സ് നടത്തുന്ന ഒരൊറ്റ ഡിപ്പാർട്ട്മെൻറ്റും കാണത്തില്ല ഈ ICDS-നെ പോലെ.
1: നമുക്കൊരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ ഹരിതം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ നമസ്കാരം, എൻ്റെ പേര് ഗിരീഷ് എന്നാണേ. ഞാൻ ലക്നൌവിൽ നിന്നാണ് വിളിക്കുന്നത്,
1: ഉത്തർപ്രദേശിൽ നിന്ന്. ഓക്കെ ഗിരീഷ് സംസാരിക്കാം മാഡത്തോട്, മീനാകുമാരി മാഡത്തോട് സംസാരിക്കാം. ഓക്കെ
0: ഓക്കെ പറഞ്ഞോളൂ
2: മാം. മാം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ കുട്ടികള് മാതാപിതാക്കളുടെ സ്വന്തമല്ല, അതായത് സ്വത്തല്ല എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് ഞാൻ കേട്ടിരുന്നു. ഓക്കെ, അപ്പൊ ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്ന് സംസാരിക്കാമോ? അതായത് അവർ ഇൻഡിവിജ്വൽ ആണ്, അവർക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് മാതാപിതാക്കൾ കൊടുക്കേണ്ടത്, എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം, അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം.
0: അത് പറയാം, കുട്ടികൾ സ്വത്തല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വത്ത് തന്നെയാണ്, പക്ഷെ ആ സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഭൗതികമായ സ്വത്തല്ല. ശരിക്കും അവരുടെ ബ്രെയിനിലേക്ക് നമ്മൾ നിക്ഷേപിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കുട്ടികളുടെ അവകാശങ്ങൾ, ആ അവകാശങ്ങൾ നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. കാരണം പേരൻസ് കുട്ടിയുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ പേരൻസ് ശിക്ഷിക്കപ്പെടും. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം. അടുത്ത് അവർക്ക് എല്ലാവിധ ചൂഷണങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാനുള്ള അവകാശം. അതുപോലെ തന്നെ ശാരീരികമായും മാനസികമായും ബൗദ്ധികമായും വൈകാരികമായും സാമൂഹികമായും വികസിക്കാനുള്ള അവകാശം കുട്ടികൾക്കുണ്ട്. കാസ്റ്റിൻ്റെയോ മതവർഗ വർണ്ണ ചലഞ്ചസ് ഇതിനെല്ലാം അതീതമായിട്ട് എല്ലാ പാർട്ടി എല്ലാത്തിലുമുള്ള പാർട്ടിസിപ്പേഷൻ, ഒന്നിലും അവരെ മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ള ഈ ഇത്രയും അവകാശങ്ങൾ കുട്ടിയുടേത് സംരക്ഷിക്കപ്പെടണം. അതോടൊപ്പം നല്ലതായിട്ട് നമ്മുടെ സമൂഹത്തിന് കൊള്ളാവുന്ന ഒരാളായിട്ട് കുട്ടിയെ വളർത്തിക്കൊണ്ടു വരാനുള്ള ഉത്തരവാദിത്തം തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് തന്നെയാണുള്ളത്. അതായത് ഞാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ അതിനകത്ത് ക്യാപ്പബിൾ അല്ലാത്ത പേരൻസിൻ്റെ കയ്യിലാണ് കുട്ടിയെങ്കിൽ കുട്ടിയെ അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ക്യാപ്പബിളായിട്ടുള്ള ഒരു പേരൻറ്റിനെ ഏൽപ്പിക്കാനുള്ള പ്രൊവിഷൻ ആക്ടി പറയുന്നുണ്ട്. ഇതെത്ര പേരൻസിനറിയാം? ഫോസ്റ്റർ കെയറിന് കൊടുക്കാം നമുക്ക്. അപ്പോൾ പേരൻസ് ഓക്കെ, അതിന് പ്രൊവിഷനുണ്ട്. നമ്മുടെ പേരൻസ് ക്യാപ്പബിൾ അല്ലെങ്കിൽ, അവർ കുട്ടിയെ നന്നായിട്ട് സംരക്ഷിക്കുന്നില്ലെങ്കിൽ അവരുടെ അടുത്തു നിന്ന് കുട്ടിയൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. നമ്മളെടുത്തിട്ട് ക്യാപ്പബിളായിട്ടുള്ള പേരൻസിനെ ഏൽപ്പിക്കാനുള്ള പ്രൊവിഷനുണ്ട്, ആക്ട് അത് പറയുന്നുണ്ട്. അത് പല പേരൻസിനും അറിയില്ല എന്നുള്ളതാണ് സത്യം.
1: ലക്നൌവിൽ എന്ത് ചെയ്യുന്നു?
2: ഞാന് ഇപ്പം ഫാമിലിയോടെ താമസിക്കുകയാണ്. എന്റെ വൈഫ് ഡിഫൻസ് വർക്ക് ചെയ്യണം. ഞാൻ എന്റെ മകന് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയാണ്.
1: ഓക്കെ,
2: അപ്പൊ ഞാന് ഫാമിലി മാനേജ് ചെയ്ത് ഞാൻ അവരുടെ കൂടെയാണ്.
1: ഓക്കെ ഓക്കെ.

0: കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴാണ് അവർക്ക് ചിലപ്പോൾ പേരൻസിനോട് എന്തൊക്കെയോ പറയാനുണ്ടാവും. ഓരോ ദിവസവും അവർ സ്കൂളിൽ പോകുന്ന വഴിക്ക് അവിടെ ക്ലാസ്സിൽ നടന്ന കാര്യങ്ങൾ, അതിന് ശേഷമുള്ള കാര്യങ്ങൾ, ഏതൊക്കെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചു, ഇതിനെല്ലാം ഒരു അരമുക്കാൽ മണിക്കൂർ ഓരോ പേരൻറ്റും ദിവസേന എന്നോണം. ഇനി നമ്മൾ ഈ എൽ കെ ജി അല്ലെങ്കിൽ പ്രൈമറി ക്ലാസ്സിൽ വിടുന്ന സമയം മുതലേ നമ്മൾ കുട്ടിയോട് ഇങ്ങനെ ഇൻ്ററാക്റ്റ് ചെയ്തു വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഈ അമ്മയോ അച്ഛനോ ഒരു ഫ്രണ്ടായിട്ട് തന്നെ തോന്നുള്ളൂ. അപ്പോൾ ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഈച്ച് ആൻഡ് എവറി ഇൻസിഡൻസും വന്ന് ഷെയർ ചെയ്യാനായിട്ട് കുട്ടി തയ്യാറാവും. അപ്പോൾ അവിടെ നമുക്ക് ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ പലതും നമ്മളോട് ഒളിച്ചു വയ്ക്കാൻ ചിലപ്പോൾ ഭയപ്പെടുന്നുണ്ടാവും പേരൻസിനെ. അവരെപ്പോഴും നല്ല സ്ട്രിക്റ്റ് ആയിരിക്കണം, എപ്പോഴും പടി പടി എന്ന് പറയും. കാരണം കുട്ടിക്ക് മറ്റൊരു കാര്യവും പറയാനുള്ള അവസരം കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ അമ്മ കിച്ചണിൽ നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികളെയും കൂടെ നമ്മളവിടെ നിർത്തുക. അച്ഛനും അമ്മയും, അച്ഛൻ എന്ത് ചെയ്യാൻ പോകുന്നുവോ, വീട്ടിനുള്ളിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് അച്ഛൻ ഏർപ്പെടുന്നു, അതിലെല്ലാം കുട്ടിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓരോ കുട്ടിയും വീടെന്ന് പറയുന്ന അവർ ഓൺ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ വീട് അവരുടെ സ്വന്തമാകണം. വീടെന്ന് പറയുന്ന അന്യൊന്നായിപ്പോയാലാണ് അവർ വേറെ വേറെ സുഖ സൗകര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അച്ഛൻ അവിടെ കൃഷി ചെയ്യുന്നു എന്തെങ്കിലും കാര്യത്തിൽ, കുട്ടിയെ കൂടെ പങ്കെടുപ്പിക്കുക എല്ലാത്തിനും. അമ്മ കിച്ചണി ചെയ്യുന്ന അമ്മയുടെ ജോലി എന്തെന്ന് കുട്ടി അറിയണം. അമ്മ എത്രമാത്രം കഷ്ടപ്പെടുന്നു, എത്ര മണിക്കൂർ നിൽക്കുന്നു ഈ കിച്ചണിൽ, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതെല്ലാം കുട്ടിയെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും.
1: പലപ്പോഴും നമ്മൾ കുട്ടികളെ അല്ല മോൻ ഇങ്ങോട്ട് വരണ്ട, അല്ലെങ്കിൽ നിൽക്കേണ്ട, വെറുതെ പോയിരുന്നു പഠിക്കുക, അല്ലെങ്കിൽ നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞിട്ട് അകറ്റി നിർത്താനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത് അല്ലേ?
0: അതെ അതെ, അതൊരിക്കലും ശരിയായ പ്രവണതയല്ല. കാരണം അപ്പൊ ഈ അമ്മയ്ക്ക് ഒരു വിശ്രമം വേണ്ട ഒരാളാണോ എന്ന് പോലും ഈ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നില്ല. അമ്മ ഇത്രയും നേരം ഈ ജോലി ചെയ്യുന്നു, അവൻ അല്ലെങ്കിൽ അവൾ അത് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ജോലിയുടെ ഗൗരവം അവർക്ക് മനസ്സിലാവുള്ളൂ. ഇല്ല, അപ്പം ഈ ഒരു മേഖലയും നമുക്കിപ്പോൾ വലിയ ഗ്യാപ്പ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പേരൻസ് വിചാരിക്കുന്നത് എന്താ, എന്നെ പോലെ അവർ കഷ്ടപ്പെടാൻ പാടില്ല. പക്ഷെ കഷ്ടപ്പെടണം കുട്ടിയും,
1: കഷ്ടപ്പാട് മനസ്സിലാക്കണം.
0: അതെ, എങ്കിൽ മാത്രമേ കുട്ടിക്ക് ജീവിതത്തോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുള്ളൂ. അതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ ഒറ്റശേര മംഗലത്തുനിന്ന് രാജശേഖരൻ നായർ എന്ന് പറഞ്ഞ ആളാണ് വിളിക്കുന്നത്. 81 വയസ്സ്.
1: ആ ശരിയാണ്, ചോദിച്ചാട്ടെ, എന്താണ് അറിയാനുള്ളത്? ചോദിച്ചാട്ടെ.
2: എന്റെ മോന്റെ മക്കള് ചെറിയ ചെറിയ കുറ്റങ്ങൾ കാണിക്കുമ്പോൾ മാതാ അടി കൊടുക്കും,
0: തല്ലും.
1: ആ ഹലോ, പറഞ്ഞോളൂ.
2: കൊച്ചുപിള്ളേരല്ല, ഒരാൾ 7-ാം ക്ലാസ്സിലും ഒരാൾ 9-ാം ക്ലാസ്സിലും പഠിക്കുന്നു.
0: ഓക്കെ.
2: അവര് രണ്ട് ചെറിയ കുറ്റങ്ങളൊക്കെ കാണിക്കും, പറയുന്നില്ല. അപ്പോഴത്തേക്ക് അമ്മ കാര്യമായിട്ടൊക്കെ അടിയത് കൊടുക്കുന്നു. അടിയെന്ന് വെച്ചാൽ കുട്ടികളുടെ സാധനം കൊണ്ടൊക്കെ അടിക്കും.
0: ഓക്കെ.
2: ചട്ടുവം ചട്ടുവം പുറപ്പെങ്ങിട്ടുറപ്പ എനിക്ക് അറിഞ്ഞുകൂടാ.
0: അത് ഒരിക്കലും ഞാൻ പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: ആ തുറപ്പാണെങ്കിൽ തുറപ്പാ, ചട്ടുവെങ്കിൽ ചട്ടുവാ, ചെറുതൊക്കെ അടിക്കും.
0: ശരി,
2: അത് എനിക്ക് കണ്ടോണ്ടിരിക്കാൻ പ്രയാസം.
0: ഓക്കെ. ആ ശരി ശരി, ആയിക്കോട്ടെ. അപ്പൊ 81 വയസ്സുള്ള ആളാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് അഭിവൃദ്ധൻ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഇപ്പോ അത് അതിനെ പറ്റി വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അനുഭവം കൊണ്ട്. ആ ഓക്കെ. അപ്പൊ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാറില്ലേ അപ്പൂപ്പൻ? അമ്മയ്ക്ക്, അമ്മ ഹൗസ് വൈഫ് ആണോ, ജോലിക്ക് പോകുന്ന ആളാണോ?
2: ജോലിക്ക് പോകുന്ന ആളാണ്.
0: അപ്പൊ അമ്മ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ എവിടെയാണ്?
2: അച്ഛനും
0: വീട്ടിലുണ്ട്. അപ്പൊ
2: ജോലിക്ക് പോകണു.
0: ആ ഓക്കെ. അപ്പൊ വീട്ടിൽ വരുമല്ലോ?
2: വീട്ടിൽ വരും.
0: ആ അവര് തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. നല്ല കുടുംബ ജീവിതമാണല്ലേ. അപ്പൊ ഈ കുട്ടികളെ, ആ അത് സ്വാഭാവികമാണല്ലോ. കുട്ടികളെ നമ്മൾ നിയന്ത്രിക്കുമ്പോൾ നമ്മളെ അവരെ വെറുതെ അടിച്ചത് കൊണ്ട് പ്രയോജനമില്ല. ആ അടിക്കുന്നത് തന്നെ വളരെ കഠിനമായ ഒരു പണിഷ്മെന്റും ഒരു കുട്ടിക്കും കൊടുക്കാൻ പാടില്ലെന്ന് നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. അമ്മയുടെ പേരിൽ നടപടി എടുക്കാനുള്ള പ്രൊവിഷൻ ഇതിനകത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് കുട്ടിയോട് നമ്മൾ വളരെ സോഫ്റ്റായിട്ട് മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. കുട്ടിയുടെ തെറ്റെന്തെന്ന് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.

0: ിച്ചതുകൊണ്ട് കുട്ടിക്ക് വിഷമം ഉണ്ടാവുകയുള്ളു. പക്ഷെ എന്താണ് ആ തെറ്റുകൊണ്ട് എന്ത് ദോഷമാണ് കുട്ടിക്കും നമ്മുടെ വീടിനും ഉണ്ടാകാൻ പോകുന്ന, സമൂഹത്തിനും ഉണ്ടാകാൻ പോകുന്നത്, ഇതാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഒരിക്കലും വെറുതെ അടിച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവില്ല എന്തിനാണ് അടിച്ചതെന്ന്. കുട്ടിയോട് നമുക്ക് സമാധാനമായിട്ട് അതിനെപ്പറ്റി ചോദിക്കാം, എന്താണ് കുഞ്ഞിനെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വലിയൊരു കുറ്റമൊന്നും ആയിരിക്കത്തില്ല കുട്ടി അവിടെ ചെയ്ത്, ചെറിയ
1: ചെറിയ
0: എന്തൊക്കെ കുറ്റങ്ങളാണ് ചെയ്യുന്നത്, പറഞ്ഞാ കേൾക്കാതിരിക്കുക അങ്ങനെയൊക്കെയാണോ? ഇത് ഒന്നായത് ഈ രണ്ട് കുട്ടികളും കൗമാര പ്രായത്തിലേക്ക് വന്നിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ അമ്മയോട് അതെ അതെ 10 വയസ്സ് 11 വയസ്സ് മുതല് ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? രണ്ടുപേരും അവരുടെ ടീനേജിലേക്ക് എത്തിയിട്ടുള്ള കുട്ടികളാണ്. അതുകൊണ്ട് അച്ഛൻ ചെയ്യേണ്ടത് ആ അമ്മയുടെ അടുത്ത്, അത് മകളാണോ മരുമകളാണോ?
1: എന്റെ മരുമകൾ.
0: ആ അപ്പൊ മരുമകളുടെ അടുത്ത് സ്വസ്ഥമായിട്ട് പറയുക, ഇവരുടെ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജിൽ കൂടാണ് ആ കുട്ടികൾ കടന്നു പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഉപദ്രവിക്കപ്പെട്ടാൽ ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് അകന്നു പോകും. ഇത് അച്ഛനൊന്നുകിൽ അച്ഛൻ്റെ മകനോട് പറയുക, അങ്ങനെ മരുമകളോടത്ത് കൺവേ ചെയ്യുക, അച്ഛന് നേരിട്ട് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഈ അമ്മയെ നമ്മളിത് മനസ്സിലാക്കി കൊടുക്കുക. അപ്പം കുട്ടികൾക്ക് പെട്ടെന്ന് അവർക്ക് ഇങ്ങനെ സമൂഹത്തെ മൊത്തത്തിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയൊക്കെ ഈ സമയത്ത് അവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എല്ലാത്തിനെ എതിർക്കണം, ആരെയും അനുസരിക്കരുത്. ഇത് അവരുടെ ആ ഒരു ഏജിൻ്റെ, അവരുടെ ആ ഒരു ഇമോഷൻസ്, ഏറ്റവും കൂടുതൽ വികാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടെയാണ് ആ കുട്ടികൾ കടന്നുകൊണ്ടാകുന്നത്. വളരെ സൂക്ഷിച്ച് അവരോട് നമ്മളൊരു പളുങ്കുപാത്രം പോലെയാണത്, അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്ത് താഴെ വീണ് പൊട്ടിച്ചിതറിപ്പോകും. ഇത് അമ്മയോട് പറഞ്ഞ് സമാധാനമായിട്ട് അച്ഛനും അമ്മയും കൂടെ, അച്ഛൻ ഈ മകളുടെ അടുത്തും മരുമകളുടെ അടുത്തും മകൻ്റെ അടുത്തും മരുമകളുടെ അടുത്തും ഇത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ സ്വയം അത് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് ആയിപ്പോകും. ഓക്കെ ആണോ? മനസ്സിലായോ അച്ഛാ?
2: ഓക്കെ, വിളിച്ചാൽ വളരെ സന്തോഷം. ഇപ്പം നമ്മൾ പല വീടുകളിലും കാണുന്നത് പേരൻസ് ഇപ്പം ജോലി, ഗവൺമെൻറ് ജോലി ഉള്ളവരായാലും അല്ലാത്തതായാലും അവർ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് കുറച്ച് നേരം മൊബൈൽ നോക്കി അവരുടെ സമയം അത് അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. പലരും പരസ്പരം സംസാരിക്കുക പോലുമില്ല, രണ്ടുപേരും രണ്ട് വഴിക്ക് അല്ലെങ്കിൽ മക്കളെ അവരുടെ വഴിക്ക് അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു രീതി ഇന്ന് വളരെ വ്യാപകമായിട്ടുണ്ട്. പണ്ട് ഇതൊക്കെ TVയുടെ മുമ്പിലായിരുന്നു, ഇപ്പം TVയും മാറി മൊബൈലിലേക്ക് അവർ ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യമാണ് വീടുകളിലുള്ളത്. അത് എത്രത്തോളം ഇത്തരം കുട്ടികളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
0: അതെ, നമ്മൾ ഇപ്പം ഞാൻ ഈയിടെ തമാശയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ കുട്ടികൾ രണ്ട് മുറിയിലായിരിക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വാട്സാപ്പ് മെസ്സേജാണ് അയക്കുക പേരൻസ്, ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, മുകളിൽ താഴെ ഇറങ്ങി വരിക എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്രമാത്രം നമ്മുടെ കോർണേഴ്സായിട്ട് നമ്മൾ അങ്ങനെ ഒതുങ്ങി പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ, അതൊരു ദുരവസ്ഥയെന്ന് തന്നെ പറയാം. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ 4 ഭാഗത്തു നിന്ന് നമ്മൾ വീട്ടിൽ ഒത്തുചേരുന്നു. അപ്പം അത് ഒരു അതിനൊരു സമയമുണ്ട് അല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഈ ഇങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പേരൻസിന് തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഈ മൊബൈൽ എടുക്കാമല്ലോ. ഒരു കാരണവശാലും പേരൻസ് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഈ മൊബൈൽ എടുക്കാനേ പാടില്ല. അതുമല്ല, മൊബൈൽ ടൈം കുട്ടികൾക്ക് നമ്മൾ നമ്മുടെ കൺട്രോളിലായിരിക്കണം. കുട്ടികൾ മൊബൈൽ യൂസ് ചെയ്യുന്നത് അവരെന്താണ് അതിൽ കാണുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അവരെന്ത് വീഡിയോസ് കാണുന്നു, അല്ലെ പഠിക്കുന്ന കാര്യങ്ങൾ എത്ര സമയം ചിലവാക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എത്ര, ഇതൊക്കെ നമ്മുടെ കൺട്രോളിൽ കൂടെ അവർ പോയാൽ മാത്രമേ അതിനകത്ത് നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്കവരെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ.
2: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: നമസ്കാരം.
3: ഗുഡ് മോർണിംഗ് മാഡം. എൻ്റെ പേര് ബാലസുബ്രഹ്മണ്യം. ഞാൻ തിരുവനന്തപുരം താലൂക്കില് തിരുവനന്തപുരം മറ്റേ കല്ലിയൂർ പഞ്ചായത്തിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോഴേ ഞാൻ എന്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയാം. അതായത് ഒരു കുറിച്ചേ ഉള്ളൂ, എന്റെ അമ്മയാണെങ്കിൽ എന്നെ ചെറുപ്പകാലത്ത് അടുക്കള കേട്ടില്ല. അപ്പൊ അമ്മ പറയുന്നത് ആൺകുട്ടികളെ, എന്റെ 64 വയസ്സായി, അമ്മ പറഞ്ഞ ആൺകുട്ടികളെ അകത്ത് അടുക്കള കേട്ട് കയറാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ സത്യം പറഞ്ഞ ഒരു ഞാനിപ്പോഴേ ഒരു ചായടാനൊക്കെ അറിയാമെങ്കിൽ അടുക്കള

0: ഉച്ചക്ക് കേറില്ല. പിന്നെ ഭാര്യ ഇല്ലെങ്കിൽ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പുറത്തുപോയി കഴിക്കണം. അപ്പൊ ഞാൻ അതിനെ കുറിച്ചല്ല പറയാൻ വന്നത്, ഈ കുട്ടികളെ വീടുകളിൽ ഉപദ്രവിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ അതാണ് അതിനെ കുറിച്ച് ഒരു സജഷൻ പറയാനാണ് വന്നത്. കാരണം ചില വീടുകളിലൊക്കെ വളരെ ഈ അച്ഛന്മാര് മദ്യപിച്ചുകൊണ്ട് വീട്ടില് ഭാര്യയെ ഉപദ്രവിക്കുക, കുട്ടികളെ തല്ലുക, ചില വീഡിയോസ് ഒക്കെ കാണുമ്പോ ഉണ്ടല്ലോ, ഞാൻ മനസ്സിൽ വിചാരി എന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്ന അയാളെ വെടിവെച്ച്
1: കൊല്ലാന്ന് കേട്ടോ.
0: അല്ല വീഡിയോ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, അത്രയും പ്രയാസം. അതായത് നെസറി പണി കുട്ടികളൊക്കെ വലിച്ചെറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിലുള്ള സംഭവം അല്ല, വടക്കേണ്ടുള്ളതായിരിക്കും. ഞാൻ പറയുന്നത് ഈ കുട്ടികൾക്ക്, കുട്ടി ജനിച്ചാൽ ഉടനെ നമ്മള് ഒരു മാസം, ആറു മാസം, രണ്ടു വയസ്സ്, മൂന്ന് വയസ്സ്, ഇങ്ങനെ ഓരോ വാക്സിനേഷൻ എടുക്കുമല്ലോ റൂട്ടീനായിട്ട്, അവര് ഒരു ഹോസ്പിറ്റലിൽ എഴുതി കൊടുക്കുമല്ലോ. അപ്പോഴ് അത് ഈ സർക്കാർ ആശുപത്രിയിൽ വന്ന് പ്രസവം നടത്തുന്നത് വളരെ പൂറായിട്ടുള്ള ഒരാൾക്കാരായിരിക്കും, വളരെ പൂറായിട്ടുള്ള ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കും സർക്കാർ ആശുപത്രിയിൽ വന്ന് വയസ്സിൽ അഡ്മിറ്റ് ചെയ്ത്, കാരണം അവർക്ക് ഒരു രണ്ടു കുട്ടികളിൽ പ്രസവം നിർത്തി കഴിഞ്ഞാൽ ഒരു ഇൻക്രിമെന്റ് എന്തോ കിട്ടാൻ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഈ കുട്ടികൾക്ക് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി അമ്മ, മിക്കവാറും അമ്മയായിരിക്കും കുട്ടിയെയും കൊണ്ടുവരുന്നത്. അപ്പൊ ഈ കുട്ടിയെയും കൊണ്ടുവരുന്ന സമയത്ത് കുട്ടിയുടെ അച്ഛനെയും കൂടെ വരാനായിട്ട് ഒരു വ്യവസ്ഥ ഉണ്ടാക്കും, വരണം. ഗവൺമെന്റ് അത് ഗവൺമെന്റാണ് നടപടി എടുക്കേണ്ടത്. എന്നിട്ട് ഈ കുട്ടിയുടെ അച്ഛനെന്ന് വളരെ പൂറായിരിക്കുമ്പോ ചിലപ്പോ അയാൾ കൃഷിക്കാരനോ ചിലപ്പോ മദ്യപനിയോ എന്തായാലും ആയിരിക്കും, പക്ഷെ അയാൾ വന്നിട്ട് ഈ വാക്സിനേഷൻ, അതൊരു ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം ഗവൺമെന്റ്, സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിട്ട്, അത് വന്നിട്ട് അന്നേരം കുട്ടികൾക്ക് വാക്സിൻ എടുക്കുന്ന സമയത്ത് ഈ ഈ കുട്ടികളുടെ അച്ഛന് ഒരു കൗൺസിലിംഗ് കൊടുക്കണം. നിങ്ങളെയാണ്, നിങ്ങളെ കൊച്ചുകുട്ടിയാണ്, നിങ്ങളെ എങ്ങനെയാണ് വളർത്തുന്നത് എന്ന് പറഞ്ഞ് ഒരു കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അയാൾക്ക് കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഒരു ഐഡിയ കിട്ടും. അതാണ് എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളതാണ്. അപ്പോൾ അയാൾ മദ്യപിച്ചുകൊണ്ട് ചെന്നാലും, ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, മദ്യപിച്ചുകൊണ്ട് ചെന്നാലും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂല. അത് മാഡം ഈ ഒരു ഈ പരിപാടിയിൽ ഞാൻ കേട്ടത് കൊണ്ട് എനിക്ക് പണ്ട് എന്റെ മനസ്സിൽ തോന്നിയതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ കുറച്ചിങ്ങനെ കുട്ടിയുടെ അച്ഛനും കൂടെ വരണം, വാക്സിനേഷൻ എടുക്കാൻ വരുമ്പോ കുട്ടിയുടെ അച്ഛനെയും കൂടെ കൊണ്ടുവരണം എന്നുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ വാക്സിനേഷൻ എടുക്കാൻ വരുന്നതിൽ നിന്ന് അച്ഛനെയും കുട്ടിയുടെ അച്ഛനെയും അമ്മയും വെച്ച് ഒരു കൗൺസിലിംഗ് കൊടുക്കുക.
2: ഒരുപക്ഷെ കുട്ടിയുടെ വാക്സിനേഷൻ നടക്കാതെ പോവാതെ അതാണ് നടക്കാൻ പോകുന്നത്.
0: അല്ലല്ലല്ല, ഞാൻ പറഞ്ഞത് വാക്സിനേഷൻ കഴിഞ്ഞ ശേഷം ഒരു ചെറിയൊരു ചെറിയൊരു കൗൺസിലിംഗ്. അപ്പൊ കുട്ടിയുടെ അച്ഛന്, കാരണം ഈ ചിലവരൊക്കെ മദ്യപിക്കുന്നവർക്കൊക്കെ അവര് ചില പത്രം പോലും വായിക്കൂല, അവര് ജോലി ചെയ്യും, മദ്യപിക്കും, വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാകും, കുട്ടിയുടെ ദേഷ്യം കാണിക്കും. അതുകൊണ്ട് ഇത് ഗവൺമെന്റ് തലത്തില് ഒരു തീരുമാനം എടുക്കാനുള്ള നടപടികള് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് ഞാനത് പറഞ്ഞേ ഉള്ളൂ.
1: പക്ഷെ അതിനകത്ത് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ, ഇതിനേക്കാളും നല്ലത് ഈ അച്ഛനെ, കുട്ടികളെ വളർത്തുന്ന എങ്ങനെയെന്ന് ഈ അച്ഛൻ കണ്ടത്, അച്ഛൻ്റെ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും ശരിയായ രീതിയിൽ ഈ അച്ഛനെ വളർത്തിയില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. കാരണം അവിടെ വെച്ച് അത് കണ്ടു പഠിച്ചിരുന്നെങ്കിൽ അച്ഛനെ ഇനി ഇപ്പൊ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല.
0: അല്ല, അത് പണ്ട് കാലത്താണ്, ഞാൻ പറഞ്ഞല്ലോ പണ്ട് കാലത്ത് അമ്മ ഒന്ന് എന്നെ അടുക്കളയ്ക്കാണ്.
1: അതെ അതെ, ആ ഒരു
0: മാറ്റം വേണം.
1: അതെ, ആ ഒരു ജനറേഷനാണ്
0: മനസ്സിലാക്കണം.
1: അത് നമുക്ക് ഈ വാക്സിനേഷന് വരുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം പേരന്റൽ എഡ്യൂക്കേഷൻ നമ്മുടെ അംഗണവാടികൾ വഴിയെല്ലാം നടത്തുന്നുണ്ട്, പക്ഷെ പേരൻസിനെ നമുക്ക് കിട്ടാറില്ല. പേരൻസ് മിക്കവാറും അമ്മ മാത്രമായിരിക്കും വരിക. അവിടെ നമ്മളത് സ്ട്രിക്റ്റ് ആക്കുന്നു, അച്ഛനും കൂടെ വന്നേ പറ്റൂ. അംഗണവാടികളിൽ മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ അച്ഛനും അമ്മയും ഒന്നിച്ച് തന്നെ വരണം എന്ന്, അത് നമുക്ക് അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഹോസ്പിറ്റലിൽ വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം നടത്താനുള്ള സാഹചര്യം കുറവാണ്. അതിനേക്കാളും അംഗണവാടിയിലവരെല്ലാം ചെറിയ കുട്ടികളുടെയാണ്. അപ്പം തീർച്ചയായിട്ടും അന്ന് മുതലേ നമ്മൾ അവർക്കത്, അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു അച്ഛനും അമ്മയും കൂടിയാണ് പുതിയതായിട്ട് ജനിക്കുന്നത്. അപ്പോൾ അവർക്ക് അറിഞ്ഞിരിക്കണം, അവരതിനു മുന്നേ അവർക്ക് ഈ എക്സ്പീരിയൻസ് ഇല്ല. ആ എക്സ്പീരിയൻസ് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് കുട്ടിയെ വളർത്തേണ്ടത്, അത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അന്നേ നമ്മളത് അവിടെ നമുക്കത് ഇടപെടാൻ സാധിക്കും. തീർച്ചയായിട്ടും ആ രീതിയിൽ നമ്മൾ ഈ സജഷനെ നമ്മളൊരു ചെറിയ ഭേദഗതിയോടുകൂടി അംഗീകരിക്കുന്നു. ഓക്കെ
2: മാഡം, ജുവനൈൽ എന്ന് പറയുമ്പോൾ
3: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
2: ആ പറഞ്ഞത് 100% കറക്റ്റ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
4: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: കൊല്ലത്ത് കൊല്ലൊന്നായി,
2: എന്തായാലും കെ കെ ജയുടെ വരവ് പൊടിച്ചു.
3: കൊല്ലം ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 18 മുതൽ 21 വരെ വമ്പൻ ഓഫറുകൾ.
4: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ് ആന്റിക് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
3: 1,00,000 രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള ഓരോ പർച്ചേസിനും ഒരു സ്വർണ്ണ മോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്കുകുത്തുന്നവർക്ക് വെള്ളി മുകുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
4: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആർപി മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: നടുവേദനയ്ക്ക് വേണ്ടി മാത്രം ഒരിടം, നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും EMTT, ലേസർ, ഡീകംപ്രഷൻ തെറപ്പി ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകളുമായി നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. വീട്ടിലെത്തി ചികിത്സ നൽകുന്ന ഹോം കെയർ ഫിസിയോതെറപ്പി സർവീസും ലഭ്യമാണ്. കഴക്കൂട്ടം, കൊല്ലം. 9496778344.
7: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
8: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
9: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
10: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
11: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാ മതി, അപ്പൊ കാർ കിട്ടും.
10: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇ സ്കൂട്ടർ, 3rd റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
11: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
12: എന്റെ ബൈക്കിൽ നോയ്സ് കുറവാണ്.
13: എന്റെ കാറിൽ നിന്ന് നേരത്തേതിനേക്കാൾ പൊല്യൂഷൻ കുറവാണ് പുറത്തു വരുന്നത്.
14: എന്റെ സ്കൂട്ടർ നല്ല പിക്കപ്പാണ് തരുന്നത്.
15: വെഹിക്കിൾ ഏതായാലും പെട്രോൾ E20 ആണെങ്കിൽ വാഹനങ്ങളിൽ നോക്കിംഗ് കുറയുന്നു. കാർബൺ എമിഷൻ 40% കുറയുന്നു. ഹൈ ഒക്ടെയിൻ ഉള്ളത് കൊണ്ട് പിക്കപ്പ് അമേസിംഗ് ആണ്. യുവർ പെട്രോൾ വെഹിക്കിൾ ഇസ് 100% കമ്പാറ്റബിൾ വിത്ത് E20.
16: ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
17: ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തുടരുന്നു.
18: മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ്.
19: നിങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന വേറൊരു കാര്യം, ഈ സെറ്റിൽമെന്റിന്റെ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടോ?
18: എങ്ങനെ?
19: ഈ സെറ്റിൽമെന്റ് രേഖയുടെ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടോ?
18: അത് ഞങ്ങളുടെ വക്കീലിന്റെ കയ്യിലുണ്ട്, അത് എടുപ്പിക്കാം.
19: അത് നിങ്ങൾ എടുക്കുക. അത് എടുത്തിട്ട് നിങ്ങളുടെ വക്കീലിനെ കണ്ടിട്ട് അത്യാവശ്യമായിട്ട് ഇതിനകത്ത് ഇടപെടാൻ പറയുക. ഇല്ലെങ്കിൽ ഇത് കോടതിയിലേക്ക് ഞങ്ങൾ വീണ്ടും മൂവ് ചെയ്യേണ്ടി വരും എന്ന് നിങ്ങൾ അറിയിക്കുക. അപ്പൊ ആ രേഖ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ CWC ഒന്ന് സമീപിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിങ്ങൾ ഈ രേഖ വെച്ചിട്ട് നിങ്ങൾക്ക് കുട്ടിയെ കിട്ടുന്നില്ല എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചാൽ സ്വാഭാവികമായിട്ടും അവർക്ക് അതിൽ ഇടപെടാൻ
2: സാധിക്കും. അപ്പൊ
19: പത്തനംതിട്ട വയലത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് CWC ഓഫീസ്. പത്തനംതിട്ട അതെ, ആ ജില്ലയിൽ ഒരൊറ്റ ഓഫീസേ കാണുള്ളൂ, അത് വയലത്തല. അറിയാലോ സ്ഥലം. കോന്നി നമ്മൾ റാന്നിയിലേക്ക് പോകുന്ന വഴിക്കാണ്, 2 കിലോമീറ്ററിന്റെ കഴിഞ്ഞ റാന്നിയാണ്. അപ്പൊ റാന്നി വയലത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഓഫീസ്. പക്ഷെ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ രേഖ ഉണ്ടായിരിക്കണം. വാക്കാൽ പറഞ്ഞാൽ ഇത് കോടതി കേസായതുകൊണ്ട് അവരിടപെടത്തില്ല. പക്ഷെ ഈ കോടതിയിൽ വന്ന് ഇങ്ങനെ തീരുമാനം ആക്കിയ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അച്ഛന്റെയും ലാളനെ അനുഭവിക്കാൻ കുട്ടിക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും CWC നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും, കേട്ടോ.
18: ഞാന് മാഡം ഇവരൊക്കെ അന്ന് കാണിക്കാത്തപ്പോ ഞാൻ ശിശുക്ഷേമത്തിൽ വിളിച്ചു. അവർ ഇവളെ വിളിച്ചപ്പോ പറയുക, കുഞ്ഞിനെ ഞാന് മൊത്തത്തിൽ അവർക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതെ വായിച്ചാണ്. അങ്ങനെയൊന്നും ഞങ്ങൾ എഗ്രിമെന്റ് എഴുതിയിരിക്കുന്നത് അവധി കിട്ടുമ്പോൾ
2: മാഡം പറഞ്ഞ പോലെ ചെയ്താൽ മതി, കേട്ടോ.
19: എഗ്രിമെന്റ് വാങ്ങണം നിങ്ങൾ, കേട്ടോ. അത് കണ്ടാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ, കേട്ടോ.

0: നമ്മുടെ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡും അത്
1: തമ്മിലുള്ള
0: വ്യത്യാസം എന്താണ്?
1: ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, അതായത് ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടി, അതൊരു 12 വിഭാഗത്തിൽപ്പെട്ടവർ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ളവരായിട്ട് ആക്ട് നിർവചിച്ചിട്ടുണ്ട്. അതായത് സ്വന്തമായി വീടില്ലാത്ത, അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ അവരുടെ ജീവിതോപാധിക്ക് യാതൊരു മാർഗവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽപ്പെട്ട കുട്ടി, ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണത്തിന് വിധേയമായ കുട്ടി, മനുഷ്യക്കടത്തിന് വിധേയമായ കുട്ടി, ലഹരി ഉപയോഗത്തിന് വിധേയമായിട്ടുള്ള കുട്ടി, അല്ലെ അങ്ങനത്തെ ഒരു വീട്ടിൽ ഉള്ള കുട്ടി, പോക്സോ കേസിന് ഇരയായ കുട്ടി, പിന്നെ ഏതെങ്കിലും ചലഞ്ചസ്, ശാരീരികമോ മാനസികമോ ആയ ചലഞ്ചസ് ഉള്ള കുട്ടി, ഇങ്ങനെ ഒരു 12 വിഭാഗം കുട്ടികളെ നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും പിന്നെ ക്യാപ്പബിൾ അല്ലാത്ത പേരൻസിൻ്റെ കുട്ടി, അതും ഈ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടി, ഇപ്പം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ആരെങ്കിലും ഫോണിൽ വിളിച്ച് പറയുന്നതായിരിക്കും ഇങ്ങനെ ഒരു കുട്ടി സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഉണ്ട്, അതിൽ ധാരാളം കോൾസൊക്കെ അങ്ങനെ വരും. അപ്പോൾ അവർ പോയി അന്വേഷിച്ചിട്ട് ഈ കുട്ടി അതിൽ പെട്ടതാണ് എന്ന് CWC അറിയിക്കുമ്പോൾ കുട്ടിയെ അവിടെ ഹാജരാക്കിക്കുകയും കുട്ടിയുടെ കാര്യത്തിൽ വേണ്ട തീരുമാനം എടുക്കുകയും ചെയ്യും. അപ്പോൾ CWC ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു പോക്സോ കേസിന് ഒരാൾ,
0: CWC സ്ട്രക്ചർ എന്താണ്?
1: CWC ഒരു ചെയർമാനും 4 മെമ്പേഴ്സുമാണ് ഉള്ളത്. അതിനകത്ത് ഒരു മെമ്പർ ലേഡി ആയിരിക്കണമെന്ന് നിബന്ധനയുണ്ട്. അപ്പോൾ ഈ 5 പേരും ഒരുമിച്ചിരുന്നിട്ടാണ് ഓരോ കുട്ടിയെയും കേൾക്കുന്നതും കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ കുട്ടിയെപ്പറ്റി തീരുമാനമെടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് ഇതിനകത്ത്, ആക്ടിനകത്ത് പറയുന്നുണ്ട്, ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ചൈൽഡ്, കുട്ടിയുടെ ഉത്തമ താല്പര്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഇഷ്ടമുള്ളതെല്ലാം സാധിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, കുട്ടിക്ക് ഏതാണോ ഉത്തമമായിട്ട് വരുന്നത് അത് പാലിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ സ്വത്വം, കുട്ടിയുടെ സോഷ്യൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ സാമൂഹിക ഉന്നമനം, അതേപോലെ തന്നെ കുട്ടിയുടെ ശാരീരികം, മാനസികം, ബൗദ്ധികം, വൈകാരികം, സാമൂഹികവുമായ വികസനത്തിന് സഹായകമായ ശിശു സൗഹാർദ്ദപരമായ തീരുമാനം, ഇതാണ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ചൈൽഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ CWC ഈ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ചൈൽഡ് വെച്ചിട്ട് കുട്ടിക്ക് എന്താണോ വേണ്ടത്, കുട്ടിക്ക് ഇത് ചിന്തിക്കാൻ കഴിയില്ല, കുട്ടിക്ക് അറിയില്ല എന്താണ് അവർ, അതെ, അപ്പോൾ അതുകൊണ്ട് അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഏറ്റവും നിർണായകമായിരിക്കും. അത് ഹൈക്കോടതി മാത്രമേ അതിന് അപ്പീൽ പോകാൻ സാധിക്കുകയുള്ളൂ, വേറെ ഒരു കോടതിയിലേക്കും പോകാൻ പറ്റില്ല. അതാണ് CWC എന്ന് പറയുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ന് പറയുമ്പോൾ അത് കുറ്റാരോപിതനായ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള കുട്ടിയുടെ അല്ലെങ്കിൽ നിയമത്തോട് കലഹിക്കുന്ന കുട്ടിയെ ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു സിംഗിൾ മെമ്പറിൻ്റെ അടുത്താണെങ്കിലും കുട്ടിയെ ഹാജരാക്കാം. 3 മെമ്പേഴ്സാണുള്ളത് അവിടെ, ഒരു മജിസ്ട്രേറ്റും 2 മെമ്പർ, അതിലെ ഒരു മെമ്പർ ലേഡി ആയിരിക്കണമെന്നുണ്ട്.
0: ഓക്കെ, ഇത് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലുമാണ് പ്രവർത്തിക്കുന്നത്?
1: അതെ അതെ അതെ.
0: ഈ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടിയെ എവിടെയാണ് എത്തിക്കേണ്ടത് അല്ലെങ്കിൽ ആരാണ് എത്തിക്കേണ്ടത്, അങ്ങനെ എന്തെങ്കിലും?
1: അത് ആർക്ക് വേണമെങ്കിലും അങ്ങനൊരു കുട്ടിയെ എത്തിക്കാം, അത് ഇന്ന ആളെന്ന് ഇല്ല. ഇപ്പോൾ ഇപ്പോൾ ചൈൽഡ് ലൈനിൽ നമുക്ക് കുട്ടിയെ എത്തിക്കാം, നേരിട്ട് ഇപ്പോൾ പേരൻസിന് എത്തിക്കാം, അല്ലെ അന്യൊരാൾക്ക് വേണമെങ്കിലും എത്തിക്കാം, ഒരു സോഷ്യൽ വർക്കറിന് എത്തിക്കാം, ആർക്ക് വേണമെങ്കിലും കുട്ടിയെ CWC എത്തിക്കാം. പക്ഷെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ കുട്ടിയെ എത്തിക്കുന്നതിന് ഒന്നുകിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർക്കോ മാത്രമേ ഇപ്പൊ അതിനൊരു പുതിയ ഒരു മേന്മ കൂടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒരു സ്പെഷ്യൽ SJPU അല്ലെ CWPO ആയിട്ടിരുന്നുള്ള ഒരു പോലീസ് ഓഫീസർ ട്രാൻസ്ഫർ ആയാലും ആ അവിടെയും പുള്ളി അതേ തസ്തികയിൽ തന്നെ
0: ട്രാൻസ്ഫർ.
1: അത് അത് ഏറ്റവും വലിയ നല്ലൊരു ഉത്തരവായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. കാരണം അവരത് പഠിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഒരിടത്ത് ചെല്ലുമ്പോൾ മറ്റേ ജോലിയിലേക്ക് ചെല്ലുമ്പോൾ ഇതിന് പിന്നെ വേറൊരു പുതിയ ആളാണെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു നിർദ്ദേശം വന്നത് നല്ലൊരു നിർദ്ദേശമായിട്ടാണ് തോന്നുന്നത്.
0: ഓക്കെ, ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കുട്ടികളെ ശിക്ഷിക്കാനുള്ള അവകാശമുണ്ടോ?
1: അതിന് ശിക്ഷ

0: തെറ്റാന്ന് പറയില്ല.
1: അല്ലെങ്കിൽ എങ്ങനെയാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്?
0: കുട്ടിയെ അപ്രിഹെൻഷൻ അറസ്റ്റ് എന്ന് പറയില്ല, അപ്രിഹെൻഡ് ചെയ്താണ് നമ്മുടെ കോടതിയിൽ ബോർഡിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മളിത്
1: ഈ അറസ്റ്റ് എന്ന് പറയില്ല എന്ന് പറയുമ്പോഴേ ഇപ്പൊ ഈ പറയുന്ന പോലീസിലെ ആളിനാണല്ലോ ഇതിനുള്ള അധികാരമുള്ളത്.
0: അതെ.
1: അപ്പൊ അവരെ യൂണിഫോമിലാണോ വരുന്നത്?
0: അല്ല, അവിടെ എല്ലാ അതിന്റെ നടപടിക്രമങ്ങളും ചൈൽഡ് ഫ്രണ്ട്ലിയാണ്. അവിടെ ഡയസ് ഉണ്ടാവില്ല കോടതിക്ക്. കോടതി എന്ന് പറയില്ല, ബോർഡെന്നാണല്ലോ. ബോർഡിൽ ഡയസ് ഇല്ല. നമ്മൾ അവരെ പോലെ തന്നെ അതിന് പാരല അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ അഡ്വക്കേറ്റ്സിനോ ആർക്കും മജിസ്ട്രേറ്റിനോ ഒരു ഗൗണും ഒന്നുമില്ല. വരുന്ന പോലീസ് ഓഫീസേഴ്സും സിവിൽ ഡ്രസ്സിൽ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ കുട്ടി ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷനും അവിടെ ഉണ്ടാകാൻ പാടില്ല. അപ്പം നമ്മുടെ മുന്നിൽ വരുന്നു 15 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ ഒരു സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എടുക്കും. കുട്ടിക്ക് ഈ കുറ്റം ചെയ്യാനുണ്ടായ സാമൂഹിക പശ്ചാത്തലം, മെൻ്റൽ അസസ്മെൻ്റ് റിപ്പോർട്ട് എടുക്കും. കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? അല്ല, ഇതിനവിടെ അതിനുള്ള സ്റ്റാഫുണ്ട്. ലീഗൽ കം പ്രൊബേഷൻ ഓഫീസറുണ്ട്. SIR എടുക്കാനായിട്ട്, മെൻ്റൽ അസസ്മെൻ്റ് റിപ്പോർട്ട് എടുക്കാനായിട്ട് സൈക്കോളജിക്കൽ കൗൺസിലറുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാ റിപ്പോർട്ട് ഒരു 15 ദിവസത്തിനുള്ളിൽ നമുക്ക് ലഭിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
1: നമുക്കൊരു ശ്രോതാവ് കൂടില്ലേ? കട്ടായോ? പറഞ്ഞോളൂ.
0: അപ്പം ഈ റിപ്പോർട്ടുകളുടെ എല്ലാ അടിസ്ഥാനത്തിൽ ഈ കുറ്റം പെറ്റി ഒഫൻസസ് ആണെങ്കിൽ നമുക്ക് ഇപ്പം ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകും. ധാരാളം കേസുകൾ അങ്ങനെ വരുന്നുണ്ട്. വീട്ടിലുള്ള അച്ഛൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയൊക്കെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ആക്സിഡൻ്റ് ആവുന്ന കേസുകൾ, അടിപിടി കേസുകൾ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഈ അടിപിടി കേസുകൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്നിട്ട് അതിനകത്ത് ഈ കുട്ടികൾക്ക് നിരന്തരമായിട്ട് നമ്മളവരെ കാവൽ എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി കുറ്റാരോപിതനായിട്ട് വരുമ്പോൾ ചെറിയ കുറ്റങ്ങളാണെങ്കിൽ നമുക്ക് അവരെ കാവലിലോട്ട് വെക്കണ്ട. പക്ഷേ എങ്കിൽ അവരുടെ ഈ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷനും MAR മെൻ്റൽ അസസ്മെൻ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തുടർച്ചയായ കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ പേരൻസിനെ ഉൾപ്പെടെ കൗൺസിലിങ്ങിന് വിധേയമാക്കും. നിരന്തരമായിട്ടുള്ള കൗൺസിലിംഗ്.
1: ഇപ്പോൾ അവിടെ വരുന്ന ഒരു കുട്ടിയെ അവിടെ തന്നെ പാർപ്പിക്കുകയാണ് ചെയ്യുന്നത്?
0: അല്ല, നമ്മൾ ബെയിൽ കൊടുക്കും. എല്ലാ കുട്ടിക്കും ബെയിൽ കൊടുക്കണമെന്നാണ് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ബെയിൽ കൊടുക്കണ്ടാത്ത ഒരൊറ്റ സാഹചര്യം മാത്രമേ പറയുന്നുള്ളൂ. കുട്ടിയുടെ ജീവന് വീട്ടിൽ പോയാൽ അല്ലെങ്കിൽ നാട്ടിലേക്ക് പോയാൽ കുട്ടിയുടെ ജീവന് ഭീഷണി ഉണ്ട് എന്ന് ബോധ്യമുള്ള സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ബെയില് നിഷേധിക്കാൻ പറ്റുള്ളൂ. അപ്പം FIR പോലീസ് അത് റിപ്പോർട്ട് ചെയ്യണം. എന്ത്, ഈ കുട്ടി തിരിച്ച് നാട്ടിൽ പോയാൽ അവിടെ പ്രശ്നം ഉണ്ടാകും എന്ന് റിപ്പോർട്ടുണ്ടെങ്കിൽ.
1: അതെ, എത്ര സീരിയസ് ആയിട്ടുള്ള കുറ്റമാണെങ്കിലും ബെയിലബിൾ ആണ്.
0: അതെ, എത്ര സീരിയസ് കുറ്റമാണെങ്കിലും ബെയിലബിൾ ആണ്. ഈ ഒരു കണ്ടീഷൻ ഇല്ലെങ്കിൽ ബെയിലബിൾ ആണ്. ഇപ്പോൾ കൊലപാതകം, തഴുത്തല കൊലപാതകമൊക്കെ നടന്ന് നമ്മൾ കൊല്ലത്ത് വന്നതാണ്, മുഖത്തല കൊലപാതകം, അതിലൊക്കെ നമ്മൾ ബെയിൽ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്.
1: എന്തായിരിക്കണം അങ്ങനെ ഒരു നിയമത്തിൽ അങ്ങനെ കൊടുക്കാൻ,
0: അങ്ങനെ വരാങ്ങാട്ട്? കുട്ടി ആയതുകൊണ്ട് കുട്ടി എന്തായാലും ഒരു കുഴപ്പം ചെയ്തു പോയി എന്ന് അവനറിയാം. അപ്പം അവനെ പെട്ടെന്ന് തന്നെ പേരൻസിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും നമ്മൾ അകറ്റി നിർത്തുക എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് അവൻ വീണ്ടും വലിയൊരു ഡൈലമയിലേക്ക് ആയി പോവുകയാണ്. അപ്പം പക്ഷേ അങ്ങനെ നമ്മൾ വിടുന്നു എന്ന് വിചാരിച്ചിട്ട് അവനെ നമ്മുടെ കൺട്രോളിൽ തന്നെയാണ്, നമ്മൾ അവനെ വിളിച്ചോണ്ടേ ഇരിക്കും, അവൻ്റെ പേരൻസിനെ വിളിച്ചോണ്ടേ ഇരിക്കും. അവരൊരുമിച്ചിരുന്ന് അവരുടെ കൗൺസിലിംഗ് സെപ്പറേറ്റ് ഉണ്ട്. അവർ തമ്മിലുള്ള ഇൻ്ററാക്ഷൻസ് എല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. അല്ലാതെ അവനെ അങ്ങ് പോയി വിട്ടു പിന്നെ എപ്പോഴേലും കേസിന് അങ്ങനെയല്ല.
1: ഒരു ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുമ്പിൽ വരുന്ന ഒരു കുട്ടിക്ക് ബെയിൽ കിട്ടിയത് കൊണ്ട് അയാൾ ചെയ്ത കുറ്റത്തിന്റെ തീവ്രതയ്ക്ക് എന്തെങ്കിലും, അല്ലെങ്കിൽ അടുത്ത അനന്തര നടപടികളിൽ എന്തെങ്കിലും അതിനകത്ത് ലഘൂകരണമോ
0: ഒന്നുമില്ല. ഇതെല്ലാം അതിൻ്റെ പ്രോസസ്സിൽ തന്നെ നടക്കും. വിചാരണയുണ്ട്, സാക്ഷി വിസ്താരമുണ്ട്, ക്രോസുണ്ട്, എല്ലാം ഉണ്ട് അവിടെ. പക്ഷെ നമ്മൾ മറ്റേത് അതിൻ്റെ വാക്കുകളൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രം, എല്ലാ റെക്കോർഡിങ്സും അവിടെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നടത്തിക്കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ നമ്മൾ ഈ 8 കുറ്റത്തിനുള്ള കറക്ഷൻ മെസ്സേജസ് മെത്തേഡ്സ് ആക്ട് പറയുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്ന് മാത്രമേ നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റൂ. ആദ്യത്തേത് ഒരു അഡ്മോണിഷനാണ്. അതായത് പേരൻസിനും ഒരു താക്കീത് നൽകി.

0: നോക്കി കുട്ടിയെ പേരൻസിനോടൊപ്പം, അല്ലെങ്കിൽ പേരൻസ് ക്യാപ്പബിൾ അല്ലെങ്കിൽ അല്ലെ വേറെ ഏതെങ്കിലും ഫിറ്റ് പേഴ്സണോടൊപ്പം നമുക്ക് കുട്ടിയെ വിട്ടയക്കുന്നു. അതാണ് ആദ്യത്തെ കറക്ഷൻ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഗ്രൂപ്പ് കൗൺസിലിങ്ങിന് ഇത്ര പ്രാവശ്യത്തെ കൗൺസിലിങ്ങിന് നമ്മൾ വിടുന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി സർവീസിന് നമ്മൾ ഇത്ര ദിവസത്തേക്ക് നമ്മുടെ ഏതെങ്കിലും ഹോമുകളിൽ, കുട്ടികളുടെ ഹോമുകളല്ല നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, നമ്മുടെ വയോജനങ്ങളുടെ ഹോമുകളുണ്ട്. അപ്പോൾ ആ അച്ഛനപ്പൂപ്പന്മാരെയൊക്കെ ഒന്ന് ശുശ്രൂഷിക്കാനും അവരുമായിട്ടൊരു ഇൻ്ററാക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും കഥകൾ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെയുള്ള അവസരം കുട്ടിക്ക് കിട്ടുന്ന കമ്മ്യൂണിറ്റി സർവീസ്. പക്ഷേ ഇത് നമുക്ക് കുറച്ചുകൂടി വിപുലമാക്കാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ ട്രാഫിക് റൂൾസ് തെറ്റിക്കുന്ന കുട്ടികളെ വേണമെങ്കിൽ ആ ട്രാഫിക്കിലേക്ക് തന്നെ നമുക്ക് അവരെ വിടാൻ പറ്റും അല്ലേ. അങ്ങനെയൊക്കെ അതൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിന് കോമൺ ആയിട്ട് നമ്മളൊരു യൂണിഫോമിറ്റി ഉണ്ടാക്കണം എന്നുള്ള ആലോചനകൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള, പിന്നെ വേണമെങ്കിൽ അതുപോലെ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് അത്തരത്തിൽ ഈ എക്സൈസിൻ്റെ ഒരു ഇൻ്ററാക്ഷനിലേക്കൊക്കെ അവരെ കൊണ്ടുപോകുന്നത് വളരെ നല്ലതായിരിക്കും. അത് അങ്ങനെ ഒരു 6-7 വിഭാഗമുണ്ട്. പിന്നെ ഫൈൻ അടപ്പിക്കാം കുട്ടിയെ കൊണ്ടും. കുട്ടി ചിലപ്പം ഈ കേസ് ഓൺ ഗോയിങ് ആകുമ്പോൾ 6-7 വർഷമൊക്കെ ചിലപ്പം വരും. അപ്പോൾ കുട്ടി വളർന്ന് ചിലപ്പോൾ ജോലിയൊക്കെ ആവും. അപ്പോൾ ആ ആളിനെ കൊണ്ട് തന്നെ ഫൈൻ ചിലപ്പോൾ അടപ്പിച്ച് കേസ് ചിലപ്പം ഡിസ്പോസ് ആവും. അല്ലെങ്കിൽ പിന്നെ പ്രൊബേഷനുണ്ട്, ഒരു 3 വർഷത്തേക്ക്. നമ്മൾ നല്ല നടപ്പെന്ന് പറയുന്നല്ലോ, അതേപോലെ തന്നെ പേരൻസിൻ്റെ കൂടെ ഇവന് പുറത്ത് പോകാനൊന്നും പറ്റത്തില്ല. മാസത്തിൽ ഒരിക്കൽ ഈ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുക, അവൻ അവിടെ ഉണ്ടോ, എന്താണ് അവൻ്റെ ആക്ടിവിറ്റി, അണ്ടർ സർവൈലൻസിലാണ് JJBയുടെ. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഒന്നുകിൽ അല്ലെങ്കിൽ ആ പേരൻസിൻ്റെ കൂടെ വിടാൻ പറ്റത്തില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നോൺ ഗവൺമെൻറ്റിലോ ഗവൺമെൻറ്റിലോ ഓർഗനൈസേഷനിൽ അവനെ നല്ല നടപ്പിന് വിടാം. ലാസ്റ്റ് ഓപ്ഷനാണ് സ്പെഷ്യൽ ഹോമിലേക്ക് വിടുക എന്ന് പറയുന്നത്. അത്രയ്ക്കും
1: സീരിയസ് ആയിട്ടുള്ള കുറ്റങ്ങൾ ചെയ്യുക.
0: അതെ അതെ, അവിടെ 21 വയസ്സ് വരെ 3 വർഷമാണ് ഈ സ്പെഷ്യൽ ഹോമിലേക്ക് നമ്മൾ വിടുന്നത്. അത് ശരിക്കും ഒരു ജയിലൊക്കെ പോലെ തന്നെയാണ്. അത് ലാസ്റ്റ് ഓപ്ഷനേ പാടുള്ളൂ എന്ന് ആക്ടിൽ പറയുന്നുണ്ട്.
1: ഇപ്പോൾ ഈ JJ ബോർഡിൻ്റെ മുമ്പിൽ വരുന്ന കേസുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഈ മയക്കുമരുന്നിൻ്റെ പോലെയുള്ള പ്രശ്നങ്ങൾ, കുട്ടികളെ ഇതിനെ ബലിയാടാക്കപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അവരെ ഉപയോഗിച്ചുള്ള മയക്കുമരുന്ന് വിൽപ്പനയും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾ കുട്ടികൾ വഴി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളാണോ കൂടുതലായിട്ട് വരുന്നത്? ഏതുതരം കേസുകളാണ് JJ ബോർഡിൻ്റെ മുമ്പിൽ ഇപ്പം കൂടുതലായും വരുന്നത്?
0: ഇപ്പം കൂടുതലായിട്ട് ഈ MDMA കേസുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ച് 2-3 മാസമായിട്ട് അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിപ്പോൾ ഈ ലഹരി ഒരു വേട്ടയായിട്ടിപ്പം വരുന്നത് കൊണ്ടാകാമെന്ന് ഞങ്ങൾ വിലയിരുത്തുകയാണ്. അതൊഴിവാക്കിയാൽ കൂടുതൽ വരുന്ന കേസുകൾ പോക്സോയും അടിപിടി, ഈ അടിപിടി കേസുകളാണ് ഏറ്റവും കൂടുതൽ. ഗ്രൂപ്പായിട്ടാണ് അടിപിടി കേസുകളിൽ 3, 4, 5 കുട്ടികൾ വീതമായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നമുക്കൊരു വലിയ തലവേദനയായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഇവരെ എല്ലാവരും അവരുടെ ആ ഒരു ഏജുണ്ടല്ലോ, അഡോളസെൻ്റ് ഏജിലുള്ള ആ ഒരു വീരനാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ആ ഒരു
1: തത്രപ്പാട്.
0: അതെ അതെ, സ്കൂൾ കുട്ടികൾ തമ്മിലുള്ള, അല്ലെ മുതിർന്നവരുണ്ട് അമ്പലത്തിൽ പോയിട്ട് ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടിപിടി. അത്
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്.
0: ഓക്കെ,
1: ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: നമസ്കാരം, ആരാണ്?
2: ഞാൻ കാസർഗോഡ് സന്തോഷാണ് വിളിക്കുന്നത്.
1: ആ ചോദിച്ചോളൂ, മാഡത്തോട് സംസാരിക്കാം.
0: പറയൂ
2: മാഡം. നമസ്കാരം.
0: നമസ്കാരം.
2: എനിക്ക് അറിയാനുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ 18 വയസ്സിന് താഴെയുള്ളവർക്കാണല്ലോ ഈ ശിക്ഷ വരുന്നത് അല്ലേ?
0: ആ ശിക്ഷ എന്ന് പറയില്ല, അവരെ കറക്റ്റ് ചെയ്യുക എന്നാണ് കേട്ടാ.
2: കറക്ഷൻ ഹോം.
0: അതെ,
2: എന്നുള്ള രീതിയിൽ വരുന്നത് 18 വയസ്സിന് താഴെയുള്ളവർക്കാണ്.
0: അതെ അതെ.
2: അവരെ മാത്രമല്ല ഈ ബോസ്റ്റൺ ഹോസ്റ്റലിലേക്കൊക്കെ അയച്ചായിരുന്നു?
0: അല്ല അല്ല അല്ല, ബോസ്റ്റൽ
2: ഈ മിനിയാന്ന് ഒരു കേസ് നടന്ന നമ്മുടെ പെരുമ്പാവൂരിലെ കേസിൽ 19 വയസ്സുള്ളൊരു ആളാണ്.
0: ഓക്കെ.
2: ആക്സിഡന്റ് കേസ് നടന്നത്.
0: അതെ അതെ.
2: അപ്പൊ അതിനെ അയച്ചത് ഈ ബോസ്റ്റൺ ഹോസ്റ്റലിലേക്കാണ് അയച്ചത് കോടതി.
0: ഓക്കെ.
2: അപ്പൊ 19 വയസ്സുള്ള ഒരാള് ബോസ്റ്റൺ ഹോസ്റ്റലിലേക്ക് അയക്കേണ്ടതാണോ? അദ്ദേഹം 18 വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തിയാവുന്ന ഒരു വ്യക്തിയും ലൈസൻസ് കിട്ടിയ ഒരു വ്യക്തിയുമാണ്, മദ്യപിച്ച് വരുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പൊ അത് ഈ ഇവർക്ക് ശിക്ഷ കിട്ടുമ്പോൾ ഈ പ്രായപൂർത്തി ആയില്ലാന്നോ ഈ ജുവനൈൽ ജസ്റ്റിസ് നിയമം

0: അപ്രകാരമുള്ള കേസിൽ രണ്ടോ മൂന്നോ വർഷം കൊണ്ടുള്ള ശിക്ഷ കിട്ടി പോകാനുള്ള സാധ്യതയുണ്ടോ?
1: ഒരിക്കലും ഇല്ല. അത് നമുക്ക് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു ധാരണ. നമ്മുടെ ഫേസ്ബുക്കിൽ ഈ കേസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. എല്ലാവരുടെ അറിവിലേക്ക് പറയുകയാണ്, ബോസ്റ്റൽ സ്കൂളെന്ന് പറയുന്നത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥാപനമാണ്. അത് ജയിൽ വകുപ്പിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ബോസ്റ്റൽ സ്കൂൾ. അവിടെ 19-21 ഇടയിൽ പ്രായമുള്ള ഒരു വ്യക്തിയുടെ ആദ്യത്തെ ക്രൈമാണെങ്കിൽ മാത്രമാണ് ഈ ബോസ്റ്റൽ സ്കൂളിലേക്ക് വിടുന്നത്. ആ ബോസ്റ്റൽ സ്കൂൾ ഉള്ള ജില്ലകളിൽ മാത്രമേ അവിടേക്ക് വിടുകയുള്ളൂ. അതായത് അത് തീരുമാനമെടുക്കുന്നത് മജിസ്ട്രേറ്റാണ്. അതിന് പോലീസ് ഓഫീസേഴ്സിന് യാതൊരു ഇടപെടലും നടത്താൻ പറ്റില്ല. കാരണം ആദ്യമായിട്ട് ക്രൈം ചെയ്ത ഒരാൾ, അയാളുടെ വയസ്സ് 19-21 ഇടയിൽ, അയാൾക്ക് എറണാകുളം ജില്ലക്കാരനാണ്, അവിടെ ബോസ്റ്റൽ സ്കൂളുണ്ട്. ഇതിരിക്കെ ആ ആളിനെ മറ്റ് വലിയവരുള്ള റിമാൻഡ് ജയിലിലേക്ക് വിടാൻ ഒരു കാരണവശാലും മജിസ്ട്രേറ്റിന് സാധിക്കില്ല. അപ്പോൾ അവിടെ വിട്ടു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് കുട്ടിയെന്നുള്ള യാതൊരു പരിഗണനയും കിട്ടുകയില്ല. അത് 100% ഉറപ്പായിട്ട് പറയുന്നു. എന്നാൽ എന്തിനാണ് അവിടെ വിട്ടത്? അവിടേക്കാണ് അവരെ വിടേണ്ടത്. 21 താഴെ ആയതുകൊണ്ടും ആദ്യമായിട്ട് ക്രൈം ചെയ്ത ആളായതുകൊണ്ടും അയാൾക്ക് കുറച്ച് മാനസികമായിട്ട് കുറേ കൗൺസിലിങ്ങും അങ്ങനെയൊക്കെ തെറ്റിനെപ്പറ്റി കൂടുതൽ ബോധ്യപ്പെടുത്താനുള്ള അവസരവും സമപ്രായക്കാരോടും മാത്രമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാനും അവർക്ക് കഴിയും. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വലിയ പ്രായമുള്ള സീനിയേഴ്സായിട്ടുള്ള കുറ്റം ചെയ്തവരോടൊപ്പം ഇട്ട് കഴിയുമ്പോൾ ആ കുട്ടി വീണ്ടും വലിയ കുറ്റങ്ങളിലേക്ക് പോകാനുള്ള, കുട്ടിയല്ല ആ വ്യക്തി, പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള സ്കൂളുകൾ തുടങ്ങിയിട്ടുള്ളത്. ഈ ബോസ്റ്റൽ സ്കൂൾ ഇല്ലാത്ത ജില്ലകളിലെല്ലാം അത് തുടങ്ങണമെന്ന് തന്നെയാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗമെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ആ പറയാം. ഉറപ്പായിട്ടും അങ്ങനെയാണ്. ഉറപ്പായിട്ടും ശിക്ഷ കിട്ടിയാൽ അയാള് ആ വ്യക്തി മറ്റുള്ളവരുടെ പോലെ തന്നെ കൺസിഡർ ചെയ്യും. വിചാരണയിലും എല്ലാം ഒരു ഇളവും പുള്ളിക്ക് കിട്ടുകയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. എല്ലാ തെളിവുകളും നല്ല നടപ്പ് 18 താഴെയുള്ള കുട്ടികൾക്ക് മാത്രം ഉള്ളതാണ്. 18 കഴിഞ്ഞ
0: ഇല്ല,
1: അതെ 18 കഴിഞ്ഞു കഴിഞ്ഞാൽ ഹീനസ് ഓഫൻസ് ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ, കുട്ടിയാണെങ്കിലും ഞാൻ പറയുകയാണ്, 16 കഴിഞ്ഞാൽ ഹീനസ് ഓഫൻസ് എന്ന് പറഞ്ഞാൽ 7 7 കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റത്തിനാണ് ഹീനസ് ഓഫൻസ് എന്ന് പറയുന്നത്. ഈ ഹീനസ് ഓഫൻസ് ചെയ്ത കുട്ടിയാണെങ്കിലും കുട്ടിയെ ചിൽഡ്രൻസ് കോർട്ടാണ് വിചാരണ ചെയ്യുന്നത്, JJB പോലുമല്ല. മനസ്സിലാക്കൂ. അപ്പോൾ 16 കഴിഞ്ഞ ഒരു കുട്ടി ഹീനസ് ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ വലിയ വ്യക്തിയായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. ആ കുട്ടി ജയിലിലേക്ക് തന്നെയാണ്, സ്പെഷ്യൽ ഹോമിൽ 21 വരെ സ്പെഷ്യൽ ഹോമിൽ നിന്നിട്ട് ബാക്കിയുള്ള കാലം അഡൾട്ട് ജയിലിലേക്ക് ആ കുട്ടിയെ മാറ്റും. ഇതാണ് നിയമം. മനസ്സിലായോ?
0: ബാക്കി രണ്ട് ആൺകുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് പറയുന്നു. പിന്നെ ഇത് വന്നത് ടെസ്റ്റ് മെസ്സേജ് ഒക്കെ വന്നതെന്ന് വെച്ചാൽ ആ കുട്ടി തന്നെ മറ്റുള്ളവരെ ഉപദേശിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് നമുക്ക് പ്രായപൂർത്തിയാകത്തോണ്ട് ശിക്ഷ ഇളവ് കിട്ടും, വലിയ ശിക്ഷയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറ്റത്തിന് ഇവരെ വീണ്ടും രക്ഷിതാക്കളുടെ ഇടയിലേക്കോ ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു നിഷ്കളങ്കമായ ഒരു നമുക്ക് പറയാൻ പറ്റുമോ മാഡം?
1: ഇല്ല, ഇത് ഇത് ഹീനസ് ഓഫൻസ് ആണെന്ന്
0: ചെയ്തിട്ടാണ്, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഈ കുറ്റകൃത്യം ചെയ്യുന്നത്.
1: അതെ അതെ.
0: ആ പെൺകുട്ടി തന്നെ 16 തെളിവുകൊണ്ട് ഉള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയാണ് പറയുന്നത് നിങ്ങൾക്ക് ഇത്ര മാത്രമേ ശിക്ഷ കിട്ടുള്ളൂ അഥവാ പിടിച്ചു കഴിഞ്ഞാലും. അപ്പൊ ഈ കുറ്റവും ഇതിനുള്ള ശിക്ഷയും എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഈ കുട്ടികളുടെ ഇനത്തിൽ തന്നെപ്പെടുത്താൻ
1: ഇല്ല ഇല്ല വരില്ല. ഇത് ഹീനസ് ഓഫൻസ് ആയിട്ടാണ് കോടതി കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോലീസിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ഒരിക്കലും പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മൾ കസ്റ്റഡി വിടുന്ന ഒരു സംഭവം ഇന്നുവരെയും കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടുണ്ടായി. ഹൈക്കോടതി ഇടപെട്ടു, കുട്ടിയെ കസ്റ്റഡിയിൽ വിടാൻ ഹൈക്കോടതി അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഹീനസ് ഓഫൻസായിട്ട്

0: പരിഗണിച്ചു, ഇത് ചിൽഡ്രൻസ് കോർട്ടിലേക്ക് പോകും. അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ. ഒരു കാരണവശാലും ഈ പറഞ്ഞ കറക്ഷണൽ മെത്തേഡ്സ് അവരുടെ കാര്യത്തിൽ വരാൻ സാധ്യതയില്ല. ഇത് ഹീനസ് ഓഫൻസ് ആയിട്ട് ജുവനൈൽ കോർട്ടിലേക്ക് പോകേണ്ട കേസായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് 21 വയസ്സ് വരെ അഥവാ കിട്ടുവാണെങ്കിൽ സ്പെഷ്യൽ ഹോമിൽ എന്തെങ്കിലും ശിക്ഷ വരുമ്പോൾ 21 വയസ്സ് വരെ സ്പെഷ്യൽ ഹോമിൽ പാർപ്പിക്കുകയും അതിനുശേഷം അഡൾട്ട് എന്നുള്ള നിലയിൽ അഡൾട്ട് ജയിലിലേക്ക് മാറുകയും ചെയ്യും. അതിനൊരു തർക്കവും ഇല്ല. ഓക്കെ,
1: നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പിലെത്തുന്ന കേസുകൾ, അത് കുട്ടി എന്നുള്ള ഒരു പരിഗണന വെച്ച് അവർക്ക് എന്തെല്ലാം കൺസെഷൻസ് ആണ് കിട്ടാറുള്ളത് സാധാരണഗതിയിൽ?
0: കുട്ടി എന്ന് വെച്ചിട്ട് ഉള്ള അവർക്ക് അവരുടെ പേരൻസ് എല്ലായ്പ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണമെന്നുള്ള പരിഗണന. കേസിൻ്റെ എല്ലാ പ്രൊസീജിയറിലും അച്ഛനമ്മമാരോടൊത്ത് മാത്രമാണ് കുട്ടിയോടെ വരുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവരെയും കൂടെ നമ്മൾ അവരോടുകൂടി നമ്മൾ ഇൻ്ററാക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടി മോഷണം നടത്തുന്നു. അപ്പോൾ മോഷ്ടിക്കാൻ സാധാരണ ഒരു ചേതോ വികാരം കുട്ടികൾക്കുണ്ടാവുന്ന എന്താണ്? വീട്ടിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ സാമ്പത്തികം കുറവുള്ളവരായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ അവനെ ആഗ്രഹിക്കുന്ന ഒരു ഡ്രസ്സ് അവന് അങ്ങനെ വരുന്നുണ്ട്. നല്ല കണ്ണാടി കൂടിനകത്ത് നല്ല ഡ്രസ്സ് ഒരു കടയിലെ, അപ്പോൾ അവനത് ആഗ്രഹം തോന്നി, അവന് പറ്റിയതാണെന്ന് തോന്നി, അവന് കരിങ്കല്ല് കൊണ്ട് ഗ്ലാസ് പൊട്ടിച്ചിട്ട് ആ ഒരു ജോഡി ഡ്രസ്സ് മാത്രം എടുത്തിട്ട് പോയ ഒരു കേസ് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ അച്ഛനെയും അമ്മയും നമ്മൾ വിളിക്കുന്നു. അപ്പോൾ അവർക്കൊരു വരുമാനമില്ല. അപ്പം നമ്മുടെ കാവൽ പ്രോജക്റ്റിലേക്ക് അവരെ വയ്ക്കുകയും അവർക്കൊരു തൊഴിൽ കിട്ടാനുള്ള ഒരു സംവിധാനം, അതിനൊക്കെ നമ്മൾ ഇടപെടുന്നുണ്ട്. നമ്മുടെ അണ്ടറിലാണ് അതെല്ലാം. അതൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. ഓരോ കുട്ടിയുടെയും പിന്നെ എന്തൊക്കെ പ്രോഗ്രസ് ഓരോ കുട്ടിക്കും അവരുടെ ഫാമിലിക്കും ഉണ്ടായി എന്നുള്ളത് മാസത്തിൽ ഒരിക്കലുള്ള ഈ റിവ്യൂ മീറ്റിംഗ് ഉണ്ട്. ആ റിവ്യൂ മീറ്റിങ്ങിൽ നമ്മൾ ഓരോന്നും റിവ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കുട്ടി എന്നുള്ള ഒരു പരിഗണനയിലാണ് നമുക്ക്. പിന്നെ കുട്ടിയുടെ പഠിത്തം മുടങ്ങിപ്പോയി, തീർച്ചയായിട്ടും അതിൽ ഹോപ്പെന്ന് പറഞ്ഞിട്ട് ആഭ്യന്തര വകുപ്പ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് റൂറലിലുമുണ്ട്, അർബനിലുമുണ്ട്. അപ്പം നമ്മുടെ ഏതെങ്കിലും കുട്ടി പഠിത്തം മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവനിനി എത്ര വലിയ കുറ്റം ചെയ്ത് അവന് ബെയിലില്ലാതെ അവന് അവിടെ ഡീറ്റെയിൻ ചെയ്തെങ്കിൽ പോലും അവനെ കൊണ്ട് പരീക്ഷ എഴുതിക്കാനും ഒക്കെയുള്ള സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, നമ്മുടെ പരിപാടിയുടെ സമയം ഏതാണ്ട് തീരുകയാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ചും പോക്സോ ആറ്റൊന്നും നമുക്ക് സംസാരിക്കാനേ പറ്റിയില്ല. അടുത്ത പരിപാടിയിൽ ഈ കാര്യങ്ങളും കൂടി നമുക്ക് ഒരു പരിപാടി കൂടി ഉൾപ്പെടുത്തേണ്ടതായി വരും. കോൾസ് കൂടുതലുണ്ടായിരുന്നു. ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ, ഈ കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയും ചെയ്തതിന് ശ്രീമതി മീനാകുമാരി എം എസിന് ആകാശവാണിയുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: തീർച്ചയായിട്ടും എനിക്ക്
2: കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് മുൻ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസറും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ അംഗവും കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ മീനാകുമാരി എം എസ്. സ്റ്റുഡിയോയിൽ മീനാകുമാരി എം എസിനോടൊപ്പം ഉണ്ടായിരുന്നത് ജി സന്തോഷ് കുമാർ. സാങ്കേതിക സഹായം ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോ സഹായം സുഹ്റ മമ്മു, ലതീഷ്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യ കാനഡ വ്യാപാര ചർച്ചകൾക്ക് വേഗം കൈവന്നതായി കാനഡ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി മനിന്ദർ സിന്ധു. കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് സംബന്ധിച്ച ചർച്ചകൾ ഈ വർഷം തന്നെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം മുംബൈയിൽ പറഞ്ഞു. വനം വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട്

പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. സിപിഐഎമ്മിലെ കെയു ജനീഷ് കുമാറാണ് നോട്ടീസ് നൽകിയത്. ഇടുക്കി ചിന്നക്കനാലിൽ മൂന്നുപേർ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, മദ്രസകൾ, സിബിഎസ്ഇ, ഐസിഎസ്ഇ സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ എന്നിവയ്ക്കാണ് അവധി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ ഡിജിപി ടോമിൻ ജെ തച്ചങ്കരിയുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. സെപ്റ്റംബർ 18 മുതൽ ടോമിൻ ജെ തച്ചങ്കരി ജയിലിലാണ്. ആലപ്പുഴയിൽ എസി റോഡിൽ ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഇരു വാഹനങ്ങളിലെയും ഡ്രൈവർമാർക്ക് പരിക്ക്. മങ്കൊമ്പ് ബ്ലോക്ക് ജംഗ്ഷനിൽ രാവിലെയായിരുന്നു അപകടം. നവരാത്രി ആഘോഷ സമയത്തെ യാത്രാ നിരക്ക് നിയന്ത്രിക്കുന്നതിന് പ്രത്യേക ട്രെയിൻ സർവീസ് ഉണ്ടാകുമെന്ന് റെയിൽവേ. എംജിആർ ചെന്നൈ സെൻട്രൽ കൊല്ലം ജംഗ്ഷൻ ഫെസ്റ്റിവൽ സ്പെഷ്യൽ എക്സ്പ്രസ് തിങ്കളാഴ്ച രാത്രി 11:50 ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേ ദിവസം 4:30 കൊല്ലം ജംഗ്ഷനിലെത്തും. വൈകിട്ട് 6:45 കൊല്ലത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം 11:35 ചെന്നൈയിലെത്തും. സ്വർണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 1,8,720 രൂപയായി. ഗ്രാമിന് 13,515 രൂപ. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 1 മണിക്ക്

0: ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ കേൾക്കാം.
1: ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് പഞ്ചേന്ദ്രിയ സംവേദനങ്ങൾക്ക് പിന്നിലെ ഭൗതിക ശാസ്ത്രം. ശാസ്ത്ര പ്രചാരകനായ ഹരികൃഷ്ണൻ RS സംസാരിക്കുന്നു.
2: എന്താണ് ഇന്ദ്രിയങ്ങൾ? ഇന്ദ്രിയങ്ങൾ എന്നാൽ നമ്മുടെ ചുറ്റാകെ ഒരു ലോകമുണ്ട് എന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന അവയവങ്ങളാണ്. ചുറ്റുമുള്ള വർണ്ണാഭമായ ലോകത്തെ കണ്ടും അവിടുത്തെ ശബ്ദങ്ങൾ കേട്ടും ആ ലോകം നമ്മളെ സ്പർശിക്കുമ്പോൾ ആ സ്പർശത്തെ തിരിച്ചറിഞ്ഞുമൊക്കെയാണ് നമ്മൾ ചുറ്റാകെ ഒരു ലോകമുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. ഇങ്ങനെ ചുറ്റുപാടുമുള്ള ലോകത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവങ്ങൾക്കു പിന്നിലെ ഭൗതിക ശാസ്ത്രമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതായത് കണ്ണുകൊണ്ട് കാണാനും കാതുകൊണ്ട് കേൾക്കാനും തൊക്കുകൊണ്ട് സ്പർശത്തെ തിരിച്ചറിയാനും ഭൗതിക ശാസ്ത്രം നമ്മളെ എങ്ങനെയാണ് പ്രാപ്തരാക്കുന്നത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. നമ്മൾ എങ്ങനെയാണ് ലോകത്തെ കാണുന്നത്? ചുറ്റുപാടുമുള്ള ലോകത്ത് പ്രകാശം വിതറുന്ന സൂര്യനിൽ നിന്നുള്ള പ്രകാശരശ്മികൾ വസ്തുക്കളിൽ തട്ടി പ്രതിപതിക്കുന്നു. പ്രകാശ പ്രതിപതനം എന്ന പ്രതിഭാസത്തിന് വിധേയമാകുന്ന സൂര്യപ്രകാശം നമ്മുടെ കണ്ണുകളിലെത്തുന്നു. അതായത് ഒരു റോസാപ്പൂവിനെ നമ്മൾ ചുവന്ന നിറത്തിൽ കാണുന്നതിന് കാരണം ആ റോസാപ്പൂവിൽ വന്നു വീഴുന്ന സൂര്യപ്രകാശത്തെ ആ റോസാപ്പൂവ് പ്രതിഫലിപ്പിക്കുന്നത് ചുവന്ന നിറത്തിലുള്ള പ്രകാശരശ്മികളായാണ്. ആ രശ്മികൾ നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുന്നു. നമ്മുടെ കണ്ണിൽ സൂര്യപ്രകാശം വന്നു വീഴുമ്പോൾ റെറ്റിന എന്ന കണ്ണിന്റെ പിന്നിലുള്ള ഭിത്തിയിൽ റോസാപ്പൂവിന്റെ തലകീഴായ ഒരു പ്രതിബിംബമാണ് കണ്ണ് രൂപപ്പെടുത്തുന്നത്. ആ തലകീഴായ പ്രതിബിംബത്തിനെ നമ്മുടെ തലച്ചോറ് വിശകലനം ചെയ്യുകയും അതിനെ നിവർന്ന പ്രതിബിംബമായി നമുക്ക് കാട്ടിത്തരികയും ചെയ്യുന്നു. ഇതാണ് കാഴ്ചയ്ക്ക് പിന്നിൽ നടക്കുന്ന പ്രവർത്തനം. ഈ പ്രവർത്തനത്തിൽ ഭൗതിക ശാസ്ത്രത്തിന്റെ പങ്ക് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിന് രണ്ടുത്തരങ്ങളുണ്ട്. ഒന്ന്, കാഴ്ച എന്ന അനുഭവം സാധ്യമാകണമെങ്കിൽ തന്നെ നമുക്ക് പ്രകാശം എന്ന ഊർജ്ജരൂപം വേണം. സൂര്യൻ ഉൾപ്പെടെയുള്ള നക്ഷത്രങ്ങൾ

പുറംതള്ളുന്ന ഈ പ്രകാശരശ്മികൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കാഴ്ചയും അനുഭവവും സാധ്യമാകുന്നത് തന്നെ. അങ്ങനെ വിവിധ പ്രകാശ സ്രോതസ്സുകളിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന പ്രകാശം ഭൂമിയിലെ വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി പ്രതിപതനത്തിന് വിധേയമാകുന്നു എന്നതുകൊണ്ടും കൂടിയാണ് നമുക്ക് കാഴ്ച സാധ്യമാകുന്നത്. അപ്പോ കാഴ്ച എന്ന പ്രക്രിയ അല്ലെങ്കിൽ ആ സംവേദനം, അത് വിശദീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിനു പിന്നിലെ സാങ്കേതികത്വം വിശദീകരിക്കപ്പെടുന്നത് ജീവശാസ്ത്രത്താലാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ജീവശാസ്ത്രപരമായ പ്രക്രിയകൾക്ക് മുൻപേ അവിടെ ഭൗതിക ശാസ്ത്രത്തിന്റെ ഇടപെടലുണ്ട് എന്ന് നമുക്ക് കാണാം. അങ്ങനെ വസ്തുക്കളെ കാണുന്ന നാം എങ്ങനെയാണ് ലോകത്തെ കേൾക്കുന്നത്? നമ്മൾ കാതുകൾ ഉപയോഗിച്ച് ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളെ കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വസ്തുക്കൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം നമ്മുടെ കാതിലെത്തുന്നു. ശബ്ദം കാതിലെത്തുന്നു എന്ന് പറയുമ്പോൾ ശബ്ദം എന്താണ് എന്നൊരു ചോദ്യം അവിടെ ഉടലെടുക്കുന്നു. ശബ്ദം എന്നത് തരംഗമാണ്. എന്താണ് തരംഗം? ഒരു കുളത്തിൽ നമ്മളൊരു കല്ലെടുത്തിട്ടാൽ അവിടെയുണ്ടാകുന്ന ഓളം കുളത്തിന്റെ കടവ് വരെ ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെ നമ്മൾ വായുവിൽ ഏതെങ്കിലും തരത്തിലുള്ള അനക്കം സൃഷ്ടിക്കുമ്പോൾ ആ അനക്കവും വായുവിലൂടെ സഞ്ചരിക്കും. ജലോപരിതലത്തിൽ ഓളങ്ങൾ തരംഗങ്ങളായി സഞ്ചരിക്കും പോലെ നമ്മൾ വായുവിലുണ്ടാക്കുന്ന കോളിളക്കങ്ങളും തരംഗങ്ങളായി സഞ്ചരിക്കും. അങ്ങനെ നമ്മൾ സൃഷ്ടിക്കുന്ന തരംഗങ്ങളാണ് ശബ്ദങ്ങൾ. തരംഗമെന്നാൽ അതിശക്തമായി കമ്പനം ചെയ്യുന്ന ഊർജ രൂപമാണ്. ഇങ്ങനെ കമ്പനം ചെയ്യുന്ന ശബ്ദമെന്ന ഊർജ രൂപം നമ്മുടെ ചെവിയിലെത്തുകയും ചെവിക്കൂടയിലൂടെ കടന്ന് ചെവിയിലുള്ള കർണപടം എന്നൊരു പാളിയെ കമ്പനം ചെയ്യിക്കുകയും ചെയ്യും. അതായത് നമ്മൾ ഒരു കോലുകൊണ്ട് ചെണ്ടയുടെ തുകലിൽ തട്ടുമ്പോൾ ആ തുകൽ വിറയ്ക്കും പോലെ നമ്മൾ ശബ്ദ തരംഗങ്ങൾ നമ്മുടെ കർണപടത്തിൽ തട്ടിക്കുന്നു. അപ്പോൾ നമ്മുടെ കർണപടങ്ങളും വിറയ്ക്കുന്നു അല്ലെങ്കിൽ കമ്പനം ചെയ്യുന്നു. ഇങ്ങനെ കർണപടങ്ങളിൽ ഉണ്ടാകുന്ന കമ്പനം നമ്മുടെ ചെവിക്കകത്തുള്ള കോക്ലിയ എന്ന അവയവത്തെയും അതിനുള്ളിലുള്ള ചിലതരം ദ്രാവകങ്ങളെയും വീണ്ടും കമ്പനത്തിന് വിധേയമാക്കുന്നു. ഈ കമ്പനത്തെ നമ്മുടെ തലച്ചോറ് വിശകലനം ചെയ്യുന്നു. ആ വിശകലനത്തിന്റെ ഫലമായി നമ്മളൊരു ശബ്ദം കേൾക്കുന്നു. ഇതാണ് കേൾവിക്ക് പിന്നിലെ ഭൗതിക ശാസ്ത്രം. ചുരുക്കത്തിൽ നമ്മൾ എങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ലോകത്ത് ഊർജത്തിന്റെ രൂപത്തിൽ സഞ്ചരിക്കുന്ന തരംഗങ്ങൾ ഉണ്ട് എന്നതുകൊണ്ടാണ് നമുക്ക് ലോകത്തെ കാണാനും കേൾക്കാനും കഴിയുന്നത്. ജീവശാസ്ത്രം ഈ തരംഗങ്ങളെ സ്വീകരിക്കാനായി നമ്മുടെ ശരീരം എങ്ങനെ പാകപ്പെട്ടിരിക്കുന്നു എന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്ന ശാസ്ത്രശാഖയാണ്. പ്രകാശം വന്നു വീഴുമ്പോൾ കണ്ണിലെ ഏതൊക്കെ കോശങ്ങൾ അതിനെ സ്വീകരിക്കും, അതേ തുടർന്ന് എന്തൊക്കെ രാസമാറ്റങ്ങൾ ശരീരത്തിൽ സംഭവിക്കും, അതിനെ എങ്ങനെ തലച്ചോർ വിശകലനം ചെയ്യുന്നു, ഇതൊക്കെയാണ് ജീവശാസ്ത്രം പറയുന്നത്. കേൾവിയുടെ കാര്യത്തിലാണെങ്കിൽ ശരീരത്തിന്റെ ചെവിയെന്ന അവയവത്തിൽ എത്തിപ്പെട്ടതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ശരീരത്തിൽ നടക്കുന്നു എന്നതാണ് ജീവശാസ്ത്രം പറയുന്നത്. പക്ഷേ ജീവശാസ്ത്രപരമായി നമ്മൾ വിശദീകരിക്കുന്ന നമ്മുടെ ഈ അവയവങ്ങൾക്ക് ഈ സംവേദനം സാധ്യമാകണമെങ്കിൽ അതിന് ഈ തരംഗരൂപങ്ങൾ വേണം. പ്രകാശമില്ലാതെ കണ്ണ് ഉപയോഗശൂന്യമാണ് എന്ന് പറയും പോലെ, ശബ്ദ തരംഗങ്ങളില്ലാതെ ചെവി ഉപയോഗശൂന്യമാണ് എന്ന് പറയും പോലെ, തരംഗങ്ങളില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഈ സംവേദന അവയവങ്ങൾ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് വന്നേനെ. അപ്പോൾ ആദ്യമുണ്ടായത് ഈ ഊർജ രൂപങ്ങളാണ്. ശബ്ദങ്ങളുടെയും കാഴ്ചയുടെയും ഒക്കെ രൂപത്തിലുള്ള ഈ ഊർജ രൂപങ്ങളാണ്. അവയെ സ്വീകരിക്കാൻ തക്കവണ്ണം നമ്മുടെ ശരീരം പിന്നീട് പരിവപ്പെടുകയാണ് അല്ലെങ്കിൽ പരിണാമപ്പെടുകയാണ് ഉണ്ടായത്. ഇതാണ് നമ്മുടെ കാഴ്ചയും കേൾവി. ഇനി ലോകത്തെ കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും സ്പർശത്തിലൂടെ നമുക്ക് ലോകത്തെ അറിയാം. ഇലകളായും മനുഷ്യരായും ജന്തുക്കളായും സ്നേഹിക്കുന്ന മനുഷ്യരുടെ തലോടലായും ദേഷ്യമുള്ള മനുഷ്യരുടെ തല്ലായും ഒക്കെ സ്പർശത്തെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. സ്പർശവും നമ്മുടെ ഒരു സംവേദന അനുഭവമാണ്. എങ്ങനെയാണ് നമുക്ക് സ്പർശം എന്ന സംവേദന അനുഭവം സാധ്യമാവുന്നത്? സ്പർശത്തിന് തന്നെ പല തലങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ നമ്മളെ സ്നേഹത്തോടെ ഉമ്മ വയ്ക്കുന്ന സ്പർശമല്ല അയാൾ നമ്മളെ സ്നേഹത്തോടെ തലോടുമ്പോൾ, ആ സ്പർശവുമല്ല അയാൾ നമ്മളെ ദേഷ്യത്തോടെ തല്ലുമ്പോൾ. അതായത് തലോടലും തല്ലലും നമ്മളിൽ ഉണ്ടാക്കുന്നത് രണ്ടനുഭവങ്ങളാണ്. തീവ്രത കുറഞ്ഞ ഒരു പ്രകാശം നമുക്ക് നോക്കി നിൽക്കാൻ കഴിയുമ്പോഴും തീവ്രത കൂടിയ ഒരു പ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് മഞ്ഞളിക്കുന്നത് പോലെ തന്നെ സ്പർശത്തിനും പലതരം അനുഭവങ്ങളുണ്ട്. വളരെ മൃദുവായ ഒരു സ്പർശം നമുക്ക് സൗഖ്യം തരുമ്പോൾ, വളരെ ആക്രമണോത്സവമായ ഒരു സ്പർശം നമുക്ക് വേദനയാണ് തരുന്നത്. ഈ സൗഖ്യത്തെയും വേദനയെയും നമ്മുടെ ശരീരം എങ്ങനെയാണ് രണ്ടായി തിരിച്ചറിയുന്നത്? ഒരു മനുഷ്യൻ സ്നേഹത്തോടെ നമ്മളെ തലോടുന്നത് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷവും, തല്ലുന്നത് ഓർക്കുമ്പോൾ നമുക്ക് ഭയവുമാണ് നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്നത്.
അതായത് നമ്മുടെ ശരീരം ഒരു തലോടലിനെയും തല്ലിനെയും രണ്ടായി തന്നെയാണ് തിരിച്ചറിയുന്നത് എന്നതാണ് അതിന്റെ കാരണം.

0: എങ്ങനെയാണ് ഈ സ്പർശത്തിന്റെ വിവിധ തലങ്ങളെ നമ്മുടെ ശരീരം തിരിച്ചറിയുന്നത്? എന്താണ് സ്പർശം? ഒരു മനുഷ്യൻ കൈവിരൽ കൊണ്ട് നമ്മളെ തൊടുന്നു, അല്ലെങ്കിൽ ഒരു കൈക്കുഞ്ഞ് നമ്മുടെ നെഞ്ചിൽ ചാഞ്ഞു കിടന്നുറങ്ങുന്നു. ഇതെല്ലാം സ്പർശത്തിന്റെ അനുഭവങ്ങളാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ തൊലിപ്പുറത്ത് പ്രയോഗിക്കപ്പെടുന്ന മർദ്ദമാണ് സ്പർശം, അഥവാ നമ്മുടെ തൊലിപ്പുറത്ത് പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സ്പർശം. ഒരാൾ അയാളുടെ കൈകൊണ്ട് നമ്മളെ തൊടുന്നു എന്ന് പറയുമ്പോൾ, അയാളുടെ കൈകൊണ്ട് നമ്മുടെ തൊലിപ്പുറത്ത് അയാൾ ഒരു ചെറിയ ബലം പ്രയോഗിക്കുന്നു എന്നാണ് അർത്ഥം. ഒരാൾ നമ്മളെ തല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ അയാളുടെ കൈകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വലിയൊരു ബലം പ്രയോഗിക്കുന്നു എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ സ്പർശം എന്നാൽ ബലം പ്രയോഗിക്കുന്നു എന്നതാണ് അവിടെ നടക്കുന്ന പ്രക്രിയ. കാഴ്ചയ്ക്ക് പ്രകാശത്തെ തിരിച്ചറിയുകയും കേൾവിക്ക് ശബ്ദത്തെ തിരിച്ചറിയുകയും ചെയ്യും പോലെ സ്പർശത്തിൽ നമ്മുടെ ശരീരം ചെയ്യുന്നത് ഈ ബലത്തെ, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളിൽ ചെലുത്തുന്ന മർദ്ദത്തെ തിരിച്ചറിയലാണ്. അപ്പോൾ ഒരു വ്യക്തി നമ്മുടെ ശരീരത്തിൽ തൊട്ടു എന്നത് നമ്മൾ അറിയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ തൊലിപ്പുറത്ത് സൂക്ഷിച്ചിരിക്കുന്ന ചില കവാടങ്ങളിലൂടെയാണ് അതിനെ തിരിച്ചറിയാറുള്ളത്. അവയെ നമ്മൾ അയോൺ ചാനലുകൾ എന്നാണ് വിളിക്കാറുള്ളത്. അയോണുകളുടെ പാത എന്ന് നമുക്ക് പരിഭാഷപ്പെടുത്താനാകും. എന്താണ് അയോണുകൾ? ചാർജുള്ള ആറ്റങ്ങളെയാണ് നമ്മൾ അയോണുകൾ എന്ന് വിളിക്കുന്നത്. ചുരുക്കത്തിൽ അയോണുകളുടെ പാത എന്ന് പറഞ്ഞാൽ അയോണുകളുടെ ചലനം എന്നാണ് അർത്ഥം. അയോണുകളുടെ ചലനം എന്നാൽ ചാർജുകളുടെ ചലനം എന്നാണ് അർത്ഥം. ചാർജുകളുടെ ഒഴുക്കിനെയാണ് നമ്മൾ വൈദ്യുതി എന്ന ഓമന പേരിട്ട് വിളിക്കാറുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ നമ്മളെ തൊടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ വൈദ്യുതി ഒഴുകുന്നു എന്നാണ് അർത്ഥം. ഒരു മനുഷ്യൻ നമ്മുടെ കൈത്തണ്ടയിൽ തൊടുമ്പോൾ നമ്മുടെ കൈത്തണ്ടയിലെ തൊലിപ്പുറത്താകമാനം തുറന്നിരിക്കുന്ന ചില അയോൺ ചാനലുകളുടെ ഗേറ്റുകളുണ്ട്, കവാടങ്ങളുണ്ട്. ഒരാൾ നമ്മളെ തൊട്ടാൽ ഈ കവാടം തുറക്കും. അതായത് അയാൾ നമ്മുടെ തൊലിപ്പുറത്ത് പ്രയോഗിക്കുന്ന ബലത്തിന്റെ ഫലമായി ഈ കവാടം തുറക്കുകയും ശക്തമായ അയോണുകളുടെ ഒഴുക്കുണ്ടാവുകയും ചെയ്യുന്നു. അയോണുകളുടെ ഒഴുക്കെന്നാൽ വൈദ്യുതി. അതായത് ഒരു മനുഷ്യൻ നമ്മളെ തൊടുമ്പോൾ അയാൾ നമ്മളിൽ ചെയ്യുന്നത് എന്തെന്നാൽ, നമ്മുടെ തൊലിപ്പുറത്ത് അയാൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ്. ഈ വൈദ്യുത സിഗ്നലുകളെ നമ്മൾ ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങൾ എന്ന് വിളിക്കുന്ന കോശങ്ങളുടെ ഒരു കൂട്ടത്തിലൂടെ സഞ്ചരിപ്പിച്ച് നമ്മുടെ തലച്ചോറിലെത്തുന്നു. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ സ്പർശിച്ചു എന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആ മനുഷ്യൻ സ്പർശിക്കുന്നതിനെ നമ്മുടെ ശരീരം ഒരു വൈദ്യുത സിഗ്നലാക്കി മാറ്റുന്നു. ആ വൈദ്യുത സിഗ്നലിനെ ആ മനുഷ്യൻ സ്പർശിച്ച ബിന്ദു മുതൽ നമ്മുടെ തലച്ചോറ് വരെ അതിവേഗത്തിൽ ഒഴുക്കുന്നു. ഈ വൈദ്യുതി നമ്മുടെ തലച്ചോറിലെത്തുമ്പോൾ നമ്മുടെ തലച്ചോറ് തിരിച്ചറിയുന്നു, ഒരു മനുഷ്യൻ നമ്മളെ തൊട്ടു. അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യന്റെ സ്പർശം എന്ന അനുഭവത്തെ സ്വീകരിക്കാൻ മറ്റൊരു മനുഷ്യന്റെ ശരീരം എങ്ങനെ പരിവപ്പെട്ടു, അല്ലെങ്കിൽ പരിണാമത്തിന് വിധേയമായി എന്ന് ചോദിച്ചാൽ, വൈദ്യുത സിഗ്നലുകൾ ഒഴുക്കാൻ തക്കവണ്ണമുള്ള വൈദ്യുതി പാതകൾ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഏതാണ് ഈ പാതകൾ? അത് നമ്മൾ ന്യൂറോണുകൾ എന്ന് വിളിക്കുന്ന നാഡീകോശങ്ങളുടെ ഒരു കൂട്ടമാണ്. ഈ നാഡീകോശങ്ങളിലൂടെ വൈദ്യുതി കടന്നുപോയിക്കൊണ്ടാണ് നമ്മൾ സ്പർശത്തെ തിരിച്ചറിയുന്നത്. കാഴ്ചയുടെയും കേൾവിയുടെയും കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ചാർജുകളും അവയുടെ ഒഴുക്കും പ്രപഞ്ചത്തിൽ പണ്ടേ നിലനിൽക്കുന്നുണ്ട്. മറ്റു മനുഷ്യരുടെ സ്പർശത്തെ അറിയാൻ, അല്ലെങ്കിൽ മറ്റു ജീവികളുടെ സ്പർശത്തെ അറിയാൻ, എല്ലാ ജീവികളുടെയും ശരീരത്തിൽ ഉണ്ടായി വന്ന പരിണാമങ്ങൾ എന്നത് ഈ വൈദ്യുതിയെ സ്വീകരിക്കാൻ പോന്ന മാറ്റങ്ങളായിരുന്നു. ഇതാണ് സ്പർശം എന്ന അനുഭവത്തിന് പിന്നിലെ ഭൗതികശാസ്ത്രം. ചുരുക്കത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ലോകത്തെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന ഊർജ രൂപങ്ങളെല്ലാം ഭൗതികശാസ്ത്രത്തിൽ നമ്മൾ അടിസ്ഥാനമായി പഠിക്കുന്ന ഊർജ രൂപങ്ങളാണ്. ഒന്ന് തരംഗ രൂപത്തിലുള്ള ഊർജം. ആ ഊർജം രണ്ട് തരത്തിൽ നമ്മളെ സംവേദനത്തിന് പ്രാപ്തരാക്കുന്നു. ഒന്ന് പ്രകാശം എന്ന തരംഗ രൂപത്തിലുള്ള ഊർജം കണ്ണുകളിലൂടെ നമുക്ക് കാഴ്ചയും, ശബ്ദം എന്ന തരംഗ രൂപത്തിലുള്ള ഊർജം കാതുകളിലൂടെ നമുക്ക് കേൾവിയും, വൈദ്യുതോർജം നാഡീകോശങ്ങളിലൂടെ നമുക്ക് സ്പർശവും അനുഭവേദ്യമാക്കി തരുന്നു. അങ്ങനെയാണ് ഭൗതികശാസ്ത്രത്തിലെ ഊർജ രൂപങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റാകെയുള്ള ലോകത്തെ അനുഭവേദ്യമാക്കി തരുന്നത്.
1: പഞ്ചേന്ദ്രിയ സംവേദനങ്ങൾക്ക് പിന്നിലെ ഭൗതികശാസ്ത്രം. ശാസ്ത്ര പ്രചാരകനായ ഹരികൃഷ്ണൻ RS സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

0: സ്പോൺസേഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: കൊല്ലത്ത് കൊല്ലൊന്നായി
2: എന്തായാലും കെ കെ ജയുടെ വരവ് പൊടിച്ചു.
3: കൊല്ലം ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 18 മുതൽ 21 വരെ വമ്പൻ ഓഫറുകൾ.
4: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ് ആന്റിക് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
3: 1,00,000 രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള ഓരോ പർച്ചേസിനും 1 സ്വർണ്ണമോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്കുകുത്തുന്നവർക്ക് വെള്ളിമുക്കുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
4: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ആർപി മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.
5: ഗിരീഷ് പുത്തഞ്ചിയുടെ വരികൾ സംഗീതാർത്ഥമാക്കിയത് ജോൺസൺ, യേശുദാസും മെന്മിനിയുമാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. ചിത്രം മേലെ പറമ്പിൽ ആൺവീട്.

പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ഫാം ടു സിറ്റി
2: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
1: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
3: ഒരു കാര്യം പറയട്ടെ, ഒരു സംഭവത്തെ കുറിച്ച് 15-20 വർഷം റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, 1000 മണിക്കൂറുകൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ARAI, SIAM, BIS തുടങ്ങിയ സ്ഥാപനങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നീതി ആയോഗ് തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷനുള്ള പോളിസി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് അത് രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ,
4: അപ്പോൾ അത് വിശ്വസനീയമായിരിക്കുമല്ലോ.
3: തീർച്ചയായും E20 അത്തരത്തിലുള്ള ഒരു ഇന്ധനമാണ്. ശാസ്ത്രീയമായി പരീക്ഷിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത്, സുരക്ഷിതമായത് ഭാരത സർക്കാർ സംരംഭങ്ങളായ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: കൈതപ്പനം വരികൾ എഴുതി മോഹൻ സിത്താര ഈണം പകർന്ന് ചിത്ര പാടിയ ഗാനം. ചിത്രം സുന്ദരപുരുഷൻ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. എസ് രമേശ് നായരുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം, യേശുദാസിന്റെ സ്വരമാണിത്. ചിത്രം ഞങ്ങൾ സന്തുഷ്ടരാണ്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് കവി മുരുകൻ കാട്ടാക്കട. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. നമ്പർ 9495964321, മറ്റൊരു നമ്പർ 9496593321. അതിഥി കവി മുരുകൻ കാട്ടാക്കട. ഇന്നുച്ചയ്ക്ക് 2 മണിക്കാണ് ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി, സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം പ്രകാശധാര.
1: സർജറിക്കായി അനസ്തീസ്യ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രസവത്തോടനുബന്ധിച്ച് വേദന ലഘൂകരിക്കാൻ നൽകുന്ന അനസ്തീസ്യ തുടങ്ങി അനസ്തീസ്യയെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ കൺസൾട്ടന്റ് അനസ്തീസിയോളജിസ്റ്റ് ഡോക്ടർ ലൈസ ജോയ്സ് സംസാരിക്കുന്നു.
2: ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ശസ്ത്രക്രിയയുടെ സമയത്ത് ആശങ്ക ഉണ്ടാകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അനസ്തീഷ്യ. അനസ്തീഷ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. മയങ്ങിപ്പോയാൽ പിന്നെ ഉണരാതിരിക്കുമോ? ഓപ്പറേഷന്റെ ഇടയ്ക്ക് ബോധം വരുമോ? ഭാവിയിൽ ഓർമ്മയ്ക്ക് പ്രശ്നമുണ്ടാകുമോ? ഗർഭിണികൾക്ക് അനസ്തീഷ്യ സുരക്ഷിതമാണോ? ഇങ്ങനെയുള്ള പല സംശയങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇന്ന് അനസ്തീഷ്യ വളരെ സുരക്ഷിതവും ശാസ്ത്രീയമായി നിയന്ത്രിക്കപ്പെടുന്നതുമായ ഒരു ചികിത്സാ മേഖലയാണ്. ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് രോഗിക്ക് വേദനയില്ലാതെ സുരക്ഷിതമായി ശരീരത്തിലെ പ്രധാന പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ചികിത്സ നടത്താൻ സഹായിക്കുന്നതാണ് അനസ്തീഷ്യ. സ്ത്രീകളിൽ അനസ്തീഷ്യയ്ക്ക് എന്താണ് പ്രത്യേകത? സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ശരീരഘടനയിലും ഹോർമോൺ പ്രവർത്തനങ്ങളിലും ചില

വ്യത്യാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് പ്രഗ്നൻസി, മെനോപോസ്, അനീമിയ, ഒബീസിറ്റി അഥവാ അമിതഭാരം, ഈ സാഹചര്യങ്ങളിൽ അനസ്തേഷ്യ നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് അനസ്തേഷ്യ നൽകുമ്പോൾ അവളുടെ പ്രായം, ശരീരഭാരം, മറ്റ് രോഗങ്ങൾ, കഴിക്കുന്ന മരുന്നുകൾ, ഗർഭസ്ഥിതി, മുൻപുണ്ടായ അനസ്തേഷ്യ അനുഭവങ്ങൾ എല്ലാം അനസ്തേഷ്യോളജിസ്റ്റ് വിലയിരുത്തും. അതുപോലെ തന്നെ കുട്ടികൾക്ക് അനസ്തേഷ്യ നൽകുമ്പോൾ മുതിർന്നവരെക്കാൾ കുറച്ചുകൂടെ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. അവരുടെ ശരീര വലിപ്പം മാത്രമല്ല, അവരുടെ ശ്വാസകോശം, എയർവേ ഇവയുടെ പ്രത്യേകതകൾ, മരുന്നിനോടുള്ള പ്രതികരണം എന്നിവയും മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിനേക്കാളും പ്രധാനമായി കുട്ടികൾക്ക് ഓപ്പറേഷൻ വരുമ്പോൾ ഉള്ള പേടിയും സെപ്പറേഷൻ ആങ്സൈറ്റിയും ഒരു വലിയ ചാലഞ്ചാണ്. കുട്ടികൾക്ക് മാത്രമല്ല അവരുടെ മാതാപിതാക്കൾക്കും വലിയ ടെൻഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കുട്ടികളുമായി കൂട്ടുകൂടി മാതാപിതാക്കളുടെ സഹായത്തോടെ അവരുടെ ആങ്സൈറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കുട്ടിയുടെ പ്രായം, ഭാരം, ആരോഗ്യസ്ഥിതി, എയർവേ, ഭക്ഷണം കഴിച്ച സമയം ഇവ കൃത്യമായി വിലയിരുത്തിയ ശേഷമാണ് അനസ്തേഷ്യ നൽകുന്നത്. കുട്ടികളിലെ അനസ്തേഷ്യയുടെ ലക്ഷ്യം സർജറി നടത്തുക എന്നത് മാത്രമല്ല, കുട്ടിക്ക് സുരക്ഷിതവും ഭയരഹിതമായ ഒരു അനുഭവം നൽകുക എന്നതുകൂടിയാണ്. അനസ്തേഷ്യയെക്കുറിച്ചുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ പലരും കരുതുന്നത് അനസ്തെറ്റിസ്റ്റ് എന്നത് മയക്കുമരുന്ന് കൊടുക്കുന്ന ഡോക്ടർ മാത്രമാണെന്നാണ്. അത് ശരിയല്ല. ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ ശ്വാസോച്ഛ്വാസം, ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, ഓക്സിജൻ ലെവൽ, ടെമ്പറേച്ചർ തുടങ്ങി പല പ്രധാന കാര്യങ്ങളും നിരന്തരം നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അനസ്തേഷ്യോളജിസ്റ്റാണ്. അതിനാൽ അനസ്തേഷ്യോളജിസ്റ്റിനെ പേഷ്യൻസ് ഗാർഡിയൻ ഡ്യൂറിംഗ് സർജറി എന്ന് പറയാം. അനസ്തേഷ്യ പല വിധത്തിലുണ്ട്. ജനറൽ അനസ്തേഷ്യ, രോഗി പൂർണ്ണമായി ഉറങ്ങുന്ന രീതിയിലുള്ള അനസ്തേഷ്യ, ഇതാണ് ഏറ്റവും സങ്കീർണമായ രീതി. റീജിയണൽ അനസ്തേഷ്യ, ശരീരത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്തിന്റെ സെൻസേഷൻ താൽക്കാലികമായി ഇല്ലാതാക്കുന്ന രീതിയാണ്. ഉദാഹരണത്തിന് സ്പൈനൽ അനസ്തേഷ്യ, എപ്പിഡ്യൂറൽ അനസ്തേഷ്യ, നെർവ് ബ്ലോക്സ് തുടങ്ങിയവ. ലോക്കൽ അനസ്തേഷ്യ എന്നാൽ വളരെ ചെറിയ ഒരു ഭാഗം മാത്രം മരവിപ്പിക്കുന്ന രീതിയാണ്. ഏത് രീതിയിലുള്ള അനസ്തേഷ്യ വേണമെന്ന് തീരുമാനിക്കുന്നത് രോഗിയുടെ ആരോഗ്യസ്ഥിതിയും ചെയ്യാൻ പോകുന്ന സർജറിയും അനുസരിച്ചാണ്. ഇനി പ്രഗ്നൻസിയും അനസ്തേഷ്യയും എന്ന വിഷയത്തിലേക്ക് കടക്കാം. അനസ്തേഷ്യ കൊടുത്താൽ കുഞ്ഞിന് പ്രശ്നമുണ്ടാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. അനസ്തേഷ്യ ആവശ്യമായ സർജറി പ്രഗ്നൻസി സമയത്ത് ചെയ്യേണ്ടി വന്നാൽ അനസ്തേഷ്യോളജിസ്റ്റ്, ഒബ്സ്റ്റെട്രീഷ്യൻ, സർജൻ എന്നിവർ ചേർന്നാണ് ഏറ്റവും സുരക്ഷിതമായ രീതി തീരുമാനിക്കുന്നത്. ഇവിടെ സ്പൈനൽ അല്ലെങ്കിൽ നെർവ് ബ്ലോക്സ് ആയിരിക്കും കൂടുതൽ സുരക്ഷിതം. അത്യാവശ്യമായ സർജറി അനസ്തേഷ്യയുടെ പേടി കൊണ്ട് വൈകിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസം അനസ്തേഷ്യ ഒഴിവാക്കുന്നതാണ് നല്ലത്. പല സ്ത്രീകൾക്കും താല്പര്യമുള്ള വിഷയമാണ് പ്രസവ സമയത്തെ അനസ്തേഷ്യ. നോർമൽ ഡെലിവറിയിൽ വേദന കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന രീതിയാണ് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ. ഇത് വളരെ സുരക്ഷിതവും രോഗിക്ക് വേദനരഹിതമായ സുഖപ്രസവത്തിന് സഹായിക്കുന്നതുമാണ്. അതുപോലെ സിസേറിയൻ സെക്ഷൻ ചെയ്യുമ്പോൾ സ്പൈനൽ അനസ്തേഷ്യയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. അതായത് ശരീരത്തിൽ വയറിന്റെ താഴത്തേക്കുള്ള ഭാഗം സെൻസേഷൻ ഇല്ലാതാക്കും, പക്ഷേ അമ്മ ബോധവതിയായിരിക്കും. സിസേറിയന് ഏറ്റവും സുരക്ഷിതമായ അനസ്തേഷ്യ സ്പൈനൽ അനസ്തേഷ്യയാണ്. തന്നെയുമല്ല, കുഞ്ഞു ജനിക്കുന്ന നിമിഷം അമ്മയ്ക്ക് കാണാനും കേൾക്കാനും സാധിക്കും. ഇത് അമ്മമാർക്ക് മനോഹരമായ ഒരു അനുഭവമാണല്ലോ. വളരെ സാധാരണമായ ഒരു സംശയമാണ് സ്പൈനൽ എടുത്താൽ ജീവിതകാലം മുഴുവൻ നടുവേദന ഉണ്ടാകുമോ. എന്നാൽ ഈ ധാരണ ശരിയല്ല. പ്രസവശേഷമുള്ള ശരീരത്തിലെ മാറ്റങ്ങൾ, പോസ്റ്റർ, മസിൽ സ്ട്രെയിൻ, ഗൈനക്കോളജി സർജറികളിൽ ലിഗമെന്റ്സിനുണ്ടാകുന്ന ക്ഷതങ്ങൾ, ഇവയൊക്കെ നടുവേദനയ്ക്ക് കാരണമാകാം. അതിനെ സ്പൈനൽ അനസ്തേഷ്യയുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. നല്ല പോസ്റ്ററും വ്യായാമവും നടുവേദന വരാതിരിക്കാൻ സഹായിക്കും. മറ്റൊരു സംശയം പീരിയഡ്സ് ഉള്ളപ്പോൾ സർജറി ചെയ്യാമോ എന്നാണ്. ഹെവി ബ്ലീഡിങ്ങോ ഹീമോഗ്ലോബിൻ കുറവ് എന്നിങ്ങനെയുണ്ടെങ്കിൽ സർജറി മാറ്റിവെക്കാം. രോഗിക്കുള്ള ബുദ്ധിമുട്ടും കണക്കിലെടുത്ത് എമർജൻസി അല്ലാത്ത സർജറി 2-3 ദിവസം മാറ്റിവെക്കാവുന്നതാണ്. എന്നാൽ എമർജൻസി സർജറി ഈ ഒരു കാര്യം കൊണ്ട് മാറ്റിവെക്കേണ്ടതില്ല. ഇനി കഴിക്കുന്ന മരുന്നുകൾ, തൈറോയ്ഡ് ഗുളികകൾ, അയൺ ഗുളികകൾ, കോൺട്രസെപ്റ്റീവ് പിൽസ്, ഡയബറ്റിസ് പ്രഷർ ഇവയുടെ മരുന്നുകൾ, ബ്ലഡ് തിന്നേഴ്സ്, സൈക്യാട്രിക് മെഡിസിൻ ഇവയൊക്കെ സ്ത്രീകൾ കഴിക്കുന്നുണ്ടാവാം. ഈ മരുന്നുകൾ കഴിക്കുന്നവർക്ക് അനസ്തേഷ്യ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഓറൽ കോൺട്രസെപ്റ്റീവ്സ്, ഞരമ്പുകളിൽ രക്തം കട്ടപിടിക്കുന്ന ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന ഗുരുതരമായ അവസ്ഥയ്ക്ക് കാരണമാകാറുണ്ട്. അതുപോലെ ആസ്പിരിൻ മുതലായ ബ്ലഡ് തിന്നേഴ്സ് സർജറി സമയത്ത് അമിത രക്തസ്രാവം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് കഴിക്കുന്ന മരുന്നുകളുടെ ഡീറ്റെയിൽസ് അനസ്തേഷ്യോളജിസ്റ്റിനോട് നിർബന്ധമായും പറഞ്ഞിരിക്കണം.

0: സ്വന്തമായി ഒരു മരുന്നും നിർത്തരുത്. പ്രഗ്നന്റ് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ അതും പറയണം. ഇന്ന് സ്ത്രീകളിൽ ഒബീസിറ്റി അഥവാ അമിതഭാരം ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. വെയിറ്റ് കൂടുതലുള്ള രോഗികളിൽ എയർവേ മാനേജ്മെന്റ്, ബ്രീതിങ്, മരുന്നിന്റെ ഡോസേജ്, പൊസിഷനിങ് ഇവയ്ക്ക് പ്രത്യേകം ശ്രദ്ധ വേണ്ടിവരും. അലർജി. മുമ്പ് ഏതെങ്കിലും മരുന്നിനോ അല്ലെങ്കിൽ അനസ്തേഷ്യ എടുത്തപ്പോഴോ ശരീരത്ത് ചൊറിച്ചിൽ, ചുവന്ന് തടിക്കൽ, ശ്വാസ തടസ്സം, ബ്ലഡ് പ്രഷർ കുറയുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡോക്ടറോട് പറയാൻ മറക്കരുത്. അനസ്തേഷ്യ കഴിഞ്ഞാൽ ഓർമ്മ കുറയുമോ, കുട്ടിയുടെ പഠിത്തം എഫക്റ്റഡ് ആകുമോ എന്ന സംശയവും ചിലർക്കുണ്ട്. സർജറി കഴിഞ്ഞ് കുറച്ച് സമയത്തേക്ക് ഡ്രൗസിനെസ്, കൺഫ്യൂഷൻ ഇവയൊക്കെ കാണാം. പ്രത്യേകിച്ച് പ്രായമായവരിലാണ് ഇത് കാണുന്നത്. ഇത് താൽക്കാലികമാണ്. കുട്ടികളെ ഓപ്പറേഷന് കൊണ്ടുവരുമ്പോൾ അവർക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ചുമയും ജലദോഷവും ആണെങ്കിൽ പോലും അത്യാവശ്യമല്ലാത്ത സർജറി രണ്ടാഴ്ച മാറ്റിവെക്കുന്നതാണ് നല്ലത്. അതുപോലെ കുട്ടികൾ ഓപ്പറേഷന് 6 മണിക്കൂർ മുമ്പ് വരെ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കേണ്ടതുമുണ്ട്. സർജറിക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഒന്നും മറച്ചു വെക്കരുത്. നിങ്ങൾ കഴിക്കുന്ന എല്ലാ മരുന്നുകളുടെയും ഡീറ്റെയിൽസ് പറയുക. മുൻപുണ്ടായ അനസ്തേഷ്യ പ്രശ്നങ്ങൾ അറിയിക്കുക. പ്രഗ്നന്റ് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അറിയിക്കുക. കുട്ടികൾക്ക് ചുമ, ജലദോഷം, മറ്റ് അസുഖങ്ങൾ ഇവയുണ്ടെങ്കിൽ അത് മാറിയിട്ട് സർജറി ചെയ്യുന്നതാണ് നല്ലത്. സർജറിക്ക് മുമ്പ് ഭക്ഷണവും വെള്ളവും എപ്പോൾ നിർത്തണമെന്ന ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കുക. ഇന്നത്തെ അനസ്തേഷ്യ പഴയകാലത്തെ അനസ്തേഷ്യയല്ല. ഇന്ന് സോഫിസ്റ്റിക്കേറ്റഡ് മോണിറ്റേഴ്സ് ഉള്ളതിനാൽ രോഗിയുടെ ഓരോ നിമിഷവുമുള്ള ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ഓക്സിജൻ ലെവൽ ഇവയൊക്കെ നിരീക്ഷിക്കാൻ സാധിക്കുന്നു. മരുന്നുകളുടെ അളവ് രോഗിയുടെ ആവശ്യത്തിനനുസരിച്ച് നിയന്ത്രിക്കാനും സർജറി കഴിയുമ്പോൾ അവരെ ഉണർത്താനും സാധിക്കുന്നു. അതുകൊണ്ട് അനസ്തേഷ്യ പേടിയാണ് എന്ന ചിന്ത വേണ്ട. സർജറിയെ സുരക്ഷിതമാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് അനസ്തേഷ്യ. ഒരു നല്ല അനസ്തേഷ്യ രോഗിയെ ഉറക്കുന്നത് മാത്രമല്ല സുരക്ഷിതമായി സർജറിയിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അനസ്തേഷ്യയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാൻ മടിക്കേണ്ടതില്ല. എനിക്ക് ഏത് അനസ്തേഷ്യയാണ് തരുന്നത്, അതിന്റെ ഗുണങ്ങളും അപകട സാധ്യതകളും എന്തൊക്കെയാണ്, ഞാൻ കഴിക്കുന്ന മരുന്നുകൾ തുടരണോ, ഇത്തരം ചോദ്യങ്ങൾ അനസ്തേഷ്യോളജിസ്റ്റിനോട് ചോദിക്കാം. അതിനാൽ അനസ്തേഷ്യയെ പേടിക്കേണ്ടതില്ല. ഉറങ്ങുന്നത് സർജറി നടക്കുന്ന സമയം മാത്രമാണ്. അത് കഴിയുമ്പോൾ അനസ്തേഷ്യ മരുന്നുകൾ നിർത്തിവെക്കുകയും രോഗി ഉണരുകയും ചെയ്യും. അനസ്തേഷ്യ ഭാവിയിൽ ഒരു ദോഷവും ചെയ്യില്ല. അനസ്തേഷ്യയെ പേടിച്ച് നിങ്ങളുടെ സർജറി മാറ്റിവെക്കേണ്ടതില്ല.
1: സർജറിക്കായി അനസ്തീസ്യ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രസവത്തോടനുബന്ധിച്ച് വേദന ലഘൂകരിക്കാൻ നൽകുന്ന അനസ്തീസ്യ തുടങ്ങി അനസ്തീസ്യയെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ കൺസൾട്ടന്റ് അനസ്തീസിയോളജിസ്റ്റ് ഡോക്ടർ ലൈസ ജോയ്സ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12:50 പത്ത് സെക്കൻഡും ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു.

0: ആകാശവാണി
1: കൈതപ്രം വരികൾ എഴുതി സുരേഷ് പി ടി എസ് ഈണം പകർന്ന് എൻ ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം വൺ മാൻ ഷോ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു വട്ടം കൂടിയിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ബാങ്കോക്കിലെ വാർഷിക യോഗങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ UK ചാൻസലർ ഓഫ് ദി എക്സ്ചക്കർ ജോൺ ഹീലിയുമായി കൂടിക്കാഴ്ച നടത്തി. നിർണായക ധാതുക്കൾ, ഗ്രീൻ ടെക്, നഗരമേഖലാ പങ്കാളിത്തങ്ങൾ എന്നിവയിൽ UKയുമായി സഹകരണം ഇന്ത്യ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് നിർമ്മല സീതാരാമൻ അദ്ദേഹത്തെ അറിയിച്ചു. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ 50% പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കിയതായി മുഖ്യമന്ത്രി BD സതീശൻ. ശേഷിക്കുന്നവയ്ക്ക് ഉടൻ പരിഹാരം കാണുമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. ഇടുക്കിയിലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഗവൺമെന്റ് കാണാതിരിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ വിചിത്രമായ വാദഗതികളാണ് ഗവൺമെന്റിന്റേതെന്നും അദ്ദേഹം ആരോപിച്ചു. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ അപ്പീൽ.

അപ്പീൽ ഹർജിക്ക് ഹൈക്കോടതി അനുമതി നിഷേധിച്ചു. കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ ഉപഹർജികൾ ഹൈക്കോടതി തള്ളുകയായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ മൂന്നു പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകട കേസിൽ പ്രതി സുഹൈൽ സജീവുമായി പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു. രാവിലെയാണ് സുരക്ഷാ സന്നാഹങ്ങളോടെ തെളിവെടുപ്പ് തുടങ്ങിയത്. മൂന്ന് ദിവസത്തെ കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള നാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ ആരംഭിക്കും. രാവിലെ മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. കലൂരിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച 30 കിലോയിലധികം കഞ്ചാവ് കൊച്ചി സിറ്റി പോലീസ് പിടികൂടി. സംഭവത്തിൽ പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി അബ്ദുൾ ഹായി മുല്ലയെയാണ് പിടികൂടിയത്. കണ്ണൂർ പഴയങ്ങാടി KSTP റോഡിൽ എരിപുരത്ത് നിർത്തിയിട്ട ബസിന് പിറകിൽ ടാങ്കർ ലോറിയിടിച്ച് യാത്രക്കാരന് പരിക്കേറ്റു. കണ്ണൂർ ഭാഗത്തു നിന്നും വന്ന ടാങ്കർ ലോറിയാണ് ബസിന് പിറകിലിടിച്ചത്. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 2 മണിക്ക്.

0: एसीपी एनडीटी कानून के विभिन्न प्रावधानों के तहत लिंग जांच करने और करवाने वाले दोनों को 3 से 5 साल तक की कैद और जुर्माने की सजा है।
1: स्वास्थ्य एवं परिवार कल्याण मंत्रालय, भारत सरकार द्वारा जनहित में जारी।
2: रेडियो हेल्थ ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ഒരു വട്ടം കൂടിയിൽ ഇനി നമുക്ക് തങ്കപ്പൻ നായർ വരികൾ എഴുതി കണ്ണൂർ രാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം കുറിഞ്ഞു പോകുന്ന നേരത്ത്.

0: കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
5: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
6: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം.
7: 4859017986.
8: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
9: കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി വരികൾ എഴുതി വിദ്യാസാഗർ ഈണം പകർന്ന് ഹരിഹരനും ചിത്രയും പാടിയത്. ചിത്രം സിദ്ധാർത്ഥ.

0: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
1: വിളക്ക് മാത്രമല്ല കുക്ക്വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. എം ആർ ടി ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മോൾ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: അടുത്ത ഗാനമാണ് ഈ ചുരുക്കിയത്. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും യേശുദാസും ചിത്രമണി ഗാനം പാടിയത്. ചിത്രം കൈക്കൊടുന്ന നിലാവ്.

0: നടുവേദനയ്ക്ക് വേണ്ടി മാത്രം ഒരിടം നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും EMTT, ലേസർ, ഡീകംപ്രഷൻ തെറപ്പി ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകളുമായി നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. വീട്ടിലെത്തി ചികിത്സ നൽകുന്ന ഹോം കെയർ ഫിസിയോതെറപ്പി സർവീസും ലഭ്യമാണ്. കഴക്കൂട്ടം, കൊല്ലം 9496778344.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഖി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഗിരീഷ് പുത്തഞ്ചിരിയുടെ വരികൾ സംഗീത സാന്ദ്രമാക്കിയത് വിദ്യാസാഗർ. ചിത്രം ദുബായ്. ഈ ഗാനം പാടിയിരിക്കുന്നു കെ എസ് ചിത്ര.

0: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
1: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
2: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: അനന്തപുരി FM സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1:33. പ്രിയ ശ്രോതാക്കളെ, ഒരു വട്ടം കൂടി തുടരുന്നു. മാങ്കോമ്പ് ഗോപാലകൃഷ്ണൻ വരികൾ എഴുതി, KJ ജോയ് ഈണം പകർന്ന്, യേശുദാസ് പാടിയത്. ചിത്രം ദാദാ.

0: ബ്രോ, എല്ലാ ദിവസവും 6-7 കോടി വെഹിക്കിൾസ് ആണ് പെട്രോൾ പമ്പിൽ ഫ്യുവൽ നിറയ്ക്കുന്നത്. രാജ്യത്ത് ഏകദേശം 20 കോടി 2-വീലേഴ്സും 3 കോടി കാറുകളും കഴിഞ്ഞ 2.5 വർഷമായി E20 ഓടിക്കൊണ്ടിരിക്കുകയാണ്.
1: എല്ലാം നല്ല രീതിയിൽ തന്നെയല്ലേ പോകുന്നത്?
0: അത് തന്നെ. E20 കാരണം ശരിക്കും എന്തെങ്കിലും വൈഡ് സ്പ്രെഡ് പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെ അത് പുറത്തു വരേണ്ടവായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് റൂമേഴ്സിനെ വിശ്വസിക്കരുത്, ഫാക്ട്സിനെ വിശ്വസിക്കൂ. ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: OMV കുറിപ്പിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണമിട്ട ഗാനമാണ് ഇനി. ചിത്രം നന്ദിനി ഓപ്പോൾ. ഈ ഗാനം പാടിയത് യേശുദാസും ചിത്രയും.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഇതിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565321, ഒരു നമ്പർ കൂടി 9496596321. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ കാതിലൊരു പാട്ട്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാൻ 4 മണി മുതൽ 5 മണി വരെ അനന്തപുരി FM-ലേക്ക് വിളിക്കാം. ഒരു വട്ടം കൂടി തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി രവീന്ദ്രൻ, ഈണം പകർന്ന് യേശുദാസും, ചിത്രയും പാടിയത്. ചിത്രം പല്ലാവൂർ ദേവനാരായണൻ.

ഒരു വട്ടം കൂടിയിൽ നമുക്കൊരു ഗാനം കൂടി കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയും സംഗീതം പകർന്നത് രഘുകുമാറുമാണ്. ചിത്രം പാടിയത് ചിത്രം പൗരൻ.

0: പ്രിയ ശ്രോതാക്കളെ, ചിത്രപാടിയ ഗാനത്തോടെ ഇന്നത്തെ ഒരുവട്ടം കൂടി ഇവിടെ സമാപിക്കുന്നു. ഒരുവട്ടം കൂടിയിൽ നിങ്ങൾ കേട്ടത് 1980 മുതൽ 2010 വരെയുള്ള ഗാനങ്ങൾ. ഒരുവട്ടം കൂടി വീണ്ടും എത്തും ഇനി അടുത്ത വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1-2. ഇന്ന് ഒരുവട്ടം കൂടിയിൽ ഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് അനീഷ് പി നായർ. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിലെ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ തുടക്കം കുറിച്ചു. ലേയിലെ കുശോക് ബഗുല റിംപോച്ചി വിമാനത്താവളത്തിൽ 640 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ പാസഞ്ചർ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റിന് PM ശ്രീ പദ്ധതിയിൽ നിന്ന് വ്യവസ്ഥ പ്രകാരം ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് നവംബർ 1 മുതൽ ഡിജിറ്റൽ സർവേയുടെ 2-ാം ഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. ഫണ്ട് തീർന്നതും നിരവധി പരാതികൾ ഉയർന്നതും കാരണം പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ പെൻഷൻകാർക്ക് പെൻഷൻ തുടർന്നും ലഭിക്കുന്നതിനാവശ്യമായ ലൈഫ് സർട്ടിഫിക്കറ്റ് ഇനി സൌജന്യമായി സമർപ്പിക്കാം. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ, ഫീൽഡ് ഓഫീസ്, തപാൽ ഓഫീസുകൾ, ജീവൻ പ്രമാൺ മൊബൈൽ ആപ്പ് എന്നിവ വഴി ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാം. ഓൾ ഇന്ത്യ ജനറൽ ഇൻഷുറൻസ് ഏജന്റ്സ് അസോസിയേഷൻ 7-ാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം 17-18 തീയതികളിലായി കോഴിക്കോട് SK പൊറ്റക്കാട് ഹാളിൽ നടക്കും. സമ്മേളനം MK രാഘവൻ MP

ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ സംബന്ധിച്ച ജില്ലാതല ഏകോപന യോഗം കളക്ട്രേറ്റിൽ ചേർന്നു. ജില്ലയിൽ അഞ്ചാമന് റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ജാഗ്രത നൽകി. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച ബംഗളൂരുവിൽ. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ 2 മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക്.

0: ആകാശവാണി. ജെൻസി വെഡ്ലോക്ക് നാടകം ഒന്നാം ഭാഗം. രചന ഹരികുമാർ വാലേത്ത്. ശബ്ദം നൽകുന്നവർ വക്കം ബോബൻ, പാറശാല വിജയൻ, ലാലിയമ്മ അഗസ്റ്റിൻ, ആർഷ ഭാരതി, ഹർഷ തമ്പി, ഇന്ദുലേഖ കെ, ആരോമൽ എസ് എസ്, ബൈജു മുത്തുനേശൻ, ദേവരാജൻ, രജു കോലിയക്കോട്. സംവിധാനം റൂബി ബാബു. ജെൻസി വെഡ്ലോക്ക്.
1: ബാലാ, എടോ ബാലാ,
2: ഡോ
1: എന്തൊരു മശുക്ക് മണമാ ബാലാ ഇന്ന് കിട്ടിയ മീനിന്. പോരാത്തതിന് കയ്യും ചൊറിയുന്നു. അല്ല, അവിടെ വാങ്ങിയത് എങ്ങനുണ്ട്? ഇയാള് വെട്ടിക്കഴിയായിരുന്നോ?
2: ഞാനങ്ങോട്ട് വരുന്നേ. ചൊവ്വ കേൾക്കുന്നില്ല. അടുക്കളയിലായിരുന്നേ.
1: ഇയാള് മീൻ വല്ലതും വാങ്ങിയോ? ഇവിടെ കിട്ടിയത് ആകെ ഗുലുമാലന്നേ.
2: കുറച്ച് ചെമ്മീനാ ശങ്കരേട്ടാ ഇവിടെ വാങ്ങിയത്. അത്ര പഴകിയതല്ലായിരുന്നു. പഴയ സ്റ്റോക്ക് മീൻ എന്തെങ്കിലും ആയിരിക്കും ചേട്ടന് കിട്ടിയത്. ആ പെട്ടിയാട്ടാക്കാരന്റെ മീൻ പലപ്പോഴും കെമിക്കൽ അടിച്ചതാ.
1: ആദ്യം വന്നത് അവനാ. ജോലി ഒതുങ്ങട്ടെന്ന് കരുതി ഞാൻ അങ്ങ് വാങ്ങിച്ചു. പെട്ടുപോയടോ. എന്നാലും നമ്മുടെ പെണ്ണുങ്ങളെ സമ്മതിക്കണം കേട്ടോ. കൈ ചൊറിഞ്ഞും കത്തി കൊണ്ട് മുറിഞ്ഞും ഒക്കെ ആയിരുന്നല്ലോ ഈ പണിയൊക്കെ അവര് ചെയ്തു പോന്നത്.
2: അതെ, വീട്ടുപണിയും പിള്ളാരുടെ കാര്യവും ഒക്കെ കൊണ്ടുപോകണ്ടേ. ജോലിക്ക് പോകേണ്ടവരുടെ ബദ്ധപ്പാട് ഓ പിടപാടായേട്ടാ.
1: ഹാ, നമ്മളൊന്നും അറിയാതെ ഉണ്ടും ഉറങ്ങിയും കറങ്ങിയും ഒക്കെ നടന്നതല്ലേ ബാല. ഇപ്പതോ ആകെ ചുറ്റിപ്പോയത് നമ്മളാ.
2: ചേട്ടൻ പറഞ്ഞത് ശരിയാ. എന്നാലും ഇങ്ങനെ ഒരു തിരിമറി വരുമെന്ന് ആര് കണ്ടു? ഉദ്യോഗ ഭരണം കഴിഞ്ഞ് പെൻഷൻ പറ്റി വീട്ടിൽ വരുമ്പോ അടുക്കളപ്പണി പിടലേക്ക് വന്ന് വീഴുമെന്ന് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടോ ചേട്ടൻ?
1: ഒരിക്കലും ഇല്ല.
2: ലോകം ഉരുണ്ടു തിരിയുന്നത് പോലെ എല്ലാം ചുറ്റിത്തിരിഞ്ഞു വരുമെന്നല്ലേ പ്രമാണം?
1: അതേടോ, കറങ്ങി വരുമ്പോ ഇത്രയും കടുപ്പമായിരിക്കും എന്ന് കരുതിയതേ ഇല്ല. ഈ നാറ്റം അങ്ങനെ കളയൂടോ.
2: ചേട്ടൻ കുറച്ച് കാപ്പിപ്പൊടി ഒന്ന് കയ്യെ തിരുമിയേരെ, കുറച്ച് മാറ്റം വരും. അറബി നാട്ടിൽ പണിയെടുത്ത കാലത്ത് കുശിനിപ്പണി ടേൺ അനുസരിച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അന്ന് കിട്ടിയ ചില കിച്ചൺ ടെക്നിക്കുകളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്.
1: പണ്ടൊക്കെ 10-60 വയസ്സ് കഴിഞ്ഞ സ്വസ്ഥം, ഗ്രഹഭരണം, ഈശ്വര സേവ എന്നൊക്കെ ആയിരുന്നു നാട്ടു നടപ്പ്. ഇപ്പോഴോ
2: ശിഷ്ടം, ഗ്രഹകൃത്യം, വീട്ടുകാവൽ എന്നതാണ് മൂപ്പിലാമാർക്ക് നിലവിലെ അവസ്ഥ. സാരമില്ല, പഴയ കാർന്നവന്മാര് കൊറേ ഭരിച്ചതല്ലേ ഏട്ടാ. അന്നത്തെ പെണ്ണുങ്ങളുടെ പ്രാക്ക നമ്മൾ ഇത്ര തത്രപ്പാടിലായത്. ആ ചേട്ടാ, അവരെപ്പോ എത്തുമെന്ന് പറഞ്ഞിട്ടാ പോയത്?
1: അല്ല, അത് ഇന്ന് നേരത്തെ വരേണ്ട കാര്യമുണ്ട് ബാല. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനത്തിനായിട്ടാണ് ഇന്നത്തെ യാത്ര. അധികം വൈകില്ല.
2: ഞായറാഴ്ച പോലും ഇവര് ഫ്രീ അല്ല. അയൽക്കൂട്ടം, കുടുംബശ്രീ, ടോക്കിംഗ് പാർലർ, എന്തെല്ലാം സംഗമങ്ങളാ അവര് സംഘടിപ്പിച്ചിരിക്കുന്നു.
1: അല്ല, കമ്പനി കൂടി ഐസ് ഇടാനല്ലാതെ നമ്മളൊത്തുകൂടില്ല. അവര് ബഹുജന സംസർഗവും

0: സ്വയം തൊഴിൽ സംരംഭമൊക്കെ തട്ടിക്കൂട്ടി എങ്ങനെയാലും അങ്ങ് ഒത്തുചേരും. അതൊരു കഴിവല്ലേടോ.
1: ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടപ്പോൾ കിട്ടിയ സ്വാതന്ത്ര്യം പോലെ അവരിപ്പോ ഫുൾ കറക്കമല്ലേ, കറക്കം, സഞ്ചാരം ഫ്രീ.
0: അല്ല, അതിനെന്താ വാല, മുതലൊന്നും മുടക്കിയല്ലോ അവർ യാത്ര ചെയ്യുന്നത്. മഹിളകൾക്ക് അനുവദിക്കപ്പെട്ട ചില സൗജന്യങ്ങൾ അവര് ഭംഗിയായിട്ടെങ്കിൽ ഉപയോഗിക്കുന്നു, അതിന് കുറ്റം പറയാൻ ഒക്കൂ.
1: ചേട്ടാ, ഒരു നേട്ടം കിട്ടിയത് പോകുന്ന പോക്കിൽ വീട്ടുകാര്യങ്ങളും ഷോപ്പിങ്ങും ഒക്കെ നടത്തിയേ മിക്കവരും വീട്ടിലേക്ക് മടങ്ങാറുള്ളൂ.
0: അപ്പോ അതൊരു ഗുണമാണേ. അല്ലേ, ഉച്ചപൊള്ളുന്ന വെയിലത്ത് നമ്മൾ ഇറങ്ങണ്ടേ?
1: നേര സോളാർ വെച്ച വീട്ടിൽ എ സിയും ലാവിശായിട്ടിട്ട് വേണേ കിടന്നൊന്ന് മയങ്ങാം.
0: ബാല, ഈ കയ്യിലെ ചൊറിച്ചില് മാറുന്നില്ലല്ലോടോ. ഹോഷ്, എന്തൊരു പാടാന്ന് നോക്കണേ ഇത്.
1: അയ്യോ ചേട്ടാ, അതിരേ പച്ച വെളിച്ചെണ്ണ എടുത്ത് ഒന്ന് തൊട്ട് തടവ്, ചെറിയ മാറ്റം വരുന്നേ. ആ, ഉഗ്രപ്രതാപിയായിരുന്ന ശങ്കരേട്ടന് പറ്റിയ ഒരു കെണിയേ.
0: അത് താൻ പറയുന്നതിനോട് എനിക്ക് യോജിപ്പ.
1: ആ, ദേ നോക്ക്, റേഷൻ കാർഡിലെ സ്ഥാനം വെട്ടിയപ്പോഴേ നമ്മുടെ ചീട്ട് കീറിയില്ലേ.
0: അത് ശരിയാ. അല്ല, തന്റെ ജോലിയൊക്കെ ഒതുങ്ങി ഇങ്ങോട്ട് പോരെ.
1: അരമണിക്കൂറോടി വേണം ചേട്ടാ. വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിരിക്കുക, ഡ്രയറ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഒതുങ്ങിയാലുടൻ വന്നേക്കാം.
0: അതെ, സ്വസ്ഥമായ ശിഷ്ടജീവിതത്തിന് അനുസരണയും അച്ചടക്കവും പാലിക്കുക തന്നെ കരണീയം. എല്ലാം ഒരു മായല്ലേടോ.
1: ചേട്ടോ, ആ പിന്നെ നമ്മുടെ ആഭിക്കൂട്ടന്റെ കല്യാണ കാര്യം എന്തെങ്കിലും മുന്നോട്ട് നീങ്ങിയോ?
0: നടത്തണം, വേഗം തന്നെ.
1: നമ്മളൊക്കെ കല്ലോ മരമോ ആണോ ഏട്ടാ? ഇതേ നോക്ക്, ചേട്ടൻ എന്നെ 65 കഴിഞ്ഞില്ലേ. അല്ല, അന്നത്തെ പാർട്ടിയെ വിളിച്ചോ?
0: ഞാൻ നേരിട്ട് വിളിച്ചില്ല, നമ്മുടെ മംഗളൻ സംസാരിച്ചിരുന്നു. അവർക്ക് താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ല, ഇന്നിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു.
1: മംഗളൻ ഹംസ് കണക്ഷൻ റെപ്പ് അല്ലേ മംഗളൻ?
0: അയാൾ ഇപ്പൊ റെപ്പൊന്നും അല്ല ബാല, ബ്യൂറോയുടെ ഉടമകളിൽ ഒരാളാ. ധാരാളം പ്രൊപ്പോസലുകൾ അയാൾ വഴി കല്യാണത്തിൽ എത്തിയിട്ടുണ്ട്.
1: ആരോ വരുന്നുണ്ടല്ലോ ഏട്ടാ.
0: അതാ കൊച്ചിയേറക്കൻ, എന്റെ നാട്ടിൽ നിന്ന് വരിക. ഇന്ന് പെൺകൂട്ടരൊക്കെ വരുമ്പോ സഹായത്തിന് വേണ്ടപ്പെട്ട ആരെങ്കിലും വേണ്ടേ? നല്ല കൃഷിക്കാരനായാള് ജോലിയൊക്കെ മാറ്റിവെച്ചിട്ടായിരിക്കും വരുന്നത് കേട്ടോ.
1: അതേതായാലും നന്നായി. ചേട്ടാ, ഇങ്ങേരല്ലേ എന്തോ വട്ടപ്പേര് ചേട്ടനെ വിളിക്കുന്നത്. കൊത്തൻ കൊത്ത അല്ല, ഓ നാക്കേലിരിക്കുന്നു.
0: അതൊന്നും അല്ലടോ, കൊത്താറൻ എന്നാ അവൻ വിളിക്കുന്നത്. ഞങ്ങളെ, ഞങ്ങൾ ഈ ഓണാട്ടുകാരക്കാർക്ക് ഇങ്ങനെ പ്രാദേശികമായ ചില വിളികളൊക്കെ ഉണ്ട്. കൊച്ചാട്ട എന്ന വാക്കാണ് കൊത്താറനായത്. കമലെ ഇച്ചേ എന്നും വിളിക്കും, ചേച്ചി എന്ന് തന്നെയാണ് അർത്ഥം. ഇതാരാ കൊച്ചിയറക്കനോ, കേറി വാടാ.
2: ഇതെന്തൊരു ചടുതിയായിപ്പോയി. ഒരു ദിവസമെങ്കിലും മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ ഇമ്മിണി സാവാസം കിട്ടിയാന്. കൊച്ചോളപ്പാങ്കാലത്ത് തിരിച്ചതാകോ താറ? എന്തായിരുന്നു അത്യാവശ്യം? കുനിഞ്ഞാ നിവരാൻ പറ്റാത്ത രീതിയിൽ പണികൾ കിടക്കണ.
0: എടാ, കുട്ടന്റെ കല്യാണ കാര്യം കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോ ഞാൻ നിന്നോട് സൂചിപ്പിച്ചിരുന്നതല്ലേ? ആ ആലോചന മിക്കവാറും ഉറപ്പിക്കാവുന്ന മട്ടാടോ. പെങ്കൊച്ചെ അവനെയും വീട്ടുകാരെയും കാണാൻ ഇങ്ങോട്ട് വരുന്നു.
1: കല്യാണത്തിന് മുന്നേ ചെറുക്കന്റെ വീട്ടിലേക്ക് പെണ്ണ് വരുന്നു.
2: ഇത് നല്ല കൂത്ത്. വന്ന് വന്ന് ആണുകാണലും തുടങ്ങിയോ?
0: അതെ, കാര്യങ്ങൾ ഇപ്പോ അങ്ങനെയൊക്കെയാണ്. 21-ാം നൂറ്റാണ്ടിന്റെ 4-ൽ 1 പിന്നിട്ടില്ലേ, മാറ്റങ്ങൾ ഏറെ ഉണ്ട്.
3: നമ്മുടെ ഇച്ചയ്യ എവിടെ പോയി? പുറത്തേക്ക് കണ്ടതേ ഇല്ലല്ലോ. കൊച്ചനെ കാണാൻ ആൾക്കാർ വരുമ്പം തള്ള ഇവിടെ വേണ്ടേ?
0: കമല, ഒരു വഴിപാട് നടത്താൻ അമ്പലത്തിൽ പോയിരിക്കുക, കുറച്ചു ദൂരെയാ. ആ പെണ്ണ് വീട്ടുകാരിങ് എത്തുന്നതിന് മുമ്പ് കമലെ ഇങ് വരുമെന്നേ.
3: പുതുതായി ആൾക്കാർ വരുമ്പോ എന്തെങ്കിലും ഉപചാരമൊക്കെ വേണ്ടതല്ലേ? നമുക്ക് വല്ലതും കാലം ആക്കണോ? ചായയോ കാപ്പിയോ അനത്തണമെങ്കിൽ.
1: അത് കൊള്ളാം. ഇപ്പൊ എത്ര വലിയ സൽക്കാരത്തിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒന്ന് ഫോണിൽ വിളിച്ചാ മതി. പഠിക്കലെത്തും ചൂടോടെ പാഴ്സൽ മെനു.
3: കൊള്ളാം.

0: വീട്ടിലൊന്നും വെപ്പും കുടിയും വേണ്ടാത്ത കാലം. കൊത്താറിനും കൊച്ചാനും ഇന്നങ്ങനെ വല്ലതും കഴിച്ചോ? തന്നെത്താനായിരുന്നോ പരിപാലനം?
1: എടാ, ഞാനിപ്പോ ഒരു പാചക കുശലനായി. കമല പുറത്തേക്ക് പോകും മുമ്പ് അരിഞ്ഞും അരച്ചും ഒക്കെ തരും. പിന്നെ എന്റെ പ്രയോഗങ്ങളാ അടുക്കളയില്, ശപ്പാട് പരീക്ഷണങ്ങള്.
0: ഇങ്ങോട്ട് വരുന്നത് കൊറേ പേര് കാണുമല്ലോ, അല്ല കൊത്താറ?
1: അധികം ആള് വരുന്നില്ലെന്നാ മംഗളം പറഞ്ഞത്.
0: ആരാ മംഗളം? ലേഡി ബോക്കറോ?
1: അയ്യോ, മംഗളമല്ല, മംഗളൻ, മാരേജ് ബ്യൂറോ മേധാവിയാണ്.
0: അയ്യോടാ, മൂന്നാൻ! ഞങ്ങളുടെ നാട്ടിലൊക്കെ മൂന്നാനെന്നും മാമാനെന്നും ഒക്കെ വിളിക്കുന്നേ.
1: എടാ, നാട്ടിൻ പുറത്തെ പോലെ അത്തരം വിളികളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. സാറും മാഡവും ഒക്കെയാ എല്ലാവരും.
2: അവര് വരുന്ന സമയം ഉറപ്പാക്കിയത് ശങ്കരേട്ടാ. അതിനു മുൻപ് നമ്മുടെ പെണ്ണുങ്ങളും എത്തിയിരുന്നെങ്കിൽ മതിയായിരുന്നു.
0: ഞാൻ അകത്തോട്ടൊന്ന് ചെല്ലട്ടെ, നമ്മുടെ കുട്ടനെ നേരത്തെ കണ്ട് ഒരു സപ്പോർട്ട് കൊടുക്കണം. പുയ്യാപ്പിളയ്ക്ക് ഒരു ഐക്യദാർഢ്യം.

0: സമയം 4 മണിയോട് അടുക്കുന്നല്ലോ കുത്താറ. കമലച്ചേക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാതായിപ്പോയല്ലോ. ഇവരൊക്കെ വരുമെന്നറിഞ്ഞേച്ച് യാത്ര പോയത് ശരിയായില്ല. ഇത്രയും താമസിക്കുന്നത് തീരെ ശരിയല്ല.
1: ഞാൻ പറഞ്ഞില്ലേടാ, അവളൊരു വഴിപാട് നടത്താൻ പോയതാ. തന്തയോ തള്ളയോ നേരിട്ട് പോകേണ്ടതിന് പോകാതിരിക്കാനൊക്കുവോ?
0: അവരുടെ കൂട്ടത്തിൽ പെണ്ണുങ്ങളും ഒക്കെ വന്നാ കൊത്താറാൻ സ്വീകരിച്ചാ മതിയോ? നമ്മൾ അത്രക്കുള്ള പ്രാധാന്യമേ കൊടുക്കുന്നുള്ളൂ എന്നേ അവർക്ക്
1: തോന്നൂലേ? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ആ ജഗ്ഗില് വെള്ളം കൊടുത്ത്. വല്ലാത്തൊരു പരവേശം പോലെ.
0: എന്താ കൊത്താറ വേഷമോ? എന്തുപറ്റി?
1: എടാ, തൊണ്ട ഉണങ്ങിയതുപോലെ. ഈ ഇടയ്ക്കൊക്കെ കുറച്ച് മുറുമുറുപ്പ് കാണിക്കുകയും മിണ്ടാതെ നടക്കുകയൊക്കെ ചെയ്യുമെങ്കിലും കമല ഇവിടെ ഉള്ളത് ഒരു ധൈര്യം തന്നെയാണ്.
0: ഈ വെള്ളം 4 കവളങ്ങ് കുടിക്ക്, ഉള്ളന്ന് തണുക്കട്ടെ.
1: ആശ്വാസമായി.
0: കുഴപ്പമൊന്നുമില്ലല്ലോ?
1: ഇല്ല, എന്തോ വായുവിന്റെ ആയിരിക്കും. എടാ, നിനക്ക് കാണാമോ ബാലൻ ആ റോട്ടുമുക്കി നിപ്പുണ്ടോ?
0: ഇവിടെ രാവിലെ ഉണ്ടായിരുന്ന മൂപ്പിലാനാണോ അങ്ങനെയല്ലേ വീട്ടുകാരൻ? ദോ റോഡിന്റെ അങ്ങ് അറ്റത്തെ കടത്തണ്ണൽ നിപ്പുണ്ട്.
1: ദൈവമേ, ഫോൺ അടിക്കുന്നു. എടാ ചെറുക്കാം, എടാ കൊച്ചി ചെറുക്കാം, എടാ എടാ എന്റെ കണ്ണാടി എവിടെ? ആരാ വിളിക്കുന്നതെന്ന് നോക്കട്ടെ. ഇനി അവരിങ് എത്തിയതാണോ?
0: അയ്യോടാ, ഈ മൂക്കായിരിക്കുന്ന എന്താന്നാ? കണ്ണാടി മുന്നിക്ക് തന്നിരിക്കുമ്പോ ഞാൻ തപ്പിപ്പിടിക്കുന്ന അവിടുന്ന്. കൊത്താറിന് കിളിവാറിയ മട്ടായല്ലോ, അവരിങ്ങോട്ടല്ലേ വരുന്നത്. വരട്ടെ.
1: അതെ അതെ, അവര് വന്നോളും. എങ്കിലും ഏതാണ്ടൊരു പിരിമിരിപ്പ് തോന്നുന്നുണ്ടടാ.
0: ആ ഫാൻ്റെ കീഴിലോട്ട് നീങ്ങിയിരിക്കെ. കൊത്താറ, വേറെ ഏനക്കടം തോന്നുന്നില്ലല്ലോ. കിടക്ക വല്ലതും വേണോ?
1: വേണ്ട വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല.
0: കൊത്താറ, ആ വരുന്ന മഹിളകളോട് സംസാരിക്കുന്നതും ഇടപെടുന്നതും സൂക്ഷിച്ചും കണ്ടുവേ ആകാവൂ.
1: അയ്യോടാ, ഇത് നല്ല കൂത്ത്. എടാ, അവര് വഴക്കിനും അടിപിടിക്കും ഒന്നും വരുന്നവരല്ലോ. ഇപ്പോഴത്തെ പുതിയ വകുപ്പ് അനുസരിച്ച് നമ്മുടെ കൊച്ചിനെയും വീട്ടുകാരെയും മുൻകൂട്ടി പരിചയപ്പെടാനും ലോകം പറയാനും അല്ലേ അവരെത്തുന്നത്? കൂട്ടത്തിൽ ആ പെങ്കൊച്ചും അതിന്റെ വീട്ടുകാർക്കൊപ്പം വരുന്നു, അതിനിപ്പോ എന്തുവാ? ഓ, വീണ്ടും അടിക്കുവാണല്ലോ. ഹലോ, ആരാ? മംഗളനായിരുന്നു. ആ, വരുന്നില്ല അല്ലേ? ഓ, എടാ ഞങ്ങൾ അവരെ കാത്തിരിക്കുവാണ്. അല്ല, വഴിയിലൊരാള് നിപ്പുണ്ട്. എങ്ങനെയാ അവര് വരുന്നത്? കാറിലാണോ? വെള്ളക്കാർ? ഓ, വെള്ളക്കാർ വെള്ളക്കാർ. ആഹാ, നമ്മുടെ ആൾ അരമണിക്കൂറായി ജംഗ്ഷനിലുണ്ട്. ഒരാളെ കൂടി അങ്ങോട്ട് അയക്കാം. മംഗളന്റെ പ്രാർത്ഥനകൾ ഉണ്ടാവണം, കേട്ടല്ല. നാളെയോ? രാവിലെ തന്നെ വന്നോളൂ, രാവിലെ തന്നെ വന്നു. ആ, എല്ലാം മംഗളമാകട്ടെ.
0: അല്ല, ഈ മംഗളൻ ഹംസമാണോ? അങ്ങേക്ക് ഇവരുടെ കൂടെ ഒന്ന് വന്നൂടായിരുന്നു.
1: ഓ, നീ തർക്കവും ചോദ്യമായിട്ട് ഇവിടെ നിന്നാൽ എങ്ങനാ? ആ, ഒരു വെള്ള കാറല്ലേ അവര് വരുന്നതെന്ന് ബാലനെ ഒന്ന് അറിയിക്കണമല്ലോടാ.
0: ഏത് കമ്പനിയുടെ വണ്ടിയാണെന്ന് പറഞ്ഞു?
1: ഓ, വെപ്രാളത്തിനിടയിൽ ചോദിക്കാൻ പറഞ്ഞു. എന്തായാലും നീയും കൂടെ ഒന്ന് അങ്ങോട്ട്.

0: മോനെ അഭികുട്ടാ,
1: ഓ എന്താച്ചാ?
0: ദേ അവരൊക്കെ ഇങ്ങ എത്തി. എടാ നീ താഴോട്ടൊന്ന് ഇറങ്ങി വന്നേ.
1: അവര് വന്നോട്ടെ അച്ഛാ, എല്ലാവരും കേറിയിരുന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞ് ഞാൻ വന്നോളാം. കാത്തു കെട്ടി നിൽക്കായിരുന്നു എന്ന തോന്നൽ വേണ്ടച്ച.
0: ഓ നിന്റെ അമ്മയാണെങ്കിൽ ഇതുവരെ അങ്ങ് എത്തിയത് പോലുമില്ല. ഇങ്ങോട്ട് നോക്കേ, ഒന്നുകൂടെ മുടിയൊക്കെ അങ്ങ് ചീകി മുഖത്ത് കുറച്ച് പൗഡറോ ക്രീമോ ഒക്കെ ഒന്ന് തൂത്തേര്. ഡാ മുണ്ടഴിഞ്ഞ് വീഴാതിരിക്കാൻ മുറുക്ക് ഉടുത്തോളേ. അബി
1: മുണ്ടുടുത്ത് എനിക്ക് അത്ര പരിചയമില്ലെന്ന് അച്ഛനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ? കേരളീയ വേഷത്തിൽ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് അച്ഛനും ബാലനങ്ങളും നിർബന്ധിച്ചതുകൊണ്ടാ ഈ ജുബയും മുണ്ടൊക്കെ ഞാൻ ധരിച്ചത്.
0: എടാ ചെറുക്കാം, ഒരു ബെൽറ്റോ ചരടോ വല്ലതും കൊണ്ട് മുണ്ടിന് മേലിൽ ഒന്ന് ഇറുക്കിയേക്കാൻ വയ്യായിരുന്നു നിനക്ക്.
1: അയ കെട്ടിയിരുന്ന ഒരു ചരടേ കൊച്ചെറുക്കൻ ചേട്ടൻ അഴിച്ചെടുത്ത് ചുറ്റി കെട്ടി തന്നിട്ടുണ്ട്.
0: എടാ മോനെ, ദാ അവരൊക്കെ വന്നെന്ന് തോന്നുന്നു. നീ പുറത്തേക്ക് വാ, പെട്ടെന്ന് വാ.
1: ആ വന്നേക്കാം.
2: വരണം വരണം വരണം. ഇത് ശങ്കരൻ നായരേട്ടൻ, അഭിലാഷ് മോൻ്റെ അച്ഛൻ. ശങ്കരേട്ട എന്ന് ഞങ്ങളൊക്കെ വിളിക്കും.
0: നമസ്കാരം നമസ്കാരം. ഇരുന്നാട്ടെ ഇരുന്നാട്ടെ
2: ഇരുന്നാട്ടെ. ശങ്കരേട്ടൻ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ മാനേജരായിരുന്നു. റിട്ടയർ ചെയ്ത ശേഷം അല്പം കൃഷിയും ഒക്കെ നോക്കി വിശ്രമ ജീവിതം നയിക്കുന്നു. ഒരേ ഒരു മകനാ ഈ അഭിലാഷ്. അമ്മ കമലാക്ഷി, പുറത്തേക്ക് പോയിരിക്കുക.
0: അല്ല കമല ഇപ്പോ ഇങ്ങ് വരും. അല്ല നിങ്ങൾ രണ്ടുപേരും മാത്രമേ വന്നിട്ടുള്ളൂ.
3: അതെ, ഞാൻ വസന്ത്, വസന്തകുമാരി മേനോൻ എന്നതായിരുന്നു പഠിക്കുന്ന കാലത്തെ പേര്. സ്വയം ഒരു എന്റർപ്രണർ ആയപ്പോ പേര് ചുരുക്കി വസന്ത് എന്നാക്കി. ഇതെന്റെ ചങ്ക് പ്രേമലു. പ്രേമലത ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്. ഞങ്ങൾ ഒരുമിച്ച് സിറ്റിയിൽ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു.
0: നമസ്കാരം വസന്ത മോളെ, ഇരിക്ക്.
3: നോ അങ്കിൾ, വസന്ത് അല്ല, വസന്ത്. എന്ത് തന്നെ സ്ട്രെസ് ചെയ്ത് വിളിക്കണം.
0: ഓ അങ്ങനെ വിളിക്കാം. അഭിമോന്റെ അമ്മ കമല ഉടനെ എങ്ങ എത്തും. ഇതേ ബാലൻ, എന്റെ തൊട്ടടുത്ത അയൽക്കാരനാ.
4: നെയ്ബർ അങ്കിളിന്റെ പരിചയപ്പെട്ടു. ഈ നിൽക്കുന്നത് മിസ്റ്റർ അഭിലാഷിന്റെ.
0: അത് കൊച്ചി ഇറക്കാൻ ഞങ്ങളുടെ ജന്മനാട്ടിൽ നിന്ന് വന്നതാണ് കുടുംബ സുഹൃത്ത്.
2: അതെ അതെ അതെ, ചേട്ടന്റെ വീട് ഒരു ഗ്രാമപ്രദേശത്താ, ചിങ്ങോലി എന്ന് പറയും.
4: ഓ റൂറൽ നേറ്റീവ് കാരനാണല്ലേ മിസ്റ്റർ കൊച്ചു.
5: കൊച്ചു അല്ല, കൊച്ചു ചെറുക്കൻ എന്നാണ്.
2: കമലേച്ചി ഈ നാട്ടുകാരിയ, ധാരാളം സോഷ്യൽ ആക്ടിവിറ്റീസിൽ സജീവമാണ് ചേച്ചി. റെസിഡൻസ് അസോസിയേഷൻ, വിമൻസ് ക്ലബ്ബ്, ഇന്നർ വീൽ ഭാരവാഹി, അങ്ങനെ ധാരാളം ധാരാളം സംഘടനകൾ ചേച്ചി പ്രവർത്തിക്കുക. സജീവമാ ചേച്ചി.
4: ഓ ഷീസ് ഓൾവേസ് ബിസി, ആം ഐ റൈറ്റ്?
3: പ്രേമലു ഞാനും അടങ്ങുന്ന ഒരു സുഹൃത്ത് സംഘം പഴയകാല കൺവെൻഷണൽ മാരേജ് സിസ്റ്റങ്ങളിൽ താല്പര്യപ്പെടാത്തവരാ. ഒരു ഡിസിഷൻ എടുക്കും മുമ്പ് സ്വയം ബോധ്യപ്പെടണം എന്നാ ഞങ്ങളുടെ സ്റ്റാൻഡ്. അതിനുവേണ്ടി തന്നെയാണ് നേരിട്ട് വന്നത്.
5: ഈ കൊച്ചിന് വീട്ടിലാരും ഇല്ലയോ? അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉത്തരവാദികളായിട്ടില്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ രക്ഷിതാക്കൾ പങ്കെടുക്കുന്ന ചടങ്ങിലാ ഇങ്ങനെ ഈ വിധ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാറുള്ളത്.
4: സോ പിറ്റി ഓൺ ദിസ് കൺട്രി ഫെലോ. വസന്ത്, യു ഡീൽ വിത്ത് മിസ്റ്റർ അഭിലാഷ് ഒള്ളി, റൈറ്റ്? നമ്മൾ അയാളെ കാണാനായിട്ടാ വന്നത്.
0: എടാ കൊച്ചിയർക്ക, എടാ കൊച്ചിയർക്ക, അഭിമോൻ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ.
3: അങ്കിൾ, ഞങ്ങൾക്ക് അല്പം പ്രൈവസി.
4: സി മിസ്റ്റർ ശങ്കർ അങ്കിൾ, ഞങ്ങൾ ആരെയും കൂട്ടാതെ വന്നത് വി പ്രഫർ ആൻ എക്സ്ക്ലൂസീവ് ടോക്ക് വിത്ത് മിസ്റ്റർ അഭിലാഷ്.
3: അഭിലാഷും ഞങ്ങൾ മാത്രമുള്ള ഒരു ഡിസ്കഷനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. അങ്കിൾ, പേരൻസ് ഇതിൽ ആവശ്യമില്ല.
2: അതെ അതെ അതെ അതെ, ദേ മോളെ അഭിമോന്റെ മുറി ദേ ആ കാണുന്നതാ. സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ റൈറ്റിലുള്ളത്. നമുക്കേ ചായയോ കോഫിയോ കഴിച്ചിട്ട് സംസാരിക്കാം, എന്താ അഭിപ്രായം? അങ്ങനെയല്ലേ ഒരു പതിവ്?
4: നോ നെയ്ബർ അങ്കിൾ, ഇവിടുത്തെ ആന്റി ഉടനെ വരുമെന്നല്ലേ പറഞ്ഞത്? ഹൗസ് ഹോസ്റ്റ് ആന്റി അല്ലേ, വന്നോട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ടീ ആകാം.
0: ഓ അങ്ങനെയാകാം, അഭിയെ ഞാൻ കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വരാം. ഷടാ, ഈ കമല എവിടെ പോയി കിടക്കുകയാണോ എന്തോ.
3: പ്രേമു, നമുക്ക് ആ സിറ്റ് ഔട്ടിൽ ഇരിക്കാം.
4: ശങ്കർ അങ്കിൾ, ഞങ്ങൾ ദാ പുറത്തിരിക്കാം, മിസ്റ്റർ അഭിലാഷ് അങ്ങോട്ട് വന്നോട്ടെ.
0: ഓ ഓ ശരി.
6: ഇത് എന്തോ നീ ഇടപാട് ബാലൻ സാറേ, ഞങ്ങളുടെ നാട്ടിലെങ്ങാനോ ഇത്തരം ഏർപ്പാടുകളെങ്കിലേ. സലാം, ഗുഡ് ബൈ പറഞ്ഞു വിട്ടേനെ.

0: അങ്ങനെയല്ല സുഹൃത്തെ, പുതിയ തലമുറ വളരെ വേഗത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. നമ്മൾക്ക് ചിലപ്പോൾ അതിശയങ്ങളായി തോന്നാം. അതൊക്കെ ലോകപരിചയവും അനുഭവ പാഠങ്ങളും വെച്ച് നോക്കുമ്പോൾ അവരോടൊപ്പം ഒത്തുചേർന്ന് പോകുന്നതാണ് നമുക്കും നല്ലത്.
1: ഈ വീട്ടിലായിപ്പോയത് ആ പെണ്ണിൻ്റെ ഭാഗ്യം. ബാലൻ സാറേ, ഞാനും 10ാം ക്ലാസ്സും പാസ്സായി പോളിയും ഒരു കൊല്ലം പഠിച്ചതാണ്. അത്യാവശ്യം ഇംഗ്ലീഷ് എനിക്കും മനസ്സിലാവും.
2: ആ കൂടെ വന്ന ഒരുത്തി അത്ര ശരിയല്ല.
0: എന്താ എന്ത് പറ്റി അങ്ങനെ തോന്നാൻ?
2: അവളെ ഒരു കൺട്രി വിളി. അവളുടെ ആരെങ്കിലും ആയിരിക്കും കൺട്രി
0: അല്ല പിന്നെ. നിങ്ങളൊരു കാര്യം ചെയ്യും, അഭിമോനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ആ ചെല്.
1: സാറിനും വെപ്രാളം കയറിയോ? അകത്ത് ഒന്ന് നോക്കട്ടെ.
3: വെൽക്കം മിസ്റ്റർ അഭിലാഷ്.
4: ഹായ്.
3: ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ ഞങ്ങൾ താങ്കളെ വിളിക്കാതെ നേരിട്ട് വന്നത്. ഞാൻ പ്രേമലത, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്. ഇതാണ് താങ്കളുടെ പ്രപ്പോസ്ഡ് വസന്തകുമാരി മേനോൻ. ഞങ്ങൾ വസന്ത് എന്ന് വിളിക്കും. അഭിലാഷിനും അങ്ങനെ തന്നെ വിളിക്കാം.
5: വസന്ത് എന്ന് വിളിക്കുന്നതാ എനിക്കിഷ്ടം. അഭിലാഷിന്റെ മുഴുവൻ പേര് അമ്മയുടെ പേരും ചേർത്താണ് അല്ലേ? പ്രൊഫൈലിൽ കണ്ടിരുന്നു.
6: അതെ, അമ്മയുടെ സർക്കിളിലുള്ളവരെല്ലാം മക്കളുടെ പേരിനൊപ്പം അമ്മമാരുടെ പേരാണ് ചേർത്ത് ഒഫീഷ്യൽ ആക്കിയിരിക്കുന്നത്. എൻ്റെ പേര് അഭിലാഷ് കമലാക്ഷി എന്നാണ് രജിസ്റ്ററിലുള്ളത്. വീട്ടിൽ അഭി എന്നും കുട്ടനെന്നൊക്കെ വിളിക്കും.
3: മിസ്റ്റർ അഭിലാഷ്, താങ്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1998 ആണല്ലേ?
6: അതെ, 98 ജൂൺ 14.
3: താങ്കളും ഞാനും വസന്തും ഒക്കെ ജനറേഷൻ സെഡ് ജെൻസി വിഭാഗത്തിൽ പെടുന്നവരാണ്. അതിന്റെ അർത്ഥം നമ്മളൊക്കെ സംതിങ് സ്പെഷ്യൽ ആൾക്കാരാണെന്ന്. സാധാരണ അൽഗോരിത പ്രമാണത്തിലുള്ള സംസാരം ഒഴിവാക്കി അൽഗോസ് ബീക്കാവും നമ്മളൊക്കെ പ്രിഫർ ചെയ്യുന്നത്.
5: ജെൻസി കാലഘട്ടത്തിലെ കോഡ് ഭാഷകളും നമ്മളുടെ ഇടയിൽ നടത്തേണ്ട കോൺവെർസേഷണൽ ഫ്രേസുകളും ഒക്കെ പബ്ലിക്കിനിടയിൽ സാധാരണയായി ഉപയോഗിക്കും. മറ്റുള്ളവരത് മനസ്സിലാക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല, താല്പര്യവും ഇല്ല.
3: ഓരോ 2 പതിറ്റാണ്ട്, അതായത് 20 വർഷം വീതം പിന്നിടുമ്പോൾ പുതിയ പരിഷ്കാരങ്ങളും താരിഫുകളും നാട്ടിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതിനൊപ്പം നമ്മളും അപ്ഡേറ്റഡ് ആയിട്ടല്ലേ പറ്റൂ, റൈറ്റ്?
5: അതായത് ഒരിക്കലും മോണോലോഗിക് ആവില്ല നമ്മൾ. ടോക്കിംഗ് മീഡിയത്തിന് മാറി മാറി വരുന്ന ജെൻസി സ്ലാങ്ങിൽ നല്ല ബോധ്യമുണ്ടാകണമെന്ന് സാരം. തികച്ചും പ്രസന്റ് വേർഷൻ, എന്നും ചൂടെ.
6: ഒരു കല്യാണം കഴിക്കുന്നതിനാണോ ഇത്രയേറെ സൈദ്ധാന്തിക ബോധ്യമൊക്കെ വേണമെന്ന് ശടിക്കുന്നത്? ഈ മോണോയും സ്റ്റീരിയോയും ഒക്കെ സാധാരണക്കാരുടെ ജീവിതത്തിൽ വേണോ?
5: തീർച്ചയായും വേണ്ടേ. നമ്മൾ ഒന്നു ചേരുമെങ്കിൽ എന്നെ സ്വാധീനിക്കാവുന്ന റിസ്ക് താങ്കൾക്കുണ്ടോ എന്ന് ഞാൻ ഇവാലുവേറ്റ് ചെയ്യും. അതുണ്ടാവണം.
6: മനസ്സിലായില്ല.
3: സുഹൃത്തിന് ജീക്ക കുറവാണല്ലേ, ഒന്നുകൂടി വിശദീകരിച്ച് കൊടുത്തേ വസന്ത്.
5: ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 2023 വേർഡ് ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്ത പദമാണ് റിസ്. RIZZ. താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു.
6: ഇല്ല, PhD ഓപ്പൺ ഡിഫൻസിൽ ഡിക്ലെയർ ചെയ്യാൻ പോലും ഇത്രയും കൊനഷ്ട പിടിച്ച ചർച്ച ഉണ്ടായിട്ടില്ല. ആ, എന്തായാലും ഇന്റർവ്യൂ തുടരട്ടെ, ഞാനിരുന്നു തരാം.
3: ഡോക്ടറേറ്റ് ലഭിച്ചോ?
6: ആ, അടുത്ത ആഴ്ച സർട്ടിഫൈ ചെയ്യും.
5: സി അഭിലാഷ്, നമ്മൾ റിസിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നല്ലോ. കരിസ്മ, ഒരാൾക്ക് മറ്റൊരാളെ ആകർഷിക്കുവാനുള്ള ശേഷി, അത് കേട്ടിട്ടുണ്ടല്ലോ?
6: അറിയാം, പറഞ്ഞോളൂ.
5: ആ പദം കരിസ്മ, കരിഷ്മയുടെ മധ്യത്തിൽ നിലകൊള്ളുന്ന റിഷ് എന്ന സംജ്ഞയിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതാണ് റിസ്.
3: മിസ്റ്റർ അഭിലാഷിന് ഇറിറ്റേറ്റഡ് ആയോ ഈ സബ്ജക്ട് ചോദ്യങ്ങൾ?
6: ഹേയ്, ഞാൻ പരിഭവിക്കുകയല്ലോ, സഹകരിക്കുകയല്ലേ വേണ്ടത്.
2: ആണ്ടേ, ഇതാ ഏതായാലും ഇത്ര വെള്ളം കുടിച്ചോണ്ട് സംസാരിച്ചിരിക്കും.
6: ആ, അത് ആശ്വാസമായി. ഞാൻ ചേട്ടനെ വിളിക്കാനൊരുങ്ങിയായിരുന്നു, ഒരു ഗ്ലാസും കൂടി തന്നോളൂ.
2: ഞാൻ മനസ്സിലാക്കി കൂട്ടാ, എവര് തന്നെ വെള്ളം കുടിപ്പിച്ചേ അടങ്ങുമെന്ന്.
3: സി മിസ്റ്റർ കൊച്ചു, ഞങ്ങളുടെ ഡിസ്കഷൻ നടക്കുമ്പോൾ ട്രസ്പാസ് ചെയ്യരുത്. നോക്ക് ചെയ്ത് പെർമിഷൻ വാങ്ങിയ കടന്നു വരാവൂ, ഓക്കെ?
2: ഓ, ഇനി അങ്ങനെ കൊട്ടിയേച്ചേ വരൂ. അവളോ ഒരു കൊച്ചുകുളി ഇവിടുന്ന് കെട്ടിയെടുത്ത്.
5: അപ്പോ അഭിലാഷ് ഡിഗ്രി തൂക്കിയല്ലോ അല്ലേ?
6: സിൻഡിക്കേറ്റ് അപ്രൂവലായി ഡിഗ്രി അനൗൺസ് ചെയ്യാതെ എങ്ങനെയാണ് പേരെഴുതി തൂക്കുന്നത്?
3: ഓ ഷെയിം, താങ്കൾ ഉദ്ദേശിക്കുന്ന ബോർഡ് തൂക്കലല്ല ഞങ്ങളുടെ തൂക്കി.
6: ആ വാക്കും കാലഹരണപ്പെട്ടോ?
3: ഒരു എഫേർട്ട് പൂർണ്ണ വിജയത്തിലെത്തി എന്ന റിസൾട്ടാണ് അല്ലെങ്കിൽ അനുഭവമാണ് തൂക്കി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ജെൻസി നിഘണ്ടുവിൽ അതാണ് അതുകൊണ്ട് സപ്ലിമെന്റ് ചെയ്യുന്നത്.

0: റൈറ്റ്?
1: ഐ ക്യു, ജി കെ, ജെൻ സി, ജെൻ ഗ്യാപ്, ഹോ ആകെ കൺഫ്യൂഷൻ ആക്കോലോ.
2: അഭി, അഭി എന്നാണ് ഞാൻ തുടർന്ന് വിളിക്കുക. നമ്മൾ തമ്മിൽ കാണുമ്പോൾ പാട്ട് പഠിച്ചിട്ടുണ്ടോ, ഡാൻസ് കളിക്കുമോ, തയ്യൽ അറിയാമോ, പാചകം ചെയ്യാറുണ്ടോ തുടങ്ങിയ പരമ്പരാഗത പെണ്ണുകാണൽ ചോദ്യങ്ങൾ റിവേഴ്സ് അടിക്കുമെന്നാണോ കരുതിയത്?
0: മിസ്റ്റർ അബി, നമ്മുടെ പുലരികൾ ഏറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കിയാണ് ഉദിക്കേണ്ടത്. യു ഓൾസോ പ്ലീസ് കോർപ്പറേറ്റ് വിത്ത് അസ്.
2: വി ബോത്ത് ബിലോങ് ടു ജെൻസി കമ്മ്യൂണിറ്റി. അപ്ഡേറ്റഡ് ആയാലേ ഡെസ്റ്റിനേഷനിലെത്തൂ.
1: എന്റെ സുഹൃത്തെ, ഇത്തരം ഭാഷയും കോഡുകളും ഒന്നും എനിക്ക് വശമില്ല, പരിചയിച്ചിട്ടുമില്ല. സാധാരണ ജീവിതം നയിച്ചു പോകാനുള്ള വിദ്യാഭ്യാസവും പരിശീലനങ്ങളും നേടി വരുന്നു. അതിലത്യാവശ്യം പ്രാപ്തിയൊക്കെ കൈവരിച്ചിട്ടുമുണ്ട്. നിങ്ങളുടെ പാണ്ഡിത്യ ശ്രേണിയിൽ പെടാനുള്ള വശങ്ങളൊന്നും എനിക്കറിയില്ല. നിങ്ങളുടെ വൈവിൽ ഞാൻ ചിലപ്പോൾ നോട്ട് അത്യുത മാർക്കായേക്കാം.
2: അഭി, ബി കൂൾ, കൂൾ ഡൗൺ. സി, മാരേജിന് മുൻപ് ഒരു ഗ്യാപ്പ് ലഭിക്കുന്നുണ്ട്, ഒരു കൂളിംഗ് പീരീഡ്. ആ ടൈം കൊണ്ട് ഒന്ന് അപ്ഡേറ്റഡ് ആവാൻ ശ്രമിക്കണം. അത് വേണം. യു കെൻ ഇംപ്രൂവ്, ഷുവർ.
3: ജെൻസി വെഡ്ലോക്ക് നാടകം ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന ഹരികുമാർ വാലേത്ത്. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശങ്കരേട്ടൻ, വക്കം ബോബൻ, ബാലകൃഷ്ണൻ, പാറശാല വിജയൻ, കമലാക്ഷി, ലാലിയമ്മ അഗസ്റ്റിൻ, അംബികാദേവി, ഇന്ദുലേഖ കെ, അഭിലാഷ്, ആരോമൽ എസ് എസ്, കൊച്ചുചെറുക്കൻ ബൈജു മുത്തുനേശൻ, വസന്ത് മേനോൻ, ആർഷ ഭാരതി, പ്രേമലു, ഹർഷ തമ്പി, പ്രൊഫസർ വർമ്മ, ദേവരാജൻ, മംഗളൻ, രജു കോലിയക്കോട്. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ നാടകത്തിന്റെ അവസാന ഭാഗം അടുത്ത വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:02 കേൾക്കാം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്പുറം വരികൾ എഴുതി ജോൺസൺ ഈണമിട്ട യേശുദാസും ചിത്രയും പാടിയത് ചിത്രം കുടമാറ്റം.

0: അതെ, ഈ E20 യെ കുറിച്ച് എന്താണ് ഇത്ര കൺഫ്യൂഷൻ?
1: എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. E20 യെ ഓട്ടോമോട്ടീവും ഫ്യുവൽ ടെസ്റ്റിംഗ് എക്സ്പേർട്സും എക്സ്റ്റൻസീവ്ലി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അബ്നോർമൽ എഞ്ചിൻ വെയർ ഒന്നും തന്നെ ഒബ്സർവ് ചെയ്തിട്ടില്ല. ഫ്യുവൽ സിസ്റ്റം മെറ്റീരിയൽസും E20 കമ്പാറ്റബിലിറ്റിക്കായി ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലിയർ ആണ്, E20 മൂലം എഞ്ചിൻ നോക്കിംഗ് കുറയുന്നു. ഹൈ ഒക്ടേൻ വാല്യൂ ഉള്ളതുകൊണ്ട് പിക്കപ്പും ബെറ്റർ ആണ്.
0: അപ്പോൾ നോ കൺഫ്യൂഷൻ, ഓൺലി കോൺഫിഡൻസ്.
1: ഭാരത സർക്കാർ സംരംഭങ്ങളായ എന്ന വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: യൂസഫ് അലി കേച്ചിയുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം. യേശുദാസ് പാടിയത് ചിത്രം കരുമാടിക്കുട്ടൻ.

0: ഈ നവരാത്രിയിൽ വീട്ടിൽ പുതിയ ഗാഡ്ജറ്റുകളും കൂടെ വൻ സമ്മാനങ്ങളും വരാൻ വലിയ യോഗമുണ്ട്.
1: അതെങ്ങനെയാ തിരുമേനി?
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് നവരാത്രി ഫെസ്റ്റ് EMI ബെസ്റ്റ് 000 1 EMI ഓഫ് സ്കീമുകളിൽ വീട് അപ്ഗ്രേഡ് ചെയ്യാം. ഓരോ ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങളും കൊമ്പൻ ഓഫറിൽ 5000-ലധികം വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നേടാം. ഏത്? പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ തിരൈപ്പൂക്കൾ കേൾക്കാം. ആദ്യ ഗാനം വൈരമുത്തു വരികൾ എഴുതി എ ആർ റഹ്മാൻ ഈണം പകർന്ന് ഉണ്ണികൃഷ്ണനും ചിത്രയും പാടിയത്. ചിത്രം കറുത്തമ്മ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: എസ് എ രാജ്കുമാർ സംഗീതം നിർവഹിച്ച് ഹരിഹരനും മഹാലക്ഷ്മിയും പാടിയത് ചിത്രം പ്രിയമാനവളെ.

തിരയ്പൂക്കളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വൈരമുത്തു വരികൾ എഴുതി എ ആർ റഹ്മാൻ ഈണം പകർന്ന്, എസ് പി ബാലസുബ്രഹ്മണ്യവും സ്വർണലതയും പാടിയത്. ചിത്രം ഇന്ത്യൻ.

0: നമസ്കാരം. ഹലോ പ്രിയഗീതം, രാജീവ് ആലങ്കലാണ് സംസാരിക്കുന്നത്. ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: എന്റെ പേര് കോമളെന്നാണ്. ഞാൻ അവണാവി എന്ന് പറഞ്ഞ സ്ഥലമാണ്, കാഞ്ഞടംകുളത്തിനടുത്താണ്.
0: ചേച്ചി എന്താ ചെയ്യുന്നേ?
1: ഞാൻ വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാവുമ്പോ ഒരുപാട് പാട്ട് കേൾക്കാനുള്ള ഒരുപാട് നല്ല അവസരങ്ങളും സമയമുണ്ട്. പ്രത്യേകിച്ച് റേഡിയോ എവിടെയാ ഇരിക്കുന്നത്? പിന്നെ അടുക്കളയിലാണോ?
1: ഇല്ല ഇല്ല, ഞാൻ അടുക്കളയുടെ ഡൈനിങ് ടേബിളിന്റെ അടുത്ത്.
0: നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട്?
1: എനിക്ക് മൂന്ന് മക്കളുണ്ട്, ഭർത്താവ് മരിച്ചു, മൂന്ന് മക്കളും കല്യാണം കഴിഞ്ഞ് മൂന്നാളത്തായിട്ട് താമസിക്കുന്ന. ഞാനിപ്പം
0: ഒറ്റയ്ക്കാണ്. ആര് പറഞ്ഞു? റേഡിയോ ഇല്ലേ?
1: മോന്റെ കൊച്ചു വന്ന് രാത്രി കിടക്കും.
0: ഞാനും

0: റേഡിയോയും കൂടെ താമസിക്കണം എന്ന് പറയണം.
1: നമുക്ക്
0: വേണമെങ്കിൽ പറയാം അതൊരു ഭൗതിക വസ്തുവാണെന്ന്, പക്ഷേ അതിലൂടെ ഒഴുകി വന്ന പലതുമാണ് നമ്മളെ രൂപപ്പെടുത്തിയത്.
1: നല്ല പരിപാടികൾ.
0: അതെ അതെ, നമ്മള് ഭാവനയോടെ നമുക്കിനിയും ജീവിക്കണം എന്ന് തോന്നിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ. പിന്നെ മൃഗശാലയ്ക്കടുത്ത് തത്തയുടെ ഒരു കൂടുണ്ടായിരുന്നു കേട്ടോ, ആഹാരം കൊടുക്കുന്നതിനിടയ്ക്ക് തത്തയുടെ കൂടടയ്ക്കാൻ മറന്നുപോയി. അപ്പൊ അടുത്തിരുന്ന് മൂങ്ങ പറയുകയാണ്, നിന്റെ കൂട് തുറന്നു കിടക്കുകയാണ്, എങ്ങോട്ടെങ്കിലും ഓടിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ തത്ത പറഞ്ഞു, കൂട് തുറന്നു കിടക്കണ കാര്യം എനിക്കറിയാം, പക്ഷെ എനിക്ക് ചിറകുള്ള കാര്യം ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പൊ ചിറക് ഓർമ്മിപ്പിക്കുന്നതാണ് പാട്ടുകൾ. നമ്മളെ പോലുള്ള കേവലരായ, സാധാരണക്കാരായ, പാവങ്ങളായ നമ്മളെ പോലുള്ള ഒരുപാട് പേർക്ക് ആയിരം ചിറകുകളുണ്ടെന്ന് ഓർമ്മപ്പെടുത്താൻ ഒരു പാട്ട് മതി.
1: നല്ല പാട്ടുകളൊക്കെ.
0: അതെ അതെ, ഏത് പാട്ടാണ് നമുക്ക് വേണ്ടത്? ചട്ടക്കാരി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു കേട്ടോ, ചട്ടക്കാരി. പഴയ സിനിമ 74 എനിക്ക് അന്ന് 1 വയസ്സാണ് പ്രായം. എനിക്ക് 36 വയസ്സായപ്പോ ചട്ടക്കാരി വീണ്ടും ഇറങ്ങി. ലക്ഷ്മിയും മോഹനും അഭിനയിച്ച പഴയ ചട്ടക്കാരി വീണ്ടും ഷംന കാസിം ലക്ഷ്മിയുടെ റോളിൽ അഭിനയിച്ചു. ആ പഴയ കാലത്തെ ആ സംവിധായകൻ സേതുമാധവൻ സാറിന്റെ മകൻ സന്തോഷ് സേതുമാധവൻ അത് വീണ്ടും സംവിധാനം ചെയ്തു ചട്ടക്കാരി. ആദ്യ സിനിമയിലാണ് മന്ദസമീരനിൽ ആ പാട്ടൊക്കെ ഉള്ളത്. വയലാർ എഴുതിയ ആ മനോഹരമായ പാട്ടുകളുടെ സിറ്റുവേഷനിൽ ഏകദേശമൊക്കെ എഴുതി ഒപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനത്തെ ഒരു പാട്ടാണ് രണ്ടാമത്തെ ചട്ടങ്കാരിയിലെ ശ്രേയ ഘോഷാൽ പാടിയ ജൂലിയുടെ ധർമ്മസങ്കടങ്ങൾ നിറച്ച പാട്ട്, നിലാവേ നിലാവേ നീ മയങ്ങല്ലേ, എം ജയേന്ദ്രന്റെ ഈണമാണ്. ശ്രേയ ഘോഷാലിനോടൊപ്പം സുദീപ് കുമാറും അത് ആ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോ ഞാൻ താമസിക്കുന്നത് വയലാറിന്റെ അയൽ ഗ്രാമമായ കടക്കരപ്പള്ളി എന്ന സ്ഥലത്താണ്, ചേർത്തലയിൽ. അപ്പൊ പണ്ട് വയലാർ എഴുതിയ ഒരു സിനിമ വീണ്ടും ഉണ്ടായപ്പോ ചട്ടക്കാരി എന്ന പേരിൽ തന്നെ വീണ്ടും ഉണ്ടായ അതേ കഥ, അതേ കഥാപാത്രങ്ങള്, ഏകദേശം അതേ ഗാന സന്ദർഭങ്ങള്. അപ്പൊ വീണ്ടും എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത് വല്ലാത്തൊരു സുഹൃതമായും പുണ്യമായും ഒക്കെ ഞാൻ കരുതാറുണ്ട്
1: എപ്പോഴും.
0: അതിലെ ആ നിലാവേ നിലാവേ നീ മയങ്ങല്ലേ എന്നാ പാട്ട് നമുക്ക് കേൾക്കാം.
1: നല്ല പാട്ട്.
0: ഹലോ പ്രിയതത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം.
1: സംസാരിക്കാൻ പറ്റിയാലും സന്തോഷം.
0: ശരി ശരി, സന്തോഷം.

0: ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഒരുപാട് പ്രശസ്തരായ സംഗീത സംവിധായകരുമായിട്ട് ജോലി ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർജുനൻ മാഷ് തൊട്ടിങ്ങോട്ട് നാടകത്തിൽ വളരെ പ്രഗത്ഭരായ ആൾക്കാർ. കാസറ്റ് രംഗത്താണെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമിയും ജയ വിജയും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥും എം ജി രാധാകൃഷ്ണ സാറുമൊക്കെ ഉൾപ്പെടെയുള്ള മഹാന്മാർ. സിനിമയിലാണെങ്കിൽ വിദ്യാസാഗറും എം ജയേന്ദ്രനും ഔസേപ്പച്ചനും മോഹൻ സിത്താരയും ബിജിപാലും ഗോപിസുന്ദറും, അങ്ങനെ വളരെ പ്രഗത്ഭരായ സംഗീത സംവിധായകർ. എ ആർ റഹ്മാനുമായിട്ട് വള്ളവ് എന്ന ആൽബത്തിൽ സഹകരിക്കാനുള്ള ഭാഗ്യം. ആകാശ ഗോപുരത്തിൽ ജോൺ ആൾട്ട്മാൻ എന്ന ടൈറ്റാനിക്കിൻ്റെ സംഗീത സംവിധായകനോടൊപ്പമൊക്കെ. ഓരോ സംഗീത സംവിധായകരും ഓരോ ഫ്ലേവറുകളാണ്. എല്ലാവരും നമ്മളെ സ്നേഹപൂർവ്വമാണ് പരിഗണിച്ചത്, ബഹുമാനത്തോടെയാണ് സമീപിച്ചത്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പമൊക്കെയുള്ള പാട്ടെഴുത്ത് ജീവിതം വളരെ സ്നേഹത്തോടെയും വളരെ ആത്മഹർഷത്തോടെയും ഒക്കെയാണ് ഞാൻ ഓർക്കാറുള്ളത്.
2: ഹലോ.
1: ഹലോ പ്രിയത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
2: ഞാൻ ചിറയങ്കിൽ നിന്ന് വിജയകുമാറാണ് വിളിക്കുന്നത്.
1: ഓ, പ്രേം നസീർ സാറിന്റെ നാട്ടിൽ നിന്നല്ലേ വിളിക്കുന്നത്?
2: ആ, പ്രേം നസീർ സാറിന്റെ നാട്, അതാണ് നമ്മുടെ മേൽവിലാസം.
1: പിന്നെ
2: അതാണ് മേൽവിലാസം.
1: ഒരുപാട് ഐ എ എസുകാരും ഒരുപാട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ഒത്തിരി പണക്കാരും ജീവിച്ച നാട്ടിൽ ഒരു കലാകാരന്റെ പേരിലെ ആ നാട് അറിയപ്പെടും.
2: പ്രേം നസീറിന്റെ നാടായത് കൊണ്ട് ഞാൻ ഒത്തിരി അഹങ്കാരത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ചിറയങ്കിൽ
1: അതാണ്,
2: അത് നമുക്ക് അഭിമാനമാണ് സർ.
1: അദ്ദേഹം
2: അത് വലിയൊരു പ്രസ്ഥാനമാണ് സർ. മലയാള സിനിമയാണ്,
1: മലയാള സിനിമയിലെ ഏറ്റവും ഏറ്റവും നിഷ്കളങ്കനായ മനുഷ്യനായിരുന്നു
2: സർ. മലയാള സിനിമയിൽ എന്നാൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും നിഷ്കളങ്കനായ മനുഷ്യനായിരുന്നു. മലയാള സിനിമയെ ഇത്രയും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന അതും ഒറ്റയ്ക്ക്.
1: തീർച്ചയായിട്ടും
2: മാത്രമാണ് സർ.
1: തീർച്ചയായിട്ടും
2: മലയാള സിനിമയിലെ ഏറ്റവും സുന്ദരനായ നടൻ,
1: ഏറ്റവും സുന്ദരനായ
2: അദ്ദേഹത്തിന്റെ നാട്ടിൽ ജനിക്കാൻ കഴിഞ്ഞത് ഭാഗ്യവും സന്തോഷവുമാണ് നമുക്ക്.
1: ഏത് പാട്ടാണ് നസീർ സാറിന്റെ?
2: എനിക്ക് അല്ല, ഇപ്പൊ എനിക്ക് ഞാൻ ആവശ്യപ്പെടുന്ന പാട്ടെന്ന് പറയുന്നത് ഈ ജീവിതം ഒരു പാരാവാരം ഹിന്ദുന്ദ്രവാരം എന്നൊരു പാട്ടുണ്ടല്ലോ. ആ, ഇപ്പൊ ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് കേൾക്കാൻ വേണ്ടി.
1: ആ പാട്ട് പണ്ട് തൊട്ടേ ഇഷ്ടപ്പെട്ട പാട്ടാണ് അല്ലേ?
2: പണ്ട് തൊട്ട് ഇഷ്ടപ്പെട്ടല്ല സാറ, ജീവിത അനുഭവങ്ങളിൽ കൂടി അത് ഇഷ്ടപ്പെടേണ്ടി വന്ന ഒരു മനുഷ്യനാണ് ഞാൻ.
1: ഓരോ പാട്ടും ചില അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് കൂടുതൽ മിഴിവുള്ളതായിട്ട് തോന്നും
2: തന്നെ സാർ. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഈ പാട്ടാണ് ഇഷ്ടം.
1: ജീവിതം ഒരു പാരാവാരം തന്നെയാണ്
2: തന്നെ സാർ. അത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും.
1: അതെ അതെ അതെ. ഞാൻ ആകാശവാണിക്ക് വേണ്ടി ഒരു ലളിതഗാനം പണ്ട് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്. മുരളി സിത്താരയാണ് അതിന്റെ സംഗീതം. അറിയുമ്പോൾ തീരുന്ന അനുഭവ കഥയുടെ നിറവാർന്ന പേരാണ് ജീവിതം എന്നാണ് തുടക്കം.
2: സന്തോഷം സാർ, സന്തോഷം.
1: അറിഞ്ഞു കഴിയുമ്പോൾ ജീവിതം തീർന്നു പോകും.
2: സത്യമാണ് സാർ, സത്യം. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിന് ശേഷമേ അവർ നമുക്ക് വേണ്ടി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, കഴിച്ച ത്യാഗങ്ങൾ, അനുഭവിച്ച ദുഃഖങ്ങൾ, ഇതൊക്കെ മക്കൾക്ക് മനസ്സിലാവുള്ളൂ.
1: അച്ഛനമ്മയും മടിയിലിരുത്തി ഓമനിക്കാൻ തോന്നുന്ന ഒരു സമയം ഇപ്പൊ നമുക്കുണ്ട്. പക്ഷെ അവര് നമ്മുടെ അടുത്തില്ല. എല്ലാവരുടെയും ഒരു വികാരം എന്താ അറിയാമോ, അവരെ ഇപ്പൊ കിട്ടിയിരുന്നെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചിട്ട് വിടാമായിരുന്നു. അവര് ജീവിച്ചിരുന്നപ്പോ പലതും അവരിൽ നിന്ന് അറിയാനോ അവർ പറഞ്ഞിട്ടും മനസ്സിലാക്കാനോ കഴിഞ്ഞില്ലല്ലോ എന്ന വേദനയുമായിട്ടായിരിക്കും എല്ലാ മക്കളും ജീവിച്ചത്.
2: പറഞ്ഞിട്ടും മനസ്സിലാകില്ലല്ലോ എന്നുള്ള ആ വേദനയോട് കൂടിയാണ് ഇപ്പൊ ജീവിക്കുന്നത്.
1: അതെ അതെ. അല്ല, അതെല്ലാവരിലും ഉള്ളതാണ്. കാര്യം നമുക്ക് നമ്മുടെ പ്രായത്തിന്റെയോ നമ്മുടെ പക്വതയില്ലായ്മയുടെയോ ഒക്കെ പ്രശ്നമാണ്. നമ്മൾ അച്ഛനും അമ്മയാവുമ്പോഴേ ഇതൊക്കെ പിടികിട്ടുള്ളേ.
2: നഷ്ടപ്പെടുമ്പോഴേ അത് അറിയുള്ളൂ.
1: നമുക്ക് ആ പാട്ട് കേൾക്കാം, ജീവിതം ഒരു പാരാവാരം എന്ന പാട്ട്. വളരെ സന്തോഷം വിളിച്ചത് കേട്ടോ.

ഒരു പാട്ട് പുറത്തിറങ്ങിയ ശേഷം അത് വലിയ ഹിറ്റാകുമ്പോൾ സന്തോഷമുണ്ടോ എന്നൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. ഒരാളെ ഏറ്റെടുക്കുന്ന പാട്ട് ഏതാണെന്ന് എഴുതുമ്പോൾ ഒരാൾക്കും പറയാനാവില്ല. പക്ഷേ എഴുതിയതിന് ശേഷം ഒരു പക്ഷേ ആരും വിചാരിക്കാത്ത പല പാട്ടുകളും ജനം കൊണ്ടാടിയിട്ടുണ്ട്. ഇപ്പോൾ മല്ലു സിംഗിലെ എല്ലാ പാട്ടുകളും ഇത്രയേറെ ജനപ്രിയമാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. 10-30,000 ഭക്തിഗാനങ്ങൾ എഴുതിയ ചരിത്രത്തിൽ ഒരുപാട് ഭക്തിഗാനങ്ങൾ എഴുതിയെങ്കിലും ഈ സാമവേദം നാവിലുണർത്തിയ സ്വാമി എന്ന 25 വർഷം മുമ്പ് എഴുതിയ പാട്ട് ഒരു സിനിമാ പാട്ടിനേക്കാൾ ഹിറ്റാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒത്തിരി ലളിതഗാനങ്ങൾ എഴുതിയപ്പോഴും 30 വർഷം മുമ്പ് എഴുതിയ ഇഷ്ടമാണെന്ന് ആദ്യം ചൊല്ലിയതാരാണ് എന്ന പാട്ട് ഇപ്പോഴും ജനങ്ങൾ ഓർക്കത്തക്ക രീതിയിലാണോ എന്ന് വിചാരിച്ചല്ലോ എഴുതുന്നത്. റോമൻസിലെ പാട്ടുണ്ടല്ലോ അർത്തുങ്കല പള്ളിയിൽ, ആ പാട്ടേ സിനിമയുടെ ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അർത്തുങ്കല പള്ളി ഇവിടെ കിടക്കണു, റോമൻസിലെ കഥാപാത്രങ്ങൾ കിഴക്കൻ പ്രദേശത്തെ മലഞ്ചെരിവിൽ ജീവിക്കുകയാണ്. പടിഞ്ഞാറുള്ള പള്ളിയെക്കുറിച്ച് എഴുതേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ സിനിമയിലെ ഒരു ഗാനരീതാവിൻ്റെ സൂത്രമാണ്, എൻ്റെ അടുത്താണ് അർത്തുങ്കൽ പള്ളി, ആലങ്കൽ ജംഗ്ഷനിൽ നിന്നും അടുത്ത 3-ാമത്തെ ജംഗ്ഷനാണ് അർത്തുങ്കൽ പള്ളി. അപ്പം ഞാൻ എൻ്റെ നാടിനെ അടയാളപ്പെടുത്താൻ ഒരു സിനിമയെ ഉപയോഗിച്ചു, അതാണ് എൻ്റെ കൗശലം. അങ്ങനെ വലിയ വലിയ ആൾക്കാരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ഞാനത് പിന്തുടർന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഏത് പാട്ടാണ് ഹിറ്റാകുന്നത് എന്നൊന്നും നമുക്ക് പറയാനാവില്ല.

0: ഓർമ്മിക്കുന്നില്ല കേട്ടോ. പല ഗാനരചിതാക്കളും അവരുടെ പാട്ടുകൾ ഇങ്ങനെ കാണാപ്പാടം പറയുന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ടും. പക്ഷെ ഞാൻ പലതും രണ്ടാമത്തെ വരി ഓർക്കില്ല. കാര്യം എന്നിലൂടെ കടന്നുപോയി എന്നല്ലാതെ എന്റെയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നേ ഇല്ല. അതുകൊണ്ടാണ്
1: കുട്ടിക്കാലം മുതലേ ആരാധികയാണ്.
0: ചേച്ചി ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ?
1: ഞാൻ ഇന്ന് ചോദിക്കുന്നത് താലപ്പൊലി തൈലടി പടകം എന്നുള്ള ഒരു ഗാനമാണ്. അടിക്കം തിരുന്ന ആരോഗ്യക്ഷീമാൻ
0: ചിത്രത്തിലെ
1: ഇഷ്ടപ്പെട്ടി സാറ്
0: എഴുതി അല്ലേ.
1: എസ് പി വെങ്കടേഷ് സാറാണ് സംഗീതം. സാരേദാസത്തെ സാറിന്റെ പാട്ടുകളും കേൾക്കാറുണ്ട്, ഇഷ്ടമുണ്ട്. നല്ല പാട്ടുകളൊക്കെയായിരുന്നു.
0: നമുക്ക് ആ പാട്ട് കേൾക്കാം. ഗിരീഷേട്ടന്റെയും എസ് പി വെങ്കടേഷിന്റെയും പവിത്ര സ്മരണകൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് ഗാനഗന്ധർവന്റെ ശബ്ദം. അനശ്വര ഗാനങ്ങളിൽ കാലം ചേർത്ത് വയ്ക്കുന്ന പാട്ട്. നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: ഓക്കെ സാർ.

0: ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഒരു ഗാനത്തിന്റെ ജനപ്രീതി വരികളുടെയും സംഗീതത്തിന്റെയും മാത്രം ഗുണമേന്മയിൽ നിന്നാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് പല ഘടകങ്ങളാണ്. ജനപ്രീതിയിലെത്താൻ കാവാലം വള്ളംകളിൽ ജയിച്ചവരോട് പറഞ്ഞ ഒരു കവിതയുടെ മറുപടിയുണ്ട്. ജയിച്ചെന്നൊരുവട്ടം വീമ്പിളക്കും തുഴക്കാരെ, ജയത്തിന്റെ കയ്യടിയിൽ വിനീതരാകൂ എന്നാണ്. ജയിച്ചത് വള്ളംകളിയിൽ കരക്കാരാണോ തുഴക്കാരാണോ വള്ളം തച്ച തച്ചനാണോ, അതുമല്ല മോളിലെങ്ങോ മാഞ്ഞിരിക്കും വിശ്വശ്രുതി ചേർക്കുന്നവനാണോ വിധികർത്താവായി. കവാലം തന്നെ അവസാനത്തെ വരിയിൽ പറയുന്നുണ്ട്, ആരാകിലും എറിയും ആയിരം തുഴകൾ ഒറ്റ താളമാകണം എന്ന്. അപ്പോൾ എവിടെയോ ഇരുന്ന് ഞാൻ എഴുതിയ വരി ഏറ്റവും പ്രിയപ്പെട്ട സംഗീത സംവിധായർ ഈണത്തേൻ പുരട്ടി എന്നതുകൊണ്ട് മാത്രം ഹിറ്റാകണമെന്നില്ല. യേശുദാസിനെ പോലെയുള്ള ചരിത്ര പുരുഷന്മാർ നമ്മുടെ പാട്ട് പാടണം, അത് 100 ദിവസം ഓടിയ ഒരു സിനിമയിലുണ്ടാവണം. എന്നാലും ഓർക്കാത്ത പാട്ടില്ലേ? 100 ദിവസം ഓടിയ സിനിമയിലെ ഒരു പാട്ട് പോലും അറിയാൻ പാടില്ലാത്ത എത്രയോ പേരാണുള്ളത്. അപ്പോഴാണ് കഷ്ടിച്ച് ചിലപ്പോൾ 20ഓ 25ഓ ദിവസമൊക്കെ കഷ്ടിച്ച് ഓടിയ പടത്തിലെ പാട്ടൊക്കെ നമ്മൾ ഓർക്കുന്നത്, പുറത്തിറങ്ങാത്ത സിനിമയിലെ പാട്ട് ഓർക്കുന്നത്. എല്ലാ മനുഷ്യർക്കും ഒരു തലയെഴുത്തുണ്ടെന്ന് പറഞ്ഞതുപോലെ ഓരോ പാട്ടിനും തലയെഴുത്തുണ്ടെന്ന് മാത്രമേ അതിനൊരു മറുപടിയുള്ളൂ. നമസ്കാരം.
2: നമസ്കാരം.
1: ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ.
1: ആരാ സംസാരിക്കുന്നത്?
2: ശ്രീകല.
1: ശ്രീകല ചേച്ചി, പിന്നെ എവിടുന്നാ വിളിക്കുന്നത്?
2: നെടുമങ്ങാട്, തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട്.
1: ആ, നെടുമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വയലിനിസ്റ്റ് ഉണ്ട്, നെടുമങ്ങാട് ശിവാനന്ദ എന്ന് പറയും. ഇപ്പൊ നെടുമങ്ങാട് ശിവാനന്ദ സാറ് താമസിക്കുന്നത് ചേർത്തലയിലാണ്. അദ്ദേഹം അവിടെ സ്ഥിര താമസമാക്കി.
2: കൊച്ചുമക്കളൊക്കെ അവിടെ പഠിക്കാൻ പോയിട്ടുണ്ട്. പിള്ളേർക്ക് ഇപ്പൊ വലുതായപ്പോ പോണില്ല, വയലിലൊക്കെ പഠിക്കാൻ പോയിരുന്നു.
1: സുഖമായിരിക്കുന്നല്ലോ?
2: സുഖമായിട്ടിരിക്കുന്നു സാർ.
1: എന്ത് ചെയ്യുന്നു?
2: സാറിന് സുഖം തന്നെയല്ലേ?
1: സുഖമായിരിക്കുന്നു.
2: വീട്ടമ്മയാണ്.
1: വീട്ടമ്മ
2: വളരെ ചെറുതിലേ റേഡിയോ ആരാധകനും കൂടെ കൂടെ വിളിക്കുകയൊക്കെ ചെയ്യുന്നു. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ബ്രേക്ക് എടുത്ത് വെച്ചായിരുന്നു, വിളിക്കൊക്കെ ഇല്ല. പിന്നെ സാറിനെ കിട്ടിയത് ഒരു ഭാഗ്യം. കവിതകളാണ് സാർ എനിക്ക് ഭയങ്കര ഇഷ്ടം. വളരെ ചെറുതിലേ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ കവിതകളോട് ഭയങ്കര ആരാധന.
1: വളരെ സന്തോഷം.
2: മുരുകൻ കാട്ടാക്കടയിലേക്ക് കവിതയൊക്കെ കേൾക്കും. അപ്പൊ സാറാണെന്ന് പറഞ്ഞത് കൊണ്ട് സാറിന്റെ ഒരു പാട്ട് വെക്കാൻ വേണ്ടി
1: കേൾക്കാം. അത് മുരുകൻ കാട്ടാക്കടയുടെ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് മല്ലു സിംഗ് എന്ന് പറഞ്ഞ സിനിമയിലും ചട്ടക്കാരിയിലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് പാട്ട് എഴുതിയിട്ടുണ്ട്. ഈ വീട്ടമ്മമാരുടെ കൂട്ടുകാരിയാണ് റേഡിയോ.
2: രാവിലെ 6 മണിക്ക് കഴിക്കും സാർ.
1: നമ്മള് വീട്ടില് ഒറ്റയ്ക്കാണെന്ന് തോന്നലുണ്ടാവാത്ത റേഡിയോകാരനാണ്. എത്രയോ പേരാണ് വീട്ടിലേക്ക് കയറി വരുന്നത് റേഡിയോയിലൂടെ. അപ്പൊ ഏതായാലും പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് അറിഞ്ഞാൽ വലിയ സന്തോഷം. ഒരു പാട്ട്, ഭാര്യ 1 മക്കൾ 3 ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ യേശുദാസ് പാടിയ അച്ഛനെ കുറിച്ചൊരു മകൻ പാടുന്ന പാട്ട്, ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ. ഞാൻ എഴുതിയ പാട്ടുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. അത് യേശുദാസ് പാടി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അച്ഛനെ കുറിച്ചൊരു മകന് സമർപ്പണ ഗാനമാണത്.
2: വളരെ നല്ല സാർ.
1: അതെ അതെ,
2: പാട്ടി തന്നെ. ഞാൻ ഒരു ദിവസം അച്ഛന്റെ കാര്യം ഓർമ്മിക്കാത്ത ദിവസമില്ല.
1: ഇത് പാടിയ ഗാനഗന്ധർവനോട് കഴിഞ്ഞ ദിവസവും ഞാൻ അമേരിക്കയിലേക്ക് വിളിച്ചപ്പോ പറഞ്ഞു, ദാസേട്ടാ അച്ഛനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അച്ഛൻ പോയി കഴിയുമ്പോഴാണ്. അത് പറഞ്ഞപ്പോഴത്തേക്ക് 85 വയസ്സ് കഴിഞ്ഞ ഗാനഗന്ധർവൻ പോലും വിതുമ്പിപ്പോയി. കാര്യം എല്ലാവർക്കും മിസ് ചെയ്യും അച്ഛനും അമ്മയൊക്കെ, പക്ഷേ ജീവിച്ചിരിക്കുമ്പോ അവരുടെ വില മനസ്സിലാവുകയില്ല. അപ്പൊ ഏതായാലും വിളിച്ചതിൽ സന്തോഷം. നമുക്ക് എം ജയേന്ദ്രന്റെ ഈണത്തിൽ ഞാൻ എഴുതിയ, യേശുദാസ് പാടിയ രാജസേനൻ ചിത്രത്തിലെ ആ പാട്ട്, ഭാര്യ 1 മക്കൾ 3 എന്ന ചിത്രത്തിലെ ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ എന്ന ആ പാട്ട് കേൾക്കാം.

0: ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ചലച്ചിത്ര ഗാനവും നാടകഗാനവും ലളിതഗാനം തുടങ്ങിയവയുടെ രചനയിൽ വ്യത്യാസങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഓരോ മാധ്യമവും ഓരോ തരത്തിലും വ്യത്യാസം ആവശ്യപ്പെടുന്നുണ്ട്. നാടകഗാനത്തിന്റെ ഒരു ക്യാൻവാസ് അല്ലല്ലോ സിനിമയുടെ, ലളിതഗാനത്തിനതല്ല, ഭക്തിഗാനത്തിനതല്ല. ഓരോന്നിനും ഓരോ ശൈലിയുണ്ട്. പക്ഷേ ഒന്നും സ്റ്റേറ്റ്മെന്റ് ആവരുത് എന്നൊരാഗ്രഹമുണ്ട് എപ്പോഴും. കവിത എന്ന് പറയുന്നത് കാൽപ്പനികതയുടെ തേരിലേറി സഞ്ചരിക്കേണ്ട ഒന്നാണ്. എന്തു ഭംഗി നിന്നെ കാണാൻ എൻ്റെ ഓ മലയാളേ എന്ന് ആർക്കും എഴുതാം. പക്ഷേ യൂസഫലിക്ക് മാത്രം എഴുതാൻ കഴിഞ്ഞതാണ് അടുത്ത വരി, മകരസൂര്യനോമെനിക്കും മഞ്ഞുതുള്ളി പോലെ. അപ്പം അതുപോലെ ആർക്കും പറയാൻ കഴിയാത്ത എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിയണം എന്ന് ഏത് പാട്ടെഴുതുമ്പോഴും ചിന്തിക്കാറുണ്ട്. സാമവേദം നാവിൽ നടത്തിയ സ്വാമിയെ എന്ന പാട്ടിൽ സ്വാമിക്ക് പമ്പ ഒരു പൂണൂലാണെന്നും എൻ്റെ ആത്മാവ് ഒരു കോവിലാണെന്നും മഞ്ഞണി മാമലമേലെ കർപ്പൂരത്തിൻ്റെ കടലാണെന്നും ഒക്കെ എഴുതാൻ കഴിഞ്ഞതിൽ വല്ലാതെ അഭിമാനിക്കുന്നുണ്ട് ഞാൻ ഈ കാൽനൂറ്റാണ്ടിനിപ്പുറം ആ പാട്ട് പറഞ്ഞതിന് ശേഷം. ആദ്യത്തെ സിനിമയിൽ തന്നെ തിങ്കൾ നിലാവിൽ മാനത്തെ

0: മട്ടുപ്പാവിൽ സ്നേഹപ്പൂക്കാലം, മോഹങ്ങൾക്കെന്നും കൗമാരം എന്നെഴുതിയത് ഒരു കവിത അതിനകത്ത് വരാൻ ബോധപൂർവം ശ്രമിച്ചില്ലെങ്കിലും വന്നു എന്നുള്ളത് സന്തോഷിച്ചിട്ടുണ്ട്. പ്രിയതമേ ശകുന്തള എന്ന ആ പാട്ടിൽ ഓർമ്മകളെല്ലാം ചന്ദന വിരലിൽ മോതിരമായി അണിയാമെന്ന കാളിദാസ കവിതയിലെ ആ മൂല്യം അടയാളപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കൊതിയോടെ കാത്തിരിക്കാമെന്ന ആ പാട്ടിൽ വൃശ്ചികക്കാറ്റ് പോലെ അച്ഛനെന്നെ തലോടിയാൽ ഞാനൊരു പിച്ചകപ്പൂവായി ഉണരാം എന്നെഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. അർത്തങ്കല പള്ളിയിൽ എന്ന പാട്ടിൽ ദൈവത്തിൻ്റെ കുഞ്ഞാടിനോടൊപ്പം ജീവിത കുന്നുകയറാമെന്നും ശലമോൻ്റെ മുന്തിരിത്തോപ്പിലെ കീർത്തനക്കാറ്റായി ചുറ്റിപ്പറക്കാമെന്നും അതുപോലെ തന്നെ വീടായ വീടുകൾ ഓരോന്നും വ്യഞ്ചരിച്ച് നമ്മെ പുതുക്കാമെന്നും ഒക്കെ എഴുതിയിട്ടുണ്ട്. വ്യഞ്ചരിക്കുമ്പോൾ വീടല്ല പുതുക്കപ്പെടുന്നത്, പുരോഹിതനാണ്. പാട്ട് കേൾക്കുമ്പോൾ ഓരോ കേൾവിക്കാരനും പുതുക്കപ്പെടുന്നുണ്ട് എന്ന സന്ദേശമാണ് അതിൽ നിന്നും നൽകാൻ ശ്രമിച്ചത്. അങ്ങനെ ഓരോ തരത്തിലും തിരിഞ്ഞു നോക്കുമ്പോൾ പാട്ടെഴുത്തിൻ്റെ 34-ാമത്തെ വർഷത്തിൽ എൻ്റെ 53-ാമത്തെ വയസ്സിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. നമസ്കാരം, ഹലോ, പ്രിയതയിലേക്ക് സ്വാഗതം.
1: ഞാൻ ഗായകൻ പി സി ജോബി മാസ്റ്റർ പത്തനംതിട്ട.
0: ഹാ ഹാ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷങ്ങള് ഇപ്പൊ പ്രോഗ്രാംസ് ഒക്കെ വളരെ പോകണം, നല്ല ഇടയ്ക്കും തിരക്കൊക്കെ കിട്ടുന്നുണ്ട്. പണ്ടത്തെ മാറി
0: ഇല്ല,
1: ജനറേഷനൊക്കെ മാറില്ല, ജനറേഷനൊക്കെ മാറി, ന്യൂ ജനറേഷനായില്ല,
0: അതുകൊണ്ട്
1: വളരെ കുറഞ്ഞു പോണു.
0: പാട്ടിന്റെ ഒരു പുഷ്കലകാലം ഇല്ലെന്ന പരിഭവം അങ്ങേപോലെ ഒരുപാട് പേർക്കുണ്ട്.
1: ഒരുപാട് പേർക്കുണ്ട്, കാരണം ആ പഴയ രീതിയിലുള്ള ഓർക്കസ്ട്രേഷനും പോയൊക്കെ പുതിയ
0: സമകാലിക സിനിമാ പാട്ടില് നല്ല പാട്ടുകള് ഇല്ലാതാകുന്നു, ഗാനമേളയിൽ പാടാനുള്ള പാട്ടില്ലാതാകുന്നു, ഓർമ്മിക്കാവുന്ന പാട്ടില്ലാതാകുന്നു എന്നൊക്കെ പരിഭവവും പരാതിയും ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട്. അത് വളരെ ശരിയുമാണ്, വാസ്തവമാണ്, നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ജോയി ചേട്ടന് ഇഷ്ടപ്പെട്ട ഏതാണ് പാട്ട്?
1: ഇഷ്ടപ്പെട്ട പാട്ട് പിന്നണിഗായകൻ കെ സി വർഗീസ് പാടിയ നീലയമ്മന സ്നേഹയമ്മൻ എന്ന ഗാനം. ഈ ഗാനത്തിന്റെ ഒരുപാട് ആരാധകരെ കേരളത്തിനകത്ത് പുറത്തുണ്ട്. 1977 സ്നേഹയമ്മൻ എന്ന പടത്തിന് വേണ്ടി യൂസഫ് അലി കേറ്റിയർ എഴുതി, കെ ജെ ജോയ് സംഗീതം കൊടുത്തുള്ളൊരു
0: പാട്ടാണ്.
1: അന്നും അന്നും ഇന്നും അന്നും ഇന്ന് ഹിറ്റ് പാട്ടാണ്.
0: പുതിയ കാലത്തെ ഒത്തിരി പേര് കേൾക്കാത്തൊരു പാട്ടാണ്, പക്ഷേ ഒരു നല്ല ഗാനമാണ്. ആ ഗാനം ശ്രദ്ധയിൽപ്പെടുത്തിയതിൽ സന്തോഷം. യൂസഫ് അലി സാറിന്റെ അതിമനോഹരമായ രചനയാണ്. അപ്പൊ ഏതായാലും പത്തനംതിട്ടയില് ആണല്ലോ താമസം അല്ലേ?
1: പത്തനംതിട്ട കണ്ണക്കരയിൽ താമസം.
0: ഓ ഓ ഓ,
1: കെ സി വർഗീസ് മരിച്ചിട്ട് 25 വർഷം തികയാണ്.
0: അതെ അതെ അതെ അതെ.
1: അപ്പൊ സ്മരണയ്ക്ക് മുമ്പിൽ 1000 പുഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ഗാനത്തിലേക്ക് ഇറക്കട്ടെ.
0: തീർച്ചയായിട്ടും യൂസഫ് അലി സാറിനെയും കെ ജെ ജോയി മാസ്റ്ററേയും അതുപോലെ വർഗീസ് ചേട്ടനെയും വിൻസെന്റിനെയും ഒക്കെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്.

കഴിഞ്ഞുപോയ 34 വർഷം പാട്ടെഴുത്തിൻ്റെ സാർത്ഥകമായ വർഷമാണ്. കാര്യം നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങളുടെ ജ്വാലാവിശുദ്ധിയിലൂടെ കാലം എന്നെ നടത്തിക്കൊണ്ടുപോയി. ആഗ്രഹിച്ചതിനപ്പുറത്തുള്ള എല്ലാ തരത്തിലുമുള്ള സൗഭാഗ്യങ്ങൾ പാട്ടാണ് നൽകിയത്. ചേർത്തല എന്ന പട്ടണത്തിലെ, കടക്കരപ്പള്ളി എന്ന കുഗ്രാമത്തിൽ ഒരുപക്ഷെ ആരും അറിയാതെ കഴിഞ്ഞുകൂടാമായിരുന്ന ഒരാൾ, നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായി മാറിയ ഒരു സ്നേഹ വാത്സല്യം, ആ വാത്സല്യത്തിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞത് പാട്ടാണ്. ആ പാട്ട് സമ്മാനിച്ച എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ചേർത്ത് വയ്ക്കുകയാണ്. അത് സംഗീത സംവിധായകരുണ്ട്, സംവിധായകരുണ്ട്, നിർമ്മാതാക്കളുണ്ട്, കേൾവിക്കാരായ പ്രിയപ്പെട്ട ശ്രോതാക്കളുണ്ട്. അപ്പോൾ എല്ലാവരോടും നന്ദി പറയുകയാണ്. ഹലോ പ്രിയഗീതം, എനിക്ക് ഒരുപാട് സ്നേഹമുള്ള കുറേ നിമിഷങ്ങൾ സമ്മാനിച്ചു. ഞാൻ മറന്നുപോയ ഒത്തിരി പാട്ടുകൾ ഒത്തിരി പ്രിയപ്പെട്ടവർ ഓർമ്മപ്പെടുത്തി, പലരും കൊണ്ടാടുന്നു. അപ്പോൾ എൻ്റെ ഹൃദയ ചില്ലയിൽ നിന്നും പറന്ന് നിങ്ങളുടെ ഹൃദയ ചില്ലയിൽ വന്നിരുന്ന് വല്ലാതെ സല്ലപിക്കുന്ന പാട്ടുകളെ ഞാൻ ഈ നിമിഷം തിരിച്ചറിയുകയാണ് കേട്ടോ. താലോലിച്ച് പറത്തിവിട്ടതാണ്, പിന്നെ ഓർത്തെടുത്തിട്ടില്ല. കാര്യം വേറെ കിളികൾ നമ്മുടെ ചില്ലയിൽ വന്നിരുന്നതുകൊണ്ടേ. അപ്പോൾ എനിക്ക് ഹലോ പ്രിയഗീതം വല്ലാതെ ഇഷ്ടം തോന്നി. കാര്യം പങ്കെടുത്തവരും ഒരുപക്ഷെ വിളിച്ചിട്ട് കിട്ടാത്തവരുമൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ, അവരുമായിട്ടൊക്കെ ഞാൻ എൻ്റെ സ്നേഹം പങ്കിടുകയാണ്. രാജീവ് ആലിങ്കൽ എന്ന വളരെ സാധാരണക്കാരനായ ഒരു പാട്ടെഴുത്തുകാരൻ, വളരെ ഗരിമയുള്ള പാട്ടെഴുത്ത് ലോകത്ത് ഒരു ചെറിയ പൊട്ട് പോലെ, ഒരു ചെറിയ ഇളം തന്നൽ പോലെ കടന്നുപോയി എന്ന് കാലം പറയണേ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഹലോ പ്രിയഗീതത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ പങ്കെടുത്ത ഹലോ പ്രിയ ഗീതം. നിർവഹണം ഫഹദ് റാസ. നിർവഹണ സഹായം ഷിബി.

ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496569321. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി
3: എന്റെ ഫ്രിഡ്ജ് അളിയാ എന്റെ കളറൊക്കെ പോയളിയാ എന്നെ ഇനിയെങ്കിലും ഒന്ന് മാറ്റോ
4: ടി വി ബ്രോ നിന്റെ കാര്യം വേദാ
3: എന്റെ ഐസ് മൊത്തം ഉരുകി വെള്ളപ്പൊക്കമായി
5: പരാതികൾ അവസാനിപ്പിക്കാം വിട്ടപ്പിളൽ ഏജൻസീസ് നവരാത്രി ഫെസ്റ്റ് ഈ സിഎംഐയിൽ വീട് അപ്ഗ്രേഡ് ചെയ്യൂ ഒപ്പം ഗ്ലാസ് കെറ്റിൽ അയൺ ബോക്സ് നെക് ബാൻഡ് എ സി വിൻഷീൽഡ് തുടങ്ങി ഉറപ്പായ ഫ്രീ ഗിഫ്റ്റ് സ്വന്തമാക്കൂ നവരാത്രി ഫെസ്റ്റ് ഇഎംഐ ബെസ്റ്റ് വിട്ടപ്പിളൽ ഏജൻസീസ്
6: എന്റെ ബൈക്കിൽ നോയ്സ് കുറവാണ്
7: എന്റെ കാറിൽ നിന്ന് നേരത്തേതിനേക്കാൾ പൊല്യൂഷൻ കുറവാണ് പുറത്തു വരുന്നത്
8: എന്റെ സ്കൂട്ടർ നല്ല പിക്കപ്പാണ് തരുന്നത്
9: വെഹിക്കിൾ ഏതായാലും പെട്രോൾ E20 ആണെങ്കിൽ വാഹനങ്ങളിൽ നോക്കിംഗ് കുറയുന്നു കാർബൺ എമിഷൻ 40% കുറയുന്നു ഹൈ ഒക്ടെയിൻ ഉള്ളത് കൊണ്ട് പിക്കപ്പ് അമേസിംഗ് ആണ് യുവർ പെട്രോൾ വെഹിക്കിൾ ഇസ് 100% കമ്പാറ്റബിൾ വിത്ത് E20
10: ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്
11: ഈ നവരാത്രിയിൽ വീട്ടിൽ പുതിയ ഗാഡ്ജറ്റുകളും കൂടെ വൻ സമ്മാനങ്ങളും വരാൻ വലിയ യോഗമുണ്ട്
12: അതെങ്ങനെയാ തിരുമേനി
11: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് നവരാത്രി ഫെസ്റ്റ് EMI ബെസ്റ്റ് 000 1 EMI ഓഫ് സ്കീമുകളിൽ വീട് അപ്ഗ്രേഡ് ചെയ്യാം ഓരോ ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങളും കൊമ്പൻ ഓഫറിൽ 5,000+ വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നേടാം ഏത് പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
0: ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ റേഡിയോ ഹെൽത്ത് NHM സ്പോൺസർ പരിപാടി

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളും നമുക്കേറെ പ്രിയപ്പെട്ടവരുടെ മുഖവും എന്തിന് സ്വന്തം പേര് പോലും മനസ്സിൽ നിന്നും മെല്ലെ മാഞ്ഞു പോകുന്നൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പറഞ്ഞു വരുന്നത് നമ്മുടെ ഓർമ്മകളെ പതിയെ കവർന്നെടുക്കുന്ന അൾഷിമേഴ്സ് അഥവാ മറവി രോഗത്തെക്കുറിച്ചാണ്. ഒരു അൾഷിമേഴ്സ് രോഗിയെ സംബന്ധിച്ച് രോഗതീവ്രത കൂടുന്തോറും രോഗിയേക്കാൾ പ്രയാസപ്പെടുന്നത് അവരെ സംരക്ഷിക്കുന്ന കുടുംബാംഗങ്ങൾ തന്നെയായിരിക്കും. നമ്മുടെ സമൂഹത്തിൽ അൾഷിമേഴ്സ് രോഗികളുടെ എണ്ണം കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ രോഗി പരിചരണത്തിലെ വെല്ലുവിളികളെക്കുറിച്ചും അതിന്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അൾഷിമേഴ്സ് രോഗം തിരിച്ചറിയുന്നതിനെക്കുറിച്ചും രോഗി പരിചരണത്തിൽ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഒരാൾക്ക് അൾഷിമേഴ്സ് രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാൻ ഉതകുന്ന രീതിയിൽ ആ വ്യക്തിയിൽ പ്രകടമാവുന്ന ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
2: അതായത് നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോവുക. ചിലപ്പോൾ നമ്മളൊരു കാര്യം ഒരിടത്ത് വെച്ച് മറന്നിരിക്കും, കുറച്ച് നാൾ കൂടുമ്പോൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ പേര് മറന്നിരിക്കും, പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ കഴിഞ്ഞിരിക്കും. അത് തികച്ചും സ്വാഭാവികമാണ്. പ്രായം കൂടി വരുമ്പോൾ ഈ ഓർമ്മക്കുറവ് കൂടുതലായി വരും. പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള കോശങ്ങൾ

0: ഉപദ്രവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ പ്രായത്തിനൊപ്പമുള്ള മറ്റുള്ള ആൾക്കാരോടൊപ്പം തന്നെയുള്ള മറവി നമുക്കുണ്ടാകാം. അതിനെ നമ്മൾ പ്രായത്തോട് അനുബന്ധിച്ചുള്ള മറവി എന്നാണ് പറയുക. പക്ഷേ നമ്മുടെ പ്രായത്തിലുള്ള മറ്റാൾക്കാരെ അപേക്ഷിച്ച് മറവി കൂടുകയും, അതായത് ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുക, സ്ഥിരമായിട്ട് കാര്യങ്ങൾ വെച്ച് മറക്കുക, പൈസ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആവർത്തിച്ച് വരിക, സ്ഥിരമായിട്ട് പരിചയമുള്ള വഴികളിൽ പോകാൻ എപ്പോഴും വഴി തെറ്റിപ്പോവുക, പെരുമാറ്റത്തിലുള്ള അടിക്കടി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പെട്ടെന്ന് വികാരങ്ങൾ വരിക, അതായത് പെട്ടെന്ന് സങ്കടം, പെട്ടെന്ന് കരച്ചിൽ, കുടുംബാംഗങ്ങളോടുള്ള പെരുമാറ്റത്തിലുള്ള വ്യത്യാസം, ഇതെല്ലാം അടിക്കടി വരികയും തുടർച്ചയായി നിന്ന് അത് ദൈനംദിന ജീവിതത്തിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്ന, ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ അത് സാധാരണ മറവിയല്ല, അത് പ്രായത്തോടനുബന്ധിച്ചിട്ടുള്ള മറവിയല്ല. ഈ മറവി രോഗം അഥവാ മേധാക്ഷയം അഥവാ ഡിമെൻഷ്യ, അതായത് അത് ഓർമ്മ മാത്രമല്ല, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ചിന്ത, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഭാഷ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുക, ഇവയെല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു സഞ്ചയം ലക്ഷണങ്ങളാണ് ഈ ഡിമെൻഷ്യ അഥവാ മറവി രോഗം അഥവാ മേധാക്ഷയം. പക്ഷേ എല്ലാ മറവി രോഗവും ആൽസിമേഴ്സ് ഡിമെൻഷ്യ അല്ല. നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന തരം മറവി രോഗങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രായത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് കരുതാതെ എത്രയും നേരത്തെ രോഗലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയണം, മടിക്കരുത്, എത്രയും നേരത്തെ ഡോക്ടറെ കാണണം, ഇതിന്റെ ലക്ഷണങ്ങളുടെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയണം. ഇതാണ് ഏറ്റവും പ്രധാനം.
1: മാഡം, അടുത്തതായി ഈ അൾഷിമേഴ്സ് രോഗിയുടെ ഓർമ്മക്കുറവിനോടും അതുപോലെ തന്നെ ഒരേ കാര്യങ്ങൾ രോഗി ആവർത്തിച്ച് ചോദിക്കുമ്പോഴും കുടുംബാംഗങ്ങൾ അത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്?
0: അതായത് ഓർമ്മക്കുറവ് ഉണ്ടാകുമ്പോൾ ഒരേ കാര്യങ്ങൾ അവർ വീണ്ടും ചോദിച്ചെന്നിരിക്കും, കാര്യങ്ങൾ വെച്ച് മറന്നെന്നിരിക്കും, സ്ഥലം മാറി വെച്ചെന്നിരിക്കും, പൈസ കൈകാര്യം ചെയ്യുന്നതിൽ തെറ്റുകൾ വരുത്തിയെന്നിരിക്കും, ചിലപ്പോൾ നമ്മളത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നെന്നിരിക്കും, ചിലപ്പോൾ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറിയെന്നിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ കുടുംബാംഗങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അതൊക്കെ ഒരു രോഗത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതിനോടൊത്ത് നമ്മൾ സമചിത്തതയോടുകൂടി വേണം പെരുമാറാൻ. അത് അവരെ മനസ്സിലാക്കി പെരുമാറുക, വീട്ടിൽ അവർക്ക് ശാന്തമായിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു എൻവയൺമെന്റ് നമ്മൾ അവർക്ക് നൽകണം. കാരണം നമ്മൾ അവരെ പ്രകോപിപ്പിക്കുമ്പോൾ അത് അവരെ അവരുടെ വികാരങ്ങളെ ഹേർട്ട് ചെയ്യുകയാണ്. അപ്പൊ ആ വ്യക്തിയുടെ ആ വികാരങ്ങൾ, ആ വ്യക്തിത്വം, മാന്യത, ഇവയൊന്നും നമ്മൾ എഫക്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അത് കാമായി തന്നെ അസുഖത്തിന്റെ ഭാഗമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരിചരിക്കുന്നവർ അതിനനുസരിച്ച് പെരുമാറേണ്ടതാണ്.
1: മാഡം, അതുപോലെ തന്നെ ചില നേരങ്ങളിൽ രോഗി ആശയക്കുഴപ്പത്തിലേക്ക് പോവുകയോ ഏറ്റവും പരിചയമുള്ള ആൾക്കാരെ തന്നെ തിരിച്ചറിയാതെ പോവുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ കുടുംബാംഗങ്ങൾ അത്തരം സന്ദർഭം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്?
0: അതായത് രണ്ട് രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഈ ആശയക്കുഴപ്പം ഉണ്ടാവുക, അല്ലെങ്കിൽ ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വഴി മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മുറി മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് പെട്ടെന്ന് ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ടുണ്ടാകുന്നതായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ടുണ്ടാകുന്നതാകാം. അപ്പൊ ഈ ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ടാണ് ഇത്തരം വ്യത്യാസങ്ങൾ വരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില പ്രത്യേക കാരണങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. ഉദാഹരണത്തിന്, ആവശ്യത്തിന് വെള്ളം കുടിക്കാത്ത കാരണം ഒരു നിർജ്ജലീകരണം വന്നതോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൂത്രത്തിലെ അണുബാധ കാരണമോ മറ്റോ ചെറിയൊരു ഇൻഫെക്ഷൻ വന്നതോ, അല്ലെങ്കിൽ സോഡിയത്തിന്റെ അളവ് കുറഞ്ഞതോ, അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞതോ കൂടിയതോ, അല്ലെങ്കിൽ ചെറിയ സ്ട്രോക്ക് വന്നതോ ഒക്കെ കൊണ്ടാകുമ്പോഴാണ് പലപ്പോഴും മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുക. അല്ല ഇത് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് ക്രമേണ ഉണ്ടാവുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗത്തിന്റെ ഭാഗമാണ്. അത് കൂടെയുള്ളവർ തിരിച്ചറിയുക, അതനുസരിച്ച് സമചിത്തതയോടുകൂടി പെരുമാറുക. മറ്റും നമ്മൾ തിരിച്ചറിയേണ്ടത് അവർ അപകടങ്ങളിൽ ചെന്ന് ചാടാതെ സൂക്ഷിക്കുക, അതായത് അപരിചിതരോട് അവരുടെ വിലപ്പെട്ട വസ്തുക്കൾ പങ്കുവെക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന്, വഴി തെറ്റിപ്പോകാം. ഈ വഴി തെറ്റിപ്പോകുമ്പോഴുള്ള ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ അവർ വീട്ടിന് പുറത്തു പോയാൽ അവരിങ്ങനെ വാണ്ടർ ചെയ്ത് പോകാം. ഈ വഴി തെറ്റിപ്പോയി അവർക്ക് തിരിച്ച് വീട് എവിടെയാണെന്ന് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് കഴിയില്ല. തനിയെ വഴി കണ്ടെത്തി തിരിച്ച് വരാനും കഴിയുകയില്ല. അങ്ങനെ മിസ്സിംഗ് ആയി പോയാൽ അതാണ് ആൽസിമേഴ്സ് ഡിമെൻഷ്യയിലെ മരണസാധ്യതയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ രോഗിയെ പുറത്ത് വിടാതെ അടച്ചു പൂട്ടണം എന്ന് പറയുന്നില്ല. തീർച്ചയായും പുറത്തെ എൻവയൺമെന്റ് കാണണം, അത് നമ്മളോടൊപ്പം പോയി വേണം കാണാൻ. ഒരിക്കലും ഒറ്റയ്ക്ക് രോഗി പുറത്തിറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം. അത് വീടും

0: പരിസരങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കണം. പിന്നെ എന്തെങ്കിലും കാരണവശാൽ പുറത്തു പോകാൻ ഇടവന്നാൽ പോലും കൂടെയുള്ളവർക്ക്, അതായത് കാണുന്നവർക്ക്, അദ്ദേഹത്തെ തിരിച്ചറിയാൻ ഉതകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി തിരിച്ചറിയാനുള്ള ഒരു ബാൻഡോ അല്ലെങ്കിൽ ഒരു ലോക്കറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി തിരിച്ചറിയാൻ കഴിയുന്നത് രോഗിയുടെ ശരീരത്തിലുള്ളത് എപ്പോഴും നല്ലതായിരിക്കും. നമുക്കിൽ ഏറ്റവും പ്രധാനം ഈ ആശയക്കുഴപ്പം അല്ലെങ്കിൽ ആളുകളെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് എത്ര കാലയളവിനുള്ളിൽ വരുന്നു എന്നുള്ളതാണ്. ഇത് മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ വരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോകണം. അതിൽ പെട്ടെന്ന് എന്തോ ഒരു മാറ്റം ശരീരത്തിൽ ഉണ്ടായതാണ്, അത് കണ്ടെത്തി ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ മാസങ്ങളോ വർഷങ്ങളോ കൊണ്ടുണ്ടാവുന്നത് ഡിമെൻഷ്യ എന്ന രോഗത്തോടനുബന്ധിച്ചിട്ടുള്ളതാണ്. അതിന് നമ്മളെല്ലാവരും അതനുസരിച്ച് വേണ്ട മുൻകരുതലുകൾ എടുക്കുക, പെരുമാറ്റത്തിലെ വ്യത്യാസം നമ്മൾ വരുത്തുക എന്നുള്ളതാണ് പ്രധാനം.
1: മാഡം, വീട്ടിൽ അൽഷിമേഴ്സ് രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: അതായത് നമ്മുടെ രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒന്ന് വീട്ടിനുള്ളിലും രണ്ട് വീട്ടിന് പുറത്തും. വീട്ടിന് പുറത്തുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഇവർ പുറത്തിറങ്ങി പോയാൽ തിരിച്ചു വരാൻ ഉള്ള ബുദ്ധിമുട്ട്, വഴി തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്, അപ്പൊ ഐഡന്റിറ്റി എന്താണെന്നുള്ള അറിയാനുള്ള എന്തെങ്കിലും ഒരു ബാൻഡോ സംതിങ് നമുക്ക് വേണം. വീട് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണം, ഇത് വീടിന് പുറത്ത്. പക്ഷേ നമ്മളുടെ ഡിമെൻഷ്യ ഉള്ളവരെന്നല്ല, പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വീട്ടിനുള്ളിലുള്ള അപകടങ്ങളാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ചും വീഴ്ചകൾ, പ്രായം ചെല്ലുമ്പോൾ എല്ലുകളുടെ എല്ലാം ബലം കുറഞ്ഞു വരുന്ന സമയമാണ്, അതുകൊണ്ട് തന്നെ വീഴ്ച കൂടുതൽ അപകടകരമാകാം. ഈ ആൽസിമേഴ്സ് ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങൾ വരുന്നവർക്ക് കാലം ചെല്ലും തോറും ബാലൻസ് കുറച്ചുകൂടി മോശമായിരിക്കും, അവർ പെട്ടെന്ന് വീണു പോവാം. അതുകൊണ്ട് തന്നെ ആ രോഗി ഉപയോഗിക്കുന്ന മുറി, പരിസരങ്ങൾ നമ്മൾ അതനുസരിച്ച് വേണം അത് കീപ്പ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് രോഗി ഉപയോഗിക്കുന്ന കസേര, ഒത്തിരി താഴ്ന്ന ഒരു കസേരയാണെങ്കിൽ അതിൽ നിന്ന് എണീക്കുമ്പോൾ പെട്ടെന്ന് വീണു പോകാം. അതുകൊണ്ട് കുറച്ച് ഉയരമുള്ള സീറ്റ്, കുറച്ച് ഉയർന്നൊരു കസേരയായിരിക്കും നല്ലത്. ആം റെസ്റ്റ് വേണം, അപ്പൊ അതിൽ പിടിച്ചെണീക്കാൻ കഴിയും. രോഗി ഉപയോഗിക്കുന്ന കട്ടിൽ, കട്ടിലും ആ കുളിമുറിയും തമ്മിലുള്ള ദൂരം പരമാവധി കുറവായിരിക്കണം. എണീറ്റ് പോകുമ്പോൾ വീഴാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. തറയിൽ വെള്ളമൊന്നും വീണ് കിടക്കാൻ പാടില്ല. ഉപയോഗിക്കുന്ന ഫ്ലോർ മാറ്റ് നമ്മൾ സൂക്ഷിക്കണം. സ്കിഡിയാത്ത രീതിയിലുള്ള ഫ്ലോർ മാറ്റ് വേണം ഉപയോഗിക്കാൻ. ഉപയോഗിക്കുന്ന ഫേർണിച്ചേഴ്സ്, വീട്ടിലെ ഫേർണിച്ചേഴ്സിന്റെ അറ്റങ്ങൾ കൂർത്ത് മൂർച്ചയുള്ളവയാണെങ്കിൽ അതിൽ തട്ടി പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ വീട്ടിലെ ഭിത്തിയിലും ബാത്റൂമിനുള്ളിലും ചെറിയ ഹാൻഡ് റെയിൽസ് കൊടുക്കുന്നത് അവർക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് നൽകും, വീഴ്ചയും പ്രിവെന്റ് ചെയ്യും. അതുപോലെ ബാത്റൂമിൽ, ബാത്റൂമിൽ പോകുമ്പോഴും ഒരു ഘട്ടം കഴിഞ്ഞാൽ പരമാവധി അവരും എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുന്ന തന്നെയാണ് നല്ലത്. സഹായം വേണ്ടി വരുന്ന സ്റ്റേജസിൽ അതിന് ഒരാളുടെ സഹായത്തോടു കൂടി കുളിക്കുക. പക്ഷെ അല്ലെങ്കിൽ പോലും നിന്ന് കുളിക്കുമ്പോൾ വീഴ്ചയുടെ ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇരുന്ന് കുളിക്കാൻ കഴിയുമെങ്കിൽ അതാണ് സേഫ്. അതിനൊപ്പം ഹാൻഡ് റെയിൽസും കൊടുക്കണം. രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് വെളിച്ചം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പുറത്തെ മുറിയിലൊക്കെ സൗണ്ട് ഉണ്ടെങ്കിൽ അവരുടെ ഉറക്കം ശരിയാവില്ല. അപ്പൊ എണീറ്റ് പോകുമ്പോൾ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. വെളിച്ചം തീരെ കുറഞ്ഞ ഒരു ബൾബ് റൂമിലുണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു ഇരുട്ടത്ത് പെട്ടെന്ന് എണീക്കുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം, അവർ പെട്ടെന്ന് മറിഞ്ഞ് വീഴാം. അങ്ങനെ വീഴ്ചയിൽ നിന്നും പരമാവധി നമ്മൾ സുരക്ഷിതമായിട്ടുള്ള ഒരു എൻവയൺമെന്റ് ഈ രോഗിക്ക് ഉറപ്പാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്.
1: മാഡം, ഒരു വ്യക്തിക്ക് അൽഷിമേഴ്സ് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾ എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്?
0: അതായത് അൽഷിമേഴ്സ് ഡിമെൻഷ്യ സ്ഥിരീകരിച്ചു കഴിയുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ രോഗിയുടെ ഓരോ കഴിവുകളായിട്ട് പതുക്കെ നഷ്ടപ്പെടുകയും പരാശ്രയത്വം കൂടി വരികയും ചെയ്യും. അപ്പോൾ അവരുടെ ജീവിതം, ബാക്കി സാമ്പത്തിക കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ ഒരു തീരുമാനം, കൂട്ടായ തീരുമാനം എടുക്കാനുള്ള ഒരവസരമാണ്. അപ്പോൾ ആ ഒരു കാര്യം നേരത്തെ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, കൂടുതൽ സാമൂഹിക പിന്തുണ ഈ രോഗിക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പരമാവധി എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യണം. നമ്മുടെ തലച്ചോറിന് ഇപ്പോൾ ഓർമ്മ കുറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പല കഴിവുകളും ഉണ്ട്. അപ്പൊ പരമാവധി ന്യൂറോൺസിനെ സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തികളിൽ, മാനസികമായുള്ള പ്രവർത്തികളിൽ അവർ ഏർപ്പെടണം. അത് കൂടുതൽ കൂട്ടുകാരുമായിട്ട് ഇടപഴകുന്നതായിരിക്കാം, കൂടുതൽ അസാമൂഹികമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കാം, പുതുതായിട്ടൊരു ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം, മ്യൂസിക് കേൾക്കുന്നതായിരിക്കാം, ചെറുതായി പുറത്തൊക്കെ ഇറങ്ങി നടക്കുകയും ചെറിയ ശാരീരിക വ്യായാമങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ ഉള്ള എബിലിറ്റീസ് പരമാവധി നമ്മൾ സംരക്ഷിക്കാൻ നോക്കണം. മറ്റൊന്ന്, രോഗിക്ക് വരാൻ പോകുന്ന പെരുമാറ്റ വ്യത്യാസങ്ങൾ, മറവി, ഇതിനോടൊക്കെ കെയർ ഗീവർ, ആ പരിചരിക്കുന്ന ആൾ, രോഗിക്കൊപ്പം ഒരു പരിഗണന അർഹിക്കുന്ന ആൾക്കാരാണ് ഈ കെയർ ഗീവേഴ്സ്. ആ കെയർ ഗീവേഴ്സ് അവസാനം തളർന്നു പോകും. അപ്പൊ അവര് ഇതിനോട്

0: ഒത്ത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരണം, എങ്ങനെ പെരുമാറണം, സാഹചര്യത്തിനൊത്ത്. ഒരാൾ മാത്രമല്ല, കുടുംബം മൊത്തമായിട്ടാണ് ഈ രോഗിയെ പരിചരിക്കേണ്ടി വരുന്നത്. അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് തങ്ങളുടെ രീതികളിൽ മാറ്റം വരുത്താനും ഉള്ള ഒരു അവസരമാണ്.
1: മേഡം, അവസാനമായി മറ്റൊരു കാര്യം അറിയേണ്ടത്, ഈ ആൽഷിമേഴ്സ് രോഗിയുടെ ധനപരമോ അതുപോലെ തന്നെ വ്യവഹാരപരമായ കാര്യങ്ങളിൽ കുടുംബാംഗങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഇത് തന്നെയാണ് നമ്മളുടെ ഏർലി ഡയഗ്നോസിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. അതായത് ധനപരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പൈസ കണക്ക് കൂട്ടുന്ന മാത്രമല്ല, കൃത്യമായ കാര്യങ്ങൾ ചിന്തിക്കുക, ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കി അത് ഏകോപിപ്പിച്ച് വേണ്ട കാര്യങ്ങൾ നേരത്തെ തീരുമാനിക്കുക. അത് തലച്ചോറിന് എത്രത്തോളം കഴിവുകൾ ബാക്കിയുണ്ടോ അത്രയും നേരത്തെ വേണം ഇത്തരം കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് ഏർലി ഡയഗ്നോസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ രോഗിക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരും. അപ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ നിയമപരമായിട്ട് ശരിയാകണമെന്നില്ല. കുടുംബങ്ങൾ തമ്മിൽ, അംഗങ്ങൾ തമ്മിലുള്ള വ്യവഹാരങ്ങളിലേക്കും തർക്കങ്ങളിലേക്കും പോകാം. അത് ഒഴിവാക്കാനായി നമ്മൾ ഈ രോഗലക്ഷണങ്ങൾ, അൽസൈമേഴ്സ് ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ ഒരിക്കലും ദിവസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ അല്ല ആരംഭിക്കുന്നത്. അൽസൈമേഴ്സ് ഡിമെൻഷ്യ വർഷങ്ങൾ കൊണ്ട് ക്രമേണ വർദ്ധിച്ചു വരുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, പ്രായത്തിന്റെ ഇതാണെന്ന് കരുതി അവഗണിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ ഇതെല്ലാം നേരത്തെ തീരുമാനിക്കാനും ചെയ്യാനും ഉള്ള സമയമാണ് കുടുംബത്തിന് ലഭിക്കുന്നത്.
1: അൽഷിമേഴ്സ് രോഗം തിരിച്ചറിയുന്നതിനെ കുറിച്ചും രോഗി പരിചരണത്തിൽ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. അനന്തപുരി FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കാതിലൊരു പാട്ടിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇപ്പോൾ മുതൽ 5 മണിവരെ ഈ സംഗീത വിരുന്നിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496559321. ഇന്ന് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി ഒപ്പമുള്ളത് അനീഷ് ഭി നായർ. കാതിലൊരു പാട്ടിലെ ആദ്യത്തെ കോളർ ആരാൻ നോക്കാം. ഹലോ.
4: ഹലോ.
3: ആ നമസ്കാരം.
4: നമസ്കാരം സാർ. ആ ഞാൻ മാറനല്ലൂർ അരുവിക്കരുതെന്ന് ബാലചന്ദ്രൻ.
3: ബാലചന്ദ്രൻ മാറനല്ലൂരിൽ നിന്നല്ലേ?
4: മാറനല്ലൂർ അരുവിക്കര. അരുവിക്കര.
3: ആ ഓക്കെ ഓക്കെ. എന്തുണ്ട് മാറനല്ലൂർ വിശേഷങ്ങളൊക്കെ?
4: വിശേഷങ്ങളൊന്നുമില്ല.
3: ആ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അതെന്താ പറ്റി?
4: എന്താ സാർ
3: പ്രത്യേകിച്ച് എന്താ വിശേഷങ്ങളൊന്നും ഇല്ലാത്തെ? മഴയുണ്ടോ അവിടെ? അപൂർവമായിട്ടേ ഉള്ളൂ മഴ അല്ലേ? നമ്മൾ സാധാരണഗതിയിലുള്ള മഴ ഇപ്പൊ കിട്ടുന്നില്ലെന്നാണ് പരാതി. എന്താ ചെയ്യുന്ന ബാലചന്ദ്രൻ?
4: എന്താ
3: ചെയ്യുന്ന?
4: ഞാൻ നേരത്തെ ട്യൂട്ടറിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു.
3: ആ അധ്യാപകനാണ്.
4: ഓപ്പൺ സ്കൂളൊക്കെ ഈ കൊറോണയോട് കൂടെ ഓപ്പൺ സ്കൂളില്ല.
3: ഓ അയ്ശ്ശേരി.
4: അങ്ങനെയൊക്കെ പിന്നെ അതിന് ശേഷം പിന്നെ ഇപ്പം പൊതുരംഗത്താണ്, CPM ഒക്കെ പ്രവർത്തകനാണ്.
3: ഓ അയ്ശ്ശേരി. ആ ഹാ ഹാ. അപ്പൊ വളരെ സജീവമായിട്ട് തന്നെ നിൽപ്പുണ്ട് അല്ലേ?
4: അങ്ങനെ.
3: വീട്ടിലാരൊക്കെ ഉള്ളത്?
4: എന്താ സാർ
3: വീട്ടിലാരൊക്കെ ഉള്ളത്?
4: വീട്ടില് ഭാര്യയും രണ്ട് മക്കളുണ്ട്.
3: മക്കളൊക്കെ പഠിക്കുകയാണോ?
4: ഇല്ല, മോന് ജോലിയുണ്ട്.
3: ശരി. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു അല്ലേ?
4: എന്താ സാർ
3: സന്തോഷമായിട്ട് പോകുന്നു? ഞാൻ പറയുന്ന കേൾക്കുന്നില്ല അങ്ങോട്ട്.

0: അത്ര വ്യക്തമായി കേട്ടില്ല.
1: ആണോ, ശരി ശരി. ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
0: സാർ, ഇന്നത്തെ പാട്ട് വയലാർ എം എസ് വിശ്വനാഥ് സാറിന്റെ കൂട്ടൊരു ഡുവേറ്റ് ആണ്. മനസ്സൊരു സ്വപ്നകനി ശാഗമ പദനി.
1: ആ, ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര എന്ന മൂവിയിലെ പാട്ടല്ലേ?
0: ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര.
1: ആ ശരി. യേശുദാസ് ജാനകി കോമ്പിനേഷൻ ആണോ കൂടുതൽ ഇഷ്ടം?
0: അതെ, കോമ്പിനേഷൻ തന്നെ. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നിർത്താം. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഏകതാരം എന്ന് പറഞ്ഞ പരിപാടിയിൽ ഒ എൻ എസ് സാറിന്റെ ഗാനങ്ങളായിരുന്നു ഉൾപ്പെടുത്തുന്നത്. ഒ എൻ എസ് സാറിന് ഞാൻ അങ്ങനത്തെ ബഹുമാനിച്ച, എന്റെ സീനിയേഴ്സ് എല്ലാം യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്ന ആൾക്ക് അദ്ദേഹം മലയാള അധ്യാപകനും കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ഏറെ ആദരിക്കുന്നു, എന്റെ ഒരു ഗുരുവായിട്ട് ആദരിക്കുന്നു. എന്റെ സീനിയേഴ്സിന് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ബംഗാളിൽ നിന്നും സലീഷ് ചന്ദ്രി കേരളത്തിലേക്ക് വന്ന് മലയാളം പഠിപ്പിച്ചത് ഒ എൻ ബി സാറും അദ്ദേഹത്തിന്റെ പത്നിയും കൂടിയാണ്.
1: തന്നെ
0: ഒരു 250-300 ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. സലീഷ്കാരുടെ ഗാനങ്ങളിൽ നിന്ന് കേരളത്തിലുള്ള എല്ലാ ഗായകർക്കും എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമാണ്. അവരൊരൊറ്റ പാട്ട് പോലും ഈ തിങ്കളാഴ്ച വെച്ചില്ല എന്നുള്ളതാണ്.
1: നമ്മള് ഒത്തിരി പാട്ടുകള് ഉള്ള ഒരു ഗാനശേഖരം അല്ലേ നമുക്ക്, അപ്പോ എല്ലാ പാട്ടുകളും ഉൾപ്പെടുത്താൻ സാധിച്ചു എന്ന് വരില്ല. നമുക്ക് ഒത്തിരി പാട്ടുകൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് അവൈലബിൾ ആണ്. ഒ എൻ വി കുറിപ്പ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി പാട്ടുകൾ വരും. അപ്പോൾ നമുക്ക് എല്ലാ പാട്ടുകളും നമ്മുടെ ഒരു സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അത്രേ ഉള്ളൂ, നമ്മൾ ആ അല്ലാത്ത സമയങ്ങളിലൊക്കെ പ്രക്ഷേപണം ചെയ്യാറുണ്ട് കേട്ടോ. അതെ അതെ, തീർച്ചയായിട്ടും നമ്മൾ ഇടവേളകളിലൊക്കെ തന്നെയും അങ്ങനെയുള്ള പാട്ടുകൾ കൊടുക്കാറുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി ഒരു വട്ടം കൂടിയിലൊക്കെ നമ്മൾ അത്തരത്തിലുള്ള പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കേട്ടിരുന്നോ?
0: ഇപ്പോഴത്തെ ഈ പുതിയ ഗാനങ്ങളോട് എനിക്ക് യോജിപ്പില്ല, ഗാനത്തിനോട് യാതൊരു യോജിപ്പില്ല, കേൾക്കുകയില്ല ഞാൻ ഉച്ച ഗാനങ്ങൾ.
1: അങ്ങനെ ഒരിക്കലും പറയരുത്, കാരണം എല്ലാ സമയത്തും നല്ല പാട്ടുകൾ ഉണ്ടാവാറുണ്ട്. എല്ലാവരും നമ്മൾ പുതിയ തലമുറയെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ മാത്രമേ വരും തലമുറയ്ക്ക് മുതൽക്കൂട്ടാവുന്ന ഒരുപാട് ഗാനങ്ങൾ കിട്ടുകയുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ പാട്ടുകളെയും അങ്ങനെ മോശം പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. പുതിയ പാട്ടുകളും നല്ല പാട്ടുകളും ഒത്തിരി പാട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഴയത് കേട്ട് ശീലിച്ചത് കൊണ്ട് ഒരു പക്ഷേ നമുക്ക് അതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകുന്നതായിരിക്കാം. മാറി മാറി ചിന്തിക്കുക, നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ ശ്രമിക്കുക, അപ്പോഴല്ലേ നമുക്ക് വെറൈറ്റി ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരേ പാറ്റേണിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ചിന്താധാരകളും എല്ലാം ഒരേപോലെ സെറ്റായി പോകും. അപ്പോൾ എല്ലാ തരത്തിലുള്ള പാട്ടുകളും പ്രോഗ്രാമും ഒക്കെ കേൾക്കുക കേട്ടോ. ഏതായാലും വിളിച്ചതിൽ സന്തോഷം ബാലചന്ദ്രൻ. ആ, നമുക്ക് ഈ പാട്ട് കേട്ടാലോ? ശരി, പാട്ട് കേൾക്കാം. താങ്ക് യു.
0: ഓക്കെ സാർ, പിന്നെ സംസാരിക്കാം.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30
4: പ്രായോജകർ.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
6: നമസ്കാരം, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഹലോ,
7: ജിജോ.
6: ജിജോ, എവിടുന്നാ ജിജോ വിളിക്കുന്നത്?
7: കുന്നത്തുകാൽ.
6: കുന്നത്തുകാൽ, നെയ്യാറ്റിൻകര അല്ലേ? ശരി ശരി, എന്ത് ചെയ്യുന്നു ജിജോ? എന്താ പഠിച്ചൊക്കെ? എന്തായിരുന്നു?
7: ഇലക്ട്രോണിക്സ്.
6: ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി തുടർന്നും പഠിക്കാനാണോ ആഗ്രഹിക്കുന്നത്, വർക്ക് ചെയ്യാനാണോ? ഓക്കെ. വീട്ടിൽ ആരൊക്കെയുള്ള ജിജോ?
7: വീട്ടിലെ അമ്മ വിചാരിച്ചുണ്ട്.
6: ശരി, നമ്മുടെ അനന്തപുരി FM ആണോ സ്ഥിരം കേൾക്കാറുള്ളത്? പാട്ടൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളെന്ന് തോന്നുന്നു അല്ലേ? ഏത് പാട്ടാണ് ജിജോക്ക് കേൾക്കേണ്ടേ? നല്ല പാട്ട്, യേശുദാസ് പാടിയതല്ലേ? ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതിയ SP വെങ്കടേഷ് ആണ് ഈണം പകർന്നിരിക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ ജിജോ? ശരി, വിളിച്ചാൽ സന്തോഷം കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്.

0: കൊല്ലത്ത് കൊല്ലം ഒന്നായി.
1: എന്തായാലും കെ കെ ജയുടെ വരവ് പൊളിച്ചു.
2: കൊല്ലം ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷിക തുടരവധിച്ച് ഒക്ടോബർ 18 മുതൽ 21 വരെ വമ്പൻ ഓഫറുകൾ.
3: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ് ആന്റിക് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
2: 1,00,000 രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള ഓരോ പർച്ചേസിനും ഒരു സ്വർണ്ണ മോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്കുകുത്തുന്നവർക്ക് വെള്ളി മുക്കുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
3: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ആർ പി മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.
4: PCPNDT कानून के विभिन्न प्रावधानों के तहत लिंग जांच करने और करवाने वालों को 3 से 5 साल तक की कैद और जुर्माने की सजा है. स्वास्थ्य एवं परिवार कल्याण मंत्रालय, भारत सरकार द्वारा जनहित में जारी.
5: ഹലോ, കാതൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഹലോ,
6: നമസ്കാരം. എന്റെ പേര് ബാലസുബ്രഹ്മണ്യം.
5: ബാലസുബ്രഹ്മണ്യം,
6: കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുന്നു. കല്ലൂർ പഞ്ചായത്ത്, തിരുവനന്തപുരം താലൂക്ക്. എനിക്ക് ഈ നീലക്കടമ്പ് എന്നൊരു ചിത്രത്തില് ഈ കുട്ടജാദ്രിയിൽ കുടികൊള്ളു മഹേശ്വരി എന്നൊരു ഗാനമുണ്ടല്ലോ.
5: അതെ അതെ, യേശുദാസ് പാടിയതല്ലേ?
6: യേശുദാസ് പൂജ പൂജ വയ്പ്പ്.
5: അതെ അതെ, നവരാത്രി സമയത്ത് കേൾക്കാൻ പറ്റിയ ഒരു ഗാനം കൂടിയാണ്.
6: കേൾക്കാൻ നല്ല ഒരു ഇമ്പമായിരിക്കും.
5: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ബാലസുബ്രഹ്മണ്യ, ഈ പേര് വളരെ പരിചിതമാണ്, നമ്മുടെ സ്ഥിരം ശ്രോതാവ് കൂടിയാണല്ലേ?
6: ഞാൻ ഇങ്ങനെ ചില ലൈവ് പ്രോഗ്രാമിൽ പങ്കെടുക്കും. പിന്നെ എല്ലാ ദിവസവും ഡ്യൂട്ടി ഓഫീസറെ വിളിക്കുന്ന ഏക വ്യക്തി മിക്കവാറും ഞാനായിരിക്കും.
5: അത് ശരി. അപ്പൊ നമ്മുടെ പ്രോഗ്രാം എല്ലാം വളരെ നിഷ്പക്ഷമായിട്ട് കേൾക്കുന്ന ആൾ കൂടിയാണ് അല്ലേ?
6: നല്ല കാര്യം. ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് കുറച്ച് ഗ്രൂപ്പുണ്ട്, അതിൽ ഇട്ട് കൊടുക്കും.
5: ആ ശരി, നമ്മുടെ ഈ പ്രകാശധാര പോലുള്ള പരിപാടികളൊക്കെ ആയിരിക്കും അല്ലേ?
6: വളരെ നല്ലതാണ്. അത് ഈ പലർക്ക് ജോലിക്ക് പോകുന്നവർക്ക്, വീട്ടിലുള്ള സ്ത്രീകൾക്ക് മാത്രം ആ സമയത്ത് കേൾക്കാൻ പറ്റില്ല, കേട്ടാലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല.
5: അപ്പൊ
6: ഞാനത് റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുമ്പോ അവർക്ക് സൗകര്യമുള്ളപ്പോ സമയം കിട്ടുമ്പോ കേട്ടാ മതിയല്ലോ.
5: തീർച്ചയായിട്ടും, നല്ലൊരു കാര്യം. കാരണം ഈ നല്ല നല്ല പരിപാടികളൊക്കെ തന്നെ ഈ കേൾക്കാനൊരു അവസരം കൂടിയാണല്ലോ, റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുമ്പോ. തീർച്ചയായിട്ടും അത് വളരെ പ്രയോജനപ്രദമാകും.
6: അതുകൊണ്ട് രാവിലെ 5:30 അലാറം വെക്കും, 4:30 എഴുന്നേക്കും. പിന്നെ 6 to 9 അതില് ചലച്ചിത്ര ഗാനങ്ങൾ വായിച്ചിട്ടുള്ള എല്ലാം റെക്കോർഡ് ചെയ്യും.
5: ഓ, അത് ശരി. യോഗ സൗഖ്യം, ആയുരാരോഗ്യം, നല്ല മലയാളം ഒക്കെ റെക്കോർഡ് ചെയ്യും.
6: എല്ലാം കാലം സാക്ഷി എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് അത് ഞാൻ ചെക്ക് ചെയ്യും. അതിന്റെ ഡേറ്റ് ഒക്കെ ശരിയാണോ അതൊക്കെ നോക്കിയിട്ട് തെറ്റ് വരുന്നത് ഈ ചില ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ഡെത്തിലുള്ള ചെറിയ തെറ്റുകൾ മാത്രമേ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ അത് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ പിന്നെ രാത്രി അത് പോസ്റ്റ് ചെയ്യും.
5: ഉച്ചയ്ക്ക്
6: പ്രകാശധാര, വൈകിട്ട് 3:30. ഇപ്പൊ 3:30 റേഡിയോ ഹെൽത്ത് റെക്കോർഡ് ചെയ്തിട്ടേ ഉള്ളൂ. റെക്കോർഡ് ചെയ്ത് അങ്ങ് ഇത് കേൾക്കാന്ന് വിചാരിച്ചു.
5: ശരി ശരി ശരി, നല്ല കാര്യം. എന്തായാലും ഒരുപാട് സന്തോഷം. റേഡിയോ ഇത്രത്തോളം സ്നേഹിക്കുന്നു, പരിപാടികളൊക്കെ റെക്കോർഡ് ചെയ്ത് ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യുക, അതൊക്കെ വളരെ നല്ല കാര്യമായിട്ട് എനിക്കത് തോന്നുന്നു. കാരണം കേൾക്കാത്തവർക്ക് കേൾക്കാൻ ഒരു അവസരം കൂടിയാണല്ലോ കൊടുക്കുന്നത്.

0: ഞാൻ അവരുടെ
1: അപ്പൊ കേൾക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇട്ട് കൊടുക്കും അവർക്ക് അല്ലേ, കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ എന്ന് വെച്ചിട്ട്.
0: അല്ല അല്ല അവർ അല്ല അവർക്ക് കേൾക്കാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവര് രാവിലെ എണീറ്റ് പഠിക്കാൻ പോകുന്ന മോൾ ഇവിടെ ഇല്ല, അതുകൊണ്ട് അവർക്ക് സമയം കിട്ടത്തില്ല. ഇപ്പൊ ഞാൻ തന്നെ ഇത് റെക്കോർഡ് ചെയ്യുന്ന പറഞ്ഞാൽ പല ജോലിക്ക് പോകുന്നവർക്കും വീട്ടിലുള്ള ഒരു ഭാര്യ ആയിരുന്ന എല്ലാവർക്കും ജോലി തിരക്കില് ജോലിക്ക് പോകുന്നവർക്ക് ഇത് കേൾക്കാൻ പറ്റില്ല. കാരണം ജോബ് ഇപ്പൊ എന്റെ പോലെ സുഹൃത്തുക്കൾ അപ്പൊ എല്ലാവർക്കും അയച്ചു കൊടുക്കുമ്പോ അവര് വേറെ പല സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കും ജോലിയെ കുറിച്ചുള്ള.
1: ഇത് കേൾക്കുമ്പോൾ കൗതുകത്തെക്കാളേറെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. കാരണം ആകാശവാണി ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരാള്. ശരി, ഇന്ന് ഏത് പാട്ട്? നമ്മള് പാട്ട് പറഞ്ഞു അല്ലെ, നമ്മുടെ നീലക്കടമ്പ് എന്ന ചിത്രത്തിലെ പാട്ട്.
0: നീലക്കടമ്പ്, നീലക്കടമ്പില് യേശുദാസ് പാടിയ കുളജാത്രിയിൽ കുടികൊള്ളും. ഞാൻ കുളജാത്രിയിലൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്.
1: ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സ് അവിടെ എത്തും അല്ലേ. കെ ജയകുമാറിന്റെ വരികൾ അത്രയേറെ ഭാവസാന്ദ്രമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
0: അതെ അതെ അതെ അതെ, 64 വയസ്സായി.
1: രവീന്ദ്രന്റെ സംഗീതമാണ്. പാട്ട് കേൾക്കാം നമുക്ക്. താങ്ക് യു ഫോർ കോളിംഗ്.
2: കുടികൊള്ളും മഹേശ്വരി ഗുണദാ.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഈ നവരാത്രിയിൽ വീട്ടിൽ പുതിയ ഗാഡ്ജറ്റുകളും കൂടെ വൻ സമ്മാനങ്ങളും വരാൻ വലിയ യോഗമുണ്ട്.
2: അതെങ്ങനെയാ തിരുമേനി?
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് നവരാത്രി ഫെസ്റ്റ് EMI ബെസ്റ്റ് 000 1 EMI ഓഫ് സ്കീമുകളിൽ വീട് അപ്ഗ്രേഡ് ചെയ്യാം. ഓരോ ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങളും കൊമ്പൻ ഓഫറിൽ 5000-ൽ അധികം വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നേടാം. ഏത്? പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: കാതൊരു പാട്ടിലേക്ക് സ്വാഗതം. ഹലോ
4: ഹലോ,
3: ആരാ വിളിക്കുന്നത്?
4: ഞാൻ കിളികല്ലൂരിൽ നിന്ന് വിഷ്ണു തമ്പിയാണ്.
3: വിഷ്ണു തമ്പി അല്ലേ?
4: അതെ അതെ.
3: ശരി ശരി, ഏത് പാട്ടാണ് വിഷ്ണു കേൾക്കേണ്ടതെന്ന്?
4: എനിക്ക് ഇന്ന് കേൾക്കേണ്ടത് മൈ ഡിയർ കരടി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടല്ലോ, അതിനകത്തുള്ള ശിവപെരുമാൾ ഒരു കഥയിൽ എന്ന് പറഞ്ഞ
3: നല്ലൊരു പാട്ട്, അധികം കേൾക്കാത്ത പാട്ട് കൂടിയാണ്.
4: അതെ അതെ, തങ്കരാജ് വരികൾ എഴുതി ബാലുഗിരിയത്തിന്റെ സംഗീതത്തില് MG ശ്രീകുമാറും രാധിക തിലകും പാടിയ ഗാനം.
3: അതെ അതെ, മൈ ഡിയർ കരടി എന്ന് പറഞ്ഞ സിനിമയിൽ അല്ലേ? വിഷ്ണു എന്താ ചെയ്യുന്നത്?
4: കൊറേ നാളായി കേട്ടിട്ട്, കൊറേ നാളായി ഈ പാട്ട്.
3: അതെ അതെ, എന്താ ചെയ്യുന്നത് വിഷ്ണു?
4: ഞാനിവിടെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജില് കൊല്ലത്ത് വർക്ക് ചെയ്യാൻ.
3: ഓക്കെ, വീട്ടിലാർക്കാ?
4: വീട്ടിലെ അച്ഛൻ അമ്മ ഞാൻ.
3: വിഷ്ണു തമ്പി മുന്നേ പങ്കെടുത്തിട്ടുണ്ടോ കാതിലൊരു പാട്ടിലേക്ക്?
4: കാതിലൊരു പാട്ടിലേക്ക് ഒരു 2 മാസത്തിന് മുന്നേ ഫസ്റ്റ് കോൾ ആയിരുന്നു. സാറിന്റെ അടുത്താണ് ഞാൻ സംസാരിച്ചത്.
3: എനിക്ക് പേര് കേട്ടപ്പോ പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ വിഷ്ണു തമ്പി.
4: അതെ അതെ, സാറിന്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് ഹർത്താലിലെ ഒരു പാട്ട് ചോദിച്ചു, അന്ന് കേൾപ്പിച്ചു. സാർ അന്ന് റയർ പാട്ടെന്നൊക്കെ പറയൊക്കെ
3: ചെയ്തായിരുന്നു.
4: ഓഫീസ് ടൈം എനിക്ക്, ഞാൻ ലീവായിരുന്നു,
3: അതുകൊണ്ട് അനന്തപുരി FM കേട്ട്
4: എനിക്ക് പ്രോഗ്രാമില് അതെ പങ്കെടുക്കാൻ പറ്റി.
3: നല്ല കാര്യം.
4: പിന്നെ പിന്നെ പരിപാടികളെല്ലാം കേൾക്കാറുണ്ട്. എന്റെ ഒരു റിക്വസ്റ്റ് സാറെ, നമുക്ക് ഈ രാവിലെയുള്ള നമസ്തേ അനന്തപുരിയിലൊക്കെ ഇപ്പം ഡെയിലി ലേഡീസ് ആണ് അവതാരകരായിട്ട് വരുന്നത്. അപ്പം സാറിനെ പോലുള്ള ആൾക്കാരും കൂടെ, ആണുങ്ങൾ കൂടെ വന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പൊ എന്നും എന്താ ലേഡീസിന്റെ ഒരു പിങ്ക് FM ആണോ എന്ന് തന്നെ നമ്മൾ സംശയിക്കുക.
3: അതെ, നമുക്ക് ഓരോ ഷിഫ്റ്റ് അനുസരിച്ച് അനൗൺസേഴ്സ് മാറി വന്നുകൊണ്ടിരിക്കും എന്തായാലും.
4: അതെ അതെ, 2-3 ബോയ്സ് ഒഴിച്ചാല് സ്ഥിരം ലേഡീസ് ആണ്. അപ്പൊ അത് ഇന്നൊരു മാറ്റം നമ്മൾ ആകാശവാണിയിൽ വരണം. ഇപ്പൊ നോക്കിയാല് നമുക്ക് എന്താ ലേഡീസിന്റെ സ്വരം മാത്രമാണ് അവിടെ കേൾക്കുന്നത്.
3: ശരി, എന്തായാലും അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താം നമുക്ക് കേട്ടോ.
4: അതെ അതെ, അധികാരികൾ അത് ശ്രദ്ധിക്കണം. രാവിലെ ആകുമ്പോഴത്തേക്ക് എന്താ ജെൻസിനെയും കൂടെ പ്രോഗ്രാം ചെയ്തിട്ട് ഇട്ടായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു.
3: കൂടുതലും എനിക്ക് തോന്നുന്നു രാവിലെയുള്ള പ്രോഗ്രാംസ് ആണ് ലിസൺ ചെയ്യുന്നത് അല്ലേ?
4: കേൾക്കുന്നവർക്കൊരു അരോചകം ആവത്തില്ല. എനിക്കിപ്പം 10 മണിയാകുമ്പോ ഓഫീസിൽ പോയാൽ മതി. അപ്പൊ നമ്മൾ രാവിലെ കേൾക്കുമ്പോഴേ എല്ലാ ദിവസവും നിരന്തരം ലേഡീസ് തന്നെയാണ് വരുന്നത്. പിന്നെ വൈകുന്നേരങ്ങളിൽ നമുക്ക് കേൾക്കാൻ വളരെ സമയം കുറവാണ്. ഓഫീസ് ടൈമിലാണെങ്കിലും കേൾക്കാൻ പറ്റില്ല.
3: ശരി ശരി ശരി,
4: ഇന്ന് എനിക്ക് തോന്നുന്നു കുറെ നാളിന് ശേഷം ഒരു ആൺ ശബ്ദം അവിടെ ഞാൻ കേൾക്കുന്നത് അനന്തപുരി FM-ലൂടെ.
3: എന്തായാലും വിഷ്ണുനോട് സംസാരിക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. നല്ല പാട്ടാണ് ബാലുഗിരിയത്ത് വരികൾ എഴുതി തങ്കരാജ് ഈണം പകർന്ന് MG ശ്രീകുമാറും രാധിക തിലകും പാടിയത്. അധികം കേൾക്കാത്ത പാട്ട്, നല്ലൊരു പാട്ട്, ശിവപെരുമാൾ തുടങ്ങുന്ന പാട്ട്. നമുക്ക് കേട്ടാലോ ഈ ഗാനം? തുടർന്നും പരിപാടികളൊക്കെ കേൾക്കുക, അഭിപ്രായം അറിയിക്കാം കേട്ടോ.
4: ഓക്കെ,
3: താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ
4: ഓക്കെ.

0: ഒരു കാര്യം പറയട്ടെ, ഒരു സംഭവത്തെ കുറിച്ച് 15-20 വർഷം റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, 1000 മണിക്കൂറുകൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ARAI SIAM BIS തുടങ്ങിയ സ്ഥാപനങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നീതി ആയോഗ് തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഉള്ള പോളിസി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് അത് രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ,
1: അപ്പോൾ അത് വിശ്വസനീയമായിരിക്കുമല്ലോ.
0: തീർച്ചയായും E20 അത്തരത്തിലുള്ള ഒരു ഇന്ധനമാണ്. ശാസ്ത്രീയമായി പരീക്ഷിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത്, സുരക്ഷിതമായത്, ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: ACP NDT कानून के विभिन्न प्रावधानों के तहत लिंग जांच करने और करवाने वाले दोनों को 3 से 5 साल तक की कैद और जुर्माने की सजा है.
3: स्वास्थ्य एवं परिवार कल्याण मंत्रालय, भारत सरकार द्वारा जनहित में जारी.
4: നിങ്ങൾ കേൾക്കുന്നത് കാതിലൊരു പാട്ട്. വിളിക്കേണ്ട ഫോൺ

0: നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495 9643 21, 9495 5563 21. ഒരു നമ്പർ കൂടി 9496 5963 21. കാതിലൊരു പാട്ടിന്റെ അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ.
1: ഹലോ.
0: ആ നമസ്കാരം. ആരാ വിളിക്കുന്നത്? നമസ്കാരം. ആരാ വിളിക്കുന്നത്? ശൈലജ. ശരി. തിരുമലയെന്ന്. എന്തുണ്ട് ശൈലജ, വീട്ടിലെ വിശേഷങ്ങളൊക്കെ?
1: വിശേഷം നല്ല മഴക്കോള്. മഴ പെയ്യുന്നില്ല. പിന്നെ പറഞ്ഞ നവരാത്രി ആയതുകൊണ്ട് അതോട് ബന്ധപ്പെട്ട പാട്ടാണ് ആവശ്യപ്പെടുന്നത്.
0: മിക്കവേരും വിളിച്ചവര് നവരാത്രിയുടെ പാട്ടുകളാണ് ചോദിക്കുന്നത്. സന്തോഷം. ഏത് പാട്ടാണ് അപ്പൊ കേക്കേണ്ടത്?
1: സാർ, ഈ സദാനന്ദന്റെ സമയം എന്ന് പറഞ്ഞ ചിത്രം ഉണ്ടല്ലേ, അതിലെ സൗപർണിക തീര വാസിനി.
0: ആ നല്ലൊരു പാട്ട്. ദേവാനന്ദ് പാടിയ പാട്ടല്ലേ.
1: ആ യൂസഫ് അലി സാറിന്റെ രചനയും മോഹൻചിത്താരി സംഗീതം
0: എല്ലാം അറിയാലോ. യൂസഫ് അലി കേച്ചേരിയാണ് വരികള്, സംഗീതം മോഹൻചിത്താരി, എല്ലാം പഠിച്ചു വെച്ചേക്കോ അല്ലേ. ആണോ? റേഡിയോ ആണ് കൂടുതലും കേൾക്കുന്നത്?
1: റേഡിയോ മാത്രമേ കേൾക്കത്തുള്ളൂ എല്ലാം. അതുകൊണ്ട് ഈ ആദ്യമായിട്ട് ഈ പാട്ട് ഞാൻ ആനന്ദപുരിയ സംവിധാനം ഈ പാട്ട് ഞാൻ കേട്ടിട്ടുള്ളതേ. അന്ന്
0: അന്നേ മനസ്സിൽ കുറിച്ചിട്ട് എന്തെങ്കിലും ലൈവില് വിളിക്കുമ്പോ ഈ പാട്ട് ചോദിക്കണം എന്നല്ലേ.
1: അതെ, ഇന്ന് ഒരു വട്ടം കൂടി പിന്നെ ആ പരിപാടിയിൽ എല്ലാം നല്ല ദേവിയുടെ നല്ല പാട്ടായിരുന്നു എല്ലാ പാട്ടും.
0: ഓ താങ്ക് യു സോ മച്ച്. അപ്പോ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ശൈലജയുടെ?
1: എന്തോ
0: ശൈലജയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: ഇപ്പൊ സ്വന്തം സ്ഥലം പകൽക്കുറിലാണ് സാറേ. ഇവിടെ മോളെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഈ തിരുമല നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിന്റെ അടുത്ത് ആടെ താമസിക്കുക.
0: ഓ ശരി. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഈ പാട്ട് മകൾക്ക് വേണ്ടിയാണോ സമർപ്പിക്കുന്നത്?
1: ഇന്ന് എന്റെ മോക്ക് വേണ്ടിട്ട്. മോളെ ബർത്ത്ഡേ 25-ാം തീയതിയാണ്. പിന്നെ ഈ ഒക്ടോബർ 25-ാം തീയതി കാവേരിയുടെ എന്റെ മോളെ ബർത്ത്ഡേ ആണ്. പിന്നെ അത് മാത്രം, പിന്നെ അതുമല്ല നവരാത്രിയും കൂടെ ആയതുകൊണ്ടേ സാർ.
0: ശരി ശരി. അപ്പൊ മോൾക്ക് ഏതായാലും അഡ്വാൻസ്ഡായിട്ട് തന്നെ നമ്മള് ബർത്ത്ഡേ വിഷസ് അറിയിക്കണോ. നവരാത്രിയുടെ ഒരു എന്താ പറയാ, ദേവീ സ്തുതികളാൽ മുഖരിതമാകുന്ന അന്തരീക്ഷത്തിൽ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം ദേവാനന്ദിന്റെ സ്വരത്തിൽ അല്ലേ.
1: മോളെ ഹസ്ബൻഡ് അനീഷ്നാറിനാണ്, കല്യോതക പഞ്ചായത്ത് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു സാർ. അനീഷിനും കൂടെ.
0: അപ്പൊ എന്റെ പേര് തന്നെയാണ് മരുമകനും.
1: അതെ അതെ. പിന്നെ കുഞ്ഞു സായി അഭിനന്ദി മോന്റെ പേര്.
0: ഓ ശരി ശരി. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട്, മകൾക്കും മരുമകനും കുഞ്ഞുബാവയ്ക്കും വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. നവരാത്രി അല്ലെ, ആ ഒരു ദേവിയെ സ്തുതിക്കുന്ന എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് സമർപ്പിക്കാം. എന്താ?
1: ഓക്കെ സാർ.
0: ഓ താങ്ക് യു സോ മച്ച്. വിളിച്ചത് സന്തോഷം കേട്ടോ. ശരി.
1: ഓക്കെ ഓക്കെ ഓക്കെ.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർക്കി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: എന്റെ ഫ്രിഡ്ജ് അളിയാ, എന്റെ കളറൊക്കെ പോയളിയാ, എന്നെ ഇനിയെങ്കിലും ഒന്ന് മാറ്റോ.
2: ടിവി ബ്രോ, നിന്റെ കാര്യം ഭേദം,
1: എന്റെ ഐസ് മൊത്തം ഉരുകി വെള്ളപ്പൊക്കമായി.
3: പരാതികൾ അവസാനിപ്പിക്കാം. വിട്ടപ്പിളൽ ഏജൻസീസ് നവരാത്രി ഫെസ്റ്റ്. ഈ സിഎംഐയിൽ വീട് അപ്ഗ്രേഡ് ചെയ്യൂ. ഒപ്പം ഗ്ലാസ് കെറ്റിൽ, അയൺ ബോക്സ്, നെക് ബാൻഡ്, എ സി വിൻഷീൽഡ് തുടങ്ങി ഉറപ്പായ ഫ്രീ ഗിഫ്റ്റ് സ്വന്തമാക്കൂ. നവരാത്രി ഫെസ്റ്റ്, ഇഎംഐ ബെസ്റ്റ്. വിട്ടപ്പിളൽ ഏജൻസീസ്.
4: ഹലോ, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഹലോ.
5: ഹലോ, നമസ്കാരം സാർ.
4: ആ നമസ്കാരം. പേരെങ്ങന?
5: എന്റെ പേര് ഗിരീഷ്. ഞാൻ വിളിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ് സാർ.
4: തൃശ്ശൂരിൽ നിന്ന്? ഓക്കെ ഓക്കെ. തൃശ്ശൂർ നമ്മുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
5: ആ, ഞാൻ ഓൺലൈൻ ആപ്പിൽ കേൾക്കാറുണ്ട്. തൃശ്ശൂരിൽ നല്ല ഇപ്പൊ സംസാരിക്കുന്ന ജോലി സ്ഥലത്താണ്, ഗുരുവായൂരടുത്ത് കണ്ണാണശ്ശേരി.
4: ഓ, ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയാണ് കേൾക്കുന്നത് അല്ലേ?
5: ആ അതെ സാർ, അതെ.
4: നമ്മുടെ തിരുവനന്തപുരം പരിപാടികളാണോ കൂടുതലും ശ്രദ്ധിക്കാറ്?
5: ആ, തിരുവനന്തപുരം പരിപാടി, അനന്തപുരിയും പിന്നെ ആകാശവാണിയും കേൾക്കാറുണ്ട്.

0: സമയ സാഹചര്യ സന്ദർഭം അനുസരിച്ച്.
1: കേൾക്കാറുണ്ട്. ശരി ശരി, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ട അങ്ങേക്ക്?
0: ഇപ്പോ ഇന്ന് നവരാത്രി നാലായല്ലോ, നാലല്ല അഞ്ചായല്ലോ. അപ്പൊ നവരാത്രിയോട് അനുബന്ധിച്ചൊരു പാട്ടുണ്ടല്ലോ, നമ്മുടെ എന്റെ ഗ്രാമം എന്ന സിനിമയിലെ ശ്രീമൂലനഗരം വിജയൻ എഴുതി വിദ്യാധരൻ മാഷിയനും പകർന്ന് വാണിയമ്മ പാടിയപ്പെട്ട് വീണാപാണി രാഗ വിലോലിനി
1: പാട്ട്. ഈ ഒരു സമയത്ത് കേൾക്കാൻ ഏറ്റവും ആപ്റ്റായ പാട്ടുകളിൽ ഒന്ന് അല്ലേ?
0: എങ്ങനെ?
1: ഈ സമയത്ത് കേൾക്കാൻ പറ്റിയ പാട്ടുകളിൽ ഒന്നാണത്.
0: അതെ അതെ അതെ അതെ.
1: വീട്ടിലാരൊക്കെയുള്ള ഗിരീഷ്?
0: വീട്ടില് അച്ഛൻ കൊറോണ പിടിച്ച് മരിച്ചു നവംബർ 3, 2020. പിന്നെ അമ്മയുണ്ട്, പിന്നെ ഞാനുണ്ട്, അനിയുണ്ട്, അനിയത്തിയുണ്ട്. ഞങ്ങള് ചെറിയൊരു കുടുംബമായിട്ട് ഇങ്ങനെ പോകുന്നു.
1: ശരി ശരി, എല്ലാരും സന്തോഷമായിട്ട് പോകുന്നല്ലോ അല്ലേ?
0: അതെ അതെ അതെ.
1: മഴയുണ്ടോ ഗുരുവായൂരൊക്കെ?
0: ഇതിപ്പോ മൂടിക്കാറ് ഭയങ്കര മഴക്കാറ്, എപ്പോ വേണമെങ്കിൽ പെയ്യാന്നുള്ള രീതിയിൽ ആകാശം ആകെ മേഘാവൃതമായിരിക്കും.
1: എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലായിടത്തും ട്രിവാൻഡ്രത്തും അതുപോലെ മേഘാവൃതമാണ് ആകാശം. ശരി, അപ്പൊ നമുക്ക് ഈ നല്ല പാട്ട് കേട്ടാലോ?
0: ഒരു രണ്ട് മൂന്ന് പേരുടെ പേര് പറയുന്നോണ്ട് ബുദ്ധിമുട്ടാണ്.
1: വേഗം പറഞ്ഞു, ഒത്തിരി കോളേഴ്സ് നമുക്ക് വെയിറ്റിംഗിലാണ്, വേഗം പറഞ്ഞോളൂ.
0: എന്റെ സുഹൃത്ത് കോവളം കുഞ്ഞിമഞ്ചേട്ടൻ, പിന്നെ സന്തോഷ് കുമാർ വട്ടിയൂർക്കാവ്, തിരുമാനൂർ രാജേഷ്, ഇവരൊക്കെ നല്ല സുഹൃത്തുക്കളാണ്. അതുപോലെ വിമല തോമസ്, പൂനാട് അശോകൻ, ഒളത്താണി, അത്രയും പേര്.
1: ശരി, അപ്പോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ഗാനം സമർപ്പിക്കാം. വിളിച്ചാൽ സന്തോഷം കേട്ടോ ഗിരീഷ്.
0: താങ്ക് യു,
1: താങ്ക് യു ഫോർ കോളിംഗ്.

0: കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. ഹലോ ഹലോ,
1: കേക്കാം.
0: ആരാ വിളിക്കുന്നത്?
1: അനിതകുമാരി,
0: അനിത. എവിടെ നിന്നാണ് അനിത വിളിക്കുന്നത്?
1: കാട്ടാക്കട പൊന്നറയിൽ നിന്ന്.
0: കാട്ടാക്കട പൊന്നറ അല്ലേ? ശരി, എന്താ ചെയ്യുന്ന അനിത?
1: ഞാന് KSRTC യില് സൂപ്രണ്ടായിട്ട് റിട്ടയർ ആയി. 2021 റിട്ടയർ ആയി. ഇപ്പൊ ഞാൻ തനിയെ വീട്ടിലുള്ളു. എന്റെ ഹസ്ബൻഡ് 2020 മരിച്ചുപോയി.
0: ഓ ശരി.
1: മക്കള് രണ്ട് ആൺകുട്ടികളാണ്. രണ്ടുപേരും ജോലിയിലാണ്. ഒരാള് ടെക്നോപാർക്കിലും ഒരാള് HDFC ലൈഫിൽ വർക്ക് ചെയ്യുന്നു.
0: ശരി, മക്കളുടെ പേരൊക്കെ
1: എങ്ങനെയാണ്? രണ്ടു പേരും കല്ല ഒന്ന് വൈശാഖും, മൂത്തയാള് വൈശാഖും, ഇളയാള് വിഷ്ണുവും.
0: വിഷ്ണുവും. ശരി ശരി.
1: രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. മൂത്തയാളിന് കുഞ്ഞുങ്ങളായിട്ടില്ല. അവൻ ദേവതി നാളാണ്. അതാണ് ഞാൻ കണ്ണൻ എന്ന പേര്
0: ദേവതി. ആ പാട്ടാണ് വേണ്ടത്. ഇരട്ടക്കുട്ടികളുടെ അച്ഛനിലെ പാട്ടല്ലേ?
1: ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ. ഞാൻ ആ സിനിമ കുഞ്ഞിലെ ഇവരെ ചെറുതിലേ കണ്ടപ്പോഴേ എനിക്ക് ഇവൻ ദേവതി നാളിൽ ജനിച്ചപ്പോഴേ
0: ഭയങ്കര സന്തോഷമായി.
1: പാട്ട് എപ്പോഴും ഇങ്ങനെ മനസ്സിലുണ്ട്. പക്ഷേ ഉയരങ്ങളിൽ ഉയരുന്നില്ല.
0: ഉയരും തീർച്ചയായിട്ടും. ജീവിതമല്ലേ, നമ്മുടെ ഉയർച്ച താഴ്ചയൊക്കെ ഉണ്ടാവും.
1: അതെ, ബിടെക് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ പയ്യനാണ്. ഇപ്പൊ HDFC ലൈഫിലാണ്
0: ജോലി ചെയ്യുന്നത്. കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടില് പുറത്തു വന്ന പാട്ടാണ് ചിത്രയുടെ സ്വരത്തിൽ. നല്ലൊരു പാട്ട്.
1: അതന്നെ, ഞാൻ സിനിമ കണ്ടിട്ടുണ്ട് ഞങ്ങള് കുഞ്ഞിലെ, ചെറുതായിരുന്നപ്പോൾ.
0: അപ്പൊ എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് ഈ പാട്ട് കേൾക്കുമ്പോ കുഞ്ഞുങ്ങളുടെ കുട്ടിക്കാലമൊക്കെ ആയിരിക്കും മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അല്ലേ?
1: ഓർമ്മ വരുന്നത്. ഞാൻ ഇങ്ങനെ എല്ലാ പരിപാടിയും ഇങ്ങനെ TV വിളിക്കാൻ പറയണ്ട കോളെല്ലാം ഞാൻ വിളിക്കാറുണ്ട്. ഇങ്ങനെ മാറി മാറി എല്ലാ നമ്പരും ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്.
0: പക്ഷെ കിട്ടിയത് ഇപ്പോഴാണ്.
1: അനിയാണ് വീട്ടില്.
0: ഇന്നാണ് കിട്ടുന്ന ലൈവിലേക്ക് വിളിക്കുമ്പോ അല്ലേ?
1: ഇന്നാണ് ആദ്യമായിട്ട് കിട്ടിയത്. എനിക്ക് കിട്ടിയപ്പോ ഭയങ്കര
0: സന്തോഷം.
1: മോന്റെ കൂടെ പറയുകയും ചെയ്ത് എല്ലാരും വാട്സാപ്പിലൊക്കെ ചോദിക്കുന്നു. എനിക്ക് അങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു.
0: എല്ലാവരോടും പറയാ, എനിക്ക് ഇന്ന് ലോട്ടറി അടിച്ചു, എനിക്കും പാട്ട് കേൾക്കാൻ പറ്റി, ലൈവായിട്ട് വിളിക്കാൻ പറ്റി എന്നൊക്കെ എല്ലാവരോടും പറയാ കേട്ടോ.
1: രാവിലെ 5:50 മറ്റേ വന്ദേ അതുകൊട്ട് വന്ദേ ഭാരത് മാരതോട്ടും ഞാൻ കേട്ടാൻ തുടങ്ങി.
0: വന്ദേ മാതരം തൊട്ട് രാത്രി സുഭാഷിതം വരെ കേൾക്കും.
1: സുഭാഷിതം, മറ്റേ മനോയാനം, ഇതെല്ലാം കാലം സാക്ഷി എല്ലാം കേൾക്കാറുണ്ട് എല്ലാരെ.
0: ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം.
1: ശേഷമാണ് റേഡിയോ വാങ്ങിയത്. റിട്ടയർ ആയി ഒരു പണിയായപ്പോഴാണ് മോൻ എന്റെ ബർത്ത്ഡേക്കാണ് ഒരു റേഡിയോ വാങ്ങിക്കൊണ്ട്
0: വന്നത്. ശരി, അപ്പോ എല്ലാവരോടും അന്വേഷണം പറയണം. നമുക്ക് സമയം വളരെ കുറവാണ്, നമുക്ക് ഈ പാട്ട് കേൾക്കാം. അപ്പൊ ഇനി ഒരു അവസരത്തിൽ കൂടുതൽ നമുക്ക് സംസാരിക്കാം കേട്ടോ. വിളിച്ചത് സന്തോഷം.
1: ഞാൻ ഇനി വിളിച്ചോളാം. ഇനി കിട്ടിയല്ലോ, സന്തോഷമായി.
0: ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, ബൈ.
1: താങ്ക് യു.

0: ഒരു കോൾ കൂടി എടുക്കാം. ഹലോ ഹലോ,
1: ഹലോ.
0: ആ കാതലൊരു പാട്ടാണ്, ഇതാരാ വിളിക്കുന്നത്? പേര് പറയാമോ? പേര് പറഞ്ഞോളൂ, ആരാ വിളിക്കുന്നത്? സുന്ദരി അമ്മാൾ. എവിടുന്നാ സുന്ദരി അമ്മാൾ വിളിക്കുന്നത്? വലിയശാലയെന്ന്. ശരി, വേഗം പാട്ട് പറയാമോ? നമുക്ക് വളരെ 3 മിനിറ്റ് സമയമേ ഉള്ളൂ, നമുക്ക് വേഗം പാട്ടിലേക്ക് പോവാം. പാട്ട് പറയാമോ? ശ്രീദേവി ദർശനം എന്ന് പറഞ്ഞ സിനിമ അല്ലേ? ആ ദേവിമയം സർവം ദേവിമയം. നമുക്ക് ഏതായാലും പാട്ടിലേക്ക് പോവാം സുന്ദരി അമ്മാൾ. നമുക്ക് ഇനി ഒരു അവസരത്തിൽ കൂടുതൽ സംസാരിക്കാം, നമുക്ക് സമയം വളരെ കുറവാണ്.
1: അപ്പൊ പാട്ട് വെച്ചത് എനിക്ക് കിട്ടിയില്ല, എനിക്ക് കോടി കോടി എന്തോന്ന് പറയുന്നു, എനിക്ക് നിങ്ങളോട് കോടി കോടി നന്ദിയുണ്ട് കേട്ടോ.
0: ഞങ്ങൾക്കും സന്തോഷം,
1: ഒരുപാട് നാൾ കൊണ്ട് ഞാൻ ട്രൈ ചെയ്യുവാണ്. കോടി കോടി നന്ദിയുണ്ട്.
0: ശരി, നമുക്ക് ഈ പാട്ട് കേൾക്കാം സുന്ദരി അമ്മാൾ. ഇനി ഒരു അവസരത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ.
1: ഞാൻ റേഡിയോ സ്റ്റേഷനിലെ തമിഴിന്റെ പ്രോഗ്രാമിൽ ഞാൻ അവിടെ
0: തമിഴ്ചൊൽമാലയിൽ വന്നിട്ടുണ്ടല്ലേ. ശരി ശരി, നമുക്ക് ഈ പാട്ട് കേട്ടാലോ. എല്ലാവർക്കും വേണ്ടി പാട്ട് കേട്ടോ.
1: എല്ലാവർക്കും വേണ്ടിയാണ്.
0: ഓക്കെ, ഉറപ്പായിട്ടും പാട്ട് കേൾക്കാം.

പ്രിയശ്രോത, ക്ലേശുദാസ് പാടിയ ഗാനത്തോടെ ഇന്നത്തെ കാതൊരു പാട്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ തത്സമയ ഗാനവിരുന്ന് കേട്ടുകൊണ്ടിരുന്ന ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രിയശ്രോതാക്കൾക്കും നന്ദി. കാതൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ഇനി അടുത്ത വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഇന്ന് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് അനീഷ് പി നായർ. ഏവർക്കും ശുഭസായാഹ്നം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 2047 വികസിത് ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വിജയവാഡയിൽ ദേശീയ സരസ് മേള 2026 രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നടപ്പു സാമ്പത്തിക വർഷത്തിൽ ഈ മാസം 14 വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്തിന്റെ നേരിട്ടുള്ള നികുതി പിരിവ് 13.37 ലക്ഷം കോടി രൂപ കടന്നതായും നികുതി റീഫണ്ടുകൾ 24.22% വർദ്ധിച്ച് 2.65 ലക്ഷം കോടി രൂപയായതായും ആദായനികുതി വകുപ്പ്. നീറ്റ് PG 2026 പരീക്ഷയുടെ ചോദ്യപേപ്പർ, ഉത്തരസൂചിക, ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നതിൽ കൂടുതൽ സുതാര്യത വേണമെന്ന ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും നാഷണൽ മെഡിക്കൽ കമ്മീഷനും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ HLL ഇ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. www.hllestore.in എന്ന വെബ്സൈറ്റ് വഴി ഈ സേവനം ലഭ്യമാകും. അഗ്നിവീർ വനിതാ സൈനിക പോലീസ് റിക്രൂട്ട്മെന്റ് റാലി സംഘടിപ്പിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവതികൾക്കായി കോഴിക്കോട്ട് സംഘടിപ്പിച്ച റാലിയിൽ കേരളത്തിൽ നിന്ന് 75 സ്ത്രീകളും കർണാടകയിൽ നിന്ന് 90 സ്ത്രീകളും ഉൾപ്പെടെ 200 പേർ പങ്കെടുത്തു. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞത്തിന് തുടക്കം. നിർധനരായ കാഴ്ചപരിമിതിയുള്ള വനിതകൾക്ക് ബ്രെയിൽ വാച്ചുകളുടെ വിതരണവും കാഴ്ചപരിമിതർക്കായുള്ള വെളുത്തവടി ബാങ്കും സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പും നാളെ തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിൽ നടക്കും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും PC വിഷ്ണുനാഥും പങ്കെടുക്കും. പത്തനംതിട്ട പ്രമാടത്ത് പനി ബാധിച്ച് ഛർദ്ദിച്ച 3 വയസ്സുകാരിയെക്കൊണ്ട് വസ്ത്രം അഴിപ്പിച്ച് അങ്കണവാടി വർക്കർ നിലം തുടപ്പിച്ചെന്ന മാധ്യമ വാർത്തയിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: സ്വന്തം സംഗീതത്തിൽ വിഷ്ണു വിജയ് ഹരിശങ്കറോടൊപ്പം പാടിയ ഗാനമാണ് കേട്ടത്. രചന സുഹേൽ കോയ, ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: കരിക്കകം ശ്രീ ചാമുണ്ഡി ദേവി ക്ഷേത്രം കരിക്കകത്തമ്മ നവരാത്രി സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ. നവരാത്രി മണ്ഡപത്തിൽ പൂജവയ്പ്പും വിദ്യാരംഭവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ, പ്രശസ്തരുടെ വിവിധ കലാപരിപാടികളും. എല്ലാ ഭക്തജനങ്ങളെയും കരിക്കകം ശ്രീ ചാമുണ്ഡി ദേവി ക്ഷേത്രം ട്രസ്റ്റ് സ്വാഗതം ചെയ്യുന്നു.
0: ഇനി കൂടെ എന്ന ചിത്രത്തിന് വേണ്ടി ബെന്നി ദയാലും രഘു ദീക്ഷിതും പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം രഘു ദീക്ഷിത്.

0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്
1: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്
2: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ് പഴവങ്ങാടി തിരുവനന്തപുരം
3: 4859017986
4: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം തിരുവനന്തപുരം കൊല്ലം കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശൂർ ആൻഡ് കാലിക്കട്ട്
5: ഗിരീഷ് പുതഞ്ചേരിയുടെ രചന മോഹൻ സിതാരയുടെ സംഗീതം എം ജി ശ്രീകുമാറും അനുരാധ ശ്രീറാമും പാടിയ ഗാനം ചിത്രം വക്കാലത്ത് നാരായണൻകുട്ടി

0: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
1: ആര്യശാല സുബയ്യ ജ്വല്ലറി ഇന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാർ കേട്ടോ.
2: സുബയ്യ ജ്വല്ലറി സ്വർണോത്സവം ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി ആര്യശാല.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
8: ഇളയരാജയുടെ സംഗീതത്തിൽ ചിത്ര പാടിയ ഗാനം. ചിത്രം ഫ്രണ്ട്സ്. ഗാനരചന ആർ കെ ദാമോദരൻ.

0: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
1: വിളക്ക് മാത്രമല്ല കുക്ക്വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. എം ആർ പി ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മോൾ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ പി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാര.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: ചിത്രം വർണ്ണക്കാഴ്ചകൾ. ഗാനരചന യൂസഫലി കച്ചേരി, സംഗീതം മോഹൻ സിതാര. പാടിയത് യേശുദാസും ചിത്രം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: ഈ നവരാത്രിയിൽ വീട്ടിൽ പുതിയ ഗാഡ്ജറ്റുകളും കൂടെ വൻ സമ്മാനങ്ങളും വരാൻ വലിയ യോഗമുണ്ട്.
4: അതെങ്ങനെയാ തിരുമേനി?
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് നവരാത്രി ഫെസ്റ്റ് EMI ബെസ്റ്റ് 000 1 EMI ഓഫ് സ്കീമുകളിൽ വീട് അപ്ഗ്രേഡ് ചെയ്യാം. ഓരോ ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങളും കൊമ്പൻ ഓഫറിൽ 5000-ൽ വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നേടാം. ഏത്? പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: ബ്രോ, എല്ലാ ദിവസവും 6-7 കോടി വെഹിക്കിൾസ് ആണ് പെട്രോൾ പമ്പിൽ ഫ്യുവൽ നിറയ്ക്കുന്നത്. രാജ്യത്ത് ഏകദേശം 20 കോടി 2-വീലേഴ്സും 3 കോടി കാറുകളും കഴിഞ്ഞ 2.5 വർഷമായി E20 ഓടിക്കൊണ്ടിരിക്കുകയാണ്.
6: എല്ലാം നല്ല രീതിയിൽ തന്നെയല്ലേ പോകുന്നത്?
5: അത് തന്നെ. E20 കാരണം ശരിക്കും എന്തെങ്കിലും വൈഡ് സ്പ്രെഡ് പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെ അത് പുറത്തു വരേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് റൂമേഴ്സിനെ വിശ്വസിക്കരുത്, ഫാക്ട്സിനെ വിശ്വസിക്കൂ. ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
7: ചിത്രം ഒരു സ്മോൾ ഫാമിലി. ഗാനരചന രാജീവാലുങ്കൽ, സംഗീതം M. ജയചന്ദ്രൻ. പാടിയത് വിജയ് യേശുദാസും ചിന്മയും.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: കൊല്ലത്ത് കൊല്ലം ഒന്നായി.
2: എന്തായാലും കെ കെ ജയുടെ വരവ് പൊടിച്ചു.
3: കൊല്ലം ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 18 മുതൽ 21 വരെ വമ്പൻ ഓഫറുകൾ.
4: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ് ആന്റിക് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
3: 100,000 രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള ഓരോ പർച്ചേസിനും 1 സ്വർണ്ണമോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്കുകുത്തുന്നവർക്ക് വെള്ളിമുക്കുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
4: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ആർപി മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.
5: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
6: 2 പവന് കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
7: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
8: വിജയ് യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന അനിൽ പനച്ചൂരാൻ, സംഗീതം രാഹുൽ രാജ്, ചിത്രം ചേകവർ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: വിജയേഷ് ദാസും മൃദുല വാര്യരും പാടിയ ഗാനം, രചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ. ചിത്രം അപ്പ് ആൻഡ് ഡൌൺ, മുകളിൽ ഒരാളുണ്ട്.

0: ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ ആഹാരക്രമങ്ങളിലെ വ്യതിയാനവും വ്യായാമരഹിതമായ ജീവിതവുമാണ് ജീവിതശൈലി രോഗങ്ങൾ വ്യാപിക്കാൻ ഇടയാക്കിയത്. ആഹാരം ഔഷധമാണെന്ന തിരിച്ചറിവോടെ ജീവിച്ച നമ്മുടെ പൂർവികർ ചെറുധാന്യങ്ങൾ നിത്യജീവിതത്തിൽ മുഖ്യ ആഹാരമാക്കിയിരുന്നു. പോഷക ഗുണവും ആരോഗ്യദായകവും രോഗപ്രതിരോധ ശേഷിയും അധികമായുള്ള ചെറുധാന്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്ന് ഞാറ്റുവേലയിൽ. അഭിമുഖത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകർ. നമസ്കാരം മാഡം.
3: നമസ്കാരം.
0: അടുത്ത കാലത്തായി നമ്മുടെ കമ്പോളത്തിൽ ചെറുമണി ധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ കൂടുതലായി സ്ഥാനം പിടിച്ചിരിക്കുന്നുണ്ടല്ലോ, ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
3: ഈ ചെറുമണി ധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ എന്ന ഭക്ഷ്യവിഭാഗം ഒരു പുതിയ ഇറക്കുമതിയല്ല. ഇവ മനുഷ്യന്റെ ആദ്യകാല ഭക്ഷണത്തിൽ പ്രധാന സ്ഥാനത്തായിരുന്നു. ആഗോള ജനസംഖ്യയുടെ മൂന്നിലൊരു ഭാഗം ഇന്നും ഇവയെ മുഖ്യ ആഹാരമായി കഴിക്കുന്നു. ആഫ്രിക്കയിലും ഏഷ്യയിലുമുള്ള ജനങ്ങളാണ് ഇവയെ കൂടുതലായി ഭക്ഷിക്കുന്നത്. കൃഷിയിൽ വന്ന പരിഷ്കാരങ്ങൾ നമ്മളെ നെല്ലരിയോടും ഗോതമ്പിനോടും കൂടുതൽ അടുപ്പിച്ചു. അതുപോലെ തന്നെ ആഗോളവൽക്കരണവും സാങ്കേതിക പുരോഗമനവും ആളോഹരി വരുമാനം ഏറിയതുമെല്ലാം നമ്മുടെ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. തെറ്റായ ആഹാരക്രമങ്ങൾ ആചരിക്കുന്നതും ഈ മാറ്റങ്ങളുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഇടയിൽ പ്രമേഹം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, ക്യാൻസർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ ഏറി വരുന്നുണ്ട്. മനുഷ്യന്റെ അധ്വാനം കുറഞ്ഞതും അതിന് അനുപാതികമായി അന്നജമടങ്ങിയ ആഹാരങ്ങൾ കുറയ്ക്കാതെ സംസ്കരിച്ച ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്നതുമാണ് മിക്ക രോഗങ്ങൾക്കും കാരണം. കൂടാതെ പ്രകൃതിദത്തമായതും ഗുണമേറിയ വീട്ടിലെ തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും മറ്റൊരു കാരണമാകുന്നു. ഈ മാറിയ സാഹചര്യങ്ങൾ ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ധാന്യങ്ങളുടെ തോത് കുറച്ച് മില്ലറ്റുകൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാകുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു. ഇതിനെല്ലാം പുറമെ അടുത്ത

0: ഫലത്തായി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും മറ്റും നമ്മുടെ ഭക്ഷ്യസുരക്ഷയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മില്ലറ്റുകൾ ഏത് വരൾച്ചയിലും വെള്ളക്കെട്ടിലും പിടിച്ചു നിൽക്കാൻ കഴിവുള്ള സസ്യങ്ങളാകുന്നു. കൂടാതെ രോഗങ്ങളുടെയും കീടങ്ങളുടെയും ആക്രമണത്തിന് അധികം ഇരയാകാത്ത വിളകളായി കാണുന്നു. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ മില്ലറ്റുകൾക്ക് പ്രചാരം ഏറിയിരിക്കുന്നത്.
1: മില്ലറ്റുകൾ എങ്ങനെയാണ് ആരോഗ്യത്തിന് ഗുണകരമാകുന്നത്?
0: നമ്മൾ പ്രധാന ധാന്യമായി ഭക്ഷിക്കുന്ന അരിയേക്കാളും ഗോതമ്പിനേക്കാളുമെല്ലാം മില്ലറ്റുകളിൽ വിശിഷ്ടമായ തോതിലും അനുപാതത്തിലും വിവിധ പോഷകങ്ങൾ അടങ്ങുന്നു. അതായത് നാരുകൾ, പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ എല്ലാം തന്നെ. കൂടാതെ ഇവ ഗ്ലൂട്ടൻ വിമുക്തമാണ്. ഇത് പ്രത്യേകിച്ച് ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് ഗുണം ചെയ്യുന്നു. അതായത് ഈ ഗോതമ്പ് വിഭവങ്ങൾ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. ഇവയിലെ ഉയർന്ന തോതിലെ നാരുകൾ കുടലിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നു. അതുപോലെ കൂടുതൽ നേരം വയർ നിറഞ്ഞിരിക്കുന്നതായും അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ അഥവാ മാംസ്യം അരിയേക്കാൾ കൂടുതൽ അടങ്ങുന്നുണ്ട്. അതുകൊണ്ട് സസ്യബുക്കുകൾക്ക് പ്രോട്ടീനിൽ വരുന്ന കുറവ് നികത്താൻ സാധിക്കുന്നു. ധാതുലവണങ്ങളിൽ മെഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ് എന്നിവയുടെ തോത് ഗണ്യമായി കൂടുതലുമാണ്. മെഗ്നീഷ്യം ഹൃദ്രോഗങ്ങൾ കുറയ്ക്കുമ്പോൾ ഫോസ്ഫറസ് കോശങ്ങളുടെ വളർച്ചയ്ക്ക് ഊർജം പ്രദാനം ചെയ്യുന്നു. കൂടാതെ ഇവയിൽ അടങ്ങുന്ന ഫൈറ്റോ കെമിക്കലുകൾ കൊളസ്ട്രോൾ കുറയ്ക്കാനും ക്യാൻസർ തടയാനും കാരണമാകുന്നു. നാരുകൾ ഏറിയ അനുപാതത്തിലായതുകൊണ്ട് അവയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് അരിയേക്കാൾ കുറഞ്ഞിരിക്കുന്നതിന് കാരണമാകുന്നു. അതായത് അന്നജം രക്തത്തിൽ ഗ്ലൂക്കോസായി മാറുന്ന തോത് കുറഞ്ഞിരിക്കും. ആന്റി ഓക്സിഡന്റുകളായും പ്രവർത്തിക്കുന്ന ഫീനോളുകളും സാപ്പോണിനുകളും മറ്റും ഇവയിൽ അടങ്ങുന്നത് കാരണം രോഗപ്രതിരോധ ശേഷിയേറാനും മില്ലറ്റുകൾ കാരണമാകുന്നു.
1: കാഴ്ചയിൽ ഏതാണ്ട് ഒരുപോലെ തോന്നിക്കുന്ന വിവിധയിനം ചെറുമണി ധാന്യങ്ങളുണ്ടല്ലോ, ഇതേതെല്ലാമാണെന്ന് ഒന്ന് വിശദമാക്കാമോ?
0: ഒരുപാട് ചെറുമണി ധാന്യങ്ങൾ ലോകമെമ്പാടുമുണ്ട്. നമ്മുടെ നാട്ടിൽ കൂടുതൽ പ്രചാരമുള്ള മില്ലറ്റാണ് റാഗി അഥവാ കൂവരക അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല്. അത് കഴിഞ്ഞാൽ കമ്പ് അഥവാ പവിഴച്ചോളം, തിന, വരക്, കുതിരവാലി, മണിച്ചോളം അഥവാ ജോവർ, ചാമ, കൊറേലി അഥവാ ചാമപ്പൊതാവൽ എന്നീ മില്ലറ്റുകളും കമ്പോളത്തിൽ കണ്ടുവരുന്നുണ്ട്. കമ്പോളത്തിൽ ഇന്ന് പോളിഷ് ചെയ്തതും ചെയ്യാത്തതുമായ മില്ലറ്റുകളും ലഭ്യമാണ്. പോളിഷ് ചെയ്ത മില്ലറ്റുകളിൽ തവിടും ഉമിയും തീരെയില്ല. അതുകൊണ്ട് തന്നെ പോളിഷ് ചെയ്യാത്ത മില്ലറ്റുകളാണ് ഗുണത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്.
1: ഈ പോളിഷ് ചെയ്തതും ചെയ്യാത്തതുമായ മില്ലറ്റുകൾ പാകം ചെയ്യുന്നതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകില്ലേ?
0: പോളിഷ് ചെയ്യാത്ത മില്ലറ്റുകളെ കൂടുതൽ നേരം കുതിർക്കുന്നത് അത്യാവശ്യമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നത് പാചകത്തിന്റെ ദൈർഘ്യം കുറയ്ക്കാൻ സഹായമാകുന്നു. കൂടാതെ 6 മണിക്കൂർ വരെയെങ്കിലും കുതിർത്താൽ മാത്രമേ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഫൈറ്റിക് ആസിഡും മറ്റും വിഘടിച്ച് കുടലിൽ ആകിരണത്തിന് തയ്യാറാകൂ. ദിവസേന കുതിർത്ത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നേരം കിട്ടുമ്പോൾ ഒരുമിച്ച് കുതിർത്ത് ഉണക്കി വെച്ചിരുന്നാൽ പാകം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് 10-15 മിനിറ്റ് മാത്രം കുതിർത്ത് പാകം ചെയ്യാവുന്നതാണ്.
1: ചോറിന് പകരം നമുക്ക് മില്ലറ്റ് കഴിക്കാനാകുമോ?
0: തീർച്ചയായും ചോറിനെ പോലെ തന്നെ ഇവയെ ഉപയോഗിക്കാം. ചാമ, തിന, വരക്, മണിച്ചോളം ഇവയെല്ലാം തന്നെ തവിടില്ലാത്തത് ആണെങ്കിൽ ഇരട്ടി വെള്ളം ചേർത്ത് കുക്കറിൽ 4-5 വിസിൽ കേൾക്കുന്നവരെ വേവിക്കേണ്ടി വരും. കുക്കർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ 3 ഇരട്ടി ചൂടുവെള്ളത്തിൽ 20 മിനിറ്റ് കൊണ്ട് വേവിച്ച് വറ്റിച്ചെടുക്കാം. ഇത് നെല്ലരിയേക്കാളും ഗുണമുള്ള വിഭവമാകുന്നു. പോളിഷ് ചെയ്യാത്ത ഇനങ്ങളാണെങ്കിൽ അഥവാ തവിടും ഉമിയും ചേർന്ന മില്ലറ്റുകളാണെങ്കിൽ 7-8 മണിക്കൂർ കുതിർത്തിട്ട് ഇതേ രീതിയിൽ പാകം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വേവിച്ച മില്ലറ്റുകൾ കറികൾ കൂട്ടി കഴിക്കുകയോ അല്ലെങ്കിൽ ബിരിയാണിയോ പുലാവോ മറ്റുമാക്കി മാറ്റാവുന്നതാണ്. രുചിയും ഗുണവും വൈവിധ്യവും മാറുന്നതുമായ വിഭവങ്ങൾ നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും.
1: ചോറല്ലാതെ എന്തെല്ലാമാണ് ഇവയിൽ നിന്ന് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്നത്?
0: ഉഴുന്നും മില്ലറ്റും കുതിർത്ത് അവലും ചേർത്ത് അരച്ച് ദോശ, ഇഡലി എന്നീ വിഭവങ്ങൾ രുചിയേറിയതാകുന്നു. അതുപോലെ തന്നെ ഉപ്പുമാവ്, കൊഴുക്കട്ട, പുട്ട് എന്നീ ഏത് പ്രാതൽ വിഭവവും ചെറുമണി ധാന്യങ്ങൾ ചേർത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചപ്പാത്തി, പൂരി പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ തിളച്ച വെള്ളത്തിൽ ഇവയുടെ മാവ് കുഴിച്ചിട്ട് വേണം തയ്യാറാക്കാൻ. കാരണം ഇവയിൽ ഗ്ലൂട്ടൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കരുതേണ്ടി വരുന്നത്. റാഗി കുതിർത്ത് അരച്ച് പാൽ പിഴിഞ്ഞെടുത്ത് പാകപ്പെടുത്തി പാലായി ഉപയോഗിക്കുന്നത് പശുവിൻ പാലിനേക്കാൾ ഗുണമുള്ളതായി സ്ഥാപിച്ചിരിക്കുന്നു. മധുര പലഹാരങ്ങൾ എല്ലാം തന്നെ മില്ലറ്റുകൾ ചേർത്ത് രുചികരമായി ഉണ്ടാക്കാൻ സാധിക്കും. പായസം, ലഡു, അതിരസം, ഇലയട, കൊഴുക്കട്ട, ഹലുവ എന്നിങ്ങനെ നീളുന്ന പലഹാരങ്ങളുടെ നിരയുണ്ട്. മധുരം ഇഷ്ടമല്ലാത്തവർക്ക് വട, പക്കോട, ഓമപ്പൊടി, മുറുക്ക്, തട്ട എന്നിങ്ങനെ എല്ലാം തന്നെ ഇവ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നു.
1: മില്ലറ്റുകൾ കൊണ്ടുള്ള കമ്പോള സാധ്യതയുള്ള വിഭവങ്ങൾ ഏതൊക്കെയാണ്?
0: ആദ്യമായി ബേക്കറി ഉൽപ്പന്നങ്ങളുടെ കാര്യമെടുക്കാം. ഇവ ഏത് ചടങ്ങിനും ആവശ്യമായ വിഭവം.

0: വിഭവങ്ങളായി മാറിയിരിക്കുകയാണല്ലോ. തിരക്കുള്ള വീട്ടമ്മമാർ ഇടയ്ക്കിടയ്ക്ക് ബ്രെഡ്, ബണ്ണ് എന്നീ വിഭവങ്ങളെ ആശ്രയിക്കുന്നുമുണ്ട്. മൈദയുടെ ദോഷങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അവയുടെ അനുപാതം കുറച്ചിട്ട് ചെറുധാന്യപ്പൊടികൾ ചേർക്കാവുന്ന അത്രയും ചേർത്ത് ബ്രെഡ്, ബണ്ണ്, കേക്ക്, കുക്കീസ്, ബിസ്ക്കറ്റ്, പിസ്സ ബേസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. റാഗി ബിസ്ക്കറ്റ് വിവിധ കമ്പനികൾ ഇപ്പോൾ കമ്പോളത്തിൽ ഇറക്കിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും കൂടുതൽ പ്രിയമുള്ള ഒരു വിഭവങ്ങളാണ് നൂഡിൽസ്, മാക്രോണി, പാസ്ത എങ്ങനെയുള്ളവ. കാരണം ഇവ എളുപ്പം പാചകം ചെയ്യാവുന്ന വിഭവങ്ങളാവുന്നു. ഈ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും രുചി കൂട്ടാനുമായി ഇവയുടെ കൂടെ നമ്മൾ സാധാരണ മുട്ട, ഇറച്ചി, പച്ചക്കറികൾ എന്നിവ ചേർക്കുന്നു. എന്നാൽ ഇവയുടെ ഗുണമെന്മ ഒന്നുകൂടി കൂട്ടുന്നതിലേക്കായി ചെറുധാന്യങ്ങളെ 30% വരെ കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന നൂഡിൽസ്, മാക്രോണി, വർമസലി പോലത്തെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പോപ്കോൺ, കോൺഫ്ലേക്സ് പോലത്തെ വിഭവങ്ങളും ചെറുമണി ധാന്യങ്ങൾ കൊണ്ട് നിർമ്മിക്കാവുന്നതാണ്. വലിപ്പം ചെറുതായതുകൊണ്ടും വെള്ളം ആഗിരണം ചെയ്യാൻ കഴിവുള്ളതുകൊണ്ടും ഇങ്ങനത്തെ വിഭവങ്ങളുടെ നിർമ്മാണത്തിന് ഇവ ഉതകുന്നതാണ്. ഇതിലേക്ക് പോപ്പിംഗ് മെഷീൻ, ഫ്ലേക്കിംഗ് മെഷീൻ തുടങ്ങിയ യന്ത്രങ്ങളുടെ ആവശ്യം വേണ്ടിവരുന്നു. ഇങ്ങനെ സംസ്കരിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഉപ്പുമാവ്, മിക്സ്ചർ, ബേൽപുരി തുടങ്ങിയ വിഭവങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കമ്പോളത്തിൽ കൂടുതൽ ഡിമാൻഡ് ഉള്ളതും എളുപ്പം തയ്യാറാക്കാവുന്നതുമായ റെഡി ടു കുക്ക് പ്രാതൽ വിഭവങ്ങളാണ്. അതായത് ഇഡലി മിക്സ്, ദോശ മിക്സ്, ഉപ്പുമാവ് മിക്സ്, പുട്ടു മിക്സ് എന്നിങ്ങനെ പോകുന്നു ആ നിര. റാഗിയും തിനയും ചേർന്ന ഇത്തരത്തിലുള്ള കൂട്ടുകൾ ഇടയ്ക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്.
1: ഇത്രയധികം വിഭവങ്ങളും ഗുണങ്ങളുമെല്ലാം ഉണ്ട്. എന്നാൽ മില്ലറ്റ് ഇന്നും നമ്മുടെ എല്ലാം തീൻമേശകളിൽ എത്തുന്നുണ്ടോ?
0: പോഷകമൂല്യവും ഔഷധമേന്മയും ഉത്തമമാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇവയുടെ ഉപയോഗം നന്നേ കുറവാണ്. അരിയും ഗോതമ്പും പൊതുവിതരണ ശൃംഖലയിൽ ലഭ്യമാകുന്നതുപോലെ മില്ലറ്റുകളെയും സാധാരണക്കാരനെ എത്തിക്കാമെങ്കിൽ ഇവ നമ്മുടെ ഭക്ഷണക്രമത്തിൽ സ്ഥാനം പിടിക്കുമെന്നത് ഉറപ്പാണ്. തീർച്ചയായും കൃഷി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വർദ്ധിപ്പിച്ചാലേ വില കുറച്ച് നമുക്കത് ലഭ്യമാകൂ. കൂടാതെ നെൽകൃഷിയേക്കാൾ മുതൽ മുടക്ക് കുറവായതുകൊണ്ട് കർഷകന് കൂടുതൽ ലാഭകരവും ആവുന്നു. രാസവളങ്ങളുടെ പ്രയോഗം വേണ്ടാത്തതുകൊണ്ട് ഭൂമിക്ക് ഗുണപ്രദവും മനുഷ്യന് ആരോഗ്യവും കൈവരിക്കാൻ സാധിക്കുന്നു.
1: ഒരു ന്യൂട്രീഷനിസ്റ്റ് എന്ന രീതിയിൽ മാഡത്തിന്റെ നിർദ്ദേശം ഈ അവസരത്തിൽ എന്താണ്?
0: നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങളായ അരിയും ഗോതമ്പിന്റെയും അളവിന്റെ 1/3 മില്ലറ്റായാൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് ചെറുത്തു നിൽക്കാം എന്നത് ഉറപ്പാണ്. റാഗിയോടൊപ്പം മറ്റു മില്ലറ്റുകളും കുട്ടിക്കാലം തൊട്ടേ ഭക്ഷണക്രമത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്.
1: ഭക്ഷണക്രമത്തിൽ ചെറുധാന്യങ്ങളുടെ അനിവാര്യത, ഇതേക്കുറിച്ചുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. അഭിമുഖത്തിൽ പങ്കെടുത്ത് സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകർ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
3: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന

0: കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: രണ്ടായിരത്തി 2047 വികസിത് ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വിജയവാഡയിൽ ദേശീയ സരസ് മേള 2026 രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഗുണനിലവാരമുള്ള മരുന്നുകൾ കുറഞ്ഞ വിലയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്ന് ഗുണമേന്മയുള്ള മരുന്നുകൾ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായത്തിനുള്ള അർഹതാ മാനദണ്ഡമായ കുടുംബവാർഷിക വരുമാന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി. റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് 152 പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഇതിനായി 18.24 കോടി രൂപ അനുവദിച്ചു. തുലാമാസ പൂജകൾക്കായി ശബരിമല നട മറ്റന്നാൾ തുറക്കും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ഞായറാഴ്ച നടക്കും. ശബരിമല തീർത്ഥാടന മുന്നൊരുക്കങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ ഇടുക്കിയിൽ ജില്ലാതല യോഗം ചേർന്നു. വിവിധ വകുപ്പുകൾക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ള ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ യോഗം നിർദ്ദേശം നൽകി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം അവധി. പൊതുപരീക്ഷകൾക്കും സർവകലാശാലാ പരീക്ഷകൾക്കും മാറ്റമില്ല. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക്.

ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ആദ്യം ഇന്ന് ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനം. 6:10 സ്പോൺസേർഡ് സോങ്. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. പാരമ്പര്യ നെൽവിത്തുകളുടെയും തനത് കൃഷിരീതികളുടെയും സംരക്ഷകനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ചെറുവയൽ രാമനുമായി നടത്തിയ അഭിമുഖത്തിന്റെ ശബ്ദലേഖനം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 9:30 നവരാത്രി സംഗീതോത്സവം 2026 നാലാം ദിവസം. തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ അമൃത വെങ്കടേഷ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം. വയലിൻ എൽ രാമകൃഷ്ണൻ, മൃദംഗം എസ് ജെ അർജുൻ ഗണേഷ്, ഖടം ഡോക്ടർ എസ് കാർത്തിക്, മുഖർശങ്ക് പയ്യന്നൂർ ഗോവിന്ദപ്രസാദ്, മുഖ്യകൃതി ഭാരതി മാമവ, രാഗം തോടി. 11:00 സുഭാഷിതം ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരേത്ത് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:00 മുതൽ വിവിധ ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ കെ ആർ സി പിള്ള നൂറനാട് അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ കറുത്ത ചെട്ടിച്ചികൾ എന്ന കവിത ആലാപനം സൂരജ് ജെ ബി. തുടർന്ന് ഉദയഗീതം. രാധാ നമ്പൂതിരി, കെ വി നാരായണസ്വാമി എന്നിവർ പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്.

സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 172 ഭാഗം, 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, ഇതിൽ മങ്കയം വെള്ളച്ചാട്ടം, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം സഞ്ചാരി തുടരും. 11:02 ചലച്ചിത്രഗാനങ്ങൾ, 11:30 തിരൈപ്പൂക്കൾ, 12:02 നവമാധുരി, 12:40 പ്രകാശധാര, ശസ്ത്രക്രിയ സമയത്ത് നട്ടലിൽ സൂചി കുത്തി നൽകുന്ന അനസ്തേഷ്യ ഭാവിയിൽ നടുവേദനയ്ക്ക് കാരണമാകുമോ, മെഡിക്കൽ പരിചരണ രംഗത്ത് അനസ്തേഷ്യ വിദഗ്ധന്റെ പ്രാധാന്യം, ഡോക്ടർ ഹരിദേവ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ, 1:02 പ്രണയഗീതങ്ങൾ, 2:02 വെള്ളി വെളിച്ചം, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 ലംഹേ സ്പോൺസേഡ് പരിപാടി, 3:00 ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 മഴവില്ല്, 5:02 ചലച്ചിത്രഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, 5:45 പണ്ട് പണ്ട് പണ്ട് കുട്ടികൾക്കുള്ള കഥ, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6:10 സ്പോൺസേഡ് സോങ്, 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, ശേഷം സന്ധ്യാഗീതം തുടരും. 6:50 വയലും വീടും, കൃഷിയിൽ നവീന അറിവുകൾ ഭാവി ഭക്ഷ്യസുരക്ഷയ്ക്ക്, ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം, രചന വിഷ്ണു എസ് പി. 7:20 ചലച്ചിത്രഗാനങ്ങൾ, 9:00 ഗസൽ, 9:30 നവരാത്രി സംഗീതോത്സവം 2026 അഞ്ചാം ദിവസം, തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഗണേഷ് അവതരിപ്പിക്കുന്ന ചിത്രവീണ കച്ചേരിയുടെ ശബ്ദലേഖനം, ബോംബെ ആർ മാധവൻ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, ഉടുപ്പി ശ്രീധർ ഖടം, പരവൂർ ഗോപകുമാർ മുഖർശങ്ക്, മുഖ്യകൃതി ജനനി മാമവ, രാഗം ഭൈരവി. 11:00 സുഭാഷിതം കെ ആർ സി പിള്ള നൂറുങ്ങാട് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:55 മുതൽ വിവിധ ഭാരതി റിലേ.

ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ച്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. മിതമായ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 0.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 0.1 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: കരിക്കകം ശ്രീ ചാമുണ്ഡി ദേവി ക്ഷേത്രം കരിക്കകത്തമ്മ നവരാത്രി സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ. നവരാത്രി മണ്ഡപത്തിൽ പൂജവയ്പ്പും വിദ്യാരംഭവും, വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ, പ്രശസ്തരുടെ വിവിധ കലാപരിപാടികളും. എല്ലാ ഭക്തജനങ്ങളെയും കരിക്കകം ശ്രീ ചാമുണ്ഡി ദേവി ക്ഷേത്രം ട്രസ്റ്റ് സ്വാഗതം ചെയ്യുന്നു.
1: കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
2: ആ പറഞ്ഞത് 100% കറക്റ്റ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
6: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ

0: ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൗഖ്യം.
1: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. സ്പോൺസേഡ് സോങ്.

0: ഗോവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റർനാഷണൽ ഒരുക്കിയ ഈ തൂഫാൻ ഗാനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നൽകിയ സന്ദേശം.
1: ഗോവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട ഒരു മനോഹരമായ സംഗീതം എന്റെ എല്ലാവിധ ആശംസകളും നേർന്നു. നമ്മുടെ സമൂഹത്തിൽ ഗോവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ നടത്തുന്ന പരിശ്രമങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ജയ്.
0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. മാണിക്യൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം തേജ്.

ശസ്ത്രക്രിയ സമയത്ത് നട്ടെല്ലിൽ സൂചി കുത്തി നൽകുന്ന അനസ്തീസിയ ഭാവിയിൽ നടുവേദനയ്ക്ക് കാരണമാകുമോ? മെഡിക്കൽ പരിചരണ രംഗത്ത് അനസ്തീസിയോളജിസ്റ്റിന്റെ പ്രാധാന്യം ഡോക്ടർ ഹരിദേവ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ഇപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ആദ്യം പി മാധുരി പാടിയ ഗാനം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. ചിത്രം ചെമ്പരത്തി.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ സരസ് മേള രാഷ്ട്രപതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. ഭരണഘടനാ വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമുള്ള പ്രത്യേക യജ്ഞത്തിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായി. കേരളത്തിൽ ഇന്ന് തുലാവർഷമെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമായതിനാൽ സാമ്പത്തികമായി അവരെ കൂടുതൽ ശാക്തീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ദേശീയ സരസ്മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്നതിലൂടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് നിർണായക സംഭാവനകളാണ് നൽകുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 2 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. ധനസഹായം അനുവദിക്കുന്നതിലെ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള അധികാര പരിധിയും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ കളക്ടർമാർക്ക് 1 കോടി രൂപ വീതം അൺടൈഡ് ഫണ്ട് അനുവദിക്കാനും തീരുമാനമായി. ഡേറ്റാ പങ്കിടൽ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് കേരള ഡേറ്റാ പോളിസി 2026 കരടിനും മന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാനത്തെ 56 അതിവേഗ പ്രത്യേക കോടതികളുടെ കാലാവധി ദീർഘിപ്പിക്കാനും തീരുമാനമായി. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. കിഫ്ബി ഈ രീതിയിൽ തുടരേണ്ടതില്ലെന്നാണ് സമിതിയുടെ ശുപാർശ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: കഴിഞ്ഞ 10 വർഷത്തെ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ സി എ ജി പെർഫോമൻസ് ഓഡിറ്റിന് വിധേയമാക്കാനാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. ഇനി മുതൽ വിപണിയിൽ നിന്ന് നേരിട്ട് വായ്പയോ ഫണ്ടോ സമാഹരിക്കാൻ കിഫ്ബിയെ അനുവദിക്കില്ല. വായ്പ എടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കിഫ്ബി നിയമത്തിൽ നിന്ന് ഒഴിവാക്കണം. കിഫ്ബിയുടെ നിലവിലെ സാമ്പത്തിക ബാധ്യതകളും തിരിച്ചടവുകളും സംസ്ഥാന സർക്കാർ വാർഷിക ബജറ്റിലൂടെ ഏറ്റെടുക്കും. കിഫ്ബിയിലെ ജീവനക്കാരെയും പദ്ധതി നിരീക്ഷണ വിഭാഗങ്ങളെയും സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്കും ധനകാര്യ വകുപ്പിലേക്കും പുനർവിന്യസിക്കും. കിഫ്ബിയുടെ ഉയർന്ന പലിശയുള്ള കടങ്ങൾ പുനഃക്രമീകരിക്കണം. കുറഞ്ഞ പലിശയുള്ള ബാധ്യതകളിലേക്ക് കടം മാറ്റി പലിശഭാരം കുറയ്ക്കണമെന്നും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു.
0: സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും നിയന്ത്രണം മറികടന്ന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവച്ചാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: കിഫ്ബിയുടെ മുൻ സിഇഒ സർക്കാരിൽ എക്സ് ഓഫീഷ്യോ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ഇരട്ട പദവിയാണ്. കൺസൾട്ടൻസികൾക്ക് പണം നൽകിയതിലും ഭൂമി ഏറ്റെടുക്കലിലും വ്യക്തമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും നിയന്ത്രണം മറികടന്ന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ച ഒരു സ്വതന്ത്ര സാമ്രാജ്യമായിട്ടാണ് കിഫ്ബി പ്രവർത്തിച്ചത്.
0: ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണവേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയത് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വേലി പൊളിച്ചു മാറ്റിയതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ എം എൽ എ കെ യു ജനീഷ് കുമാർ വ്യക്തമാക്കി. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ നീളുന്ന പ്രത്യേക യജ്ഞത്തിന് തുടക്കമായി. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പുതിയ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായാണ് പ്രചാരണ യജ്ഞം സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനും തുല്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭ്രൂണഹത്യ തടയുന്നതിനുമായാണ് 2015 കേന്ദ്ര സർക്കാർ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ അതിജീവനം, സുരക്ഷ, വിദ്യാഭ്യാസം, സമഗ്ര വികസനം എന്നിവയിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജാതി വിവേചനങ്ങളും അനാചാരങ്ങളും ഉച്ചനീചത്വങ്ങളും ഇല്ലാതാക്കാൻ പൊതുസമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ തുളസി. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല സമാപനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുലാമാസ പൂജകൾക്കായി ശബരിമല നട മറ്റന്നാൾ വൈകിട്ട് 5 തുറക്കും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് തുലാം 1 ഞായറാഴ്ച രാവിലെ 7:30 നടക്കും. മാസപൂജകൾ പൂർത്തിയാക്കി 22 നട അടയ്ക്കുക. കണ്ണൂർ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പയ്യാമ്പലത്തെ നിർബന്ധിത മാലിന്യ വിമുക്ത പ്രദേശമായി പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ശശിധരൻ.
4: നിർബന്ധിത മാലിന്യ വിമുക്ത കേന്ദ്രമാകുന്നതോടെ പ്രദേശത്ത് ചപ്പുചവറുകളോ ഖരമാലിന്യമോ നിക്ഷേപിക്കുന്നത് കുറ്റകരമാവും. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പിഴ ചുമത്തുകയും കേസെടുക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങൾ പരിശോധിക്കാനും ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും ഉദ്യോഗസ്ഥതല പയ്യാമ്പലം സോൺ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം രൂപം നൽകി.
0: കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 60 വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാഴ്ചപരിമിതിയുള്ള നിർധന വനിതകൾക്ക് ബ്രെയിൽ വാച്ചുകൾ അദ്ദേഹം വിതരണം ചെയ്യും. കാഴ്ചപരിമിതർക്കായുള്ള വെളുത്ത വടി ബാങ്കിന്റെ ഉദ്ഘാടനം മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. സൌജന്യ നേത്രപരിശോധനാ ക്യാമ്പും ഇതോടനുബന്ധിച്ച് നടക്കും. കേരളത്തിൽ തുലാവർഷം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, തീരദേശ ആന്ധ്ര, തെക്കൻ കർണാടക, പുതുച്ചേരി മേഖലകളിലും ഇന്ന് തുലാവർഷമെത്തി. കാലവർഷം രാജ്യത്ത് നിന്നും പൂർണ്ണമായി പിൻവാങ്ങി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികൾ വൻ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 1534 പോയിന്റും നിഫ്റ്റി 375 പോയിന്റും ഉയർന്നാണ് വ്യാപാരം പൂർത്തിയാക്കിയത്. സ്വർണവില കുറഞ്ഞു. പവന് 600 താഴ്ന്ന് 1,08,120 രൂപയും ഗ്രാമിന് 13,515 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ടുമായി ബന്ധപ്പെട്ട് നഗരപരിധിയിലെ സർക്കാർ ഓഫീസുകൾക്ക് നാളെ ഉച്ചയ്ക്ക് 3 ശേഷം പ്രഖ്യാപിച്ചിട്ടുള്ള അവധി റദ്ദാക്കി. അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ഈ മാസം 20. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ സരസ്മേള രാഷ്ട്രപതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 3 രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ വച്ചു. ഭരണഘടനാ വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമുള്ള പ്രത്യേക യജ്ഞത്തിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായി. കേരളത്തിൽ ഇന്ന് തുലാവർഷമെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

സന്ധ്യാഗീതം തുടരുന്നു. അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിനു വേണ്ടി മിഥുൻ ജയരാജും സംഘവും പാടിയ ഗാനം. രചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.

0: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
2: രഞ്ജിത് ജയറാമും സംഘവും പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം അഫ്സൽ യൂസഫ്, ചിത്രം ഇമ്മാനുവേൽ.

0: പ്രിയ വയലും വീടും ശ്രോതാക്കളെ, മറ്റൊരുവന്റെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിക്ക് കാരണം താനാണെന്നറിയുമ്പോഴുണ്ടാകുന്ന സുഖം, അതാണ് ഏറ്റവും വലിയ മനുഷ്യത്വം. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. പതിവ് പോലെ ഇന്നും ശ്രോതാക്കൾക്കായി ഒരു ചോദ്യമുണ്ട്. ചോദ്യം എന്താണെന്നല്ലേ? കാർഷിക വൃത്തിയുടെ ഇന്നലകളിൽ നാം കേട്ടു പരിചയിച്ച ഒരു വാക്കാണ് വിത്തായം. കഥകളിലും കവിതകളിലുമൊക്കെ നാം വിത്തായം എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് വിത്തായം? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: പാരമ്പര്യ നെൽവിത്തുകളുടെയും തനത് കൃഷിരീതികളുടെയും സംരക്ഷകനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ചെറുവയൽ രാമൻ ഇന്നലെ അന്തരിച്ചു. 40-ലധികം നെല്ലിനങ്ങളുടെ സംരക്ഷകനും കൃഷി അറിവുകളുടെ പ്രചാരകനുമായിരുന്ന രാമനെ 2023 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. വയനാടിന്റെ നെല്ലച്ചന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു ദശാബ്ദത്തിന് മുൻപ് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിനുവേണ്ടി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീ മുരളീധരൻ തഴക്കര അദ്ദേഹവുമായി നടത്തിയ അഭിമുഖത്തിന്റെ ശബ്ദലേഖനം ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്നു. മണ്ണിന്റെ മണവും വിയർപ്പിന്റെ നനവുമുള്ള അദ്ദേഹത്തിന്റെ അറിവനുഭവങ്ങൾക്കായി നമുക്ക് കാതോർക്കാം.
3: വളരെ പരമ്പരാഗതമായി ജീവനതുല്യം നെൽകൃഷിയെ കാണുന്ന ഒരാളാണ്. മാത്രമല്ല അതൊരു പാരമ്പര്യത്തിന്റെ തായ്വഴിയിലൂടെ ഇപ്പോഴും അത് തുടരുകയാണ്. പ്രത്യേകിച്ച് വയനാട്ടിലെ നെല്ലിനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചെറുവയൽ രാമൻ എന്ന് പറയുന്ന കൃഷിക്കാരനെ ആ നെല്ലിനങ്ങളുമായി ചേർത്ത് തന്നെയാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ സമൂഹം കാണുന്നത്. അത്ര കണ്ട് നെല്ലുമായി ഇഴുകി ചേർന്ന ഒരു ജീവിതമാണ് താങ്കളുടെ.
4: അതെ അതെ.
3: എന്താണ് താങ്കളുടെ നെൽകൃഷിയെക്കുറിച്ചും വയനാട്ടിലെ പ്രത്യേകമായ നെൽകൃഷിയുടെ രീതികളെക്കുറിച്ചും താങ്കൾ അനുവർത്തിച്ചു വരുന്ന സമ്പ്രദായങ്ങളെക്കുറിച്ചും ഒന്ന് ചുരുക്കി പറയാനുള്ളത്?
4: എനിക്ക് നമ്മളെ മാന്യ ശ്രോതാക്കളോട് പറയാറുള്ളത്, ഞാൻ പിന്നെ 10 വയസ്സ് മുതൽ പാടത്തും പറമ്പത്ത് ഇറങ്ങി കൃഷി ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് 64 വയസ്സ് പ്രായം എനിക്കായി. പാരമ്പര്യമായിട്ടുള്ള നെൽവിത്തുകളാണ് കൃഷി ചെയ്തു വരുന്നത്. ഇപ്പോൾ ഈ ഇറങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഹൈബ്രിഡ് വിത്തുകളൊന്നും ഞാൻ കൃഷി ചെയ്യാറില്ല. കാരണം അതിന് പ്രത്യേകത മറ്റ് രണ്ട് കാരണങ്ങൾ കാണുന്നുണ്ട്. ഒന്ന്, ഹൈബ്രിഡ് വിത്ത് കൃഷി ചെയ്യുമ്പോൾ നമ്മളതിന് പിന്നെ രാസവളം കീടനാശിനി കൊടുക്കണം. കാരണം അത് നമ്മളുണ്ടാക്കിയ വിത്താണ്. അപ്പോൾ നമ്മളാണ് ആ വിത്തിനെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് നിശ്ചയിക്കേണ്ടത് നമ്മളായതുകൊണ്ട് അതിൻ്റെ വളം മരുന്ന് ഒക്കെ നമ്മൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്. അതേസമയത്ത് പ്രകൃതി കനിഞ്ഞിട്ടുള്ള വിത്തുകളായതുകൊണ്ട്, പാരമ്പര്യമായിട്ടുള്ള പ്രകൃതി വിത്തായതുകൊണ്ട് അതിന് സംരക്ഷിക്കേണ്ട ബാധ്യത പ്രകൃതിക്കാണ്, നമുക്കല്ല. അത് പ്രകൃതിയാണ് അതിൻ്റെ വളവും മരുന്നും കൊടുക്കേണ്ടത്, നമ്മളല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ കൃഷിയിൽ നിന്ന് അത് കേടുവരും അല്ലെങ്കിൽ നശിച്ചു പോകും എന്ന ഉത്തരവാദിത്വം നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും. മറ്റത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹൈബ്രിഡ് വിത്താണെങ്കിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരണം നമ്മളിൽ നിക്ഷിപ്തമാണ് അതിന് ഉത്തരവാദിത്വം, അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതിൽ ചിലപ്പോൾ അമിതമായ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടി വരും, അമിതമായ രാസവള പ്രക്രിയ നടത്തേണ്ടി വരും, ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മണ്ണിനെയും മണ്ണിൻ്റെ ഘടനയും വളരെയേറെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. മണ്ണിന് മാത്രമല്ല, അത് വായുവിലുണ്ടാവും, അന്തരീക്ഷത്തിലുണ്ടാവും, കുടിവെള്ളത്തിലുണ്ടാവും, എല്ലാ ശുദ്ധജലജലത്തിലൊക്കെ ഉണ്ടാവും. ഒപ്പം തന്നെ ആ മരുന്നും ആ വളമൊക്കെ തന്നെ ഭൂമിയിൻ്റെ അടിയിൽ, അതായത് നമുക്ക് ഭൂഗർഭജലത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കിണറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മൾ നീരൊഴുക്ക് എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെ

0: എല്ലാം ഇത് വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ട്. അതേസമയത്ത് നമ്മളുണ്ടാക്കുന്ന ജൈവവളങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് പ്രകൃതിദത്തമായ ഒരു കൃഷി സമ്പ്രദമായി ആയതുകൊണ്ട് അതിലങ്ങനെ ഒരു മാനികാരം വരാനുള്ള സാധ്യതയും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് മാറ്റാവുന്നതുമാണ്. അതേസമയത്ത് നേരത്തെ പറഞ്ഞ പോലെ രാസവളവും കീടനാശിനി ആണെങ്കിൽ നമുക്ക് മാറ്റപ്പെടാൻ സാധ്യമല്ല. ഒട്ടുമിക്ക കൃഷിക്കാരുടെ ഇടയിലും ഇത്തരം മരുന്നുകളും രാസവളങ്ങളും കീടനാശിനികളും തടിക്കുമ്പോൾ തൊട്ടടുത്തുള്ള വിദ്യാലയങ്ങളോ അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമോ ആകുകയാണെങ്കിൽ തീർച്ചയായും അത് വായിൽ കൂടി മനുഷ്യർക്കത് വ്യാപിക്കുന്നുണ്ട്. അതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം,
1: ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പം അങ്ങ് അനുവർത്തിച്ചു വരുന്ന കൃഷി സമ്പ്രദായത്തിൻ്റെയും കൃഷി രീതിയുടെയും ഒരു സംക്ഷിപ്തമാണ് ഇപ്പോൾ പറഞ്ഞത്. മാത്രമല്ല മണ്ണിനെ അറിഞ്ഞുകൊണ്ട് പ്രകൃതിയെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് താങ്കൾ അവലംബിക്കുന്നത്.
0: അതെ അതെ അതെ.
1: വയനാട് എന്ന് പറയുമ്പോൾ ധാരാളം പഴമയുള്ള പാരമ്പര്യമുള്ള ധാരാളം നെല്ലിനങ്ങളുടെ ഒരു വലിയ കലവറയായിരുന്നു. വയൽ നാടാണ്
0: അതെ
1: വയനാടായി മാറിയത് എന്നാണ്
0: അതെ
1: പറയുന്നത്. ജീരകശാല, ഗന്ധകശാല പോലെയുള്ള സുഗന്ധ നെല്ലിനങ്ങൾ, മറ്റനേകം നാടൻ നെല്ലിനങ്ങൾ, താങ്കൾ ഇപ്പോഴും അങ്ങനെയുള്ള നെല്ലിനങ്ങളെ ജീവനതുല്യം സ്നേഹിക്കുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എത്രമാത്രം നെല്ലിനങ്ങൾ താങ്കളുടെ ശേഖരത്തിലുണ്ട്, അതെങ്ങനെയാണ് താങ്കൾ സംരക്ഷിച്ചു പോരുന്നത്?
0: വയനാട് എന്ന് പറയുന്നത് ഇത് കേരളത്തിൽ തന്നെ വ്യത്യസ്തമായ ഒരു ജില്ലയാണ് വയനാട്. എല്ലാ അർത്ഥം കൊണ്ടും, ജൈവ സമ്പത്ത് കൊണ്ട്, അതുപോലെ തന്നെ കാടുകൾ, മേടുകൾ, അങ്ങനെ എല്ലാ ഇനം കൊണ്ടും വളരെ ഒരു ജൈവ സമ്പത്ത്. ഒപ്പം തന്നെ അവിടെ പക്ഷിമൃഗാദികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ ഒക്കെ. അപ്പോൾ നമുക്കറിയാം, പിന്നെ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള വിത്തുകളിൽ, പല ജീവികൾക്കും കൊടുത്ത വിത്തുകളിൽ ഒരു വിത്താണ് ഈ നെൽവിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് സംരക്ഷിക്കുകയും പിന്നെ നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒട്ടനവധി വിത്തുകൾ നമുക്ക് കൈമോശം വന്നിട്ടുണ്ട്. വിത്തുകൾ മാത്രമല്ല, നമുക്ക് ഒട്ടനവധി കാർഷിക സംസ്കാരങ്ങൾ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയപ്പോൾ ഓരോന്നോരോന്ന്. അപ്പോൾ ഈ പൈതൃക നെൽവിത്ത് എന്ന് പറയുമ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തലമുറ തലമുറ കൈമാറി വന്നിട്ടുള്ള വിത്തുകൾ ഒരു അഞ്ചാറ് ഇനം വിത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഒരു 500 വർഷം പഴക്കെങ്കിലും കാണും എൻ്റെ കയ്യിലുള്ള ഇപ്പോഴുള്ള വിത്തുകളൊക്കെ. ഏകദേശം പിന്നെ വയനാടിൻ്റെ തനത് വിത്തുകൾ 100-150 വിത്തുകളോളം ഉള്ളതിൽ ഇപ്പോൾ ഒരു 35 ഇനം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയനാട് മണ്ണ് എന്ന് പറയുമ്പോൾ വ്യത്യസ്ത മണ്ണുകളാണ്. ഒരു 10 ഏക്കർ പ്രദേശമാണെങ്കിൽ 10 തരത്തിലുള്ള മണ്ണായിരിക്കും. അപ്പോൾ അതിന് കാരണന്മാർ പണ്ട് പറഞ്ഞിട്ടില്ലത് എന്താണെന്ന് ചോദിച്ചാൽ, ആ മണ്ണറിഞ്ഞ് വിത്തിടണം എന്നാണ്. അപ്പോൾ അതിനനുയോജ്യമായ വിത്തുകളാണ് നമ്മൾ സാധാരണ അങ്ങനെയുള്ള ആളുകൾ കൃഷിക്കാർ സൂക്ഷിക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തിപ്പം 6 മാസം, 5 മാസം, 4 മാസം, 3 മാസം ഇനിയും മൂപ്പുള്ള വിത്തുകൾ എൻ്റെ കൈവശമുള്ളത്. അപ്പോൾ അതിന് ഓരോ മണ്ണിന് അനുയോജ്യമായ, ഇപ്പം വയനാട്ടിലാണെങ്കിൽ ചെരുവുള്ള ഭൂമികളാണ്. അപ്പം അതിൻ്റെ വയലുകൾക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കരഭൂമി കരവയലെന്നും നടുവിന് നടുവയലെന്നും കുഴിയിൽ താഴെ ഏറ്റവും താഴത്തെ കുഴിയുള്ളതിന് കുഴിവയലെന്നൊക്കെയാണ് പറയാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിത്തുകളായിരിക്കും. ഇപ്പോൾ സാധാരണ നമ്മൾ കുഴിവയലിലൊക്കെ ഇടുന്നത് 6 മാസം മൂപ്പുള്ള വിത്തുകളാണ്. ഈ കുഴിവയലെന്ന് പറയുമ്പം ഏകദേശം 100% ഇല്ലെങ്കിൽ ഒരു 90% മണ്ണുള്ള കണ്ടായിരിക്കും. കാരണം മുകളിൽ നിന്ന് ഒഴുകി വരുന്ന മണ്ണുകൾ മുഴുവൻ അടിഞ്ഞിരിക്കുന്ന താഴെക്കുഴിയായിരിക്കും വളകളും. അപ്പോൾ അവിടെ 6 മാസം മൂപ്പുള്ള വിത്തുകളാണ് ഉപയോഗിക്കുക. നടുവിലാണെങ്കിൽ 5 മാസം മൂപ്പുള്ള വിത്തുകൾ, മുകളിലാണെങ്കിൽ, ഏറ്റവും മുകളിലാണെങ്കിൽ ടോപ്പിലാണെങ്കിൽ 4 മാസം മൂപ്പുള്ള വിത്തുകൾ. അപ്പോൾ ഈ 4 മാസം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 3, 4, 5, 6 ഇതൊക്കെ നമ്മൾ സാധാരണ തുടങ്ങുന്ന കൃഷി തുടങ്ങുന്നത് വയനാട്ടിലാണെങ്കിൽ ജൂൺ മാസത്തിലാണ്. അപ്പോൾ ജൂൺ മാസത്തിൽ 6 മാസമുള്ള മൂപ്പുള്ള വിത്തിട്ടാൽ അത് ഡിസംബറിലാണ് വിളവെടുപ്പ്. ആ വിളവെടുക്കുന്ന അവസരത്തിൽ തന്നെ എല്ലാം വിളവും ഒരുപോലെ ആവണം. അതിനനുസരിച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടായിരിക്കും വിത്തിടുക. ഒന്ന്, രണ്ടാമത് ഈ വിത്തുകൾ മുഴുവനും ഇത്തരം വിത്തുകൾ പിന്നെ നമ്മൾ സൂക്ഷിക്കുന്നതിൻ്റെ മെയിൻ കാരണം വിത്തുകൾ നമ്മളൊരു സ്റ്റെപ്പിന് വെക്കല. ഇപ്പം 6 മാസമുള്ളൊരു വിത്ത് ഏതെങ്കിലും ഒരു കാരണവശാൽ നശിച്ചു പോയിരിക്കട്ടെ, പ്രകൃതി കൊണ്ടോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം കൊണ്ടോ നശിച്ചു പോകുകയാണെങ്കിൽ നമ്മൾ 5 മാസം എടുക്കും. ഇനിയിപ്പം 5 മാസം ഇടാൻ പറ്റിയില്ല, അപ്പോഴേക്കും ഡിസംബറിൽ ആവില്ല എന്ന് തോന്നുകയാണെങ്കിൽ 4 മാസം എടുക്കും. 4 മാസം ചിലപ്പോൾ പറ്റില്ല എന്ന് വരും, അങ്ങനെ വരുമ്പോൾ 3 മാസം എടുക്കും. എന്നാലും നമ്മളെ ആ വയൽ, നമ്മളെ കൃഷിസ്ഥലം ഉപയോഗശൂന്യമായി നിൽക്കില്ല,
1: ഒരിക്കലും തരിച്ചിട്ടില്ല. അല്ല, ഈ വിത്തുകളുടെ പേര്, പ്രധാനപ്പെട്ട
0: പേരുകൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ 6 മാസമുള്ളതാണെങ്കിൽ ചെന്താടി, മുണ്ടകൻ, വെളിയൻ, ചേറ്റുവെളിയൻ, ചെമ്പകം, ഇങ്ങനെയുള്ള വിത്തുകൾ 6 മാസമുള്ളതാണ്. അതേസമയത്ത് തൊണ്ടി, ചെന്നൽ തൊണ്ടി, ചോമാല, ചെന്നല്ല്, കണ്ണിച്ചെന്നല്ല്, ജന്തകശാല, ജീരകശാല, കയമ്മ, ഇതൊക്കെ 5 മാസമുള്ളതാണ്. ഈ ജീരകശാല, ഗന്ധകശാല ഒക്കെ എന്ന് പറഞ്ഞാൽ സുഗന്ധ നെല്ലുകളാണ്. അതൊക്കെ നമ്മൾ ബിരിയാണി, നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ ജീരകശാല, ഗന്ധശാല ഒക്കെ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ. അപ്പോൾ കൃഷിക്കാരെന്ന് പറയുമ്പോൾ സാധാരണ കൃഷിക്കാരൻ കൂടുതൽ ചെയ്യില്ല. വീട്ടിൽ ചിലപ്പോൾ 1-ോ 2-ോ 3-ോ കിൻ്റിൽ നെല്ല് കിട്ടേണ്ട ഭാഗത്തിന് ചെയ്യുള്ളൂ. കാരണം അതൊക്കെ വിശേഷ ദിവസങ്ങൾ, വിരുന്ന്

0: കാര് പിന്നെ വല്ല കല്യാണം മറ്റുള്ള അടിയന്തരങ്ങൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന അരിയാണ്, ഇവർ രാജ്യീയമായ അരിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സാധാരണ അങ്ങനെ ഉപയോഗിക്കാറില്ല, പ്രധാനപ്പെട്ട ദിവസങ്ങളേ ഉള്ളൂ.
1: പൊതുവേ ഇപ്പോൾ വയനാട്ടിലെ നെൽകൃഷിയുടെ ഒരു അവസ്ഥ എന്താണ്?
0: പൊതുവേ പിന്നെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം വാഴയും പിന്നെ തെങ്ങും കഴുങ്ങും അതുപോലെ തന്നെ ഇങ്ങനെ മറ്റുള്ള കൃഷികളൊക്കെ വ്യാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വയനാട്ടിലിപ്പം നീർവാർച്ച വളരെ കുറവാണ്, വളരെ വല്ല അതായത് വെള്ളം കിട്ടാണ്ടായി. കാരണം വെച്ചാൽ നമ്മളിപ്പം വാഴയും തെങ്ങും കഴുങ്ങൊക്കെ വരുമ്പോൾ നമ്മൾ ഏകദേശം 1 മീറ്റർ ആഴത്തിലാണ് ചാലെടുത്തു കൊടുക്കുക. അപ്പം അങ്ങനെ വരും വല്ലാണ്ട് നീർവാർച്ച ഉള്ളതുകൊണ്ട് തന്നെ വയനാട് ഇപ്പോൾ ഒരു മരുഭൂമിയാകേണ്ട സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഒപ്പം തന്നെ കാടുകൾ പോകുന്നു, തോടുകൾ പോകുന്നു, നീർച്ചാലുകൾ പോകുന്നു, തണ്ണീർത്തടകൾ നിർത്തുന്നു, ഇങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ. അപ്പം അത് എല്ലാം കൊണ്ടും ഇപ്പം കൃഷിക്ക് വലിയൊരു അന്തരീക്ഷം വളരെ മാറിക്കൊണ്ടിരിക്കുക. അതിനൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഒപ്പം കൂടി വരുമ്പോഴാണ് നമ്മൾ കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്നത്.
1: അപ്പോൾ ഈ ഇപ്പം അങ്ങ് സംരക്ഷിക്കുന്ന ഏതാണ്ട് 45 ഇനം വളരെ പരമ്പരാഗതമായ 500 ഒരു പക്ഷേ പഴക്കമുള്ള നെല്ലിനങ്ങൾ ഇപ്പോഴും അങ്ങയുടെ കയ്യിൽ ഒരു നിധി പോലെ
0: സൂക്ഷിക്കുന്നുണ്ട്.
1: കാരണം ഇത് കാലാകാലങ്ങളിൽ നഷ്ടപ്പെടാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭരിച്ചു വെക്കുകയാണോ, ആവശ്യക്കാർക്ക് കൊടുക്കാറുണ്ട്, എങ്ങനെയാണ്?
0: അല്ല, അത് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു 500 പഴക്കുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ വിത്തുകളൊക്കെ തന്നെ ഞാൻ എല്ലാ വർഷവും കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും എന്ന് പറഞ്ഞാൽ ഒരു ഇനം തൊണ്ടിയാണ് ഞാൻ 3.5 ഏക്കർ ഒന്നിച്ച് ചെയ്യും ഒറ്റ വിത്തിൽ കഴിച്ച്. ബാക്കി 10-39 ഇനം വിത്തുകൾ ഓരോ വിത്തും 5 സെന്റ് വെച്ച് ചെയ്യും. അങ്ങനെയാണ് ഒരു 1.5 ഏക്കർ ഭൂമി, 2 ഏക്കർ ഞാൻ അതിനായിട്ട് മാറ്റി വെച്ചിരിക്കുക. ഇത് ഞാൻ സ്വന്തം റിസ്ക്കിലാണ് ചെയ്യുന്നത്. നമുക്ക് സംഘടനയോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ ഒന്നും തന്നെ ഒരു സാമ്പത്തിക സഹായം കിട്ടാറില്ല. വലിയ നഷ്ടമാണ്,
1: ഇതൊരു ഉപാസനയാണ്.
0: അതെ. കാരണം ഈ വളരെ വിഷമുണ്ട്, അത് പോക്കി കളയാന്നുള്ളത് നോക്കുമ്പോൾ ഒരു വളരെ വിഷം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പോകാത്തത്. ഞാൻ ആരോടും ആശ്രയിക്കാറില്ല, ആരോട് ചോദിക്കാറില്ല. അഥവാ പിന്നെ എനിക്കങ്ങനെ ദുഃഖവുമില്ല. കാരണം എന്തുകൊണ്ട് ദുഃഖിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ പിന്നെ ഇപ്പോൾ പിന്നെ പല ഭാഗങ്ങൾ അറിയപ്പെടാൻ തുടങ്ങി, കുറേ കുട്ടികൾ വരാൻ തുടങ്ങി, ആളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ആ ദുഃഖം കണ്ട് പോവുകയാണ്, അതിൻ്റെ നഷ്ടത്തിൻ്റെ ദുഃഖം അങ്ങ് പോവുകയാണ്. കാരണം ആളുകൾ വരുന്നുണ്ടല്ലോ, പിന്നെ കുട്ടികൾ വരുന്നുണ്ട്, കോളേജിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ ആളുകളും വിത്തുകൾ വരുന്നുണ്ട്. മാത്രമല്ല അവർ നല്ല നല്ല പ്രോത്സാഹനങ്ങൾ എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ആ ദുഃഖം അതിലേക്ക് പോയി, ആ സങ്കടം എനിക്ക് ഇല്ലാണ്ടാവുന്നുണ്ട്.
1: പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അപ്പം നമുക്ക് ഇത്രയും വിത്ത് സംരക്ഷിക്കുക അല്ലെങ്കിൽ ഇതിനെ നമ്മൾ നമ്മുടെ മക്കളെ പോലെ നമ്മൾ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ എല്ലാ വർഷവും 5 സെന്റിൽ കുറേശ്ശെ കൃഷി ചെയ്യേണ്ടി വരുന്നത്.
0: അതെ അതെ.
1: ഇത് ഈ ഇങ്ങനെ ഒരു വിത്തു ശേഖരം, ഇതൊരു ഏറ്റവും വലിയൊരു സമ്പത്താണ്.
0: അതെ അതെ.
1: ഈ ഒരു ജനിതക സമ്പത്ത് നമുക്ക് സംരക്ഷിച്ച് വെക്കുമ്പോൾ ഇത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയോ യൂണിവേഴ്സിറ്റി, കാർഷിക സർവകലാശാലയോ മറ്റാരെങ്കിലും ഇത് അന്വേഷിച്ച് വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ?
0: അല്ല, അന്വേഷിച്ച് വരുന്നുണ്ട്. കാരണം പിന്നെ ഞാൻ മറ്റൊന്നും വിട്ടുപോയത്, ഇപ്പം ഞാനിപ്പോൾ വിത്തുകൾ കൃഷിക്കാർക്ക് എല്ലാവരും കൊടുക്കാറുണ്ട്. കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വിത്ത് കൊടുക്കുന്നുണ്ട്. കേരള 14 ജില്ലയിലും കൊടുത്തിട്ടുണ്ട്. ഈ വിത്തുകളൊക്കെ തന്നെ വിലയ്ക്കല്ല കൊടുക്കുക. ഞാൻ എത്ര ആണോ കൊടുക്കുന്നത് അത് തിരിച്ചു അദ്ദേഹം കൃഷി ചെയ്ത് തിരിച്ചുകൊണ്ട് തരണം. ആ വ്യവസ്ഥയിലാണ്. 5 കിലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിത്തരണമെന്നൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. 5 കിലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 കിലോ തന്നെ കൃഷി ചെയ്ത് എനിക്ക് തിരിച്ചുകൊണ്ട് തരിക. 2-3 കാര്യങ്ങൾ ഞാൻ അതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, ഈ വിത്തുകൾ നഷ്ടപ്പെടാതിരിക്കണം. മറ്റൊന്ന്, അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. കൃഷി ചെയ്തല്ലേ തിരിച്ചുകൊണ്ട് തരാൻ പറ്റുമോ, ഇല്ലെങ്കിൽ തരാൻ പറ്റില്ലല്ലോ. 2, അവരെ കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുക. 3 എന്ന് പറഞ്ഞാൽ അവരോട് ഞാൻ കൊടുക്കുന്ന നിർദ്ദേശം, രാസവളം ഇടരുത്, കീടനാശിനി ഇടരുത്. കാരണം ഈ വിത്തിന് അങ്ങനെയുള്ള യാതൊന്നും തന്നെ ഇല്ല. കാരണം ഇത് പരമ്പരാഗതമായി കൃഷി ചെയ്ത് ഈ നാളും പക്കും നോക്കി ഉണക്കി സൂക്ഷിച്ചു വെക്കുന്ന വിത്തുകളാണ്. അതുകൊണ്ട് പ്രകൃതിയെ പ്രതിരോധിക്കണ്ടേ, ഏത് കഴിവിനെയും പ്രതിരോധിക്കേണ്ട കഴിവിനെയും വിത്തിനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രാസവളവും കീടനാശിനി ഉപയോഗിക്കരുത്. മാത്രമല്ല, ഈ പൈതൃക നെൽ വിത്തിന് വേറൊരു വ്യത്യാസം കൂടിയുണ്ട്. അമിതമായി വളം കൊടുത്തും കൂടാ, ചാണകമായിക്കോട്ടെ, ചാവരമായിക്കോട്ടെ, ചാരമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അധികം കൊടുത്തും കൂടാ. അധികം കൊടുത്താൽ നെല്ല് വല്ലാണ്ട് പൊങ്ങി പതിര് പോലെ ആവും. അതുകൊണ്ട് ഞാൻ അവരോട് കൂടുതൽ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിച്ച് വളം കൊടുക്കുമ്പോൾ വേണം. മറ്റുള്ള രാസവളം കൊടുക്കുന്ന പോലെ കൊടുത്താൽ ചിലപ്പോൾ ഇതൊന്നും കിട്ടാണ്ടാവും. മറ്റൊന്നും കൂടി, ഇന്ന് നമുക്ക് പരസ്പരം വ്യക്തി വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അപ്പം വ്യക്തി വിശ്വാസം കൂടി നമുക്ക് ഇതിൽ നിന്ന് നേടാൻ കഴിയുമെന്നുള്ള ഒരു പരീക്ഷണം കൂടി,
1: പരസ്പര ബന്ധം.
0: പഴയകാലത്താണെങ്കിൽ നമ്മൾ കൊടുക്കൽ വാങ്ങലാണ്. പഴയകാലത്ത് അങ്ങനെയാണല്ലോ ആ സൗഹൃദം നമുക്ക് നിലനിന്നത്. എല്ലാം കൊടുക്കൽ വാങ്ങലാണ്, ഒന്നും വില മുറിക്കുന്നില്ല. അന്ന് നമ്മൾ നിങ്ങളുടെ അടുത്ത് ഇല്ലാത്ത സാധനം എൻ്റെ അടുത്ത് വരുന്നു, എൻ്റെ അടുത്ത് സാധനം ഇങ്ങോട്ട് വരുന്നു, അങ്ങനെ കൈമാറ്റമേ ഉള്ളൂ, വില കൊടുക്കപ്പെടുന്നില്ല. ഇന്ന് നമ്മൾ ഇന്ന് ഇത്രയും അകലാനുള്ള കാരണങ്ങൾ തന്നെ അതാണ്. നമ്മൾ ഇന്നെല്ലാം വില മുറിക്കുകയാണ്. ഒരു കുട്ടിയെ കല്യാണം കഴിക്കണമെങ്കിൽ അതിനും വില മുറിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പണത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, സമൂഹത്തെ സ്നേഹിക്കുന്നില്ല, മനുഷ്യനെ സ്നേഹിക്കുന്നില്ല, പണത്തെ ആരാധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, പണം വല്ലാത്തൊരു ഭണ്ഡാരക്കാലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആളെ കൊല്ലുന്ന ആളാണ് അത്. ശരിയാണ്, മനുഷ്യനെ വട്ടി പിടിപ്പിക്കുന്ന സാധനമാണ്. പക്ഷെ പണം വേണ്ടേ? ജീവിക്കാൻ പണമൊക്കെ വേണം, പക്ഷെ നമുക്ക് ആവശ്യത്തിന് പണം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ നിന്ന് കടം മേടിക്കാനോ ഒരു ബാങ്കിൽ നിന്നോ ഒരു ലോൺ എടുക്കാനോ വ്യക്തികളിൽ നിന്ന് കടം മേടിക്കാനോ ഒന്നും പോകില്ല. ഞാൻ എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ മക്കളുമാണ്, സ്വന്തം പ്രയത്നമാണ്, രാത്രിയും പകലും കടന്ന് സ്വന്തമായി പ്രയത്നിച്ചിട്ടാണ് ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടുവരുന്നത്.
1: ഇന്നത്തെ കാലത്ത് നെൽകൃഷിയിൽ നിന്ന് ആളുകൾ മാറിപ്പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പം അങ്ങ് സൂചിപ്പിച്ചതുപോലെ അധ്വാനം, കഠിനമായ അധ്വാനം അതിൻ്റെ പിന്നിൽ വേണം. കാരണം വിത്തിറക്കുമ്പോൾ മുതൽ നമ്മൾ പാടത്തിന്റെ വരമ്പ്
0: അതായത്
1: വിത്തിട്ടിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന പോലെ അല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതിനൊക്കെ ഈ സ്വന്തമായ അധ്വാനം എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയവും പാടശേഖരത്തിൽ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയില്ലേ?
0: അതെ അതെ, അങ്ങനെ തന്നെയാണ് വരുന്നത്. കാരണം രാവിലെ 5 മണിക്കും ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിക്കൊക്കെയാണ് വീട്ടിൽ കയറി വരിക. ഭക്ഷണമൊക്കെ വീട്ടിൽ തന്നെ ചിലപ്പം പരമ്പ തന്നെ ആയിരിക്കും. കാരണം ഇത് മറ്റുള്ള ആളുകളെ ഏൽപ്പിച്ച ബുദ്ധിമുട്ടാണ്. കാരണം ഈ 10-40 ഇനുണ്ടല്ലോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊളഞ്ഞു പോകും. നമ്മളൊരു പണിക്കാരൻ നിർത്തിയാൽ തന്നെ നമ്മൾ അടുത്തുതന്നെ നിൽക്കണം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റുള്ള ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. എനിക്ക് തന്നെ തൃപ്തി ഉണ്ടാവണം, അങ്ങനെ എൻ്റെ ഒരു പ്രത്യേകത എനിക്ക്. അതാണ് എൻ്റെ രീതി, ഞാൻ തന്നെ അത് ചെയ്തിരിക്കണം, എനിക്ക് തന്നെ അത് തൃപ്തി ഉണ്ടാവണം. തൃപ്തി ഇല്ലെങ്കിൽ രണ്ടാമത് ഞാൻ നാട്ടി പറപ്പിച്ച് നാട്ട് കളിക്കും. അപ്പം നമ്മൾ ഒരു വസ്തുവിനെ നമ്മൾ സ്നേഹിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉപകാരം നമുക്ക് ഉണ്ടാവും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പം തന്നെ ഞാൻ ഈ നെൽവിത്തുകൾ സംരക്ഷിക്കാൻ തുടങ്ങി, ഇപ്പം ആളുകൾ എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. ഞാൻ ആർക്കും കൊടുത്തിട്ടൊന്നുമില്ലല്ലോ, ആളുകൾ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു പ്രത്യുപകാരം നമുക്ക് വരും. അപ്പം നമ്മൾ സമൂഹത്തെ സ്നേഹിച്ചാൽ തീർച്ചയായിട്ടും സമൂഹം നമ്മളെ സ്നേഹിക്കും, മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ ഇന്ന് അറിയപ്പെടുന്നുണ്ട്, ആളുകൾ അന്വേഷിച്ച് വരുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്മ ചെയ്താൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഗുണം കിട്ടും എന്നുള്ളത് ഉറക്കാര്യത്തിൽ സംശയമില്ല.
1: നെൽകൃഷി ചെയ്യുമ്പോഴേ നെൽകൃഷിയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു പണ്ട് നമുക്ക് കന്നുകാലി വളർത്തൽ. നെൽകൃഷി സമം കന്നുകാലി വളർത്തൽ, ഇത് രണ്ടുകൂടെ ചേരുമ്പോഴേ കൃഷി പൂർണ്ണമായിരുന്നുള്ളൂ. അങ്ങനെ ഇപ്പം നെൽകൃഷി ചെയ്യുമ്പോൾ ഇതിന്റെ മുഴുവൻ വൈക്കോല്,
0: അതെ,
1: പിന്നെ കൃഷിപ്പണിക്ക് ആവശ്യമായ അധ്വാനം, ഇത് തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പലപ്പോഴും മനുഷ്യരെ പോലെ തന്നെ നമ്മൾ കന്നുകാലി.
0: അതെ അതെ, ഞാൻ ചോദിച്ചില്ലേ നേരത്തെ, ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു സംസ്കാരമുണ്ട്, നല്ലൊരു സംസ്കാരം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. പഴയകാലത്താണെങ്കിൽ നമുക്ക് ഭക്ഷ്യവിളയും കന്നുകാലി അവിടുത്തെ സമ്പത്ത്. അന്ന് കന്നുകാലിയൊക്കെ നമ്മൾ പൂജിക്കുന്നുണ്ടായിരുന്നു. അതായത് കാർഷിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാർഷിക സംസ്കാരത്വം, നമ്മൾ കൃഷിയെ പൂജിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അല്പസ്വല്പമൊക്കെ ഞങ്ങൾ ഇടയിൽ നടക്കുന്നുണ്ട് ഈ കൃഷിയെ ആരാധിക്കലൊക്കെ. വിളവെടുത്തെടുപ്പ് മുതൽ വിത്തിടൽ മുതൽ അത് കൊയ്ത് പിന്നെ കൊത്താഴ്ത്തിടുന്നതുവരെയുള്ള കർമ്മ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പം നമ്മുടെ പഞ്ചാംഗം എന്താണത്, പഞ്ചാംഗത്തിൽ കാണുന്നത് അതിൽ പറയുന്നുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പക്കമേതാണ്, നാളുകൾ, നക്ഷത്രങ്ങൾ, രാഹുകാലം, ഗുളികാലം, ഇതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുന്നുണ്ട്, എല്ലാം നോക്കുന്നുണ്ട്. ഒരു കൃഷിക്കാരനാണെങ്കിൽ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പല ശാസ്ത്രങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രം, എല്ലാ ശാസ്ത്രം അംഗീകരിക്കും നമുക്ക്, എന്തുകൊണ്ട് ജ്യോതിശാസ്ത്രം അംഗീകരിച്ചുകൂടാ? അപ്പോൾ ആ ശാസ്ത്രം നോക്കിയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ പണ്ട് കാലത്തൊക്കെ പശുവിനെ കറക്കുക, ആദ്യത്തെ പശുവിനെ കറക്കലൊക്കെ ഇതൊക്കെ നോക്കുന്നുണ്ട്. ജ്യോതിഷം നോക്കിയിട്ട് തന്നെയാണ് പശുവിനെ കറക്കലൊക്കെ. മാത്രമല്ല ആദ്യത്തെ പ്രസവമാണെങ്കിൽ, ആദ്യത്തെ കറവാണെങ്കിൽ, അന്നൊക്കെ അതിനെപ്പറ്റി ചില ചില കർമ്മ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ കിഴിവഴക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
1: ഇപ്പോൾ വീട്ടിൽ പശു ഉണ്ടോ?
0: പശു എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അടുത്തൊരു നാടൻ പശു 2 എണ്ണം ഉണ്ട് എൻ്റെ അടുത്ത്. എൻ്റെ അടുത്തില്ല, എൻ്റെ ഏട്ടൻ്റെ അടുത്തുണ്ട്. ഞാനത് പിന്നെ കുറച്ച് നാടൻ പശുവിനൊക്കെ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നാടൻ പശുവിനെ എനിക്ക് തരണം. പക്ഷേ എന്താണ് കാരണം എന്ന് വെച്ചാൽ തീറ്റം സൗകര്യം കുറവുള്ളതുകൊണ്ടാണ് നാടൻ പശു എൻ്റെ അടുത്തില്ലാത്തത്.
1: ഈ വൈക്കോലൊക്കെ എന്ത് ചെയ്യും?
0: വൈക്കോലൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്, അതിലും ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീടെന്ന് പറഞ്ഞാൽ വൈക്കോൽ മേഞ്ഞ വീടാണ്. വൈക്കോൽ മേഞ്ഞ വീടുകളാണ്, പിന്നെ മൺതറയാണ്, കുളിർമാവ് എന്ന് പറഞ്ഞ പേസ്റ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് വീടൊക്കെ തളിച്ചിട്ടിരിക്കുന്നത്. അപ്പം കുറേ വൈക്കോൽ വീടിന് വേണ്ടി വരും, പിന്നെ കുറേ ഭാഗം കന്നുകാലി കൊടുക്കും. പിന്നെ ഞാൻ നെല്ലുകൾ
1: വിൽക്കാറൊന്നും
0: കുറവാണ്. കാരണം വെച്ചാൽ എനിക്ക് ഒറ്റ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ, രണ്ട് കൃഷി ചെയ്യാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വർഷം, അതായത് 12 മാസം ഒരു വർഷം മുഴുവനും എനിക്ക് അരി വേണ്ടി വരും. പിന്നെ എന്നെ നെല്ല് വിൽക്കുന്നത് എനിക്ക് നഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ ആളുകൾക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാ ആളുകളും ജൈവ കൃഷിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സുഭാഷ് പാലേക്കർ അദ്ദേഹം ഒരു കൃഷി രീതി അവലംബിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പം എല്ലായിടത്തും ജൈവ സമിതികൾ വരുന്നുണ്ട്. ഇപ്പം എന്തായാലും ഒരു തിരിച്ചറിവ് വന്ന് തുടങ്ങി എന്ന് നമുക്ക് അനുമാനിക്കാം, ഒരു അഭിമാനിക്കാം. ഞാനിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പൈതൃക നെൽവിത്ത് കൃഷി ചെയ്യുമ്പോഴും രാസവളം കീടനാശിനി ഉപയോഗിക്കാതെ കൃഷി ചെയ്യുമ്പോഴൊക്കെ എന്നെ വട്ടെന്ന് വിളിച്ചവരുണ്ട്. ടണ്ണ് കണക്കിന് നെല്ല് കിട്ടുമ്പോൾ അയാൾക്ക് കിട്ടാവുന്നത് ആകെ 5 കിൻഡലോ 3 കിൻഡലോ നെല്ല് കിട്ടുന്ന ഈ നെല്ലും കൊണ്ട് എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ എത്ര കിൻഡൽ നെല്ലാ നമുക്ക് ഒരു പൊയ്ത്തിന് നഷ്ടം വരുന്നത്? അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ചെയ്തുകൂടെ എൻ്റെ അച്ഛനോടൊന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒത്തിരി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആളുകളൊക്കെ ഒരു മറുപടി ഇല്ലാത്ത രൂപത്തിലേക്ക് നീങ്ങുന്ന, കാരണം ഒത്തിരി ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്, പഠിക്കുമ്പോൾ തയ്യാറാവുന്നുണ്ട്, കുട്ടികൾ കോളേജുകൾ പോകുന്നുണ്ട്, യൂണിവേഴ്സിറ്റികൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നേഴ്സറിയിലടക്കം ഇന്ന് അവർക്ക് നാട്ടറിവ്, കാട്ടറിവ്, കീഴ്വഴക്കങ്ങൾ, കൃഷി, കൃഷിമുറകൾ, അതിനോടുള്ള ഗുണങ്ങൾ, അതിനോടുള്ള സുഖങ്ങൾ ഒക്കെ അവർക്ക് വിവരിച്ചു കൊടുക്കുമ്പോൾ കുറേ ആളുകൾക്കൊക്കെ രാമേട്ടൻ പറഞ്ഞ് ശരിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര ഉന്നത വിദ്യാഭ്യാസം നേടിയാലും നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു. ആരാൻ്റെ ഭക്ഷണം നിങ്ങൾ നോക്കണം.

0: മറ്റൊരാളുടെ ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ തയ്യാറാവരുത്. മറ്റയാൾ തരുന്ന ഭക്ഷണം എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിൽ തന്നെ സ്വന്തമായി കൃഷി ചെയ്ത് നിങ്ങൾക്ക് തൃപ്തിയായിട്ട് നല്ലൊരു ഭക്ഷണം തയ്യാറാക്കാൻ നിങ്ങൾ കൃഷി മുറ പഠിക്കണം. അതിന് ഈ ഉദ്യോഗം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം ലീവ് എടുക്കണം, അല്ലെങ്കിൽ ലീവുള്ള ദിവസം ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പം പല കാര്യങ്ങളും വരുന്നുണ്ട്, ശരീരത്തിനൊരു വ്യായാമം കിട്ടുന്നുണ്ട്. നേരം വെളുപ്പിന് 4 മണിക്ക് ഓടാൻ മെനക്കെടണ്ട. ആ സമയത്തിന് നിങ്ങൾക്ക് ഈ പാടത്ത് തോമ്പെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വ്യായാമമായി രാവിലെ 5 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ ഓഫീസ് പോകുമ്പോൾ ഒന്ന് ശരീരമൊക്കെ ഒന്ന് വേർത്ത് തിരിച്ചു വന്ന് എണ്ണയൊക്കെ ഒന്ന് തേച്ച് കുളിച്ച് നിങ്ങൾ പോയി വെക്ക്. അത്രയും ഒരു ആത്മസുഖം ഉണ്ടാവും. മാത്രമല്ല എൻ്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം രാസവളമില്ല, കീടനാശിനിയില്ല, തൃപ്തികരമായിട്ട് കഴിക്കാം. അപ്പോൾ ഒപ്പം തന്നെ നിങ്ങളെ രോഗം കുറയ്ക്കുക, നിങ്ങളുടെ വീട്ടിലെ രോഗം കുറയ്ക്കാൻ സാധിക്കും, നിങ്ങളുടെ ശമ്പളം മിച്ചം വെക്കാൻ സാധിക്കും.
1: ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അങ്ങയോട് ആരെങ്കിലും ഒരാൾ ആവശ്യപ്പെടുകയാണ്, എനിക്ക് കുറച്ച് നാടൻ വിത്ത് കൃഷി ചെയ്യണം, അപ്പോൾ അതിന് കുറച്ച് വിത്ത് അങ്ങ് തരുമോ, അങ്ങ് തരുന്ന വിത്തിൻ്റെ അതേ അളവ് വിത്ത് ഞാൻ തിരിച്ച് തന്നുകൊള്ളാം എന്ന് പറയുകയാണെങ്കിൽ വിത്ത് കൊടുക്കാൻ കഴിയില്ല.
0: അല്ല, ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ കൊടുക്കും. ഞാനിപ്പോൾ ഒരു 3 കിൻറ്റൽ വിത്തോളം കൊടുത്തുപോയി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നിങ്ങൾ ഈ ജില്ല വരെയൊക്കെ വിത്ത് കൊടുത്തിട്ടുണ്ട്.
1: തിരിച്ച് കിട്ടിയോ ഇത്?
0: കുറെ ആളുകൾ തന്നിട്ടുണ്ട്, തന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ മാത്രമല്ല കുട്ടികൾക്ക് ഇപ്പം ഈ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, പിന്നെ അതുപോലെ തന്നെ ശാസ്ത്രമേളയ്ക്ക് വേണ്ടി ഒരു 25 ഗ്രാം 20 ഗ്രാം വെച്ചിട്ട് എത്രയോ പിള്ളേരെ കൊണ്ടുപോയിട്ടുണ്ട്. അവർ പറയുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ചാക്കിൽ ഇച്ചിരി മണ്ണൊക്കെ ഇട്ടിരാൻ വേണ്ട ഞങ്ങൾ ചെയ്യട്ടെ, നിങ്ങൾ ചെയ്തോ. മാത്രമല്ല ഇനിയിപ്പോൾ വേറൊരു മെത്തേഡും കൂടി ഞാൻ കാണിച്ചുതരാം അതെങ്ങനെ ചെയ്യണമെന്നൊക്കെ.
1: അപ്പോൾ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ പരമ്പരാഗതമായി നെല്ലുമായി ഇങ്ങനെ ജീവിതം ഒഴിഞ്ഞു വെക്കുകയായിരുന്നു. പ്രത്യേകിച്ച് പരമ്പരാഗതമായ പൈതൃകമായ ഒരു സ്വത്താണെന്ന് കരുതി ചെയ്തതാണ്.
0: അതെ.
1: അതുകൊണ്ട് അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത് ഒരു ജീവിതത്തിലൊരു സംതൃപ്തിയായി തോന്നുന്നുണ്ടോ?
0: അതെ അതെ, തോന്നുന്നുണ്ട്. സംശയമില്ല കാര്യത്തിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രാത്രി ഒരു ഇത്തിരി ഭക്ഷണം കഴിച്ചാൽ ഒരു മനസ്സിന് സമാധാനം നമുക്ക് ഉറങ്ങണ്ടേ? ഇപ്പം നമ്മൾ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ച മാത്രം ശരീരം അങ്ങനെയൊന്നും നമുക്ക് ഇല്ല. മനസ്സിൽ നന്നായാൽ നമ്മളെ ഹൃദയം ശരിക്കും യാതൊരു ഞാൻ ഒരാൾക്ക് ഒത്തുവെച്ച് കൊടുക്കാനില്ല, ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല, ഞാനൊരു കുറ്റബോധക്കാരനുമല്ല. അങ്ങനെ വരുമ്പോൾ നമ്മളെ മനസ്സ് എപ്പോഴും ക്ലിയർ ആയിരിക്കും. അങ്ങനെ ക്ലിയർ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഭക്ഷണമേ വേണ്ടൂ, ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് നന്നായിക്കോളും. അതേസമയത്ത് നിങ്ങൾ നെയ്ച്ചോറ് കഴിച്ചിട്ട് രാത്രിയും പകലും ഇല്ലാതെ കിടന്നു വരണ്ടുള്ള ടെൻഷൻ അടിച്ച് കിടന്നു കഴിഞ്ഞാൽ ഒരു സുഖം നിങ്ങൾക്ക് ഉണ്ടാവില്ല.
1: അതായത് പ്രകൃതി തന്ന സുഖം പരിപൂർണമായി നമ്മൾ അനുഭവിക്കുകയാണ്.
0: അനുഭവിക്കണം. കാരണം
1: പ്രകൃതികളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ടോ?
0: ഉണ്ട്. അതൊക്കെ അവർക്കുണ്ട്. അവർക്കിപ്പോൾ ഞാൻ ചൂട്ട് എൻ്റെ വീട്ടിൽ ഇപ്പോൾ 500 പേജുള്ള ഒരു വിസിറ്റിംഗ് ബുക്ക് തീർന്നിരിക്കുക, രണ്ടാമത് ഒരു ബുക്ക് മേടിച്ചിരിക്കുക. അത് മുഴുവനും സന്ദർശകർ വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ പറയുക, ഓരോ കാര്യങ്ങളെപ്പറ്റി അവരെ വിലയിരുത്തുക, ഇതൊക്കെ ചെയ്തുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവർക്കും വലിയ തൃപ്തി വന്നിട്ടുണ്ട്. മാത്രമല്ല അച്ഛൻ ചെയ്യുമ്പോൾ അച്ഛൻ്റെ ഗുണം മക്കൾക്കല്ല ഉണ്ടാവേണ്ടത്. അച്ഛൻ എന്ത് ചെയ്യുന്നോ ആ മത് ആ മക്ക കിട്ടും.
2: ഇന്നലെ അന്തരിച്ച ചെറുവയൽ രാമനുമായി ഒരു ദശാബ്ദത്തിന് മുൻപ് തിരുവനന്തപുരം ആകാശവാണി നിലയത്തിനുവേണ്ടി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുരളീധരൻ തഴക്കരൻ നടത്തിയ അഭിമുഖത്തിന്റെ ശബ്ദലേഖനമാണ് ഇപ്പോൾ കേട്ടത്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.
2: ഇനി കമ്പോള വില നിലവാരം.
6: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്യുന്റലിന് 25,100 രൂപ മുതൽ 28,300 രൂപ വരെയും കൊപ്ര ക്യുന്റലിന് 15,700 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 21,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്യുന്റലിന് 67,000 രൂപ മുതൽ 73,000 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,150 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്യുന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ

0: ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 27,300 രൂപ വരെയും പൈനാപ്പിളിന് 5,000 രൂപ മുതൽ 6,000 രൂപ വരെയും മഞ്ഞളിന് 18,500 രൂപ മുതൽ 19,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,500 രൂപ മുതൽ 3,000 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
2: മഴക്കാലത്ത് നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിൽ പടരാതെ നിയന്ത്രിക്കാൻ 20 ഗ്രാം പച്ചച്ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്തതും 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതും ചേർത്ത് തളിക്കാവുന്നതാണ്. തെങ്ങിൻ തോപ്പിൽ ഇടയിളക്കുന്നത് കളനിയന്ത്രണത്തിനും തുലാമഴയിൽ നിന്നുള്ള വെള്ളം മണ്ണിലിറങ്ങുന്നതിനും സഹായിക്കും. തെങ്ങിന്റെ കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലകൾ മഞ്ഞളിക്കുന്നെങ്കിൽ ശ്രദ്ധിക്കണം. കൂമ്പുചീയൽ രോഗമാണെന്ന് കണ്ടാൽ കേടാവുന്ന കൂമ്പോലകൾ വെട്ടിമാറ്റി മണ്ടയുടെ അഴുകിയ ഭാഗങ്ങൾ വൃത്തിയാക്കി ബോർഡോ കുഴമ്പ് പുരട്ടണം. വെള്ളമിറങ്ങാതിരിക്കാൻ മരുന്ന് പുരട്ടിയ ഭാഗം വാവട്ടമുള്ള ഒരു മൺചട്ടി കൊണ്ട് മൂടി വയ്ക്കുകയും വേണം.
1: കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
4: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
5: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: ഇന്ന് പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എന്താണ് വിത്തായം? ശരിയുത്തരം, കമുകിൻ പാള കൊണ്ടുണ്ടാക്കിയ ചെറുപാത്രമാണ് വിത്തായം. പ്ലാസ്റ്റിക്കും മറ്റ് ലോഹ സങ്കരങ്ങളും ചേർന്ന പാത്രങ്ങൾ സർവ്വസാധാരണമാകും മുന്നേ നമ്മുടെ പൂർവ്വസൂരികൾ പച്ചക്കറി വിത്തുകൾ കേടുകൂടാതെ ദീർഘനാൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇത്തരം പാത്രങ്ങളിലായിരുന്നു. പ്രത്യേകിച്ചും വെള്ളരി, വെണ്ട, വഴുതന, ചീര എന്നിവയുടെ വിത്തുകൾ എത്ര തന്നെ ചൂടുകാലമായാലും എത്ര തന്നെ മഴക്കാലമായാലും വെയിൽ കായ്ച്ച് വിത്തായങ്ങളിൽ സൂക്ഷിക്കുന്ന വിത്തുകൾ ഒരിക്കലും കേടുവരാറില്ലായിരുന്നു. ഇന്നത്തെ വൈരം വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
6: വയലും വീടും സമാപിക്കുന്നു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തട്ടുംപുറത്ത് അച്യുതൻ എന്ന ചിത്രത്തിനു വേണ്ടി മഞ്ജരി, സുദീപ് കുമാർ, ആവണി എന്നിവർ പാടിയത്. ഗാനരചന ബി ആർ പ്രസാദ്, സംഗീതം ദീപാങ്കുരൻ.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: നജീബ് അർഷാദും മൃദുല വാര്യരും പാടിയ ഗാനം, രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം അഫ്സൽ യൂസഫ്, ചിത്രം ഇത് പാതിരാമണൽ.

0: ഒരു കാര്യം പറയട്ടെ, ഒരു സംഭവത്തെ കുറിച്ച് 15-20 വർഷം റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, 1000 മണിക്കൂറുകൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി AIA, SIAM, BIS തുടങ്ങിയ സ്ഥാപനങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നീതി ആയോഗ് തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷനുള്ള പോളിസി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് അത് രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ,
1: അപ്പോൾ അത് വിശ്വസനീയമായിരിക്കുമല്ലോ.
0: തീർച്ചയായും E20 അത്തരത്തിലുള്ള ഒരു ഇന്ധനമാണ്. ശാസ്ത്രീയമായി പരീക്ഷിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത്, സുരക്ഷിതമായത്, ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: VR സന്തോഷിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. പാടിയത് മധു ബാലകൃഷ്ണനും കാർത്തിക്കും സുജാതയും. ചിത്രം 3 ഡോട്ട്സ്.

0: ഈ നവരാത്രിയിൽ വീട്ടിൽ പുതിയ ഗാഡ്ജറ്റുകളും കൂടെ വൻ സമ്മാനങ്ങളും വരാൻ വലിയ യോഗമുണ്ട്.
1: അതെങ്ങനെയാ തിരുമേനി?
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് നവരാത്രി ഫെസ്റ്റ് EMI ബെസ്റ്റ് 000 1 EMI ഓഫ് സ്കീമുകളിൽ വീട് അപ്ഗ്രേഡ് ചെയ്യാം. ഓരോ ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങളും കൊമ്പൻ ഓഫറിൽ 5000-ൽ വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നേടാം. ഏത്? പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ശ്രീജിത്ത് എടവണയുടെ സംഗീതത്തിൽ ദീപക് പാടിയ ഗാനം. ചിത്രം ശിക്കാരി ശംഭു. ഗാനമെഴുതിയത് സന്തോഷ് വർമ്മ.

0: എന്റെ ഫ്രിഡ്ജ് അളിയാ, എന്റെ കളറൊക്കെ പോയളിയാ, എന്നെ ഇനിയെങ്കിലും ഒന്ന് മാറ്റോ.
1: ടിവി ബ്രോ, നിന്റെ കാര്യം വേദാ,
2: എന്റെ ഐസ് മൊത്തം ഉരുകി വെള്ളപ്പൊക്കമായി.
3: പരാതികൾ അവസാനിപ്പിക്കാം. വിട്ടാപ്പിള്ളൽ ഏജൻസീസ് നവരാത്രി ഫെസ്റ്റ്. ECMI ൽ വീട് അപ്ഗ്രേഡ് ചെയ്യൂ. ഒപ്പം ഗ്ലാസ് കെറ്റിൽ, അയൺ ബോക്സ്, നെക് ബാൻഡ്, AC വിൻഷീൽഡ് തുടങ്ങി ഉറപ്പായ ഫ്രീ ഗിഫ്റ്റ് സ്വന്തമാക്കൂ. നവരാത്രി ഫെസ്റ്റ്, EMI ബെസ്റ്റ്. വിട്ടാപ്പിള്ളൽ ഏജൻസീസ്.
4: ചാർമിനാർ എന്ന ചിത്രത്തിനു വേണ്ടി സച്ചിൻ വാര്യരും ഗായത്രി സുരേഷും പാടിയത്. രചന ജോഫി തരകൻ, സംഗീതം ജസിൻ ജോർജ്.

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ, പാടിയത് സിതാര. ചിത്രം എന്റെ ഉമ്മാന്റെ പേര്.

0: ബ്രോ, എല്ലാ ദിവസവും 6-7 കോടി വെഹിക്കിൾസ് ആണ് പെട്രോൾ പമ്പിൽ ഫ്യുവൽ നിറയ്ക്കുന്നത്. രാജ്യത്ത് ഏകദേശം 20 കോടി 2-വീലേഴ്സും 3 കോടി കാറുകളും കഴിഞ്ഞ 2.5 വർഷമായി E20 ഓടിക്കൊണ്ടിരിക്കുകയാണ്.
1: എല്ലാം നല്ല രീതിയിൽ തന്നെയല്ലേ പോകുന്നത്?
0: അത് തന്നെ. E20 കാരണം ശരിക്കും എന്തെങ്കിലും വൈഡ് സ്പ്രെഡ് പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെ അത് പുറത്തു വരേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് റൂമേഴ്സിനെ വിശ്വസിക്കരുത്, ഫാക്ട്സിനെ വിശ്വസിക്കൂ. ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: സ്വന്തം സംഗീതത്തിൽ വിമൽ TK പാടിയ ഗാനം, ചിത്രം കിടു. ഗാനമെഴുതിയത് വിനായക് ശശികുമാർ.

0: ഈ നവരാത്രിയിൽ വീട്ടിൽ പുതിയ ഗാഡ്ജറ്റുകളും കൂടെ വൻ സമ്മാനങ്ങളും വരാൻ വലിയ യോഗമുണ്ട്.
1: അതെങ്ങനെയാ തിരുമേനി?
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് നവരാത്രി ഫെസ്റ്റ് EMI ബെസ്റ്റ് 000 1 EMI ഓഫ് സ്കീമുകളിൽ വീട് അപ്ഗ്രേഡ് ചെയ്യാം. ഓരോ ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങളും കൊമ്പൻ ഓഫറിൽ 5000-ൽ അധികം വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നേടാം. ഏത്? പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: അറുമുഖൻ വെങ്കിടങ്ങ് രചനയും സംഗീതവും നിർവഹിച്ച് RLV രാമകൃഷ്ണൻ പാടിയ ഗാനം ചിത്രം ചാലക്കുടിക്കാരൻ ചങ്ങാതി.

0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരും പ്രധാന വാർത്തകൾക്കു ശേഷം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 2047-ഓടെ വികസിത് ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വിജയവാഡയിൽ ദേശീയ സരസ് മേള 2026 രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഏഷ്യൻ ഗെയിംസ് താരങ്ങൾ ദേശീയ പതാകയെ വാനോളം ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും കൈമുതലാക്കി എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഇവരുടെ നേട്ടങ്ങളെന്നും പ്രധാനമന്ത്രി. ഗുണനിലവാരമുള്ള മരുന്നുകൾ കുറഞ്ഞ വിലയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്ന് ഗുണമേന്മയുള്ള മരുന്നുകൾ ഉറപ്പാക്കും.

ക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായത്തിനുള്ള അർഹതാ മാനദണ്ഡമായ കുടുംബ വാർഷിക വരുമാന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി. റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് 152 പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ഇതിനായി 18.24 കോടി രൂപ അനുവദിച്ചു. ചാലിയം മത്സ്യബന്ധന കേന്ദ്രത്തിന്റെ സമഗ്ര വികസന പദ്ധതിക്കായി 17 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയെന്ന് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ. വനംവകുപ്പിൽ നിന്നും ഭൂമി വിട്ടുകിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കും. കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളോടെ ITIകൾ പരിഷ്കരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഡെങ്കിപ്പനി വ്യാപനം രൂക്ഷമാകുന്നതിന് മുമ്പ് തന്നെ ജില്ലാ അടിസ്ഥാനത്തിൽ ഡെങ്കിപ്പനി വ്യാപന സാധ്യത മുൻകൂട്ടി പ്രവചിക്കാൻ സഹായിക്കുന്ന മെഷീൻ ലേണിംഗ് അധിഷ്ഠിത മുന്നറിയിപ്പ് സംവിധാനം തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി വികസിപ്പിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

0: അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് എന്ന ചിത്രത്തിനു വേണ്ടി സിതാരയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: നിത്യഹരിത നായകൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. രചന കലിക, സംഗീതം രഞ്ജിൻ രാജ്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: സിയ ഉൽ ഹഖ് പാടിയ ഗാനം മനു മഞ്ജിത്തിന്റെ വരികൾ, സംഗീതം നൽകിയത് സാമുവൽ അബി. ചിത്രം കക്ഷി അമ്മിണിപ്പിള്ള, OP 160/80.

0: ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ചിത്രം ക്യൂൻ ഓഫ് നീർമാതളം പൂത്തകാലം, രചന എസ് ചന്ദ്ര, സംഗീതം ഷെറോൺ റോയ് ഗോമസ്, പാടിയത് ഹരിചരണം ഹരിചരണം സംഘവും.

0: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
1: അരവിന്ദ് വേണുഗോപാലും സിയ ഉൽഹക്കും പാടിയ ഗാനം. ചിത്രം ലൂക്ക. ഗാനരചന ശബരീഷ് വർമ്മ. സംഗീതം സൂരജ് എസ് കുറുപ്പ്.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: കാർത്തിക്, നജീം അർഷാദ്, സുദീപ് കുമാർ, സച്ചിൻ വാര്യർ, ദിവ്യ എന്നിവർ പാടിയ ഗാനം. ചിത്രം രാജാധിരാജ. രചന ഹരിനാരായണൻ. സംഗീതം കാർത്തിക് രാജ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. യേശുദാസ്, വിജയ് യേശുദാസ് എന്നിവരും സംഘവും പാടിയ ഗാനം. ചിത്രം മില്ലേനിയം സ്റ്റാർസ്. ഗാനരചന താഹിർ ഫറസ്. സംഗീതം വിദ്യാസാഗർ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
1: യേശുദാസും സുജാതയും പാടിയ ഗാനം രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ഔസേപ്പച്ചൻ. ചിത്രം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ചിത്രം സഹയാത്രികയ്ക്ക് സ്നേഹപൂർവ്വം. രമേശൻ നായരുടെ രചന, മോഹൻ സിതാരയുടെ സംഗീതം. പാടിയത് യേശുദാസും ചിത്രയും.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച്, കൈതപ്രം വിശ്വനാഥൻ സംഗീതം നൽകി, ചിത്രപാടിയ ഗാനം ചിത്രം കണ്ണകി.

ചിത്രം ഉത്തമൻ. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജോൺസൺ. പാടിയത് യേശുദാസും ചിത്രയും.

വിജയ് യേശുദാസും സുജാതയും പാടിയ ഗാനം. എസ് രമേശൻ നായരുടെ രചനയ്ക്ക് സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ. ചിത്രം കയ്യെത്തും ദൂരത്ത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: എസ് രമേശൻ നായർ എഴുതിയ മറ്റൊരു ഗാനം. സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ, പാടിയത് യേശുദാസ്. ചിത്രം കൺമഷി.

ഈ ഗാനത്തോടുകൂടി മലയാള ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നവരാത്രി സംഗീതോത്സവം നാലാം ദിവസം. ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഇന്ന് നടന്ന അമൃത വെങ്കടേഷിന്റെ കച്ചേരിയിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത ഏതാനും ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. എൽ രാമകൃഷ്ണൻ വയലിൻ, എസ് ജെ അർജുൻ ഗണേഷ് മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഘടം, പയ്യന്നൂർ ഗോവിന്ദപ്രസാദ് മുഖർശങ്ക്. ഇന്നത്തെ മുഖ്യകൃതി ഭാരതീ മാമവ, രാഗം തോടി.

ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഇന്ന് നടന്ന അമൃത വെങ്കടേഷിൻ്റെ കച്ചേരിയിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത ഏതാനും ഭാഗങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. എൽ രാമകൃഷ്ണൻ വയലിൻ, എസ് ജെ അർജുൻ ഗണേഷ് മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം, പയ്യന്നൂർ ഗോവിന്ദപ്രസാദ് മുഖർശംഖ്. നവരാത്രി സംഗീതോത്സവം അഞ്ചാം ദിവസമായ നാളെ ഗണേഷിൻ്റെ ചിത്രവീണ കച്ചേരി കേൾക്കാം. നാളത്തെ മുഖ്യകൃതി ജനനീ മാമവ, രാഗം ഭൈരവി. ഇന്നത്തെ കച്ചേരിയുടെ പൂർണ്ണരൂപം തിരുവനന്തപുരം ആകാശവാണിയുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്.

0: സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം. ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരേത്ത് അവതരിപ്പിച്ചത്.
1: നാം ജീവിക്കുന്നത് വല്ലാത്തൊരു ബഹളങ്ങളുടെ ലോകത്താണ്. തെരുവുകളിലെ മുഴക്കം, വീടുകളിലെ ടിവിയുടെ ശബ്ദം, കൈവെള്ളയിലെ സ്മാർട്ട് ഫോണുകളിൽ നിന്നുള്ള സന്ദേശങ്ങൾ, ബാഹ്യലോകം മാത്രമല്ല നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളും നിരന്തരമായ വിചാരങ്ങളുടെ ഇരമ്പലിലാണ്. ശബ്ദമുണ്ടാക്കുന്നവനാണ് ജയിക്കുന്നത്, സംസാരിക്കുന്നവനാണ് ശക്തൻ എന്ന് ലോകം നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയാണോ? വാക്കുകൾ വെള്ളിയാണെങ്കിൽ മൗനം തങ്കമാണെന്ന് പഴമൊഴി. വാക്കിന് മുറിവേൽപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ മുറിവിനെ ഉണക്കാനും സ്വയം തിരിച്ചറിയാനും കരുത്തു പകരുന്നത് മൗനമാണ്. മൗനത്തിൻ്റെ ഈ അത്ഭുത ശക്തി വ്യക്തമാക്കുന്ന ഒരു മനോഹരമായ ഉപകഥയുണ്ട്. ഒരിക്കൽ ഗൗതമബുദ്ധൻ തൻ്റെ പ്രിയ ശിഷ്യനായ ആനന്ദനുമൊത്ത് ഒരു കാട്ടുപാതയിലൂടെ നടന്നു പോവുകയായിരുന്നു. കുറേ ദൂരം നടന്നപ്പോൾ ബുദ്ധന് വല്ലാത്ത ദാഹം തോന്നി. വഴിയിൽ കണ്ട ഒരു മരത്തണലിൽ വിശ്രമിച്ചുകൊണ്ട് അദ്ദേഹം ആനന്ദനോട് പറഞ്ഞു, ആനന്ദ, അല്പം പിന്നിലായി നാം ഒരു ചെറിയ അരുവി കണ്ടിരുന്നില്ലേ? അവിടെ ചെന്ന് എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം കൊണ്ടുവരൂ. ആനന്ദൻ മൺപാത്രവുമായി അരുവിയുടെ കരയിലെത്തി. എന്നാൽ തൊട്ടു മുമ്പ് ചില കാളവണ്ടികൾ ആ അരുവി മുറിച്ചു കടന്നു പോയിരുന്നു. അരുവിയുടെ അടിത്തട്ടിലെ ചേറും ചെളിയും ഇളകി വെള്ളം തീർത്തും കലങ്ങി മറിഞ്ഞ് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. വിഷമത്തോടെ ആനന്ദൻ തിരിച്ചെത്തി പറഞ്ഞു, ആ വെള്ളം കുടിക്കാൻ കൊള്ളില്ല, ചെളി കലങ്ങിയിരിക്കുന്നു. അടുത്ത ഗ്രാമം വരെ നടന്നാൽ നമുക്ക് നല്ല കുടിവെള്ളം കിട്ടും. ബുദ്ധൻ ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല ആനന്ദ, നീ അല്പം വിശ്രമിക്കൂ. എന്നിട്ട് വീണ്ടും അതേ അരുവിയിലേക്ക് തന്നെ പോയി നോക്കൂ. അരമണിക്കൂറിന് ശേഷം ആനന്ദൻ വീണ്ടും ആ അരുവിയുടെ കരയിലെത്തി. അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. അരുവി പൂർണമായും തെളിഞ്ഞിരിക്കുന്നു. ചെളിയും കരിയിലകളും അടിത്തട്ടിലേക്ക് താഴ്ന്നു പോയിരിക്കുന്നു. സ്ഫടികം പോലെ സുതാര്യമായ തെളിനീർ ശാന്തമായി ഒഴുകുന്നു. ആനന്ദൻ ആ വെള്ളം കോരിയെടുത്ത്

0: ഭഗവാന്റെ അടുക്കലെത്തി ആദരവോടെ ചോദിച്ചു, ഭഗവാനെ, ചെളി നിറഞ്ഞ ആ വെള്ളം ഇത്ര വേഗത്തിൽ തെളിഞ്ഞത് എങ്ങനെയാണ്? ബുദ്ധൻ ശാന്തനായി മറുപടി നൽകി, ആനന്ദ, നീ ആ വെള്ളത്തിൽ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, നീ വെറുതെ നിന്നു, അതിനെ ശല്യപ്പെടുത്താതെ സ്വസ്ഥമായി വിട്ടു. സമയവും നിശ്ചലതയും ആ വെള്ളത്തെ സ്വയം തെളിച്ചെടുത്തു. ഇതാണ് മൗനത്തിൻ്റെ രഹസ്യം. പ്രിയപ്പെട്ടവരെ, ആ അരുവി മറ്റാരുമല്ല, നമ്മുടെ മനസ്സ് തന്നെയാണ്. ജീവിതത്തിൽ പലപ്പോഴും തെറ്റായ ആരോപണങ്ങൾ, അപമാനങ്ങൾ, വഴക്കുകൾ, ഉത്കണ്ഠകൾ എന്നിവ വരുമ്പോൾ നമ്മുടെ മനസ്സ് കലങ്ങി മറയുന്നു. ആ അവസ്ഥയിൽ നാം എടുക്കുന്ന പ്രതികരണങ്ങളും വാദപ്രതിവാദങ്ങളും ശബ്ദമുയർത്തലുകളും ആ ചെളിവെള്ളത്തെ കൂടുതൽ കലക്കുകയുള്ളൂ. അവിടെയാണ് മൗനം ഒരു ദിവ്യ ഔഷധമാകുന്നത്. മൗനമെന്നാൽ ഭയമല്ല, പരാജയവുമല്ല. മൗനമെന്നത് ഏറ്റവും ഉയർന്ന ഒരു ആത്മനിയന്ത്രണമാണ്. അഗ്നിപർവ്വതങ്ങളെ പോലെ തിളച്ചു പൊന്തുന്ന കോപത്തെ ശാന്തമായി ഉള്ളിലൊതുക്കാനുള്ള പക്വതയാണത്. ഒരു തർക്കം വരുമ്പോൾ ഒരു നിമിഷം നിശബ്ദനായിരിക്കാൻ കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ പോകുന്ന ബന്ധങ്ങളെ നമുക്ക് രക്ഷിക്കാം. മറ്റുള്ളവർ നമ്മെ വിമർശിക്കുമ്പോൾ മൗനത്തോടെ കേട്ടിരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ അഹംഭാവത്തെ ഇല്ലാതാക്കാം. ശാസ്ത്രലോകം പോലും ഇന്ന് പറയുന്നു, ദിവസവും അല്പസമയം ബാഹ്യ ശബ്ദങ്ങളില്ലാതെ സ്വയം ഇരിക്കുമ്പോൾ തലച്ചോറിലെ കോശങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു എന്ന്. പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ഏറ്റവും ഉയർന്ന അവസ്ഥയും മറ്റൊന്നുമല്ല, സമ്പൂർണമായ മൗനമാണ്. വാക്കുകൾ അലങ്കാരമാണ്, എന്നാൽ മൗനം അന്തസ്സാണ്. സംസാരിക്കാൻ പഠിക്കാൻ നമുക്ക് 2 വർഷം മതിയാകും. എന്നാൽ എവിടെ, എപ്പോൾ, എങ്ങനെ മൗനം പാലിക്കണമെന്ന് പഠിക്കാൻ ചിലപ്പോൾ ഒരു ജീവിതകാലം മുഴുവനും വേണ്ടിവരും. ഈ പുലരിയിൽ നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം. അനാവശ്യമായ വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം. ശബ്ദമുണ്ടാക്കി സ്വയം തെളിയിക്കുന്നതിനേക്കാൾ കർമ്മം കൊണ്ടും ശാന്തത കൊണ്ടും സംസാരിക്കാം. ദിനവും ഏതാനും നിമിഷങ്ങൾ എല്ലാ ബാഹ്യ ശബ്ദങ്ങളും മാറ്റിവെച്ച് സ്വന്തം അന്തരാത്മാവിന്റെ നിശബ്ദതയിലേക്ക് കണ്ണു തുറക്കാം. മൗനത്തിന്റെ ശാന്തിയും സൗന്ദര്യവും നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും നയിക്കട്ടെ.
1: ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരേത് അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. മിതമായ തോതിലുള്ള മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി രാവിലെ 5:48 വരെ വിവിധ ഭാരതി മുംബൈ റിലേ ചെയ്യുന്ന പരിപാടികൾ.

सुख हो या सुख जब सदा संग रहे ना को फिर दुख को अपनाइए।